0: in first round of men's singles at BWF Badminton World Championships in New Delhi. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നോവൽ സഞ്ചാരം.
2: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
3: രാധ സ്റ്റേഷനും പരിസരവും ശ്രദ്ധിച്ചു. നാട്ടിൻപുറത്തെ വയൽവരമ്പത്ത് വന്നുപെട്ട ഒരു പണിക്കാരന്റെ മട്ടുണ്ട് ആ റെയിൽവേ സ്റ്റേഷന്. അവിടെ ആകെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സ്റ്റേഷൻ മാസ്റ്ററാണ്. അയാൾ ടിക്കറ്റ് വിൽക്കും, മണിയടിക്കും, വണ്ടിക്ക് കൊടി കാട്ടും, വണ്ടി പോയാൽ ഗേറ്റിൽ ചെന്നുനിന്ന് ടിക്കറ്റ് പരിശോധിക്കും, ടിക്കറ്റില്ലാത്തവരെ തടഞ്ഞു നിർത്തി തമിഴ് മലയാൺമയിൽ ചില പ്രഭാഷണം നടത്തും. പല കഥാപാത്രങ്ങളായി അഭിനയിച്ച് കഥ പറയുന്ന ഒരു ചാക്യാരുടെ മട്ടുണ്ട്. മുഖത്തൊക്കെ വസൂരിക്കല, ഒരു റെയിൽവേ വെള്ളട്ടാങ്കോളം തന്നെ, തടിയും കറുപ്പും, ശരീരപ്രകൃതിക്ക് തീരെ ചേരാത്തൊരു കിളിനാദവും. അയാൾ സംസാരിക്കുമ്പോൾ പിമ്പിൽ നിന്ന് ഏതോ ഒരു പെൺകുട്ടി വർത്തമാനം പറയുകയാണെന്നേ തോന്നു. രാധ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഇടം കണ്ണിട്ട് നോക്കി. ശകാരിച്ചാലോ എന്നൊരു ശങ്ക. ടിക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, കോന്തലയ്ക്കൽ മുറുക്കി കെട്ടിയിട്ടുമുണ്ട്. എന്നാലും സ്റ്റേഷൻ മാസ്റ്ററല്ലേ. ഇതിനു മുമ്പേ രാധ 2 തവണ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഒരിക്കൽ അച്ഛനൊന്നിച്ച് ഗുരുവായൂർക്ക് പോയപ്പോൾ കുറച്ചു ദൂരമേ പോകേണ്ടു, തീവണ്ടിയിലിരുന്ന് മോഹം തീർന്നില്ല. പിന്നെ കഴിഞ്ഞാണ്ടിൽ കെട്ടിലമ്മയുടെ കൂടെ പഴനിക്ക് പോകാനും കഴിഞ്ഞു. ആ 2 യാത്രയും മനസ്സിൽ മാറി മാറി നിഴലിക്കുന്നു. അവയിൽ നിന്ന് എത്ര വ്യത്യാസപ്പെട്ടതാണ് ഈ യാത്ര. അവൾക്ക് ഒന്ന് നെടുവീർപ്പെടാതെ കഴിഞ്ഞില്ല. വണ്ടി വരുന്നില്ലല്ലോ, അവൾ ഗോപാലകൃഷ്ണനോട് എന്നതിലധികം തന്നോടായിട്ട് തന്നെ പറഞ്ഞു. വരാറായി. എന്നിട്ടും അനുജൻ സമാധാനിപ്പിച്ചു. മുറുക്കു വേണ്ടേ? കുടയും താങ്ങി പിടിച്ചുകൊണ്ട് ഒരു കച്ചവടക്കാരൻ അടുത്തു. അവൾ മറുപടി പറഞ്ഞില്ല. അവൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞു. വേണ്ട, ഇത് സാധാരണ മുറുക്കല്ല. കച്ചവടക്കാരൻ ചരക്കിന്റെ ഗുണം വർണ്ണിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ അയാളുടെ വായ അടച്ചു കളഞ്ഞു. ബിലാത്തിയിൽ നിന്ന് കൊണ്ടുവന്നതാവാം, ഞങ്ങൾക്ക് വേണ്ട. കച്ചവടക്കാരൻ അയാളെ അടിമുടിയൊന്ന് നോക്കിയിട്ട് അപ്പുറത്തേക്ക് നീങ്ങി. എന്തിനാണ് അനിയ അയാളോട് ശുണ്ഠിയെടുക്കുന്നത്? രാധ ഉപദേശിച്ചു. വേണ്ടെന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ തന്നെ സ്വൈരമില്ല, അതിൻ്റെ കൂടെ ഇവൻ്റെ മുറുക്കും. രാധ മറുപടി പറഞ്ഞില്ല. ആ സംഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞിടത്തോളം ആരെങ്കിലും കേട്ടുവോ? അവൾ ചുറ്റും നോക്കി. അറിയുന്നവരാരുമില്ല, എല്ലാം പുതിയ മുഖങ്ങളാണ്. വെറ്റിലക്കെട്ടും ചുമന്നു നിൽക്കുന്ന ആ താടിക്കാരൻ മുസൽമാൻ തന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. ചില കണക്കുകൾ, കുറച്ചു നേരം കണക്ക് കൂട്ടും, പിന്നെ താടി ചൊറിയും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതൊക്കെ ആവർത്തിക്കും. ചൂടി വല കൊണ്ട് കുപ്പായമിടുവിച്ച ഒരെണ്ണഭരണിയും മുമ്പിൽ എഴുന്നള്ളിച്ചുകൊണ്ട് നിൽക്കുന്നു ഒരു കിഴവൻ. വായിൽ പല്ലില്ലെന്ന് തോന്നില്ല. പറക്കാൻ തുടങ്ങുന്ന കുരിയാറ്റക്കിളിയെ പോലെ നെറുകയിൽ ഒരു കുടുമയുണ്ട്. മേലേക്കു മേലെ 2 കൂറ്റൻ ചക്കയും അവയ്ക്കടിയിൽ ഒരു ഉണക്കപ്പാളയും വെച്ച് ഭദ്രമായി കെട്ടിയുറപ്പിച്ച ചുമടും താങ്ങി നിൽക്കുന്നു ഒരു പച്ച ബെൽട്ടുകാരൻ. അങ്ങനെയൊന്ന് തലയിലുണ്ടെന്ന നാട്യമേയില്ല. പൂ ചൂടിയ പോലെ തിരിയുന്നു, മറിയുന്നു, മുറുക്കുന്നു, നടക്കുന്നു. എണ്ണക്കാരൻ തന്തയുമായി കൂടെ കൂടെ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഒരു ബാക്ക് പറഞ്ഞാലി നാക്ക് മുറിച്ചാലും മാറ്റാവോ എന്നാണ് പച്ച ബെൽട്ടുകാരൻ ചോദിക്കുന്നത്. മാറ്റാം എന്നു പറയാൻ കിഴവനുമില്ല ധൈര്യം. ആ വാദപ്രതിവാദം നീണ്ടുപോവുകയാണ്. പുരുഷന്മാർ വാക്കു പറഞ്ഞാൽ മാറ്റമില്ലേ? വരാമെന്ന് പറഞ്ഞവർ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സ് വീണ്ടും പതറുന്നു.
2: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.

ആകാശവാണി. സ്മൃതിമധുരം. പൂക്കളത്തിൻ്റെ സുഗന്ധം നാടെങ്ങും പരന്നു തുടങ്ങിയിരിക്കുന്നു. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഒരു പൂക്കാലവും കൂടി എത്തിയിരിക്കുന്നു. പൂക്കാലത്തിൻ്റെ മാധുര്യം തുളുമ്പുന്ന ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം പാളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ

0: നോട്ടുകൾ മാറ്റിവാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം ശുഭയാത്ര.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ മണിബന്ധ ശക്തി വികാസക, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
3: മണിബന്ധ ശക്തി വികാസക, ഇത് റിസ്റ്റ് ജോയിന്റുകൾക്കുള്ള പരിശീലനങ്ങളാണ്. താടാസന സ്ഥിതിയിൽ കൈത്തലങ്ങൾ തുടകൾക്ക് മുൻപിലായി കമിഴ്ത്തി വയ്ക്കുക. കൈകൾ തോളുകൾക്ക് സമാന്തരമായി ശരീരത്തിന് മുൻപിലേക്ക് ഉയർത്തി കൈകളിൽ മുഷ്ടി പിടിക്കുക. പിന്നീട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടുമടങ്ങാതെ കൈമുഷ്ടികൾ താഴേക്കും, ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈമുഷ്ടികൾ മുകളിലേക്കും ചലിപ്പിക്കുക. 3 മുതൽ 5 പ്രാവശ്യം വരെ തുടരുക. പിന്നീട് സാധാരണ ശ്വാസത്തിൽ കൈമുഷ്ടികൾ ഘടികാരദിശയിൽ വട്ടത്തിൽ കറക്കാവുന്നതാണ്. ഇത് എതിർദിശയിലേക്കും ആവർത്തിക്കുക. കൈകൾ താഴ്ത്തിയിട്ട് വിശ്രമിക്കുക. അടുത്തതായി അങ്കുലി ശക്തി വികാസക പരിശീലനം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. താടാസന സ്ഥിതിയിൽ നിൽക്കുക. 2 കൈകളും ശരീരത്തിന് മുൻപിലേക്ക് തോളുകൾക്ക് സമാന്തരമായി ഉയർത്തുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈവിരലുകൾ ചുരുട്ടുക. ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈവിരലുകളും കൈത്തലവും വലിഞ്ഞു നിൽക്കുന്ന രീതിയിൽ കൈവിരലുകളെല്ലാം നന്നായി നിവർത്തിപ്പിടിക്കുക. 5 മുതൽ 10 പ്രാവശ്യം വരെ ആവർത്തിക്കുക. ശേഷം കൈകൾ ശരീരത്തിന് വശങ്ങളിൽ തൂക്കിയിട്ട് വിശ്രമിക്കുക. അടുത്തതായി സൂക്ഷ്മ വ്യായാമങ്ങളിൽ വക്ഷസ്ഥല ശക്തി വികാസക പരിശീലനം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സാധാരണയായി ഹസ്ത ഉത്താനാസന ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അർദ്ധചക്രാസനം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ പരിശീലനവും ചെയ്യുന്നത്. താടാസന സ്ഥിതിയിൽ കൈവെള്ളകൾ തുടമസിലുകൾക്ക് മുൻപിൽ വിരലുകൾ ചേർത്ത് കമഴ്ത്തി വയ്ക്കുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ശരീരത്തിന് മുന്നിലൂടെ ശിരസിന് മുകളിലേക്ക് ഉയർത്തി സാവകാശം പുറകിലേക്ക് വളയുക. കൈകൾ ചെവികളോട് ചേർത്ത് വയ്ക്കുകയും കൈത്തലങ്ങൾ വിടർത്തി വയ്ക്കുകയും ചെയ്യുക. ശ്വാസം പുറമേക്ക് വിട്ടുകൊണ്ട് നിവർന്നു വന്ന് കൈകൾ താഴ്ത്തി താടാസന സ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. 3 മുതൽ 5 പ്രാവശ്യം വരെ ആവർത്തിച്ചതിനു ശേഷം ശിഥില താടാസനത്തിൽ വിശ്രമിക്കുക. ഈ പരിശീലനത്തെ മറ്റൊരു രീതിയിലും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നതിന് പകരം വശങ്ങളിലേക്കായിരിക്കും ഉയർത്തുക. അതായത് താടാസന സ്ഥിതിയിൽ നിന്നും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ തോളുകൾക്ക് സമാന്തരമായി കൊണ്ടുവന്ന്

0: ശരീരത്തിന്റെ മധ്യഭാഗം പൂർണ്ണമായും വികസിക്കുന്ന രീതിയിൽ കൈയുകൾ അല്പം ഉയർത്തി വശങ്ങളിലേക്ക് അകത്തുക. തോളുകൾ തുറന്ന് ശരീരം പുറകിലേക്ക് വളയുന്നതിനനുസരിച്ച് വേണം ഇത് ചെയ്യുവാനായിട്ട്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. സൂക്ഷ്മ വ്യായാമങ്ങൾ വളരെ ലഘുവായ പരിശീലനങ്ങളാണെങ്കിലും അവയ്ക്ക് അത്ഭുതകരമായ ഫലങ്ങളാണ് കണ്ടുവരുന്നത്. ഈ വ്യായാമങ്ങൾ കാർഡിയാക് പ്ലക്സസിനെയും തൊറാസിക് സൊമാറ്റിക് നാഡികളെയും ഒരേ സമയം ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ ഓട്ടോണോമസ് സൊമാറ്റിക് നാഡികളുടെ ഏകോപന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു. കാർഡിയാക് പ്ലക്സസിന് വാഗസ് നാഡികളുടെ പ്രവർത്തനത്തിൽ ഒരു പ്രധാന സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ യോഗാഭ്യാസം ലക്ഷ്യമിടുന്ന വ്യക്തിത്വ വികസനത്തിന് ഇത് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഈ പരിശീലനങ്ങൾ നല്ലതാണെങ്കിലും തോൾ വേദനയും വെർട്ടിഗോ പോലെയുള്ള പ്രശ്നങ്ങളും ഉള്ളവർ മുൻകരുതലുകൾ എടുക്കണം.
1: മണിബന്ധ ശക്തി വികാസക. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാവിലെ 10:15.

0: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജി ഒ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഹലോ പ്രിയഗീതത്തിൽ കേൾക്കാം.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി.

0: ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഗായിക അപർണ രാജീവ്. പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ ഗസലുകൾ കൺസേർട്സ് ഒക്കെ ചെയ്യാറുണ്ട്, പിന്നെ സൂര്യ ഫെസ്റ്റിവലില് പങ്കെടുക്കാറുണ്ട്. ഗസലിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
1: അതൊരു ഭയങ്കര രസമുള്ള ഒരു കഥയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ആയിട്ട് വളരെ മുത്തശ്ശനായിട്ട് ഭയങ്കര അടുപ്പുള്ള ഒരു വ്യക്തിയാണ് ശിവൻ അങ്കിള്. അദ്ദേഹം ഇപ്പൊ വിട്ടുപിരിഞ്ഞു നമ്മളെ. അദ്ദേഹത്തിന്റെ മക്കളാണ് സന്തോഷ് ശിവൻ, സഞ്ജീവ് ശിവൻ അവരൊക്കെ. അപ്പോ ശിവനങ്കിളുടെ ഭാര്യ മരിച്ച ദിവസം, December 21 ആ ദിവസം, കുറെ വർഷങ്ങളായിട്ട് അവരുടെ വീട്ടിന്റെ അവിടെ തന്നെ ഒരു വലിയ സ്പേസ് ഉണ്ട്. അപ്പൊ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കി ആ ദിവസം ഒരു വലിയൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ, അങ്ങനെ ഒരു കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഞാനാണ് അതിന് പ്രെയർ ചൊല്ലാൻ പോകുന്നത് ഫംഗ്ഷൻ. അപ്പോൾ പ്രെയർ കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു കുടുംബമായിട്ട് വളരെ അടുപ്പാണ്. അപ്പോൾ ആ സമയത്ത് സിനിമയിലൊക്കെ പാടി തുടങ്ങിയ സമയമാണ്, രണ്ടുമൂന്ന് സിനിമകളിലൊക്കെ പാടി. അപ്പോൾ ഹിന്ദി പാട്ടുകളൊക്കെ ഇങ്ങനെ ചില പരിപാടിക്കൊക്കെ അങ്ങനെ ഞാൻ പാടി കേട്ടിട്ടുണ്ട്. അപ്പോ ഒരാശം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, അടുത്ത വർഷം ഞാനാണ് പ്രോഗ്രാം ചെയ്യണത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഭയങ്കര ശരിക്കും ടെൻഷനായി. ഞാൻ പറഞ്ഞു, ഇല്ല അങ്കിൾ, അതിങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്ന പരിപാടിയല്ലേ, അപ്പൊ ആൾക്കാരെ

0: ഇങ്ങനെ എടുക്കും ഞാനൊക്കെ വന്ന. അപ്പൊ പറഞ്ഞാൽ അല്ല അങ്ങനെയല്ല, അതൊന്നും കുഴപ്പമില്ല, അത് നീ ആലോചിക്കണ്ട, ഒരു പരിപാടി ചെയ്യണം, ഇങ്ങനെ പ്രേയർ മാത്രം ചൊല്ലിയാൽ പോരാ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഒരു ഭജൻ പോലെ ചെയ്യാം. ഞാൻ കർണാട്ടിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ഹിന്ദുസ്ഥാനി കുറച്ച് വർഷം പഠിച്ചിരുന്നു, പക്ഷെ കർണാട്ടിക്കാണ് കൂടുതൽ പഠിച്ചത്, ഇപ്പോഴും കർണാട്ടിക് തന്നെയാണ് പഠിക്കണത്. അപ്പൊ എന്നാൽ കർണാട്ടിക് കുറച്ച് ഭജൻസ് പോലെ ചെയ്യാം, കൃതീസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പൊ പറഞ്ഞു അല്ല, എന്റെ മനസ്സിൽ നീ ഗസലാണ്, ഗസൽ കോൺസെർട്ട് ചെയ്യണം. ഗസൽസ് ഇങ്ങനെ കേൾക്കും, അച്ഛന്റെ ഒരു കളക്ഷൻ ഉണ്ട്, അപ്പൊ അതിങ്ങനെ ഇടയ്ക്ക് വെക്കുമ്പോ ഒക്കെ ഞാൻ ഗസൽസ് കേൾക്കും എന്നല്ലാതെ എനിക്കങ്ങനെ പാടി. ഞാൻ പറഞ്ഞു അങ്കിൾ എനിക്ക് അങ്ങനെ പാടിയൊരു ഇതില്ല. അല്ല നീ ഹിന്ദി പാട്ടിലൊക്കെ പാടണ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ പറ്റും, നീ പഠിച്ചാൽ മതി, കുറച്ച് ഭജൻസും കൂടി വേണമെങ്കിൽ എന്റെ കൂടെ ചേർത്തോളൂ, പക്ഷെ ഗസൽസ് വേണം എന്തായാലും. അപ്പൊ അങ്ങനെയാണ് അടുത്ത വർഷം അങ്ങനെ ആ പരിപാടിക്ക്. അപ്പൊ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അങ്കിൾ ഇത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഗസൽസ് ഒക്കെ ഇരുന്ന് അതിനു വേണ്ടി പഠിച്ച്, എന്നുവെച്ചാൽ ഒരു പാടാൻ വേണ്ടി പഠിച്ച് അങ്ങനെ അത് പ്രസന്റ് ചെയ്തു. അപ്പൊ അത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സമയത്ത് സൂര്യകൃഷ്ണമൂർത്തി സാർ ആ പരിപാടി കണ്ടിട്ടാണ് സൂര്യ ഫെസ്റ്റിവൽ അതിലേക്ക് ഒരു വേദി തരുന്നത്. അപ്പൊ അതും ഒരു വലിയ ഭാഗ്യമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അത് ചെയ്യുന്നുണ്ട് ഗസൽസ്. അപ്പൊ എനിക്ക് ശരിക്കും ഹിന്ദുസ്ഥാനി എന്നുള്ള ഇതിനെക്കാട്ടും കർണാട്ടിക് മ്യൂസിക് തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷെ ഗസൽസിനോട് എനിക്കൊരു ഇഷ്ടമുണ്ട്, കാരണം എനിക്ക് വളരെ ഇമോഷൻസ്, ഇങ്ങനെ പ്രണയമായാലും വിരഹം അതൊക്കെ ഇങ്ങനെ പാട്ടിൽ ഒരുപാട് വന്ന് നമുക്ക് ഫീൽ ചെയ്ത് അങ്ങനെ പാടുന്ന പാട്ടിലുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ അങ്ങനെ ഇരുന്ന് പാടാൻ
1: ഗസല് ഒരു രണ്ട് വരി
0: പാടാം.

0: നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനും അവരിനോട് സംസാരിക്കാനുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: ഓക്കെ. ഹലോ.
2: ഹലോ മേഡം, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് സുരേഷ്, സ്റ്റാർട്ടിങ്ങിലാണ് സ്ഥലം. ഞാൻ അനന്തപുരി എഫ്എമ്മിന്റെ സ്ഥിരം ഒരു ശ്രോതാവാണ്.
1: ഹലോ, പ്രീഗീതത്തിലേക്കും വിളിച്ചിട്ടുണ്ടോ മുമ്പ്?
2: ഹലോ, ജീവിതത്തിൽ ഒരുപാട് നാൾ മുമ്പ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആറ്റിപ്പിടിക്കും ബാലേട്ടനൊക്കെ ഇരുന്ന ഹലോ ജോയാലിന്.
1: ഓ ശരി ശരി.
2: അപ്പോ നിങ്ങൾ പാട്ട് വേണമായിരുന്നു.
1: ഏത് പാട്ടാ വേണ്ടത്?
2: നീലഗിരി എന്ന ചിത്രത്തിലെ
1: നീലമാനത്തിൽ
2: ആ പാട്ടാണ് വേണ്ടത്. ഇത് എന്റെ വൈഫിനും, എന്റെ വൈഫിന്റെ പേര് ശരണ്യ, മകളുടെ പേര് ധനുശ്രീ, ധനുശ്രീ, ഇവർക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്
1: ആർക്കാണ്?
2: എന്റെ ഫ്രണ്ടിന് വേണ്ടിയാണ്. വർക്കല നെക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള അധ്യാപകനായ സൈജു സാറിന് വേണ്ടി, അതുപോലെ തന്നെ സാറിന്റെ വൈഫ് അശ്വതിക്കും നേട്ടം നോക്കുന്ന വേണ്ടിയാണ് ഈ പാട്ട്. അപ്പൊ സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറയാൻ കാര്യം, ഞാനും പുള്ളിയായിട്ടൊക്കെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഒത്ത് പാടാനും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ
1: പാട്ട് പാടും അല്ലേ? പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ടോ പാടാൻ?
2: ആ പോകുന്നുണ്ട്.
1: അപ്പൊ രണ്ടുപേരും പാടുവന്നാ.
2: ഓക്കെ. നീ പറന്നു പറന്നു പറന്നു വാ പൂവാടികൾ, നീ തുറന്നു തുറന്നു തുറന്നു താ പൊന്നോട കൂടി ചുറ്റി പൊന്നോട പാട്ടു പാടി മുന്നായി കൂന്നി കൊണ്ടുവാന്നലെ, നീ പറന്നു പറന്നു പറന്നു വാ. മേഡം, ഞാനേ ഈ പാട്ട്
1: പാടാനായിരുന്നു.
2: ഞാൻ ഈ പാട്ട് ആവശ്യപ്പെടാന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട് ഐ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നീലഗിരി എന്ന ചിത്രത്തിന്റെ മേലെ
1: സാറ്
2: പ്രോഗ്രാമിനൊക്കെ വരുമ്പോ ഈ പാട്ടാണ് പാടുന്നത്. നന്നായിട്ട് പാടും.
1: ഓക്കെ. അപ്പൊ ഈ പാട്ട് വെച്ചുതരാം. ശരി ശരി. ഓക്കെ.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രീഗീതം തുടരുന്നു.
1: ഇപ്പൊ ഒരു ഗാനമേള പാടുന്ന ഒരാളാണ് വിളിച്ചത്. അപ്പൊ ലൈവ് ഷോ ഒക്കെ അപർണയും ചെയ്യാറുണ്ട്. ലൈവ് ഷോകളിൽ പാടുന്നതും ഇപ്പൊ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഏതാണ് കൂടുതൽ വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത്?
2: അത് ലൈവ് ഷോ തന്നെയാണ് വെല്ലുവിളി. പക്ഷെ കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ലൈവ് ഷോ തന്നെയാണ്. കാരണം നമുക്ക് അപ്പൊ തന്നെ ആൾക്കാരുടെ റിയാക്ഷൻ നമ്മളിങ്ങനെ കാണുകയാണല്ലോ. അപ്പോ ശരിക്കും ആസ്വദിക്കുന്ന ഒരു ക്രൗഡിനെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് പാടാൻ അതൊരു സിംഗറിന് അത് ഭയങ്കര ഒരു ഊർജ്ജമായിരിക്കും. അങ്ങനത്തെ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ടഫായിട്ടുള്ള ചിലപ്പോൾ പാട്ടുകൾ പാടുമ്പോഴോ ഇതിങ്ങനെ ഒരു ഹമ്മിങ്ങോ അങ്ങനെയൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ കൈയടിക്ക് അങ്ങനെ കോഴിക്കോട് പ്രത്യേകിച്ച് ഒക്കെ പോകുമ്പോൾ അവരുടെ ഒരു സന്തോഷം അപ്പം തന്നെ അറിയിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്.
1: ഇപ്പം അച്ഛനെയും മുത്തശ്ശനെയും കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. അപ്പൊ കുടുംബത്തിലെ ബാക്കിയുള്ളവരെയും കൂടെ പരിചയപ്പെടുത്താം.
2: അമ്മയുടെ പേര് ദേവിക, ഹസ്ബൻഡ് സിദ്ധാർത്ഥ്. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, ഗൗതം, ലയ.
1: കുട്ടികള് എത്രയായി?
2: മോൻ ഇപ്പൊ 9th, മോള് 2nd. രണ്ടുപേരും ചെമ്പക്ക സ്കൂളിൽ പഠിക്കുന്നു.
1: അപ്പൊ ഈ പാട്ടും പരിപാടികളും ഒന്നും ഇല്ലാത്ത അപർണയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും?
2: അല്ല, വീട്ടിലത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ പ്രോഗ്രാമിന്റെ ദിവസമാണെങ്കിൽ നമുക്ക് അത്രയും പറ്റില്ല. സിദ്ധാർത്ഥ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്റെ അമ്മയച്ചനാണെങ്കിലും ഞങ്ങൾ ഒരേ ബിൽഡിംഗിൽ തന്നെ വേറെ വേറെ ഫ്ലാറ്റ്സിലായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയച്ചന്റെയും സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവര് കുട്ടികളുടെ കാര്യത്തിലൊക്കെയും സപ്പോർട്ട് ഉണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. അല്ലാത്ത ഒരു നോർമൽ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും ഇപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഒരു വളരെ സാധാരണ ഒരു ദിവസമായിരിക്കും. കുട്ടികളെ വിളിക്കാൻ ബസ് സ്റ്റോപ്പിൽ പോകണം, അതിപ്പോൾ പ്രോഗ്രാമിലെ ദിവസം ഞാൻ തന്നെയാണ് പോവുക. അപ്പൊ അങ്ങനെ അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും നോർമൽ ഒരു ദിവസം.
1: ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നിഷ്കർഷകൾ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ പാടുന്നവർ ചില കാര്യങ്ങൾ കഴിക്കില്ല, ഐസ്ക്രീം കഴിക്കാത്തവരുണ്ട്, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: എനിക്ക് അങ്ങനെ ഞാനൊന്നും അതിനുവേണ്ടി വേണ്ടാന്ന് വെച്ചിട്ടില്ല കംപ്ലീറ്റ്ലി. പക്ഷെ എനിക്കങ്ങനെ ഐസ്ക്രീം പൊതുവേ അങ്ങനെ വലിയൊരു ഒരു കുഴപ്പമില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ചിലർക്ക് ഭയങ്കര ഒരു ക്രേവിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ തോന്നും എല്ലാവരും ഇപ്പൊ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പ്രോഗ്രാമിന്റെ ദിവസം ഞാൻ അങ്ങനെ തണുപ്പ് കഴിക്കാറില്ല. അല്ലാത്ത ദിവസമൊക്കെ അങ്ങനെ
1: കുഴപ്പമില്ല.
2: ആ, കഴിക്കും കഴിക്കും. ആ,
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
2: ഹലോ.
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: എന്റെ പേര് ഉഷയെന്നാ മോളെ.
2: ആ,
3: ഞാൻ പത്തനംതിട്ട ജില്ല അയിരൂരിൽ നിന്ന് വിളി.
2: ഓ, ശരി ശരി. ജോലി ചെയ്യുന്നുണ്ടോ?
3: ഇല്ല, ഞാൻ പെൻഷനായി. ഓഫീസിലായിരുന്നു.
2: വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടില് എന്റെ മോന്, മരുമോള്, രണ്ട് കുഞ്ഞുങ്ങള്. രണ്ട് മരിച്ചു പോയി.
2: ഓക്കെ. അപ്പൊ ഏതാ പാട്ട് ചേച്ചിക്ക് വേണ്ടേ?
3: എന്റെ കൊച്ചുമോന്റെ പിറന്നാളാ മോളെ, ഈ മാസം 27
2: ആണോ? ഓ,
3: അതിനെ പറ്റി ഏതെങ്കിലും ഒരു പാട്ട്.
2: കൊച്ചുമോൻ ഏത് പാട്ട്? അങ്ങനെ ഉണ്ടോ ഇഷ്ടം?
3: അങ്ങനൊന്നും ഇല്ല. അതിനെ പറ്റിയ ഒരു പാട്ടിട്ട്
2: അങ്ങനെ പറയാം.
3: മാസത്തെ രാമായണം വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായി. രഘുനാഥെന്ന് പേരിടണം, ഒരു ആൺകുട്ടിയാണെന്നൊക്കെ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു. അങ്ങനെ ഉണ്ടായ കുഞ്ഞാ.
2: നല്ലൊരു പാട്ട് വെച്ചേരാം.
3: ആയിക്കോട്ടെ.
2: ഓക്കെ. ആ, ശരി.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ചിലര് പറയും കുടുംബത്തിലാണ് ഏറ്റവും അധികം ഒരു പാട്ട് പാടിക്കഴിഞ്ഞാലൊക്കെ, ഇപ്പൊ ശരത് സാർ ഓണപരിപാടിക്ക് വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അവിടെ പാടിക്കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ വിമർശിച്ചാണ് നന്നായി വന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പൊ ആ തരത്തില് വിമർശിക്കുന്ന ആൾക്കാരുണ്ടോ, ആരാണ് കറക്റ്റ് ചെയ്യാറുള്ളത്?
2: അല്ല, അത് സിദ്ധാർത്ഥ് എനിക്ക് അങ്ങനെ പാട്ടിൽ, ഇപ്പൊ മ്യൂസിക്കിന്റെ കാര്യത്തിൽ സിദ്ധാർത്ഥ് വിമർശിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു, ഇപ്പൊ നമ്മളൊരു പാട്ട് പാടുമ്പോൾ എല്ലാരും ഇങ്ങനെ, ഇപ്പൊ എന്റെ അമ്മയച്ഛനോ അല്ലെങ്കിൽ സിദ്ധാർത്ഥാണെങ്കിലും പച്ചമ്മയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഓ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇഷ്ടമായ ഇഷ്ടമായി എന്ന് പറയും, അങ്ങനെയാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു വിമർശനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ട്.
1: ഒരു അഭിപ്രായം
2: പറയും, അത് പറയും. ഇപ്പൊ ചില പാട്ട്, ഈ പാട്ട് കുറച്ചും കൂടി ഞാൻ പാടിയത് ഇഷ്ടപ്പെട്ടു, എനിക്ക് കുറച്ചും കൂടി എന്റെ വോയിസിനെ കുറച്ചും കൂടി അങ്ങനെ തോന്നി, അങ്ങനെയൊക്കെ പറയും. അതല്ലാതെ ഒരു വിമർശനമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല.
1: സുഹൃത്തുക്കളോ?
2: ആ, ഫ്രണ്ട്സ് ആണെങ്കിലും ഇതേപോലെ, ഇപ്പൊ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന അവള് ഇതേപോലെ എന്റെ പാട്ടിനെ അങ്ങനെ വിമർശിച്ച് അങ്ങനെ പറയാറില്ല, ഒരു അഭിപ്രായമാണ് പറയാ.
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
2: ഹലോ, ആരാണ്?
3: ഞാൻ കീഴാറ്റിയിൽ നിന്ന് ശോഭയാണ്.
2: ശോഭ, ആ
3: മാഡത്തിന് സുഖം തന്നെ?
2: ആ, സുഖാണ്. സുഖാണോ?
3: സുഖം.
2: ആ, ആദ്യമായിട്ടാണോ ഇതിൽ വിളിക്കണേ?
3: അല്ല, ഞാൻ നേരത്തെ വിളിക്കുമായിരുന്നു, ഇപ്പൊ കൊറേ നാളുകൊണ്ട് വിളിച്ചാർക്ക കിട്ടൂല.
2: ആ, കൊറേ നാൾക്ക് ശേഷമാണോ ഇപ്പൊ കിട്ടിയത് അല്ലേ?
3: കിട്ടുന്നത്. എനിക്ക് വേണ്ട പാട്ട് ശങ്കരാഭരണ സിനിമയിൽ ശങ്കര എന്നുള്ള പാട്ടാണ്.
2: ആ ആ, ശരി ശരി, അത് വെച്ചാൽ
3: പാട്ട് പാടുന്നത്
2: ഏതെങ്കിലും മതിയോ? ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടാം.

0: ഹലോ.
1: ഹലോ, നന്നായിരുന്നു.
0: ആ താങ്ക് യു.
1: എനിക്ക് മൂന്ന് മക്കളാണ്, മൂന്ന് ആമക്കളാണ്,
0: ആ
1: ആദർശി, അമ്പാടി, ആരോമൽ.
0: അവരെന്താ ചെയ്യണേ?
1: രണ്ടുപേരും ഗൾഫിലാണ്, ഒരാളിന് ഇവിടെ ബാങ്കിൽ ജോലിയുണ്ട്, സാധാരണ ബാങ്കിൽ.
0: ഓ ഓ ശരി ശരി.
1: മൂത്ത രണ്ട് മക്കള് കല്യാണം കഴിച്ച്,
0: ആ
1: മൂത്ത മോനൊരു മോനുണ്ട്,
0: ആ
1: 2.5 വയസ്സായി മോന്.
0: ഓ, അപ്പൊ ഇപ്പൊ ഓണത്തിന് വരണുണ്ടോ?
1: ഓണത്തിന് മക്കള് വരൂല, മക്കളിപ്പൊ പോയതേ ഉള്ളൂ.
0: ആ ശരി ശരി.
1: എന്റെ കൊച്ചുമോന്റെ പേര് ശന്തനു.
0: ആ ശരി ചേച്ചി, അപ്പൊ ഈ പാട്ട് വെച്ചുതരാം.
1: ഓ ഓ
0: ആ ശരി,
1: ശരി,
0: സന്തോഷം. ആ ബൈ.

0: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: നൃത്തം പഠിച്ചിട്ടുണ്ട്, ഗിത്താറ് പഠിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ ഹിന്ദുസ്ഥാനിയും കർണാടക സംഗീതവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സംഗീതമാണ് എന്റെ വഴി എന്ന് ഉറപ്പിക്കുന്നത് എപ്പോഴായിരുന്നു?
2: അത് കുറച്ച് വൈകിട്ടാണ് ഉറപ്പിച്ചത്. ഞാൻ ഈ സിനിമയിൽ പാടി തുടങ്ങിയപ്പോഴൊന്നും ഇതാണ് എന്റെ വഴി എന്ന് അങ്ങനെ ഞാൻ എനിക്കങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. പാട്ട് പക്ഷെ എപ്പോഴും ഞാൻ കുട്ടിയാകുമ്പോ തൊട്ടേ കൂടെ ഉണ്ട്. അപ്പോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതി തന്നെയായിരുന്നു. വേറെ ഇപ്പൊ നമുക്ക് ജോലി ചെയ്താലും പാട്ട് പാടാലോ എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ ബികോം ആയിരുന്നു, അത് കഴിഞ്ഞ് MBA പഠിച്ചു, ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് ജോലിയൊക്കെ കിട്ടി. അപ്പൊ അപ്പോഴും ഞാൻ പാട്ട് പഠിക്കാൻ ഞാൻ ഓമനക്കുട്ടിച്ച അടുത്താണ് തുടങ്ങിയത്. പിന്നെ ശ്രീകുമാർ സാറിന്റെ അടുത്ത് ആണ് പിന്നെ കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഈ ജോലിക്ക് പോണ സമയത്തും ജോലി കഴിഞ്ഞ് വന്നിട്ട് സാറിന് ഫ്രീ ഉള്ളപ്പോ ഞാൻ വൈകുന്നേരം പോവായിരുന്നു പാട്ട് പഠിക്കാൻ. പരിപാടികൾ വരുമ്പോ പോവും. ആ സമയത്തായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് ഡൽഹിയിലേക്കാണ് പോയത്. അപ്പോൾ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ എനിക്കൊരു ഭാഗ്യത്തിന് നല്ല ഒരു ഹിന്ദുസ്ഥാനി ഒരു ടീച്ചർ കിട്ടി, ഞങ്ങളുടെ വീടിന്റെ വളരെ അടുത്തായിട്ട്. അങ്ങനെ ആ ക്ലാസ്സിന് പോവായിരുന്നു ഒരാഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ അങ്ങനെ ടീച്ചറെ അടുത്ത് പോവായിരുന്നു, ഹേമ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഇതേപോലെ റെക്കോർഡിങ്ങോ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഇതേപോലെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഡൽഹിയിൽ നിന്നാണെങ്കിലും ശരിക്കും ഞാൻ വിചാരിക്കും ഇപ്പോൾ ദുബായോ അല്ലെങ്കിൽ മസ്കറ്റിലൊക്കെ, ഞാൻ മസ്കറ്റിലും പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഒരേ സമയം തന്നെയാണ് ഈ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തുന്നതും. 3.5-4 മണിക്കൂറാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ ഒരു മാസത്തിൽ ശരിക്കും 1-2 പ്രാവശ്യം ഞാൻ ഇങ്ങനെ വന്നും പോയിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഞാൻ ജോലി എന്തെങ്കിലും വേണം.

0: എന്നുള്ളൊരു എനിക്കുണ്ടായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ എന്താണ് ജോലി വേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോ പക്ഷെ സിദ്ധാർത്ഥൻ ഇങ്ങനെ ജേർണലിസം ആയിരുന്നു അപ്പോ ആ സമയത്ത്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഓട്ട് ടൈമിംഗ് ആയിരുന്നു, രാത്രിയൊക്കെ ലേറ്റ് ആയിട്ടാണ് വരിക, പിന്നെ സാറ്റർഡേ സൺഡേ ഒന്നും ഓഫില്ല, വീക്ക് ഡേ ഏതെങ്കിലും ആയിരിക്കും. അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ഞാൻ ജോലിക്ക് ഇന്ന് പോണ്ടാന്ന് അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മസ്കറ്റിലൊക്കെ പോയത്. അപ്പോഴേക്കും എനിക്ക് മോനായി. മസ്കറ്റിൽ പോയി കഴിഞ്ഞ് പിന്നെ ഒരു മോനൊരു ശരിക്കും 2-3 വയസ്സൊക്കെ ഉള്ള മസ്കറ്റിൽ എത്തിക്കഴിഞ്ഞാണ് എനിക്ക് കുറച്ചും കൂടി പക്ഷെ പാട്ടായിട്ടൊരു അകൽച്ച വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ എനിക്കൊരു അങ്ങനെ ഒരു നല്ല ടീച്ചറൊന്നും ഉണ്ടായിരുന്നില്ല, പഠിപ്പിക്കാൻ ആരും കിട്ടിയിരുന്നില്ല. ആ സമയത്തൊരു എനിക്കൊരു റെക്കോർഡിംഗ് ഒരു സിനിമയിൽ 1-2 സിനിമയിൽ ഇതേപോലെ ആ സമയത്തോടെ വന്ന് ഞാൻ പാടി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ ജോൺസൺ മാഷ്ടെ മോള് നമ്മൾ വിട്ടുപോയി, ഷാൻ ജോൺസൺ. അപ്പോൾ ഷാൻ്റെ മ്യൂസിക്കിലൊരു പാട്ട്, അത് മുത്തശ്ശൻ എഴുതിയിട്ട്, അതൊരു ഭയങ്കര അതിൻ്റെ ഡയറക്ടറിനൊക്കെ വളരെ ഒരു പ്രതീക്ഷയുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു, ജയസൂര്യൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നല്ലതായിട്ട് പാട്ടുകൾ കമ്പോസ് ചെയ്തിരുന്നു ഷാൻ ആ സിനിമയിൽ. അപ്പോൾ അതിലൊരു ഡുവറ്റ് ഞാനും നിഖിൽ മാത്യു, ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പം അത് ചെന്നൈയിലാണ് റെക്കോർഡിംഗ് വെച്ചത്. അപ്പം അന്ന് ഞാൻ വന്നപ്പോൾ ദേവരാജൻ അപ്പോൾ പിന്നെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ. അപ്പോൾ അമ്മ അച്ഛനൊന്നും ഇല്ലാതെ ഞാൻ വരികയാണെങ്കിൽ ഞാൻ അവിടെ താമസിക്കാറില്ല. അപ്പം ഇതേപോലെ അവിടെ പോയി താമസിച്ചിട്ടാണ് ആ പാട്ട് പോയി റെക്കോർഡൊക്കെ ചെയ്ത്. എന്താന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് ഒരു മാറ്റമായിരുന്നു. അത് കഴിഞ്ഞ് ആ പാട്ട് റെക്കോർഡിംഗ് ഭയങ്കര ഞാൻ എന്താ പറയുക ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു റെക്കോർഡിംഗ്. അതിനു മുമ്പും പക്ഷെ ഞാൻ സിനിമയിൽ അതിനു മുമ്പൊരു പാട്ട് പാടി വന്നിരുന്നു. പക്ഷെ ഈ റെക്കോർഡിംഗ് എന്താണെന്ന് എനിക്കറിയില്ല. അത് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായിരുന്നു ആ പാട്ട് പഠിക്കാനും പോയി റെക്കോർഡ് ചെയ്യുമ്പോഴും എല്ലാം. അതിനു മുമ്പ് ഇതേപോലെ തന്നെയാണ് ഞാൻ പാട്ട് പഠിച്ചിട്ടുള്ളതും എല്ലാം. പക്ഷെ അപ്പോഴാണ് അതിന്റെ എനിക്ക് തോന്നുന്നു അതെന്താ ഞാൻ മിസ് ചെയ്യണെന്നുള്ള, എനിക്ക് അപ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ റിയലൈസ്
1: ചെയ്ത്.
0: അതെ അതായിരിക്കും അപ്പൊ മനസ്സിലായി ശരിക്കും ഞാൻ പാട്ട് തന്നെയാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം പാട്ടാണെന്നുള്ളത് അപ്പൊ മനസ്സിലായി. പിന്നെ വേറെ ജോലിയൊന്നും വേണ്ട, പാട്ട് തന്നെ മതി. പക്ഷെ അത് ഞാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ശരിക്കും കുറച്ച് ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇതുപോലെ സിനിമയിൽ പാടുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒരു ശ്രമം ഒന്നും എന്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ ശരിക്കും വിളിക്കണം, അങ്ങനെയുള്ള ഒരു കാര്യവും എന്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്റെ മനസ്സിൽ വരുമ്പോൾ പോയി പാടാം, ജോലി ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചപ്പോൾ ശരിക്കും സിദ്ധാർത്ഥ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞെന്നാൽ മസ്കറ്റിൽ നിന്ന് അത് അതിന് പറ്റില്ല, അപ്പോൾ നാട്ടിൽ തന്നെ പോയി നിന്ന് ട്രൈ ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പം അങ്ങനെ ഞാനും മോനും കൂടി അപ്പം നാട്ടിൽ വന്നു. അപ്പം തൊട്ടൊരു മ്യൂസിക് ഡയറക്ടേഴ്സിന് അപ്പോഴാണ് കുറച്ചും കൂടി ഞാൻ പാട്ടുകളൊക്കെ അയച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനെ ഞാൻ ഈ പാടി തുടങ്ങിയ സമയത്തും കല്യാണം കഴിയുന്ന വരെയുള്ള സമയത്തൊക്കെയും സിനിമകൾ സംഭവിച്ചത് ശരിക്കും അങ്ങനെ സംഭവിച്ചതാണ്. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് ഇപ്പം ചാൻസ് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു നിരാശ പോലെ തോന്നിയിട്ടില്ല. നല്ല പാട്ടുകളാണ് പാടിയിട്ടുള്ളതെല്ലാം, നല്ല പാട്ടുകളാണ്, നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ഒരു ശരിക്കും ബ്ലെസ്സിംഗ് ആണ്. ഇപ്പം ഈ വർഷം ഒരു സിനിമ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു, പിന്നെയാണ് ശരിക്കും അതിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പാട്ട് തന്നെ മതി, പിന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണതും എല്ലാം. അതെ.
1: ഈ പാട്ടല്ലാതെ വേറെന്താ ഇഷ്ടങ്ങള്?
0: പാട്ടല്ലാതെ എനിക്ക് ഡാൻസ് ഞാനൊരു 10th വരെ പഠിച്ചിരുന്നു ഭരതനാട്യം. അത് കഴിഞ്ഞ് പിന്നെ അത് ആ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് പോയി. പക്ഷെ എനിക്ക് ഡാൻസ് ഇപ്പൊ സ്കൂളിൽ കോളേജിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ സിനിമാറ്റിക് ഡാൻസ് ചെയ്യില്ലേ, അതെനിക്ക് പഠിച്ച് ചെയ്യാനൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പായിട്ട് ഇപ്പൊ ഒറ്റയ്ക്ക് പോയി നിന്ന് സ്റ്റേജിൽ അങ്ങനെയല്ല, ഗ്രൂപ്പായിട്ട് നമ്മൾ ആ ഒരു ലേണിംഗ് ആ ഒരു പ്രോസസ്സും അത് പോയി ഡാൻസ് പ്രസന്റ് ചെയ്യണതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോകാം.
2: ഹലോ.
0: ഹലോ, ആരാണ്?
2: കൊല്ലം ചടയമംഗലത്തിന്ന് ലിസി ആണ്.
0: ലിസി എന്താ ചെയ്യണേ? ഹലോ, പ്രിയഗീതം കേൾക്കാറുണ്ടോ? ആ, ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ടോ? ആ, ഏതാ പാട്ട് വേണ്ടേ? വേൽമുരുക. ആ ശരി ശരി, അത് വെച്ചേരാം. ആ, ഏതെങ്കിലും മതിയോ?

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: നമ്മള് അപർണ രാജീവ് എന്ന ഗായികയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിലെല്ലായിടത്തും വന്നുകൊണ്ടിരുന്നത് ഒ എൻ വി കുറുപ്പ് സാറായിരുന്നു. ഒ എൻ വി കുറുപ്പ് സാറിന്റെ 10th ചരമവാർഷികമായിരുന്നു ഫെബ്രുവരിയില്. അപ്പൊ ആ സമയത്ത് അപർണ അച്ഛൻ സംഗീതം നൽകി പാഥേയം എന്ന ഒ എൻ വി കുറുപ്പ് സാറിന്റെ കവിത ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് വ്യൂസ് വന്നിട്ടുള്ള, ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് തോന്നുന്നു.
2: ഇതിനു മുമ്പ് മുത്തച്ഛൻ എന്നുള്ള മുത്തച്ഛൻ എഴുതിയ ഒരു കവിതയുണ്ട്. അത് ഞാൻ ഒരു 4 മുമ്പ് ഇതേപോലെ ഒരു ഫെബ്രുവരിയിൽ മുത്തച്ഛന്റെ ചരമവാർഷികത്തിന്റെ അന്ന് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇറക്കിയിരുന്നു. അപ്പൊ അതും ഇതേപോലെ എനിക്ക് ഇപ്പൊ കവ സോങ്സോ അല്ലെങ്കിൽ പാട്ടുകളൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പൊ കവിത എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ശരിക്കും നമ്മളൊരു പാട്ട് പാടി നേടുന്നതിനെക്കാട്ടിലും ഞാൻ ആ കവിത മുത്തച്ഛന്റെ ഇപ്പൊ പാഥേയോ അല്ലെങ്കിൽ മുത്തച്ഛൻ എന്നുള്ള കവിത ചെയ്തപ്പോ അത് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോ കവിത ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ
1: തുടർന്നും ആ തരത്തിലുണ്ട്.
2: തീർച്ചയായിട്ടും ഇപ്പൊ ചിലര് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്, കവിത പാടില്ലേ, മുത്തച്ഛന്റെ കവിത ഒന്ന് ചൊല്ലിയിടാമോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമുക്ക് റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പോ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യും.
1: പാഠം പാടാം.

0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
1: ഹലോ.
2: ആ ഹലോ. ആ നമസ്കാരം.
1: ഞാൻ കാനൂരിൽ നിന്ന് വിളിക്കാണ്, ഹരിപ്പാട്ടിനടുത്ത് കാനൂരിൽ നിന്ന് വിളിക്കാണ്. പേര് വാസുദേവൻ.
2: ആ ആ ശരി ശരി. സുഖമായിട്ടിരിക്കണു അല്ലേ?
1: സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ദേവസ്വം ബോർഡ് ജോലിയുള്ള ഒരാളായിരുന്നു, തകഴ് വായിക്കുന്ന ആളായിരുന്നു, റിട്ടയർഡ് ആയി.
2: ആ ശരി. ഏത് പാട്ടാ ഇപ്പൊ വേണ്ടേ?
1: ജാനിയമ്മ പാടിയ ഒരു പാട്ടുണ്ടല്ലോ.
2: ആ ഏതാണ്?
1: ശിങ്കാരവേദന.
2: ആ ആ പാട്ട് വെച്ചേരാ.
1: എല്ലാവർക്കും വേണ്ടി, എന്നെ അറിയുന്നവർക്കും, പിന്നെ നമ്മുടെ ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ, വെട്ടിക്കുളങ്ങര രേഖ മാഡം, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും സമർപ്പിക്കുകയാണ് കേട്ടോ.
2: ശരി ശരി. ഓക്കേ.

0: ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ടാകട്ടെ. ശ്രോതാക്കളിലേക്ക് എത്താൻ ഒരുപാട് അവസരങ്ങൾ നമുക്കിപ്പോ ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് ലഭ്യമാണ്.
1: യൂട്യൂബ് ചാനലിൽ ശരിക്കും എനിക്ക് തോന്നാറുണ്ട് ഒരു വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ഞാനത് തുടങ്ങിയെന്നുള്ള എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിൽ കൂടി നമുക്ക് നമ്മുടെ പാട്ടുകൾ ആൾക്കാരിലേക്ക് എത്തിക്കാനും നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകൾ പാടാനും നമുക്ക് ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടിൽ ഞാൻ ഒറിജിനൽ സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമാ പാട്ട് പോലെ തന്നെയാണ് ഇപ്പോൾ ഒറിജിനൽ സോങ്സ് പാടുമ്പോഴും നമ്മൾ ആൾക്കാരിലേക്ക് ഒരു പുതിയ പാട്ട് എത്തിക്കുകയാണ്. പക്ഷെ അതിന് കുറച്ചും കൂടി നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സ്വന്തം എന്നുള്ളൊരു ഫീലിംഗ് കുറച്ചും കൂടി നമുക്ക് തോന്നാറുണ്ട് അങ്ങനത്തെ പാട്ടുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ടി ഇനി അടുത്ത് എന്താ ചെയ്യേണ്ട ചാനൽ അങ്ങനെ.
0: എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ.
1: താങ്ക് യു.

ഗായിക അപർണ രാജീവ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം ഐശ്വര്യ, നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭകാലത്തും പ്രസവശേഷവും ഉണ്ടാകുന്ന വേദന നഷ്ടം നികത്താൻ ഈ സഹായം ഉപയോഗിക്കാം. രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട്.

0: വിജയികളുമായി പിട്ടാമ്പളിൽ വമ്പനോളം കൊമ്പനോളം.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9495595321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം കഥ ഇതുവരെ, രചന പൂവച്ചൽ ഖാദർ. ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം. യഥാർത്ഥത്തിൽ എന്താണ് സന്ധിവാദം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? യഥാസമയം ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമായി തന്നെ ചോദിച്ചോട്ടെ, എന്താണ് സന്ധിവാദം?
2: സന്ധിവാദം എന്ന് പറയുന്നത് ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. അപ്പൊ സന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൈയിലെയോ കൈകാലുകളിലെയോ മുട്ടുകൾ, പിന്നെ അത് മാത്രമല്ല സ്പൈനിലെ കഴുത്ത്, ലോ ബാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അസ്ഥികൾ കൂടുന്ന ഇടത്തെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നീർവീഴ്ച, നീരും വീക്കവും, അതിനെയാണ് സന്ധിവാദം എന്ന് പറയുന്നത്. 100-ൽ പരം സന്ധിവാദമുണ്ട്. അപ്പൊ അത് അതിന്റെ കാരണങ്ങൾ എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ജനറ്റിക്സ് ആണ്. നമുക്ക് ജനതികമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ചിലവരിൽ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോഴാണ് ഇൻഫെക്ഷൻ രീതിയിലോ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദം, അപ്പൊ അതെന്ന് പറയുന്ന ആമവാദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഉദാഹരണം മാത്രമാണ്. അതിലൊരു പലതരത്തിലുള്ള വാദങ്ങളിൽ ഒന്നാണ് ആമവാദം. അപ്പൊ അത് ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ജനറ്റിക് ഡിഫെക്ട്. അപ്പൊ അതിലെന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ, വെളിയിൽ നിന്നുള്ള ബാഹ്യമായ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പിന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പൊ അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അപ്പം EBV വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചില പെരിയോഡോണ്ടൈറ്റിസ് അതായത് പല്ലുകളിലെ ഇൻഫെക്ഷൻ, പല്ലുകളിൽ

0: ഒരുതരം ബാക്ടീരിയ ഉണ്ട്, പോർഫോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറഞ്ഞു, ആ ബാക്ടീരിയ ആകാം. അപ്പൊ അങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കും. ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കി അതിനെതിരായിട്ട് പ്രതിരോധ ശക്തി ഉത്ഭവപ്പെടുകയും അത് ആ പ്രതിരോധ ശക്തി ആണ് ഈ സന്ധിവാതം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പത്തോജനസിസ്.
1: മാഡം, ഈ സന്ധിവാദം ഏതെല്ലാം തരത്തിലാണ് നമ്മളിൽ അനുഭവപ്പെടുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: സന്ധിവാദം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി വാദം, പിന്നെ അതായത് നീര് കൂടുതലുള്ള വാദവും, രണ്ടാമത് പറയുന്നത് തേയ്മാനം കൂടുതലും നീര് കുറവുമായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിൽ മെയിൻ ആയിട്ടും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വാദമാണ്. അപ്പൊ അതിനകത്തും ചെറിയ രീതിയിൽ നീർവീഴ്ച വരാം, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നീർവീഴ്ച വരാം എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ദ്രവിച്ചു പോവുകയും തരണാസ്ഥി ദ്രവിച്ചു പോവുകയും അത് മാത്രമല്ല കുറച്ച് രീതിയിൽ നീർവീഴ്ചയും സംഭവിക്കും. ഇത് മാത്രം അത് കൂടാതെ ഉള്ളതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്നതാണ് ഈ ആമവാദം, സ്പോണ്ടൈലോ ആർത്രോപതി. സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് ഉദ്ദേശിക്കുന്ന സ്പൈനിലെ ജോയിന്റ്സ്, സ്പൈനില് കഴുത്തു തൊട്ട് താഴെ വരെ ചെറിയ ചെറിയ ജോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ വാദം ബാധിക്കാവുന്നതാണ്. അത് കൂടാതെ അതിന്റെ കൂടെ തന്നെ ബാക്കി പെറിഫറൽ ജോയിന്റ്സിനെ ബാധിക്കും, കൈയിലെ കാലുകൾ അങ്ങനെ ബാധിക്കുമ്പോൾ അതിനെ സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് പറയും. പിന്നെ ഉള്ളത് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സോറിയാസിസ് ഉള്ളവർക്ക് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും സോറിയാസിസ് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാട്ടിക് വാദം ഉത്ഭവപ്പെടുന്നത്. പക്ഷെ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആദ്യം വാദം പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുമായിരിക്കും ഈ സ്കിന്നിലെ പാടുകൾ പോലെ സോറിയാസിസ് പോലെ വരാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആർത്രൈറ്റിസ്. അത് പിന്നെ ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ. ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ എസ് എൽ ഇ, സ്ക്ലിറോഡെർമ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്.
1: മാഡം, ഈ സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
0: ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നേരത്തെ മനസ്സിലാക്കുകയും അതിന് രീതിയിലുള്ള ഒരു രോഗനിർണയം ചെയ്യുകയും ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ചെയ്യുകയും ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ് വൈകല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പൊ ഈ ജോയിന്റ്സ് മാത്രമല്ല ബാധിക്കപ്പെടുന്നത് ഈ വാദങ്ങളിൽ, ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നേരത്തെ ഈ സിംപ്റ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പൊ അതിനൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ, അതായത് ജോയിന്റിലെ നീര് വീഴ്ച, ഈ ജോയിന്റിലെ നീർവീഴ്ച, വീക്കം, വേദന, അവിടെ നീരായിട്ട് പൊങ്ങി വരിക, ചുവപ്പ് നിറമുണ്ടാവുക, തൊടുമ്പോൾ ഒരു വാംത്ത് ഫീൽ ചെയ്യുക, തൊടുമ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കാം, സൈനോവൈറ്റിസ് ആയിരിക്കാം. കാർട്ടിലേജിന്റെ ചുറ്റും ഈ ജോയിന്റിനകത്ത് ബോണും കാർട്ടിലേജും കൂടാതെ ഉള്ള ഒരു അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈനോവിയം എന്ന് പറയുന്നത്. അപ്പോൾ സൈനോവിയത്തിൽ അത് തന്നെ ഇൻഫ്ലെയിംഡ് ആവാം, അതിനെ സൈനോവൈറ്റിസ് എന്നും പറയാം. അപ്പൊ സൈനോവൈറ്റിസ് കൊണ്ടായിരിക്കാം, ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടായിരിക്കാം, ഇതൊക്കെ കൊണ്ട് നീർവീഴ്ച ഉണ്ടാവും. അപ്പോൾ ജോയിന്റ്സിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൈകാലുകൾ നല്ല വീങ്ങിയിരിക്കുന്നു, കാലിലായിരിക്കാം. പിന്നെ അത് കൂടാതെ തന്നെ ഇത് ബാക്കി ഓർഗൻസിനെയും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചില അത് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളുണ്ട്, എസ് എൽ ഇ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ചർമ്മത്തിനെ ബാധിക്കുക, വെയിലടിക്കുമ്പോൾ സ്കിന്ന് വേദനിക്കുക, അല്ലെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുക. അപ്പോൾ അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഹെയർ ലോസ്, വായിലെ പുണ്ണ്, വ്രണങ്ങൾ, അപ്പോൾ ഇതെല്ലാം എസ് എൽ ഇ പോലത്തെ അസുഖങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ജോയിന്റ്സ് മാത്രമല്ല സ്കിന്നും ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള വാദമാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേക്കുമ്പോൾ ഈ ജോയിന്റ്സ് ഒക്കെ മുറുകിയിരിക്കും, നിവർക്കാൻ പറ്റുകയില്ല എന്ന് മിക്ക ആൾക്കാരും പറയും. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും. 30 മിനിറ്റ് എടുത്താലേ അതൊക്കെ കൈകാലുകളൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കൂ. അപ്പോൾ അത് നീര് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേക്കുമ്പോൾ, രാത്രി മുഴുവൻ കിടന്നിട്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ ഈ നീര് നല്ല അടിഞ്ഞ് കൂടും. കാരണം നമ്മൾ രാത്രി നല്ല ഉറങ്ങുകയാണല്ലോ, ജോയിന്റ്സ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നീരിങ്ങനെ കൂടി നിൽക്കും. ഇപ്പോൾ നീര് കൂടി നിന്നിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റി ജോയിന്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നീര് കുറച്ച് കുറച്ച് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വേദനയും കുറയും. പിന്നെ

0: അതുപോലെ സ്വെല്ലിങ്ങും കുറയുന്നതായിട്ട് തോന്നും അനുഭവപ്പെടും. അപ്പൊ അത് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് മെയിൻ ആയിട്ടും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിരിമുറുക്കം, നിവർക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ.
1: മാഡം, സന്ധിവാതം ഇന്ന് ഏത് പ്രായക്കാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്?
0: ലോകത്തിലെ നമ്മുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, രോഗ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അസുഖങ്ങൾ കൂടുന്നുണ്ട്. അത് ഈ അസുഖങ്ങളെല്ലാം തന്നെ മിക്ക അസുഖങ്ങളും ഓട്ടോമ്യൂൺ അസുഖങ്ങളും ഈ മധ്യവയസ്കർ അതുപോലെ ചെറിയ പ്രായക്കാരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും ഫീമെയിൽസിലാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങളും എസ് എൽ ഇ പോലുള്ള ആർത്രൈറ്റിസും ഒക്കെ വരുന്നത്. അപ്പം അത് ഹോർമോണിൻ്റെ വ്യത്യാസം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ യങ് ആയിട്ടുള്ളപ്പോൾ ഹോർമോണിൻ്റെ ലെവലും ഒക്കെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടുമായിരിക്കാം കാരണം. പിന്നെ പണ്ട് മുതൽക്കേ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് രോഗലക്ഷണങ്ങൾ വെച്ച് അത് കണ്ടുപിടിക്കാതെ പോകുന്നതുമായിരിക്കാം ഒരു കാരണം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം, ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടായ വാദമാണെന്നും വാദം ടെസ്റ്റ് ചെയ്യണം എന്നും ട്രീറ്റ്മെന്റ് എടുക്കണം എന്നും ഒക്കെ ഉള്ളൊരു ഭൂരിപക്ഷം ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി അറിയാത്തതുള്ളൂ. അപ്പോൾ ബാക്കി കുറേ അധികം ആൾക്കാർക്കും അറിയാം. അപ്പം അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർ ഡോക്ടറിനടുത്ത് ചെല്ലുന്നത്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലിയിലുള്ള മാറ്റം സന്ധിവാദത്തിന് ഒരു കാരണമാകുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ചില തരത്തിലുള്ള വാദം, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരുന്നതാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഇപ്പൊ മദ്യപാനം കൂടുതലുള്ളവർ, ബിയർ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, അപ്പൊ അതൊക്കെ യൂറിക് ആസിഡ്, പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അപ്പൊ അതൊക്കെ തന്നെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെൽ ഫിഷ്, കടൽ മത്സ്യം, ഇതൊക്കെ ആണ് പറയപ്പെടുന്ന റീസൺസ്. അതല്ലാതെ അങ്ങനെ അധികം ഒരു ഡയറ്ററി ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണ്. പിന്നെ അമിതവണ്ണം കാരണം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ, ഭാരം താങ്ങാൻ പറ്റാതെ കാൽമുട്ടുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് കാരണം ഈ തേയ്മാനവാദം കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഒബീസിറ്റി, പിന്നെ ജോലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം ജോലി ചെയ്യാതെ ഒരേ ഇടത്ത് ഇരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മസിലിനുള്ള സ്ട്രെങ്ത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിലിനുള്ള സ്ട്രെങ്ത് പോകും. അപ്പോൾ ഒരു ജോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ബോണും കാർട്ടിലേജും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും മാത്രമല്ല, ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മസില്, ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന മസിൽ. അപ്പോൾ മസിൽ വീക്ക് ആണെങ്കിലും ഇതുപോലെ ജോയിൻറ് പെയിനും മറ്റും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റും ചെയ്യേണ്ടതുമാണ്. അപ്പം അതും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്.
1: മാഡം, അതുപോലെ തന്നെ ഈ സന്ധിവാദം ഉള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: സന്ധിവാദം ഉള്ള ആളുണ്ടെങ്കിൽ, അത് മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, അധികം ക്രൗഡ് ഉള്ള അടുത്ത് പോവാതിരിക്കുക, ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, മരുന്ന് കഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ഫോളോ അപ്പ് വയ്ക്കുക, ഇതാണ് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ജോയിൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ലങ്സിനെ ബാധിച്ച് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് വരാം, ബേസ് ലൈൻ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് ഒരു മൾട്ടി ഒരു ഓർഗൻ ഒരു അസസ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം തന്നെ നമ്മൾ മറ്റു ഓർഗൻസിനെ ഒക്കെ കൂടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ബി പി നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോളും നോക്കണം, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും യോഗ എക്സസൈസ് ഇതൊക്കെ പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് നല്ല രീതിയിലുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചില ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് നല്ല അവർക്ക് മറ്റുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ക്രോണിക് അസുഖമുള്ളവർക്ക് ഒരു ചെറിയ മൂഡ് കുറവും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അത് കണക്കിലെടുത്ത് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരെ പോലെയും നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെന്റൽ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, അതും ഒന്ന് ഓവർലുക്ക് ചെയ്യുക.

0: എന്നാണ്. ഇതൊക്കെയാണ് ബാക്കി കൂടെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: മാഡം, അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ സന്ധിവാദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ?
0: ഭേദമാക്കാവുന്നതിനെക്കാട്ടിലും നമുക്ക് അതിലുപരി അത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ഒരു അസുഖം തന്നെ ഓരോ ആൾക്കാർക്കും വ്യത്യാസമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ SLE എന്ന് പറയുന്ന അസുഖം ചിലവരിൽ അത് ബ്ലഡിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ഹാർട്ടിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ചിലവരിൽ അവർ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അസുഖം കൂടുതലുള്ളവർക്ക് നല്ല കൂടിയ ട്രീറ്റ്മെൻറ്റും അത് ഇല്ലാത്തവർ കുറച്ച് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റും, മൈൽഡ് ഡിസീസിന് കുറച്ച് കുറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ ഭേദപ്പെടുത്താൻ എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. പൂർണ്ണമായി ഭേദപ്പെടുത്താം എന്ന് പറയാൻ പറ്റില്ല, കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ്. അപ്പം അത് ഈ ഇൻഫെക്ഷൻസും അതുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ, പക്ഷെ നല്ല രീതിയിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം വിത്ത് മെഡിസിൻസ്.
1: സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് മുത്തുകൃഷ്ണ എം പാടുന്ന കൃതികൾ കേൾക്കാം. വിഷ്ണു ആർ വർമ്മ വയലിൻ, തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം, തുളസീവനം രചിച്ച ശ്രീപദേ ജയ എന്ന് തുടങ്ങുന്ന കൃതി, രാഗം വാചസ്പതി, ആദിതാളം.

ഇതുവരെ കേട്ടത് മുത്തുകൃഷ്ണ എം പാടിയ കൃതികൾ. വിഷ്ണു ആർ വർമ്മ വയലിൻ, തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി
1: ആകാശവാണി
2: ഹരിതവാണി

പൂന്തേനുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തും പാടത്തും പറമ്പിലുമെല്ലാം ച്വീ ച്വീ ച്വീ എന്ന് പാടിക്കൊണ്ട് പാറി നടക്കുന്ന ഒരു ചെറുകിളിയാണ് തേൻകിളി. സൂചിമുഖി എന്നും ഇവയെ വിളിക്കാറുണ്ട്. സൂചി പോലെ നീണ്ടു കൂർത്ത കൊക്കുള്ളതിനാലാണ് ഇവയ്ക്ക് സൂചിമുഖി എന്നു പേര് വീണത്. പൂക്കളിൽ നിന്ന് സദാ തേൻ നുകരുന്നതിനാൽ തേൻകിളിയെന്നും പേരിട്ടു. തിളങ്ങുന്ന വർണ്ണഭംഗി കൊണ്ട് ആരുടെയും മനം കവരുന്ന കുരുവിയാണ് ഇത്. തേൻകിളികളെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ചുറ്റും പല ജാതി തേൻകുരുവികൾ ജീവിക്കുന്നു എന്നറിയുന്നവർ വളരെ കുറവായിരിക്കും.

0: നീണ്ടുകൂർത്തതും തീരെ വണ്ണമില്ലാത്തതും ഏറെക്കുറെ വളഞ്ഞതുമായ കൊക്കുള്ള ഈ ചെറുപക്ഷിയെ നോക്കിയിരിക്കാൻ ബഹുരസമാണ്. ഇവയിൽ പൂവനുകൾക്ക് കമനീയമായ നിറമുണ്ടായിരിക്കും. മറ്റു പല പക്ഷികളിലെന്ന പോലെ പിടപക്ഷിക്ക് നിറസൗകുമാര്യം കുറവാണ്. പൂക്കളുള്ള ചെടികളെയും മരങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് ഈ പക്ഷികളുടെ ജീവിതം. തേനാണ് ഇവയുടെ മുഖ്യ ആഹാരമെന്ന് പറയാം. എങ്കിലും പ്രാണികളെയും ചെറു ജീവികളെയും പുഴുക്കളെയും ഇവ തിന്നാറുണ്ട്. പ്രത്യേകിച്ച് കൂടൊരുക്കുന്ന കാലത്താണ് ഇവ കൂടുതലായി മാംസഭുക്കുകളായി മാറാറുള്ളത്. കീടനിയന്ത്രണത്തിന് വലിയ സഹായം ചെയ്യുന്ന പക്ഷികൾ കൂടിയാണ് ഇവ. സസ്യങ്ങളുടെ പരാഗ വിതരണത്തിനും തേൻകിളികൾ സഹായിക്കുന്നു.
1: കേരളത്തിൽ പലജാതി തേൻകിളികളെ കാണാറുണ്ട്. കറുപ്പൻ തേൻകിളി, കൊക്കൻ തേൻകിളി, മഞ്ഞ തേൻകിളി, ചെറുതേൻകിളി എന്നിങ്ങനെ നാല് ജാതിക്കാരെയാണ് കണ്ടുവരുന്നത്. സൂക്ഷ്മമായ ശ്രദ്ധ വേണം ഇവയേതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ. പൂക്കൾക്കുള്ളിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്നതിന് പ്രയോജനപ്പെടുന്ന വിധമുള്ള കൊക്കാണ് ഇവയുടെ പൊതു പ്രത്യേകത. നീണ്ട് നേരിയ കൊക്കും കൊക്കിനേക്കാൾ നീളമുള്ള നാവും പ്രകൃതി ഇവയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഇവയുടെ കൊക്കിന്റെ അഗ്രം പൂക്കൾക്കുള്ളിലേക്ക് കടത്തുന്നതിന് അനുയോജ്യമായി വളഞ്ഞതാണ്. കൂടാതെ ഇവയുടെ നാക്കിന്റെ അറ്റം രണ്ടോ മൂന്നോ ആയി കവരിച്ചതാണ്. നാക്കിന്റെ ഇരുവശത്തുമായി തേനൂറ്റാനായുള്ള രണ്ട് നീ

0: ഏറിയ കുഴലുകളുമുണ്ട്.
1: കറുപ്പൻ തേനുകളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് പർപ്പിൾ സൺബേർഡ് എന്നാണ്. ശാസ്ത്രീയ നാമം നെക്ചറിന ഏഷ്യാറ്റിക്ക. കൊക്കൻ തേനുകളിയുടെ ഇംഗ്ലീഷ് പേര് ലോട്ടൻസ് മെറൂൺ ബ്രസ്റ്റഡ് എന്നും ശാസ്ത്രനാമം നെക്ചറിന ലൊട്ടേനിയ എന്നുമാണ്. മഞ്ഞ തേനുകളിയുടെ ഇംഗ്ലീഷ് പേര് പർപ്പിൾ റംഡ് സൺബേർഡ് എന്നാണ്. ശാസ്ത്രനാമം നെക്ചറിന സൈലോനിക്ക. ചെറു തേനുകളിയുടെ ഇംഗ്ലീഷ് പേരാണ് സ്മാൾ സൺബേർഡ്. ശാസ്ത്രനാമം നെക്ചറിന മിനിമ എന്നുമാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യരുമായി പക്ഷികളെക്കുറിച്ച് സംസാരിക്കേണ്ടതായി വരുമ്പോൾ അവയുടെ ശാസ്ത്രനാമം പറയുന്നതാണ് ഉപകരിക്കുക. ഇംഗ്ലീഷ് പേര് പോലും എല്ലാ രാജ്യങ്ങളിലും പ്രയോജനപ്പെടണം എന്നില്ല.
0: കറുപ്പൻ തേൻകിളിയിലെ പൂവൻ കൂടൊരുക്കുന്ന കാലത്ത് ആകെ തിളങ്ങുന്ന കറുപ്പായിരിക്കും. മറ്റുകാലങ്ങളിൽ നെറ്റി മുതൽ വാലുവരെ മങ്ങിയ നിറമാണ്. ഈ പക്ഷിയുടെ അടിഭാഗമെല്ലാം മുഷിഞ്ഞ വെള്ളയായിരിക്കും. ഇക്കാലത്ത് പൂവന് താടിയിൽ നിന്ന് ഉദരം വരെ നീണ്ടുപോകുന്ന ഒരു കറുത്ത പട്ടയുണ്ടായിരിക്കും. പിടപ്പക്ഷിക്ക് ഏതു കാലത്തും ഉപരിഭാഗമെല്ലാം പച്ച ഛായയുള്ള ഇരുണ്ട തവിട്ട് നിറവും അടിഭാഗമെല്ലാം നേരിയ മഞ്ഞയുമായിരിക്കും. ഇവയെ പൊതുവെ വരണ്ട പ്രദേശങ്ങളിലാണ് ധാരാളമായി കാണാറുള്ളത്.
1: കൊക്കൻ തേൻകിളിയെ വലിയ തേൻകിളി എന്നും വിളിക്കാറുണ്ട്. കൊക്കൻ തേൻകിളിയെയും കറുപ്പൻ തേൻകിളിയെയും വേഗത്തിൽ തിരിച്ചറിയാൻ അവയുടെ കൊക്ക് മാത്രം നോക്കിയാൽ മതി. പേരുപോലെ കൊക്കൻ തേൻകിളിയുടെ കൊക്ക് വളരെ നീണ്ടതായിരിക്കും. അതിൻ്റെ നടുക്ക് വെച്ച് ഒടിഞ്ഞതുപോലെ പെട്ടെന്ന് താഴോട്ടൊരു വളവും കാണാനാകും. പൂവൻ്റെ മുതുകും ഉദരവും കരിമ്പിച്ച തവിട്ട് നിറമായിരിക്കും. മാറിടത്തിൽ ഊത നിറത്തിൽ ഒരു പട്ട കാണാം. കൊക്കൻ തേൻകിളിയെ മഴ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണാറുള്ളത്. കേരളത്തിൽ ഇവയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും.
2: പ്രകൃതി നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറയും അത് രാവിലകളിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തും ജനലരികിലും ഒക്കെ എത്തുന്ന കുഞ്ഞുകിളികളാണെന്ന്.
1: പക്ഷി നിരീക്ഷകയും ഫോട്ടോഗ്രാഫറും ബാലസാഹിത്യകാരിയുമായ ഫൈറോസ് ബീഗം
2: ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് അവരുടെ കിളിയിലാരവം കേട്ടുണരുന്ന ആ പ്രഭാതങ്ങൾക്ക് ഒരു പ്രത്യേക അഴക് തന്നെയാണ്.
3: കേരളത്തിൽ പ്രധാനമായും നാലിനം തേൻകിളികളെയാണ് കണ്ടുവരുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തും പൂന്തോട്ടങ്ങളിലും എപ്പോഴും കാണാൻ കഴിയുന്ന മനോഹരമായ കുഞ്ഞു പക്ഷികളാണിവ. പർപ്പിൾ സൺബേർഡ് എന്നറിയപ്പെടുന്ന മഞ്ഞ തേൻകിളിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്ന തേൻകിളി.
2: ഇവ ഞങ്ങളുടെ മലപ്പുറത്തെ വീട്ടിൽ കൂടൊരുക്കി കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. ഒരേ കൂട് തന്നെ വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കുന്നതായിരുന്നു കണ്ടത്. അതിനിടയിൽ ഒരു തവണ പൂച്ച എങ്ങാണ്ട് അവരുടെ കൂട് നശിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് കുറച്ചു കാലം അവിടെ കൂടൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ വീണ്ടും അവര് നമ്മളാരും അവരുടെ ശല്യക്കാരല്ല എന്ന് മനസ്സിലാക്കിയിട്ടാവും അവർ വീണ്ടും പഴയ പോലെ കൂടൊക്കെ വെച്ച് അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങള് വിരിഞ്ഞ് പുറത്താവുന്നത് വരെ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും അവർ വരും. അങ്ങനെ പലതവണ അവരവിടെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ സാധാരണ കാണുന്ന രണ്ടിനം തേൻകിളികളാണ് പർപ്പിൾ സൺബേർഡ് എന്നറിയപ്പെടുന്ന കറുപ്പൻ തേൻകിളിയും അതുപോലെ ലോട്ടൻ സൺബേർഡ് കൊക്കൻ തേൻകിളി. രണ്ടും തമ്മിൽ നിറത്തിലും വലിപ്പത്തിലും വളരെ വലിയ സാമ്യമുള്ളവയാണ്. പെട്ടെന്ന് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഇവയുടെ കൊക്കാണ്. ഈ മൂന്നിനം പക്ഷികളെയും മലപ്പുറത്തെ വീട്ടുപരിസരത്ത് നിന്ന് ധാരാളമായിട്ട് കാണാനും ഫോട്ടോസ് എടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓണക്കാലമാകുമ്പോൾ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തിയിലും അതുപോലെ തെച്ചി കൃഷ്ണകിരീടം തുടങ്ങിയ ചെടികളിലൊക്കെ ഇവർ കൂട്ടമായിട്ട് വന്നിരിക്കാറുണ്ട്, ഇണകളായിട്ട് തന്നെ. അതും നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. നാലാമതായിട്ടുള്ളത് ക്രിംസൺ ബാക്ക്ഡ് സൺബേർഡ് എന്നറിയപ്പെടുന്ന ചെറുതേൻകിളിയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വളരെ ചെറിയ ഇനം തേൻകിളിയാണിത്. ഇതിനെ ഞങ്ങളുടെ മൂന്നാർ യാത്രയിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്.
0: മഞ്ഞ തേൻകിളിയെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ കാണാൻ കഴിയും. ഇവയുടെ പൂവന്

0: തലയും പിൻകഴുത്തും മരതകക്കല്ലുകൾ പതിച്ച പോലെ തിളങ്ങുന്ന പച്ചയാണ്. ചിറകുകളിൽ ചുമലിനടുത്തും ഈ നിറം മുഴച്ചു കാണാം. പുറവും ചിറകുകളും മിക്കപ്പോഴും തവിട്ട് നിറം കലർന്ന ചുവപ്പായിരിക്കും. കവിളുകളും താടിയും തൊണ്ടയും തിളങ്ങുന്ന ഊതയും താമ്രവർണവുമായിരിക്കും. മാറിൽ ചെമ്പിച്ച തവിട്ട് നിറത്തിലുള്ള ഒരു പട്ടയുണ്ട്. അതിന് താഴെ അടിവശമെല്ലാം നല്ല മഞ്ഞയായിരിക്കും. അരക്കെട്ട് ശോഭയേറിയ ഊത നിറമായിരിക്കും. പിടയ്ക്ക് ഉപരിഭാഗമെല്ലാം ചാരനിറം പുരണ്ട തവിട്ട് നിറമായിരിക്കും. താടിയും തൊണ്ടയും ഇളം ചാരനിറവും ശേഷം അടിഭാഗമെല്ലാം മഞ്ഞയായിരിക്കും. കണ്ണിൽ കൂടി പോകുന്ന ഒരു കറുത്ത പട്ടയും അതിനു മുകളിൽ അവ്യക്തമായ വെള്ളപ്പുരുകവുമുണ്ടായിരിക്കും. അരക്കെട്ടിന്റെ നിറം മുതുകിൻ്റേതു തന്നെയായിരിക്കും.
1: തേൻകിളികളിൽ ഏറ്റവും ചെറുതാണ് ചെറുതേൻകിളി. കാട്ടുപ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുക. മഞ്ഞ തേൻകിളിയുമായി ഇവയ്ക്ക് സാമ്യമുണ്ട്. ചെറുതേൻകിളിയുടെ പിടയുടെ അരക്കെട്ട് തിളങ്ങുന്ന താമ്രവർണമായിരിക്കും. പൂവന്റെ പുറവും അരക്കെട്ടും തിളങ്ങുന്ന ചെമപ്പാണ്. ഇവയ്ക്ക് ചുമലിൽ പച്ച പൊട്ട് കാണുകയില്ല. ദേഹത്തിന്റെ അടിവശം വെള്ളനിറം പോലെ ഇരിക്കും.
0: തേൻകിളികളുടെ പൂക്കളിൽ നിന്നുള്ള തേൻ നുകരൽ മനോഹരമായൊരു ദൃശ്യവിരുന്നാണ്. നീണ്ടുവളഞ്ഞ സൂചിക്കൊക്ക് പൂക്കൾക്കുള്ളിലേക്ക് കടത്തി തുടരെ തുടരെ ചിറകുകൾ വിറപ്പിച്ച് അവ ഏതാനും നിമിഷം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. പൊന്മാനികളും മറ്റും കാറ്റ് ചവിട്ടി നിന്ന് മീനിനെ നോക്കുന്നതുപോലെയാണ് ഇവയും ചെയ്യുന്നത്. തേൻ കുടിച്ച ശേഷം പെട്ടെന്ന് ആകാശത്തേക്ക് തെറിച്ചൊരു പോക്കാണ്. കൂടെ കൂടെ ഇവ ച്വീ ച്വീ എന്നിങ്ങനെ ചിലയ്ക്കുന്നതും കേൾക്കാം. തന്റെ കുടുംബത്തോട് താൻ ഇവിടെയുണ്ടെന്ന് വിളിച്ചു പറയാനാണ് ഇങ്ങനെ ഇവ ശബ്ദിക്കുന്നത്.
1: കൂടൊരുക്കുന്ന കാലത്ത് പൂവൻ തേൻകിളി ചെറു ചെടികളിലിരുന്ന് നീട്ടിപ്പാടാറുണ്ട്. സ്വീറ്റി സ്വീറ്റി സ്വീറ്റി, തൻ്റെ പ്രിയപ്പെട്ടവളെ പൂവൻ വിളിക്കുന്നത് പോലെ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തോന്നാം. വാലും ചിറകും പെട്ടെന്ന് വിടർത്തി പൂട്ടുകയും ഇരുന്ന ഇരിപ്പിൽ അങ്ങോട്ടുമിങ്ങോട്ടും തിരിയുന്നതും ഇവയുടെ ശീലമാണ്. ഇത് അവയുടെ പ്രണയ നൃത്തമാണ്. ഇങ്ങനെ ആടാനും പാടാനും കറുപ്പൻ തേൻകിളിയും കൊക്കൻ തേൻകിളിയുമാണ് കൂടുതൽ വിരുദ്ധന്മാർ. പിടയ്ക്ക് വേണ്ടി പൂവന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും കൊത്തുകൂടുന്നതും പതിവാണ്.
0: തേൻകിളികളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് കൂടൊരുക്കുന്നത്. നാരുകളും വേരുകളും കരിയില കഷ്ണങ്ങളും ചിലന്തി വലയും ചിലന്തി മുട്ടത്തോടും ചിലതരം പുഴുക്കളുടെ മരത്തിൽ ഞാന്നുകിടക്കുന്ന കാഷ്ടവുമൊക്കെ ഉപയോഗിച്ചാണ് കൂടൊരുക്കൽ. കൂട്ടിനുള്ളിൽ പിടയ്ക്കും കുഞ്ഞുങ്ങൾക്കും സുഖമായി ഇരിക്കാനായി പഞ്ഞിയും അപ്പൂപ്പൻ താടിയും കൊണ്ടൊരു മെത്തയും നിർമ്മിക്കും. നിലത്തുനിന്ന് 4-5 അടി ഉയരത്തിലാണ് ഇവയുടെ കൂടുകൾ കാണുക. കൂട് കണ്ടാൽ കുറച്ച് കരിയില തൂങ്ങിക്കിടക്കുന്നത് പോലെയേ തോന്നുകയുള്ളൂ. കൂടിന്റെ പ്രവേശന ദ്വാരത്തിന് മുകളിലായി ഒരു പടിപ്പുര കൂടി പണിത് മോടി കൂട്ടിയിരിക്കുന്നത് കാണാം. മിക്ക പക്ഷികളിലും എന്നതുപോലെ മുട്ടയ്ക്കടയിരിക്കുന്നത് പിടപ്പക്ഷിയാണ്. പിടയ്ക്കും കുഞ്ഞുങ്ങൾക്കും തീറ്റ തേടിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന ചുമതല പൂവനാണ്. മനുഷ്യർക്ക് ചുറ്റും പക്ഷികൾ ഉൾപ്പെടെയുള്ള മറ്റനേകം ജീവികളുടെ ഒരു ലോകം കൂടിയുണ്ടെന്ന് നമ്മൾ വിസ്മരിക്കരുത്. നമ്മെപ്പോലെ ഭൂമിയുടെ അവകാശികളാണ് അവരെന്നത് നമ്മളെപ്പോഴും ഓർമ്മ വയ്ക്കണം.

രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ആകാശവാണി. ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച ശ്രാവണ സംഗീതിക റേഡിയോ റിപ്പോർട്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്നലെ തിരുവനന്തപുരത്ത് വിമൻസ് കോളേജിൽ സംഘടിപ്പിച്ച ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഗീത പ്രേമികൾക്ക് ശ്രവ്യവിരുന്നായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി സംഗീതജ്ഞരുടെയും സംഗീത ആസ്വാദകരുടെയും സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ സംഗീതജ്ഞ ഡോക്ടർ ധന്യ പി മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ അവതരിപ്പിച്ചു. കച്ചേരിക്ക് മുന്നോടിയായി നടന്ന സമ്മേളനം പ്രമുഖ സംഗീതജ്ഞ ശ്രീമതി ലളിത ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ചിത്ര ത്രിവിക്രമൻ നായർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു.
1: ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ ഉള്ളൊരു മുഹൂർത്തമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ ജോയിൻ ചെയ്തതിനു ശേഷം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആദ്യത്തെ പരിപാടിയിലാണ് ഇപ്പോൾ ഞാൻ ഈ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പാടാനൊന്നും അറിയില്ലെങ്കിലും പാട്ട് കേൾക്കാനും ആസ്വദിക്കാനും കുറച്ച് വരികളൊക്കെ എഴുതാനും ഒക്കെ ദൈവം സഹായിച്ച് സാധിക്കുന്നുണ്ട്. ശ്രാവണ സംഗീതിക എന്ന് പറയുന്ന ഈ പരിപാടിയിൽ ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓണപ്പാട്ടുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് ഒരു വെറും ഒരു ആഘോഷം മാത്രമല്ല, ഒരു വികാരം കൂടിയാണ്. എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഓണം. പൂക്കളത്തിലെ വിവിധ പൂക്കളെ പോലെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. പക്ഷെ എന്നിരുന്നാലും ആ വ്യത്യസ്തതയിലൂടെയും നമ്മൾ ഒരുമ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെയാണ്. ഈ ഒരു പരിപാടി ഔപചാരികമായി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.
0: ആകാശവാണി തിരുവനന്തപുരം നിലയം റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു മുഖ്യ പ്രഭാഷണം നടത്തി.
2: ആകാശവാണി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന നാമധേയത്തിൽ ഇന്ത്യയിലെ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയതിന്റെ 90th വാർഷികം ഞങ്ങൾ സമുചിതമായി ആഘോഷിച്ചിരുന്നു. 9 ദശാബ്ദങ്ങളായി ആകാശവാണി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായിട്ട് ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ 75 വർഷത്തെ ആഘോഷങ്ങളും ഞങ്ങൾ അതിനു മുമ്പ് നടത്തിയിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഭാരതത്തിൻ്റെ പൈതൃകം, കൾച്ചറൽ ഹെറിറ്റേജ്, പ്രത്യേകിച്ച് സംഗീതം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിനെ എങ്ങനെ പരിപോഷിപ്പിക്കാം, തലമുറകളെ എങ്ങനെ കൂട്ടി യോജിപ്പിക്കാം, ഇങ്ങനെയുള്ള കൾച്ചറൽ ആംബിയൻസിൽ അങ്ങനെ ഒരു റെസ്പോൺസിബിൾ ബ്രോഡ്കാസ്റ്ററായി ആകാശവാണി ഇവിടെ ഒരു നെടുംതൂണായി നിലനിൽക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്ന മറ്റു ഓർഗനൈസേഷൻ ഉണ്ടോ എന്ന് സംശയമാണ്. പ്രത്യേകിച്ചും ഈ സംഗീത കാര്യങ്ങൾ, കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ പുരന്ദരദാസറിൻ്റെ കാലം മുതൽ 15th century മുതൽ പിന്നീട് ത്യാഗരാജർ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമ ശാസ്ത്രികൾ തുടങ്ങിയ ആ ഒരു സീരീസ്, സ്വാതി തിരുനാൾ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തുടങ്ങിയ മലയാളികൾ ഇവിടെ ആ ഒരു സീരീസിൽ സംഗീതത്തിനെ എങ്ങനെയൊക്കെ ഞങ്ങളെ സംബന്ധിച്ച്, ആകാശവാണിയെ സംബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ, ഫെസ്റ്റിവൽസ് ഏതൊക്കെ അവസരത്തിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആകാശവാണി ചെയ്യാറുണ്ട്. ഗുരുവായൂർ നടക്കുന്ന ചെമ്പൈ സംഗീത ഉത്സവം അത് ഏറ്റവും പ്രാധാന്യത്തോടെ ഞങ്ങൾ കവർ ചെയ്യാറുണ്ട്. തമിഴ്നാട്ടിൽ തിരുവയ്യാറിൽ നടക്കുന്ന ത്യാഗരാജ ആരാധന ചെന്നൈ ദൂരദർശനും ആകാശവാണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ലൈവായിട്ട് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു റെസ്പോൺസിബിൾ ഒരു ബ്രോഡ്കാസ്റ്ററായിട്ടാണ് ആകാശവാണി എന്ന് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിക്കിനെ സംബന്ധിച്ച് അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്ന പുതിയ തലമുറ എത്രത്തോളം ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ള അതൊരു വലിയൊരു ഘടകമാണ്. പഴയ കാലത്ത് ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ കൾച്ചറൽ ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പുതിയ തലമുറ എത്രത്തോളം ഏറ്റെടുക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ, AI കാലഘട്ടത്തിൽ ആൾക്കാർക്ക് അത് പഠിക്കുവാനും പ്രയോഗിക്കുവാനും സാധന ചെയ്യാനും ഒക്കെയുള്ള ഒരു ക്ഷമയും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് കൂടുതൽ സൗകര്യങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് കാര്യം. ഗുരു ശിഷ്യ ബന്ധത്തിലൂടെയാണ് സംഗീത, കർണാട്ടിക് മ്യൂസിക് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലുണ്ടായത് പകർന്ന് നൽകുന്നത് മറ്റ് പുതിയ തലമുറയിലേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജി അതിനെ കൂടുതൽ സഹായിക്കുന്നു എന്നുള്ളതാണ്.
0: ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി PA ബിജു ആമുഖ പ്രഭാഷണം നടത്തി.
3: വാസ്തവത്തിൽ ഇതൊരു കുടുംബ സംഗമം കൂടിയാണ് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഇതൊരു കുടുംബമാവുന്നത്? ഈ വിമൻസ് കോളേജും ആകാശവാണിയും ഒരേ തായ്വേരിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ്. തിരുവിതാംകൂർ റോയൽ ഫാമിലി രൂപീകരിച്ച രണ്ട് സ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് മഹാപ്രസ്ഥാനങ്ങളാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും. അതുകൊണ്ട് തന്നെ ഇത് സഹോദര സ്ഥാപനങ്ങളുടെ ഒരുമയുടെ വേദിയാണ്. വിമൻസ് കോളേജ് വളരെ നേരത്തെ ആരംഭിച്ചു, ഒന്നേകാൽ നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ആകാശവാണി 75 വർഷമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 43 ആകാശവാണി ആരംഭിച്ചതിന് ശേഷം ട്രാവൻകൂർ റേഡിയോ ആയിരുന്നു. അതിനുശേഷം ഓൾ ഇന്ത്യ റേഡിയോയുടെ ഗണത്തിലേക്ക് 1950 അത് ചേർക്കപ്പെട്ടു. അതേ വർഷം തന്നെയാണ് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗം കേരളത്തിൽ ആദ്യമായി ഒരു സംഗീതത്തിലെ ബിരുദ കോഴ്സ് ആരംഭിക്കുന്നത്. അങ്ങനെ ഒരേ വർഷം ചരിത്രത്തിൽ പ്രധാനമായ രണ്ട് നാഴികക്കല്ലുകൾ പിന്നിടുവാൻ ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും സാധിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരുപക്ഷെ അതിനു മുമ്പും ഈ രണ്ട് സ്ഥാപനങ്ങളും വളരെയധികം ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള സംഗീതജ്ഞർ ആകാശവാണിയിലേക്ക് കടന്നു വരികയും ഞങ്ങളുടെ സമ്പത്തായി മാറുകയും ചെയ്തു. ഈ നാടിൻ്റെ ശബ്ദമായി, സംഗീത ശബ്ദമായി മാറുവാൻ നിരവധി ആളുകൾക്ക് സാധിച്ചു. ഇപ്പോഴും അത് തുടരുന്നു എന്നതിൻ്റെ നിദർശനമാണ് ഇന്നത്തെ ഈ പരിപാടി. പുതിയൊരു വർഷം 1926 ഇങ്ങനെ നോക്കിയാൽ ഒരു നൂറ്റാണ്ട്, ഒരു ഒന്നേകാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള പുതിയൊരു 25 തുടക്കമാണിത്. ആ തുടക്കത്തിൽ വീണ്ടും മലയാള വർഷത്തിലെ ഈ പുതുവത്സര ആരംഭ ദിനത്തിൽ വീണ്ടും നമ്മൾ ആ ഒത്തുചേരൽ, ഒന്നിച്ചുള്ള യാത്ര തുടരുകയാണ് ഇവിടെ. അതിനായി നിമിത്തമായ എല്ലാവരോടും നന്ദി പറയുകയാണ്.
0: ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മനീഷ് MP സ്വാഗത പ്രസംഗത്തിൽ നിന്ന്.
4: എല്ലാവർക്കും ഓണം എത്തിയെന്ന് വിചാരിക്കുന്നു. ഓണത്തിന്റെ ഈ ആഘോഷവേളയിൽ ഒരു കർണാടക സംഗീത കച്ചേരിയുമായി ഈ ക്യാമ്പസിൽ വീണ്ടും എത്താൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഹേ തിങ്കളെ, നീ തന്നെ പ്രചോദനം, ആത്മാവിനെ ജ്വലിപ്പിക്കും വ്യോമാഗ്നി, നിത്യപ്രതീക്ഷയുടെ അടയാള നാളമേ, നിന്റെ സാന്നിധ്യം തന്നെ സാന്ത്വനം ശാന്തിയും. ഹേ തിങ്കളെ, നിന്റെ ദീപ്തിയാൽ ഇനിയും തിളങ്ങുക, പോകുന്നിടത്തെല്ലാം ഹൃദയങ്ങൾ കവരുക, നിഗൂഢ പ്രണയങ്ങളുടെ ശാശ്വത പ്രതീകമേ, മേലെ നോക്കുന്നവർക്കെല്ലാം തുണയാവുക. ഒരു സ്വാഗത പ്രസംഗകൻ കവിതയൊക്കെ ചൊല്ലുക എന്ന് പറയുന്നത് അധിക പ്രസംഗമാണ്. ഈ കവിത സെലസ്റ്റിയൽ ബ്യൂട്ടി എന്ന ഇംഗ്ലീഷ് കവിതയുടെ വരികളുടെ സ്വതന്ത്ര വിവർത്തനമാണ്. ഈ സെലസ്റ്റിയൽ ബ്യൂട്ടിക്ക് പിന്നിലുള്ള ബ്യൂട്ടിയുടെ പേര് ഡോക്ടർ ചിത്ര ത്രിവിക്രമൻ നായരെന്നാണ്, പ്രിൻസിപ്പലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വിവിധ കോളേജുകളിൽ അധ്യാപികയായും പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ച ശേഷമാണ് ടീച്ചർ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലായി എത്തിയിരിക്കുന്നത്. ടീച്ചറിൻ്റെ വരികൾ അനുവാദമില്ലാതെ എടുത്ത് വിവർത്തനം ചെയ്ത് ചൊല്ലിയതിന് എന്നോട് പരിഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളത്തിലും വളരെ ലളിതമായ ഭാഷയിൽ, തെളിഞ്ഞ ഭാഷയിൽ കവിതകൾ എഴുതുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ട് എനിക്ക് മൈക്ക് കിട്ടുന്ന സ്ഥലത്തെല്ലാം ഞാൻ പറയുന്നൊരു പേര് യശശരീരനായ ചെറുതല ഗോപാലൻ നായർ എന്നതാണ്. കർണാടക സംഗീതത്തിൻ്റെ ഗരിമയും അതിൻ്റെ കണിശതയും ഒട്ടും ചോർന്നു പോകാതെ മലയാള പ്രക്ഷേപണത്തിന് ചേരുന്ന രീതിയിൽ അതിനെ ഒരുക്കിയ ഒരു മഹാമനീഷിയായിട്ടുള്ള പ്രക്ഷേപകനാണ് ആകാശവാണിയുടെ മ്യൂസിക് പ്രൊഡ്യൂസറായിരുന്ന യശശരീരനായ ചെറുതല ഗോപാലൻ നായർ. മലയാളം ഓപ്പറ എന്ന ഒരു റേഡിയോ ജോണർ തന്നെ അദ്ദേഹം കൺസീവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ലളിത ഗോപാലൻ നായർ അമ്മയാണ്. അമ്മ ആദ്യകാല പിന്നണി ഗായികയാണ്. കാലം മാറുന്നു എന്ന ചിത്രത്തിന് വേണ്ടി ONV വരികൾക്ക് ദേവരാജന് ഇണം നൽകി, അമ്പിളി മുത്തച്ഛൻ പിച്ച നടക്കുന്ന നക്ഷത്ര കുഞ്ഞുങ്ങളെ തുടങ്ങി നിരവധി ഗാനങ്ങൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും ആകാശവാണിക്ക് വേണ്ടിയും അമ്മ പാടിയിട്ടുണ്ട്.
0: ഗവൺമെന്റ് വിമൻസ് കോളേജ്

0: സംഗീത വിഭാഗം മേധാവി ഡോക്ടർ ആനയടി സി ധനലക്ഷ്മി ചടങ്ങിൽ കൃതജ്ഞത പറഞ്ഞു.
1: ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാം മലയാളം കൃതികളെ കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവരാൻ ഒരു ഉദ്ദേശം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമുക്കറിയാം, ഒരു കച്ചേരി കേൾക്കുമ്പോൾ നമ്മളൊരു ത്രിമൂർത്തികളുടെ കീർത്തനങ്ങളുടെ അത്രയും തന്നെ നിലവാരത്തിൽ ഉള്ള കൃതികൾ നമുക്ക് സ്വന്തമായി ധാരാളമുണ്ട്. കർണാടക സംഗീതത്തിന് അത്രയും വലിയ സംഭാവനകൾ നൽകിയ കമ്പോസേഴ്സ് നമുക്ക് കേരളത്തിന് സ്വന്തമായിട്ടുണ്ട്. അത് എത്രത്തോളം കച്ചേരികളിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഇപ്പോൾ ആകാശവാണി തന്നെ കുറേ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് പരിപാടികൾ പങ്കെടുക്കാനുള്ള അവസരവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേരള കമ്പോസർ എന്ന് പറയുമ്പോൾ സ്വാതിരുന്നാൾ മാത്രമല്ല, സ്വാതിരുന്നാൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഒരു സമ്പത്താണ്. അതേപോലെ തന്നെയാണ് മറ്റ് ഈ പുതുക്കോട് കൃഷ്ണമൂർത്തി സാർ, അതേപോലെ സി എസ് കൃഷ്ണയ്യർ, എം ഡി രാമനാഥൻ, അതേപോലെ വരുന്ന കെ സി കേശവപിള്ള തുടങ്ങിയ ധാരാളം നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ, ഒരുപക്ഷെ നമുക്ക് കൃതികൾ അറിയാമായിരിക്കും, പക്ഷെ അത് ആരെഴുതിയാൽ നമുക്കറിയില്ല. അപ്പം മായാ ഗോപബാല നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അത് കെ സി കേശവപിള്ള എഴുതി ചേർത്തല ഗോപാലൻ നായർ സാർ സംഗീതം നൽകിയ ഒരു വളരെ മനോഹരമായ ഒരു കീർത്തനമാണ്. അതേപോലെ ധാരാളം നമ്മൾ കണ്ടെടുക്കേണ്ടതായിട്ടുള്ള കൃതികളുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ സംഗീത വകുപ്പിന് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ അഭിമാനമുള്ള കാര്യമാണ്.
0: ഡോക്ടർ ധന്യപ്പിയുടെ സംഗീത കച്ചേരിയിൽ വയലിൻ പി എൽ മഞ്ജുല രാജേഷ്, മൃദംഗം ഡോക്ടർ ജി ബാബു, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ എന്നിവർ അകമ്പടിയേകി.

ദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ആകാശവാണി നിലയം ഗവൺമെന്റ് വിമൻസ് കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രാവണ സംഗീതിക സംഗീത കച്ചേരിയുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം ഇന്ദിരാദേവി.

0: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജി ഒ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

ഒരറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി. ഇന്ന് കൂട്ടുകാരിയിൽ എന്നോടൊപ്പം ഉള്ളത് ദേശീയ പഞ്ചഗുസ്തി താരം ബുഷ്ര ബീവിയാണ്. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അധികം കടന്നു വരാത്ത ഒരു ഇനമായിരുന്നു ഈ പഞ്ചഗുസ്തി പോലുള്ള ഇനങ്ങൾ. ഇന്ന് ധാരാളം പേര് കടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പഞ്ചഗുസ്തി എന്ന് പറഞ്ഞ ആ ഒരു ഗെയിമിലേക്ക് വരുന്നത്?
1: എന്റെ ലൈഫിൽ ഇപ്പോ ഒരു സെപ്പറേഷൻസ് ഉണ്ടായി. അപ്പൊ എനിക്കൊരു മോൻ ഉണ്ടായി. അവനൊരു ഒരു വയസ്സാവുന്ന ഒരു ടൈമിലാണ് ഇഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് മുന്നേ എന്ന് പറയുമ്പോൾ എൻ്റെ സ്കൂള് കോളേജ് കാലഘട്ടത്തൊക്കെ എനിക്ക് സ്പോർട്സിലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. എൻ്റെ കഴിവ് ഒരു സൈഡുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മോൻ്റെ കാര്യം നോക്കണം. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല റിസ്ക് എടുക്കാൻ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു ജോബ് വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായപ്പോൾ ഗവൺമെൻറ് ജോബ് ഫോക്കസ് ചെയ്ത് ഇറങ്ങുന്നത്. പി എസ് സിയും അതുപോലെ സ്പോർട്സ് കോട്ട രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാ. മീൻസ് ഏതാണ് നമുക്ക് ഭാഗ്യം കിട്ടുക എന്നുള്ള പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ഈ ആം റെസ്ലിംഗിലോട്ട് ഇറങ്ങുന്നത്. അതിന് മുന്നേ ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ കോഴ്സൊക്കെ ചെയ്ത് ജിമ്മിൽ ട്രെയിനറായിട്ടൊരു പാർട്ട് ടൈം ജോബും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ആം റെസ്ലിംഗിന്റെ തുടക്കം അങ്ങനെയാണ്. ഒരു 2022 ഇറങ്ങുന്നത്.
0: ഇപ്പൊ പറഞ്ഞല്ലോ വളരെ ടഫായിട്ടുള്ള ഒരു ലൈഫിലെ ഒരു സിറ്റുവേഷനിലാണ് ഇതിലേക്ക് കടന്നു വരുന്നത്.
1: അതെ അതെ.
0: നോർമലി സ്ത്രീകള് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കും. അതിന് വെളിയിലേക്ക് വരാനുള്ളതായ ഒരു ഡിസിഷൻ എപ്പോഴാണ് എടുക്കുന്നത്?
1: എന്റെ മോനെ നോക്കുമ്പോഴാണ്. കാരണം ഇപ്പോ എന്റെ ഫാമിലി എന്റെ കൂടെ ഉണ്ട്. ഇനി ഒരു മാരേജ് നോക്കാം, മോന് വളർന്നു വരുന്നു എന്നൊരു ടോക്കായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ മോന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ എനിക്ക് തയ്യാറല്ലായിരുന്നു. ജീവിക്കാനായിട്ട് ക്യാഷ് വേണം. സോ അതിനൊരു സേഫ് സോൺ എന്ന് പറയുന്ന ഒരു ജോബാണ്, ഗവൺമെന്റ് ജോബാണ് എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടും പ്രിഫറബിൾ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തതാണ്. അപ്പൊ എൻ്റെ ഒരു അനുഭവത്തിൽ ഫാമിലി കൺസിഡറേഷൻ ചെയ്യണം, പക്ഷേ നമ്മുടെ ലൈഫിന് ഒരു പ്രയോറിറ്റി നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം. ഇന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത്, നാളെ എന്താണ് എന്നുള്ളത് കൂടെ ചിന്തിക്കുക. ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിലോട്ട് വരുന്നത്. ഞാൻ അത്യാവശ്യം എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്ക്ലിംഗ് ആയിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഒരു ഡിസിഷനിൽ സ്ട്രോങ് ആയി നിന്നപ്പോൾ ഫാമിലിയിൽ നിന്ന് കൂടെ നിന്നവരൊക്കെ മെല്ലെ മെല്ലെ അങ്ങ് ബാക്ക് അടിക്കാൻ തുടങ്ങി. കാരണം അവരുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോഴും അന്നോട്ട് ഇന്നുവരെയും എൻ്റെ ഉമ്മയാണ്, എസ്പെഷ്യലി എൻ്റെ ഉമ്മയാണ്. ഇപ്പോൾ വാപ്പയുണ്ട്, അതുപോലെ സിബ്ലിൻസ് എല്ലാവരും അല്ല എന്നാലും ഉണ്ട്, ബ്രദർ സിസ്റ്ററൊക്കെ ഉണ്ട്. നിനക്ക് ശരിയും തോന്നുന്ന ചെയ്തോ എന്ന് പറഞ്ഞു. കാരണം അവർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ അതിന് എന്തായാലും റീസൺ ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ആണ്. അപ്പോൾ ഉമ്മ പറയണ്ട, ഇനി കുഴപ്പമില്ല, പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ. കാരണം നമ്മൾ അത്യാവശ്യം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്, ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നാട്ടുകാർ കുടുംബക്കാരൊക്കെ ഓരോന്ന് പറയും. ഞാൻ സ്പോർട്സ് വീലിൽ ഇറങ്ങിത്തിരിച്ച ടൈമിൽ ഓരോരുത്തരും ഇങ്ങനെ പറയും, പലതും പറഞ്ഞു. അപ്പോൾ ഉമ്മയ്ക്ക് അതൊക്കെ വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഉമ്മ, വിഷമിക്കേണ്ട, ഇന്ന് നെഗറ്റീവ്സ് പറയുന്നവരെ കൊണ്ടൊക്കെ നമുക്ക് നാളെ തിരുത്താം. 7 വർഷത്തോളം മുന്നേ ഞാൻ പറഞ്ഞത് ഇന്ന് അതിനെ മെല്ലെ മെല്ലെ തിരുത്തി തുടങ്ങി. അന്ന് കുറ്റം പറഞ്ഞവരൊക്കെ ഇന്നൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഓരോ കോമ്പറ്റീഷനും പോയി മെഡൽ അടിച്ച് വിൻ ചെയ്ത് വരുമ്പോഴൊക്കെ അന്ന് പറഞ്ഞതിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
0: എപ്പോഴും നമുക്കൊരു കണ്ടിന്യൂസ് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസോ അല്ലെങ്കിൽ ആ ഒരു ഫിറ്റ്നസിലേക്കോ തിരിച്ചു വരാൻ പറ്റില്ല. ആ കണ്ടിന്യൂസ് ഡെയിലി മോട്ടിവേഷനും എങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്?
1: മാരേജിന് മുന്നേ ആണെങ്കിൽ എനിക്ക് ലോവർ ബാക്ക് ഇഞ്ചുറി ഉണ്ട്. ഞാൻ ഈ സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ആ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ തന്നെ പുള്ളപ്പ് ചെയ്യുന്നപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു മരക്കൊമ്പയിൽ തൂങ്ങിയതാണ്, അത് ജസ്റ്റ് പൊട്ടി ബാക്ക് പിടിച്ച് അങ്ങനെ ലോവർ ബാക്ക് ചെറിയ ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴും ഈ 96 കിലോ ഇറങ്ങിയപ്പോഴും എനിക്ക് ആ ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ അത് കവറപ്പ് ചെയ്യണം. അതൊക്കെ അത്യാവശ്യം സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അതിപ്പോൾ ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ഭയങ്കര വെച്ചാൽ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 69 kgയിലാണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്കപ്പോൾ റീഹാബ് കൊടുക്കണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പലതവണ ചിന്തിച്ചു ഒന്നും വേണ്ട, എല്ലാം നിർത്തി പോവാം. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് എൻ്റിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോനാണ്. കാരണം ഞാൻ ഇപ്പോൾ തോറ്റു പോയാൽ അവനും തോക്കും. അപ്പോൾ അവന് വേണ്ടി എനിക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പൊട്ടൻഷ്യൽ പുഷ് ചെയ്യാനായിട്ട് എനിക്ക് മോട്ടീവ് എൻ്റെ മോൻ തന്നെയാണ്.

0: ഫിസിക്കൽ സ്ട്രെങ്ത്തിലുപരി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മെൻ്റൽ സ്ട്രെങ്ത് തന്നെയാണ്. നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോവാ പല സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി പി എസ് സി പ്രിപ്പയർ ചെയ്യുമ്പോഴും കുടുംബ വീടാണ്, അപ്പോൾ ഒരു പഠിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. എപ്പോഴും ആൾക്കാർ വന്നു പോയി നിൽക്കുക, ഒരു റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കുക, ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഒരുപാടുണ്ട്, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസും ഉണ്ട്. ഇപ്പോൾ റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ സ്റ്റാർട്ടിങ് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. ഫാമിലി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, സോ പഴയതുപോലെ അല്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ എത്താൻ പറ്റി. പോലീസിൽ കയറണം എന്നുള്ളൊരു ഡ്രീമിലാണ് അന്നും ഇന്നും, അതിനൊരു മാറ്റമില്ല. ഇപ്പോഴും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും അച്ചീവ് ചെയ്യണം എന്നുണ്ട്.
1: പല ഗെയിംസ് ഉണ്ടല്ലോ, അതിൽ ഈ ഗെയിം ആരാണ് സജസ്റ്റ്, അല്ലെങ്കിൽ ഇതിനെ പറ്റി എങ്ങനെയാണ് അറിയുന്നത്?
0: ഫസ്റ്റ് ഞാൻ ഇതിന്റെയൊക്കെ തുടക്കം അമ്പലത്തറ ജിമ്മിലാണ്. ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ അവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. മാൻ ടു മാൻ പുള്ളിംഗ് ഉണ്ട്, ഹാൻഡ് കൊടുത്തിട്ട് ടേബിളിൽ തന്നെ. അപ്പോൾ സാർ ഇങ്ങനെ ജസ്റ്റ് ടേബിൾ പ്രാക്ടീസിൽ കൊടുക്കുന്ന ടൈമിൽ പറഞ്ഞ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്, കോമ്പറ്റീഷൻ ഇറങ്ങി നോക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ എനിക്കതൊരു കോൺഫിഡൻ്റ് ആയി. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഇതാണ്, അപ്പോൾ അതിൽ പുള്ളി നമ്മുടെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് നമ്മളെ പുഷ് ചെയ്യുവാണ് പോസിറ്റീവ് വേയിലോട്ട്. എനിക്കതൊരു ഭയങ്കര മോട്ടീവായിട്ട് തോന്നി. സെയ്ദ് സാർ എന്നാണ് പുള്ളിയുടെ പേര്. അതുപോലെ ജിമ്മിലെ കോച്ച് സുധീർ സാറ്, സാറിൻ്റെ ഫാമിലി, ഇവരൊക്കെയാണ് ഇതിൻ്റെ തുടക്കം. സോ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഒരു നാഷണൽ ലെവൽ വരെയൊക്കെ പുഷ് ചെയ്ത് കൊണ്ടുപോയത് അവരൊക്കെ തന്നെയാണ്.
1: ജിമ്മിൽ പോകണം, ഇതിന്റെ ട്രെയിനിങ് എടുത്തോണ്ടിരിക്കണം, ഒപ്പം തന്നെ കുഞ്ഞിനെ നോക്കാനും ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? കുഞ്ഞപ്പം വളരെ ചെറിയ കുട്ടിയാണ്.
0: സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ സ്വിമ്മിംഗ് ക്ലാസ്സും, അവിടെ നമുക്കവിടെ സ്വിമ്മിംഗ് ഉണ്ട്. അപ്പോൾ സ്വിമ്മിങ്ങിന്റെ കോഴ്സ് ചെയ്തു, ലൈഫ് ഗാർഡിന്റെ കോഴ്സ് ചെയ്തു, അതുപോലെ ജിമ്മിന്റെ ഫിറ്റ്നസ് കൊണ്ട് അതിന്റെ കോഴ്സ് ചെയ്തു. എന്റെ കൂടെ അവർ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി റൊട്ടീൻ ഇപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് എണീക്കും, ഒരു ഒന്നൊന്നര മണിക്കൂറോളം പി എസ് സി നോക്കുമായിരുന്നു. പിന്നെ ഒരു 6 മണിക്ക് ജിമ്മിലോട്ട് കയറും, 6 ഒരു 7 മണി മാക്സിമം ആ ഒരു ടൈം ടു ഒരു 10 മണി വരെ സ്വിമ്മിംഗ് ക്ലാസ് എടുത്തു കൊടുക്കും. 10 മണി തൊട്ട് 1 മണി വരെ ജിമ്മിൽ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ജിമ്മിലോട്ട് പോകും. പിന്നെ ഒന്നുകിൽ അവരുടെ കൂടെ തന്നെ ഞാൻ എൻ്റെ ആം റെസ്ലിംഗിൻ്റെ വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാക്സിമം ഒരു 2 മണിയൊക്കെ ആവും വീടെത്തുമ്പോൾ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയി കഴിയും, ഒരു 2 2.5 ആ ഒരു ടൈം ആകുമ്പോൾ വീണ്ടും പി എസ് സി പ്രിപ്പയർ ചെയ്യാൻ. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഉമ്മയുണ്ട് നോക്കാൻ. ഞങ്ങൾ മൊത്തം 7 പിള്ളേർ, ഞാൻ 7-ാമത്തെ ആളാണ്. അപ്പോൾ ഉമ്മയ്ക്ക് അത്രയും പ്രായമുണ്ട്, അപ്പോൾ എല്ലാം പറ്റത്തില്ല പുള്ളിക്കാരിക്ക്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ, രാവിലത്തെ ആണെങ്കിലും കാപ്പി കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കും, വെച്ചിട്ടാണ് വരിക. അതുപോലെ ഉച്ചയ്ക്കുള്ളതും പറ്റുന്ന പോലെ കവറപ്പ് ചെയ്തിട്ട് വരും. തീരെ വൈകിയെങ്കിലും ഉമ്മ പറയും, കുഴപ്പമില്ല നീ പഠിച്ചോ. പഠിക്കാനിരിക്കും, പിന്നെ സമയം പോകണം അറിയത്തില്ല. രാത്രിയാവും, ചിലപ്പോൾ 10 മണിയാവും. എക്സാം അടുക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്, കാരണം ഈ വർഷം കയറണം, അല്ലെങ്കിൽ അടുത്ത എക്സാമിന് കയറണം, ലിസ്റ്റിൽ വരണം. അങ്ങനെ ലിസ്റ്റിൽ വന്നതാണ്. പിന്നെ നമുക്ക് റാങ്ക് അത്ര ടോപ്പല്ല, കാരണം ഞാൻ ട്യൂട്ടോറിയൽ പോയല്ല പഠിച്ചത്. മോനുള്ളതുകൊണ്ട് ഏജ്ഡായ പാരൻസ് ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ ഇട്ടിട്ട് ഇനി പോയി പഠിക്കാച്ചാൽ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഓൺലൈനായിട്ട് ജിമ്മിൽ കിട്ടുന്ന ക്യാഷ് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സ് പേയ്മെൻറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല പുഷ് ചെയ്താണ് പഠിച്ചത്, പക്ഷേ കുടുംബ വീടായപ്പോൾ നമുക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായപ്പോൾ എക്സാം അടുക്കുന്ന ടൈമിൽ അത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആയപ്പോൾ അങ്ങനെ കുറച്ച് മാർക്ക് കുറവുണ്ടായി. പിന്നെ ആ ലിസ്റ്റ് വന്നപ്പോൾ നോക്കുമ്പോൾ നമ്മൾ മാർക്ക് കുറവാണ്. ഒരു ഇയർ കഴിഞ്ഞപ്പോൾ പിന്നെ അത് കാലാവധി കഴിഞ്ഞ് ഞങ്ങൾ പോവുകയും ചെയ്തു. പിന്നെ പി ജിൻ്റെ കൂടെ എടുക്കണ്ടായി ഡിസ്റ്റൻ്റ് ആയിട്ട്.
1: ഏതിലാണ്?
0: എം കോം ആണ്. ഞാൻ ബി കോം പാസ് ഔട്ട് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എം കോം ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. ബട്ട് അതും ഫോക്കസ്ഡ് അല്ല, ഞാനിപ്പോൾ ആം റെസ്ലിംഗ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 2 ഷിഫ്റ്റായിട്ട് ജിമ്മിൽ തന്നെ, 2 10 അവേഴ്സ് ജിമ്മിൽ തന്നെയാണ്. എൻ്റെ വർക്കൗട്ട് ഡ്യൂട്ടി എല്ലാം കൂടെ. വർക്കൗട്ട് അത്യാവശ്യം ഇൻറ്റൻസ്ഡ് ആണ്, അപ്പോൾ അതിനുവേണ്ടി റെസ്റ്റ് വേണം.
1: അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ മാനേജ് ചെയ്യാൻ
0: പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല. എന്നാലും എം കോം കൂടെ പറ്റുന്ന പോലെ നോക്കുന്നുണ്ട്.
1: പണ്ട് സ്കൂൾ ടൈമിലെ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ട്, ആ സമയത്ത് ഒരു സപ്പോർട്ട് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്?
0: ആ ടൈമിൽ എന്ന് പറയുമ്പോൾ സ്കൂളിൽ ആം റെസ്ലിംഗിൽ ഈ ജിമ്മിൽ ആ സാർ എൻ്റെ കഴിവ് മനസ്സിലാക്കിയതുപോലെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് ടൈമിൽ അവിടെ ഉള്ള സ്പോർട്സ് സാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരുന്നു, അവരായിരുന്നു അത്യാവശ്യം പുഷ് ചെയ്യുന്നത്. 10th വരെ പഠിച്ചപ്പോൾ അവിടുത്തെ സ്പോർട്സ് ടീച്ചറും സാറും വരും, രണ്ടുപേരുണ്ട്. അപ്പോൾ അവരും പറഞ്ഞു അത്യാവശ്യം പെർമിഷൻ മാത്രം മതി, നമുക്ക് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ഇറങ്ങാം, സ്കൂളിൽ നിന്ന് സെലക്ടഡ് ആയതാണ്. അപ്പോൾ അതുപോലെ ഹൈസ്കൂൾ പഠിക്കുമ്പോഴും NCC ക്യാമ്പ്, എനിക്ക് അന്നേ യൂണിഫോം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരും പറഞ്ഞു വീട്ടിൽ പെർമിഷൻ ലെറ്റർ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അപ്പോഴും റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. ആ സമയത്ത് ഫാമിലിയും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കടിച്ച് പോയത്. ഈ ആം റെസ്ലിംഗിൽ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്തതുപോലെ പഠിച്ചിരുന്ന ടൈമിൽ എനിക്ക് ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ മേ ബി അന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് അന്നും ഒരു കോൺഫിഡൻ്റ് ഉണ്ട്, ഇന്നുള്ളത് പോലെ തന്നെ എനിക്ക് അന്നും ഉണ്ട്. ഇപ്പോഴും ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഫാമിലി സപ്പോർട്ടിലുപരി മോനെ നോക്കണം, ഇന്നുള്ളതല്ല നാളെ ഒരു സമയം എന്നുള്ളത്. പക്ഷേ മോൻ്റെ കാര്യം നോക്കുമ്പോഴാണ് എന്നെ പുഷ് ചെയ്യാൻ ഏറ്റവും മോട്ടീവായിട്ടുള്ളത് അവനാണ്. പിന്നെ എൻ്റെ ഉമ്മയെ അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്.
1: പലരും ചിലപ്പോഴേ പോകുന്നതിനെ എതിർത്ത് അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കുറച്ചൊന്ന് ഡിസ്കറേജ് ആവാൻ ചാൻസ് ഉള്ള ഒരു സാഹചര്യം, അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്?
0: ഞാൻ ഇപ്പോൾ ഉള്ള ഒരാളെ അല്ല, അതിന് മുന്നേ ഉണ്ടായെന്ന് വെച്ചാൽ പർദ്ദയൊക്കെ ഇട്ട് ഫുള്ളി കവേർഡായി. ഇപ്പോൾ ഞാൻ ഹെയർ കട്ടൊക്കെ ചെയ്താൽ നേരത്തെ അങ്ങനെയൊന്നുമല്ല. സ്പോർട്സ് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ

0: ഇരുന്ന ഒരാൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവ്സ് പറയും, വേറെ വഴിക്ക് പോകണം എന്നൊക്കെ ഉറപ്പായിട്ടും പറയും. ബട്ട് നമ്മൾ ബോൾഡായിട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ അത്യാവശ്യം പോകുന്ന കാര്യത്തിൽ അത്യാവശ്യം ഫോക്കസ്ഡ് ആണ്, ഇച്ചിരി റഫായിട്ടാണ് പോകുന്നത്. സോ ഇവിടെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് കോൺഫിഡൻ്റ് ആണ്, എനിക്ക് കംഫർട്ട് ആണ്, അത് തന്നെയാണ് ഈ നെഗറ്റീവ്സ് പറയുന്നവരുടെ വാടപ്പിക്കാനും എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ളത്. സോ എൻ്റെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത് അടഞ്ഞു കിടന്ന ഒരവസ്ഥയിൽ നിന്നും ഒന്ന് പുറത്ത് വന്നപ്പോഴാണ്. അന്ന് കുറ്റം പറഞ്ഞവരൊക്കെ ഇന്ന് പറയുന്നുണ്ട്, എല്ലാവരും അല്ല മെജോറിറ്റിയും പറയുന്നുണ്ട്, അന്ന് അവൾ അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ്, അതിനുള്ള ആൻസേഴ്സ് ആണ് എനിക്ക് കിട്ടിയ മെഡൽസ് ആയാലും ട്രോഫീസ് ആയാലും. അവർക്കുള്ള മറുപടിയൊക്കെ ഞാൻ വാഗൊണ്ടല്ല, എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ റിസൾട്ട് കൊണ്ട് തന്നെ ഞാൻ കൊടുത്തു കഴിഞ്ഞു.
1: ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതായിരിക്കും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത്.
0: അതെ അതെ.
1: അപ്പോൾ അതിനെ കുറിച്ചൊന്ന് പറയാം.
0: ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ജിമ്മിൽ തന്നെയാണ്. അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, മെഡൽ അടിച്ചു, സ്റ്റേറ്റ് ക്വാളിഫൈ ആയി. അതായത് 2021 ആ ഒരു ടൈമിൽ സ്റ്റേറ്റ് കോമ്പറ്റീഷന് പോകാനായിട്ട് സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ഫാമിലിയിൽ നിന്ന് വീണ്ടും ആ പോണ്ട, അങ്ങനെ ഒരു ഇയർ വീണ്ടും പോയി. പിന്നെ 2022 ആ ഒരു ടൈം ആയപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ഇയർ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുന്നത്, പക്ഷേ ഒരു വർഷം പോകുമ്പോൾ അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ഡ്രോബാക്ക് വരുന്നത്. പിന്നെ ജിമ്മിൽ നിന്ന് തന്നെ സാറ് പറഞ്ഞു നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോവാം. നമ്മുടെ സൂതി സാർ എന്ന് പറയും, കോച്ചാണ്, പുള്ളി, പുള്ളിയുടെ വൈഫ്, കുട്ടികളൊക്കെ ഉണ്ടായി, അവരൊക്കെ ആംബ്രസ്ലിംഗിൽ തന്നെ. അപ്പോൾ അവർ പറഞ്ഞ ജിമ്മിൽ നിന്ന് നമ്മളൊക്കെ ഒരുമിച്ച് പോവാം, വീട്ടിലത് അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനും പുഷ് ചെയ്തു, ഉമ്മയും ഉപ്പയും കൂടെ വന്നോ, കുഴപ്പമില്ല, എനിക്കൊരു സന്തോഷം. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മെയിൻ റീസൺ. എന്നാലും അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അറ്റ് എ ടൈം അവർ കാണുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വയ്യായ്ക ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അവർ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ എൻ്റെ ഒപ്പം വന്നു. മോനും ഞാൻ, ഉമ്മ, ഉപ്പ ഇത്ര പേരായിട്ടാണ് പോയത്. അതിൽ മെഡൽ അടിച്ചു, നാഷണൽ ക്വാളിഫൈ ആയി. നാഷണൽ ക്വാളിഫൈ ആയപ്പോഴും നമ്മൾ ടീമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു കുഴപ്പമില്ല, കേരള ടീമായിട്ടാണ് നാഷണലിൽ പോകുന്നത്, അപ്പോൾ കൂട്ടിന് ആൾക്കാരുണ്ട്, വരിയിടാനുണ്ട്. സ്റ്റേറ്റ് കോമ്പറ്റീഷൻ പോയപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് കമ്പനീസ് കിട്ടി. ആ സമയം വീട്ടിൽ നോക്കിയാൽ കുഴപ്പമില്ല, കാരണം ഞാൻ ഈ സ്ട്രഗിൾ ചെയ്തത് അവിടെ എത്താനല്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പിന്നെ അവർ. അപ്പോൾ അങ്ങനെയാണ് ഓരോന്നിൻ്റെയും തുടക്കം. പിന്നെ ഇപ്പോൾ അവർക്ക് തനിച്ച് ആണെങ്കിലും കുഴപ്പമില്ല, കാരണം ഞാൻ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത് അറിയാം എന്നുള്ളതുകൊണ്ട് പഴയ ഒരു പ്രശ്നമില്ല. ഈ ഇറങ്ങിയ കാര്യം എന്താണോ അത് നേടിയിട്ട് വാ എന്നാണ് പറയുന്നത്. ഉമ്മയായാലും മോനായാലും പറയും, പോയി ജയിച്ചിട്ട് വാ, മെഡലടിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ തന്നു ഇവിടെയാണ്. ഇപ്പോൾ ഞാൻ ആ ഫസ്റ്റ് നാഷണൽസ് പോയപ്പോൾ തന്നെ വേൾഡ് ക്വാളിഫൈ ആയപ്പോൾ, വേൾഡ് വന്നിട്ട് ഇന്ത്യയുടെ പുറത്താണ്, അത്യാവശ്യം എക്സ്പെൻസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ പോയി. രണ്ട് തവണ വേൾഡ് ക്വാളിഫൈ ആയി പോകാൻ പറ്റിയില്ല. ഇപ്പോൾ തേർഡ് ടൈമാണ് വേൾഡ് ക്വാളിഫൈ ആവുന്നത്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് ഏഷ്യൻ കോമ്പറ്റീഷൻ ഇന്ത്യക്ക് അകത്ത് വെച്ചായിരുന്നു. ഇന്ത്യക്ക് അകത്താവുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കുറവാണ്, എന്നാലും എറൗണ്ട് ഒരു 100,000 അടുപ്പിച്ചൊക്കെ എക്സ്പെൻസ് വരാം. ഇതിന് മെജോറിറ്റിയും സ്പോൺസേഴ്സൊക്കെ ഉണ്ടാവും. അതുപോലെ പ്രോപ്പഞ്ചാ ലീഗ് എന്ന് പറയും, ലൈക്ക് ഈ ക്രിക്കറ്റിലെ IPL പോലെ തന്നെ, അതിനും സെലക്റ്റഡ് ആയി. അതിന് സെലക്റ്റഡ് ആവുന്ന വെച്ചാൽ പ്രോ പ്ലേയേഴ്സിന് മാത്രമാണ് അതിൽ എടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് എക്സ്പെൻസ് ഇല്ല. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1-2 lakh ഒരു എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു 1 month ലീവ് എടുത്തൊക്കെ പോകേണ്ട കേസാണ്. അപ്പോൾ അത് കാരണം അതും പോകാൻ പറ്റിയില്ല. ഇതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഓരോ ഇയറിലും അത്യാവശ്യം പ്ലെയേഴ്സൊക്കെ സ്ട്രെങ്ത് ആവുന്നുണ്ട്, കോമ്പറ്റീഷൻ ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ദിവസം ട്രെയിനിങ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആണ്, കാരണം ആ ടൈമിലും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അത് അങ്ങനെ കളയാണ്ട് മാക്സിമം പൊട്ടൻഷ്യൽ പുഷ് ചെയ്ത് പോവുക. ഇപ്പോഴത്തെ ഒരു വെയിറ്റ് ട്രെയിനിങ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇൻറ്റൻസ്ഡ് ആയിട്ട് കൊടുക്കണം, കാരണം വേൾഡ് കോമ്പറ്റീഷൻ ഫോക്കസ് ചെയ്യുന്ന കൊണ്ടിട്ട് പഴയതുപോലല്ല. നേരത്തെ 1 hour നമ്മൾ വർക്കൗട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ 2-3 hours അടുപ്പിച്ച് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു പോകുന്നുണ്ട്. അതിൻ്റെ പോലെ റെസ്റ്റും ഡയറ്റും പ്രോപ്പറായിട്ട് നോക്കി പോകണം എന്നുള്ളതാണ്.
1: പഞ്ചഗുസ്തി പോലുള്ള ഇവന്റ്സിൽ ഇഞ്ചറീസിന് സാധ്യതയുണ്ടല്ലോ, അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? കാരണം ഇപ്പൊ പറഞ്ഞില്ലേ നമ്മളൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്, പക്ഷെ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ.
0: ഉണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഞാൻ PSC പ്രിപ്പയർ ചെയ്യുന്ന ടൈമാണ്, അത്രയും ഫോക്കസ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. സ്റ്റാർട്ടിങ്ങിൽ മാൻ ടു മാൻ പുള്ളിങ് പ്രാക്ടീസ് ഒക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കൈ പെയിനാണ്. എനിക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടി കൈയെടുത്ത് ടേബിളിൽ വെക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ഞാൻ ഈ റാപ്പ് ചുറ്റും, എൽബോ തൊട്ട് കൈയുടെ അറ്റം വരെ റാപ്പ് ചുറ്റി മറ്റേ കൈ കൊണ്ട് കൈയെടുത്ത് ടേബിളിൽ വെച്ച് എഴുതേണ്ട സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് അവിടെ ക്വിറ്റ് ചെയ്യായിരുന്നു, അപ്പോഴും എനിക്ക് എൻ്റെ കാര്യമില്ല. എന്തൊരു സിറ്റുവേഷൻ വരുമ്പോഴും അറ്റ് ദ എൻഡ് ഞാൻ മോനെ പറ്റിയാണ് ചിന്തിക്കുക, ഞാൻ ഇപ്പം ക്വിറ്റ് ചെയ്താൽ നാളെ അവന് സ്ട്രഗിൾ ചെയ്യും. സോ ആ ഒരു സ്റ്റേജ് വരരുത്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ, ഇപ്പം അതുമായിട്ട് യൂസ്ഡ് ആയി. നോ പെയിൻ നോ ഗെയിൻ എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഒരു ടൈമിൽ എത്രത്തോളം പെയിൻ അനുഭവിച്ചു അത്രത്തോളം എനിക്കൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോഗ്രസ് തോന്നുന്നുണ്ട്.
1: ഇതിലെ ഇഞ്ചറീസ് വരുമ്പോൾ മെയിൻ ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്?
0: ഇഞ്ചുറീസ് നമുക്ക് എൽബോ പൊട്ടാം. എൽബോ പൊട്ടിപ്പോയാൽ ഇപ്പോൾ മിനിമം ഒരു വർഷം അല്ലെങ്കിൽ 1.5 years എടുക്കുക അതൊന്ന് റിക്കവറായി വരാൻ. അത്രത്തോളം ടൈം എടുക്കും, പഴയ സ്ട്രെങ്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വരാണ്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അതുപോലെ ടേബിൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ ഗീവ് അപ്പ് ചെയ്യുക. ബട്ട് അത് കോമ്പറ്റീഷന് ബാധിക്കാത്ത രീതിയിൽ ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടാവത്തില്ല. നമ്മളൊരു ഇൻട്രസ്റ്റിൽ ഒരു ഇഷ്ടത്തോടു കൂടി ഈ കാര്യത്തെ ഒന്ന് കാണുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ.

0: പല പ്രാവശ്യമായിട്ട് പല ഇടങ്ങളിലായിട്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ.
1: അതെ അതെ
0: ചിലയിടത്ത് ഒരു വാശി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വരുമല്ലോ.
1: അതെ അതെ അതെ
0: അപ്പൊ അങ്ങനെ മെമ്മറബിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു ഗെയിമിനെ കുറിച്ച് ഒന്ന് പറയാം.
1: കഴിഞ്ഞ നാഷണൽസ് ഞാൻ ശരിക്കും ട്രെയിനിന്റെ ഇടയിൽ പെട്ടുപോകേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. വെച്ചാൽ ഞാൻ സ്റ്റേഷനിൽ എത്താൻ ലേറ്റ് ആയി, ഓടി കയറുന്ന ടൈമിൽ തന്നെ

0: അത്രയും സ്ട്രഗിൾ ചെയ്തത് ഒരു അർത്ഥമില്ലാണ്ട് പോകരുത്. കോമ്പറ്റീഷന് പോകുന്ന ഒരു ഇത് പറയുമ്പോൾ, സ്റ്റേറ്റ് കോമ്പറ്റീഷന് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ടീം സ്പിരിറ്റ് ഇല്ലെങ്കിലും നാഷണൽസിൽ പോകുമ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്. അതിപ്പോൾ നോർമലി ഉള്ള ഒരാളായിരിക്കത്തില്ല, അവിടെ പോകുമ്പോൾ നമ്മൾ വേറൊരാളായിട്ട് മാറാം. ടേബിളിൽ കയറുമ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് നമ്മളെ പുഷ് ചെയ്യും. എൻ്റെ മൈൻഡ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൈ ഓടിയണമെങ്കിൽ ഓടിയട്ടെ, അല്ലെങ്കിൽ നമ്മൾ ജയിക്കണം. ഈ ഒരു മൈൻഡ് ഒറ്റൊരു മൈൻഡ് ആയിരിക്കും.
1: എന്തായാലും ജയിച്ചാൽ,
0: അതെ, നമ്മൾ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്ന സൺഡേ മാത്രമാണ് ഞാൻ റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ, ബാക്കി എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തനിച്ചാ വർക്കൗട്ട് ചെയ്യുന്നത്, ഇത്രയും ഈ സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നിലും ഓടിയെന്നാലും ഓടിയട്ടെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ജയിക്കണം. ഈ ഒറ്റ മൈൻഡിലായിരിക്കും. ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒന്നിലും അങ്ങനെ ഒരു മെഡൽ പോലും കിട്ടാണ്ട് പോയിട്ടില്ല.
1: ഏതൊരു കാര്യത്തിനും റെസ്റ്റ് വേണം, ഡയറ്റ് ഓക്കെ ആവണം. അപ്പൊ ഡയറ്റ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: അത്യാവശ്യം ഡയറ്റ് ഫോക്കസ്ഡ് ആണ്. കോമ്പറ്റീഷൻ അടുക്കുന്ന ഒരു 2 to 3 months അത്യാവശ്യം സ്ട്രിക്ട് ആയിട്ടായിരിക്കും. മാക്സിമം ഷുഗർ കട്ടായിരിക്കും, ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഒക്കെ കട്ടായിരിക്കും. പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡ് ആയിരിക്കും എടുക്കുക, ലൈക്ക് സ്വീറ്റ് പൊട്ടറ്റോ, ബ്രൗൺ റൈസ്, പിന്നെ സാലഡ്സ്, പിന്നെന്താണ് ചിക്കൻ, എഗ് വൈറ്റ്, അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറ്റിൽ തന്നെ ആയിരിക്കും മാക്സിമം. പിന്നെ കുറച്ച് ചീറ്റ് മീൽസ് ഒക്കെ റെയർ ആയിട്ട്, ഇപ്പോൾ മോനെയും കൊണ്ട് ഞാനൊക്കെ ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അവന് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും, ചോക്ലേറ്റ്സ്. ഇപ്പോഴത്തെ ഞാൻ എന്തെങ്കിലും ജിഞ്ചർ ലൈമോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട്, മീൻസ് ഡയറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മീനിങ്ലെസ് ആയി പോകും എന്നുള്ളതാണ്.
1: മോനുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത് ഏത്?
0: എനിക്ക് ശരിക്കും അത് സൺഡേ മാത്രമേ കിട്ടാറുള്ളൂ. എനിക്കതാണ് ഏറ്റവും വലിയ വിഷമം. അവനെ ഓർമ്മ വെച്ച നാൾ മുതലേ ഞാൻ ഈ കിടന്ന് ഓടുകയാണ്, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് എത്താനാണ്. ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുമ്പോൾ രാവിലെ അവൻ 8 മണിക്ക് വാൻ വരും, എനിക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്യാനായിട്ട് ടൈം. അപ്പോൾ രാവിലെ ഷടപടയെന്നാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ട്യൂഷൻ അവൻ 6 മണിക്ക് ആക്കിയിട്ട് ഞാൻ വീണ്ടും 6 മണിക്ക് ഈവനിങ് ഷിഫ്റ്റ് ഞാൻ കയറും. 9 മണി വരെ മോൻ അവിടെ ഇരുന്ന് പഠിക്കും, ഞാനും ഡ്യൂട്ടി ടൈം 9 മണി വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അവനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരും, 2:30 അവൻ വീടെത്തുമ്പോൾ. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ വരെ അവൻ്റെ റൊട്ടീൻ അങ്ങനെയാണ്. സാറ്റർഡേസ് ആകുമ്പോഴും എൻ്റെ ഡ്യൂട്ടി ഷിഫ്റ്റ് ഇതുപോലെ തന്നെയാണ്. സൺഡേ ഒരു ദിവസം കിട്ടും, അത്യാവശ്യം ഇച്ചിരി നേരം കിടന്നുറങ്ങും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ജോലികളൊക്കെ മാക്സിമം എല്ലാം വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ സൺഡേ ചെയ്യുന്നത്. അപ്പോൾ അതും ഈവനിങ് വരെ അത്യാവശ്യം തിരക്കായിരിക്കും. പിന്നെ ഈവനിങ് ഞാനും മോനും ജസ്റ്റ് ഒന്ന് പുറത്തു പോകും ബീച്ചിൽ. അവന് പറയും പാർക്കിൽ പോവാം, അവിടെ പാർക്കിൽ കൊണ്ടുപോകാം. ഓക്കെ, ബീച്ചിൽ പോകണമെന്ന് പറയും. അങ്ങനെ അവനവിടെ പറയുന്നു അതുപോലെ, ജസ്റ്റ് അവനായിട്ടൊന്ന് കൈ പിടിച്ചാൽ ബീച്ചിലൂടെ നടക്കാം, അവൻ കുറേ കാര്യങ്ങളൊക്കെ പറയും. സൺഡേസ് ആണ് അവനിങ്ങനെ ഷെയർ ചെയ്യുന്നത് സ്കൂളിലെ കാര്യങ്ങൾ. എനിക്ക് ശരിക്കും വിഷമമുണ്ട്, കാരണം അവന് പറയുന്നതെന്ന് വെച്ചാലും ഉമ്മ കുറച്ച് ദിവസം ലീവ് എടുക്ക്, നമുക്ക് കുറച്ച് ദിവസം ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പോലീസിൽ കയറപ്പോൾ ഒരുപാട് ലീവ് കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് കുറേ സംസാരിക്കാം, കളിക്കാം എന്നൊക്കെ പറയും. അവനും വിഷമമുണ്ട്, പക്ഷെ അറ്റ് എ ടൈം അവന് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഞാൻ ഈ കിടന്ന് റെസ്റ്റില്ലാണ്ട് ഓടുന്നത് ജോബ് കിട്ടാനാണ്. കുഞ്ഞാണെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എനിക്കിപ്പോഴും ഒരുപാട് വിഷമമുള്ള കാര്യം അതാണ് മോൻ്റെ കാര്യം.
1: ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത്?
0: ഇപ്പം ഈ ഒരു ഫീൽഡ് എന്നുള്ളതല്ല, നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കഴിവുണ്ടാവും. നമ്മുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് വരുവാണ് എന്നുണ്ടെങ്കിൽ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക ഉറപ്പായിട്ടും, എന്നിട്ട് അതിനെ പ്രാക്ടിക്കലി കൊണ്ടുവരിക. ഗിവപ്പ് ചെയ്യരുത് ഒരിക്കലും. സ്വന്തം കഴിവ് എന്താണോ അതിൻ്റെ പൊട്ടൻഷ്യൽ പുഷ് ചെയ്ത് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ നോക്കണം. ഇപ്പോഴത്തെ കാലത്ത് ജോബ് ഇല്ലാണ്ടൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും ലൈഫിൽ ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ കരഞ്ഞ് വിഷമിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കും, അങ്ങനെ അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ആ സമയം മതി നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ പുഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട്. ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത്, എസ്പെഷ്യലി ലൈഫിൽ ഇൻസിഡൻസ് വന്നു എന്ന് പറഞ്ഞിരിക്കുന്നവരോടാണ് പറയാനുള്ളത്. അവർ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. അത് ഇരുന്ന് സമയം കളയുന്തോറും അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ഡ്രോബാക്ക് വരുന്നത്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെ ആയിരിക്കും, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് നമ്മൾ തന്നെ ആയിരിക്കും മേ ബി ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയത്, യൂണിവേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ടാവും. നമ്മൾ ഇത്രത്തോളം സിൻസിയറായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ്.
1: ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു, ഒപ്പം തന്നെ ഇനി പറഞ്ഞു പോലീസിലൊരു ജോലി കിട്ടുക, യൂണിഫോം ഇടുന്ന ഒരു ജോലി കിട്ടാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന്
0: ഉറപ്പായിട്ടും. അതെ,
1: അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇതുപോലെ സ്ട്രോങ് ആൻഡ് ബോൾഡ് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്.
2: ദേശീയ പഞ്ചഗുസ്തി താരം ബുഷ്ര ബീവിയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

ഉച്ചയ്ക്ക് 2:30. ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. രചന ദേവദാസ്, സംഗീതം ജോൺസൺ.

നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 12 മണി.
1: നേർവഴി.

0: നേർവഴിയിൽ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജഹാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ജെയ്സൺ തോമസ് സാറാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. സ്ക്രീൻ റീഡർ എന്ന് നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, പക്ഷെ ഇത് എന്താണെന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാവോ സർ?
2: തീർച്ചയായിട്ടും. കാഴ്ച പരിമിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു എഴുതാനും വായിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത്. ലൂയി ബ്രെയിൽ ബ്രെയിൽ കണ്ടുപിടിച്ചതോടെ അതിന് ഒരു പരിഹാരമായെങ്കിലും അതിന് കുറേ പരിമിതികളുണ്ടായിരുന്നു. ബ്രെയിൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ബ്രെയിലിനോടൊപ്പം തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികളെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് സ്ക്രീൻ റീഡറുകൾ.
1: അതിന് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത്?
2: ഇപ്പോൾ സ്ക്രീൻ റീഡറുകൾ പല രീതിയിലുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭ്യമാകുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അതുകൂടാതെ അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അപ്പം വിൻഡോസ് കമ്പ്യൂട്ടറിൽ സാധാരണ നറേറ്റർ എന്ന സ്ക്രീൻ റീഡർ ലഭ്യമാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അതുകൂടാതെ അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജാസ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ജാസ് എന്ന് പറഞ്ഞാൽ ജോബ് ആക്സസ് വിത്ത് സ്പീച്ച്, അതായത് ഫ്രീഡം സയന്റിഫിക് പുറത്തൊക്കെ ഇറക്കിയിരിക്കുന്ന ഒരു സ്ക്രീൻ റീഡറാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ തന്നെയാണ് ഈ ജാസ് എന്ന് പറയുന്ന സ്ക്രീൻ റീഡർ. അതുകൂടാതെ എൻ വി ആക്സസ് പുറത്തിറക്കിയിരിക്കുന്ന നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയുന്ന എൻ വി ഡി എന്ന ഒരു സോഫ്റ്റ്വെയറും വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജാസ് എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. എൻ വി ഡി സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് എൻ വി ആക്സസിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: ഇതിൽ നേരത്തെ പറഞ്ഞ നറേറ്റർ അല്ലേ, അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിമിതികളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്?
2: ഇപ്പോഴ് നറേറ്റർ 90% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോഴ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറിന് രണ്ട് പാർട്ടാണുള്ളത്. കമ്പ്യൂട്ടറിലെ ഡേറ്റാസിനെ ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. ടെക്സ്റ്റാക്കി മാറ്റിയ കാര്യത്തെ സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ അത് കേൾക്കാവുന്ന രീതിയിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു ഭാഗം. കീബോർഡ് ഉപയോഗിച്ചാണ് കാഴ്ചയില്ലാത്തൊരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ, അത് ഐക്കോണാണ് അല്ലെങ്കിൽ ഫോൾഡറുകളാവാം, എന്തെങ്കിലും ടെക്സ്റ്റുകളാവാം, ഇതെന്താണേലും ഇതിനെ ഈ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ അതിന്റെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റും. ആ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയതിനെ സൗണ്ട് സിന്തസൈസർ എന്ന് പറയുന്ന സ്ക്രീൻ റീഡറിന്റെ മറ്റൊരു പാർട്ട്, TTS എന്ന് പറയും, ടെക്സ്റ്റ് ടു സ്പീച്ച്, ആ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് കാഴ്ചയില്ലാത്ത ഒരാൾ അത് കേട്ട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കീബോർഡിലൂടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്.
1: ഇപ്പൊ
2: നമ്മള് സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യണമെന്ന് വെക്കാം. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. വേർഡ് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട്കട്ട് കീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ച് പോകാം. അതായത് M എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ M ഉള്ള എല്ലാ ഫയലുകളിലേക്ക് പോകും. അവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള നിർദ്ദേശം നമുക്ക് സ്ക്രീൻ റീഡർ തരും. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് അവിടെ കീബോർഡ് ഉപയോഗിച്ച് നമ്മുടെ മാറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്ക്രീൻ റീഡറിന് സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു സംവിധാനം മാത്രമല്ല ഉള്ളത്, ബ്രെയിൽ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഔട്ട്പുട്ടും കൂടി ലഭ്യമാക്കുന്നുണ്ട്. പല സ്ക്രീൻ റീഡറുകൾക്കും അങ്ങനെ രണ്ട് രീതിയിലും ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നുണ്ട്.

0: സെൻസർ സിസ്റ്റത്തിന്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൽ ഡിസ്പ്ലേ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ സഹായത്തോടെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെ ബ്രെയിൽ ഡിസ്പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ ആ ബ്രെയിൽ വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിനൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ ബ്രെയിൽ ഡിസ്പ്ലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഒരു 40,000 രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ തുക വരുന്നത്. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പലരും അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ട്, വലിയ വലിയ കമ്പനികളിലും ഒന്നിച്ചിരുന്ന് വലിയ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ബ്രെയിൽ ഡിസ്പ്ലേ ഔട്ട്പുട്ട് കിട്ടുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് സൗണ്ട് സിന്തസിസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ക്രീൻ റീഡറാണ് ഉപയോഗിക്കുന്നത്.
1: നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്തത് ഇപ്പൊ മലയാളം അല്ലെങ്കിൽ അവിടെ ഒരു വേർഡ് തെറ്റിപ്പോയി, അപ്പൊ അതെല്ലാം അത് നമ്മൾക്ക് പറഞ്ഞു തരുമോ തിരിച്ച്? ആ ടൈപ്പ് ചെയ്ത വേർഡ് അല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്?
0: നമ്മൾ ടൈപ്പ് ചെയ്ത് എന്താണോ അത് നമുക്ക് വായിച്ച് കേൾപ്പിക്കും. നമ്മളൊരു സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് അവിടെ പറയും. ഒരു വാക്ക് എഴുതിയതിനു ശേഷം നമ്മൾ സ്പേസ് വിടുമ്പോൾ ആ വാക്ക് അവിടെ അനൗൺസ് ചെയ്യും. ഓരോ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ അല്ലെ വരികളായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തമായിട്ടോ നമുക്ക് വായിപ്പിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് എറർ എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് എറർ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരുന്നില്ല.
1: അപ്പോൾ മലയാളവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ റീഡേഴ്സ് ഏതൊക്കെയാണുള്ളത്?
0: വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടി ഒപ്പം വരുന്ന ഈ നറേറ്റർ പോലുള്ള സ്ക്രീൻ റീഡറിലാണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല ഉള്ളൂ. നമ്മൾ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റ് ജാസ് ആണെങ്കിലും NVDA ആണെങ്കിലും അതിനകത്തൊക്കെ തന്നെ മലയാളം TTS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സൗണ്ട് ഔട്ട്പുട്ട് തരുന്നത് TTS ആണല്ലോ, മലയാളം സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് TTS ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്ക്രീൻ റീഡറിൽ നമുക്ക് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് കേൾക്കാനും മലയാളം എഴുതാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ഭാഷ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോക്താക്കൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് കാര്യമായ
1: ഗവേഷണം
0: അത് നടക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പ്രൊണൗൺസിയേഷൻ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ തരത്തിലൊരു മാറ്റം ആവശ്യമാണ്. കാരണം ഒരു സ്ക്രീൻ റീഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വായിച്ചു തരുന്ന ഒരു സിന്തസൈസർ നമുക്ക് ലഭ്യമാകണം. ഇപ്പൊ ഗൂഗിൾ സ്പീക്ക് ആണേലും മൈക്രോസോഫ്റ്റിന്റെ സ്പീച്ച് ആണേലും ഒക്കെ തന്നെ മലയാളം നല്ല രീതിയിൽ വായിച്ചു തരുന്നുണ്ട്.
1: കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻ ഇതിലും വരുമെന്ന് കരുതാം അല്ലേ? ലാംഗ്വേജിന്റെ ആ ലിമിറ്റേഷൻസ് മാറി ഇപ്പൊ ഒരുപാട് പേർക്ക് സ്ക്രീൻ റീഡർ വന്നതിന് ശേഷം മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും കമ്പ്യൂട്ടറുകൾ നല്ല രീതിയിൽ കാഴ്ച ഉള്ള ഒരാള് ഉപയോഗിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരെക്കാൾ മെച്ചമായിട്ട് സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കാഴ്ച പരിമിതരായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതോടെ ഇന്ന് പല പ്രധാനപ്പെട്ട തൊഴിലുകളിലും സിവിൽ സർവീസിലടക്കം ധാരാളം കാഴ്ചയില്ലാത്ത വ്യക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടും പ്രോഗ്രാമേഴ്സ് ആയിട്ടും ഒക്കെ തന്നെ പല കമ്പനികളിലും ഇന്ന് കാഴ്ച പരിമിതരായ ആളുകളെ അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്.
1: ഇപ്പോൾ കൂടുതലും പേര് മൊബൈലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീൻ റീഡറിനെ മൊബൈലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ്?
0: മൊബൈലിലും ഇന്ന് സ്ക്രീൻ റീഡർ ലഭ്യമാണ്. നോക്കിയോ ഫോണുകളായിരുന്നല്ലോ ആദ്യം സ്മാർട്ട് ഫോൺ രംഗത്തിലേക്ക് വന്നത്. അപ്പൊ അന്ന് സിബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയോ ഫോണിൽ ഇറങ്ങിയിരുന്നത്. അതിൽ തന്നെ ടോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ റീഡർ ലഭ്യമായിരുന്നു. ആ ടോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോണുകൾ ഉപയോഗിക്കാൻ അന്ന് തന്നെ കാഴ്ച പരിമിതർക്ക് സാധിച്ചിരുന്നു. ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിളിന്റെ തന്നെ സ്ക്രീൻ റീഡർ ആയിട്ടുള്ള ടോക്ക് ബാക്ക് ലഭ്യമാണ്. ഈ ടോക്ക് ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ മൊബൈലിലുള്ള സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുള്ള പല പ്രവർത്തനങ്ങളുമാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, കളർ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, യാത്ര പോകുമ്പോൾ മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൊബൈൽ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ മൊബൈലിലൂടെ നമുക്ക് ഇന്ന് കാഴ്ച പരിമിതരായ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ മൊബൈൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ടാണ്.
1: എങ്ങനെയാണ് ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് കോൺടാക്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്?
0: അത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ എല്ലാ ഫോണിലും ഈ സൗകര്യം ലഭ്യമാണ്. ആദ്യം അത് എനേബിൾ ചെയ്യുന്നത് ഫോണിന്റെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് ഉണ്ട്. അതിനകത്താണ് ഈ ടോക്ക് ബാക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അവിടെ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന്റെ മോഡ് അല്പം മാറ്റം വരും. അത് നമ്മൾ സാധാരണ സിംഗിൾ ക്ലിക്ക് ആണല്ലോ മൊബൈൽ ചെയ്യുന്നത്, പക്ഷേ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിന് പകരം ഡബിൾ ക്ലിക്ക് ആവും. ഒറ്റ വിരൽ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്, പക്ഷേ ഈ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിരൽ ഉപയോഗിച്ച് വേണം സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്, അറിയാതെ ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ രീതിയിൽ നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയും ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കി അത് ഓഫ് ആക്കാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് പോലെ തന്നെ മൊബൈലിൽ നമ്മൾ ടച്ച് സ്ക്രീനാണല്ലോ. അപ്പോൾ ടച്ച് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് അത് അനൗൺസ് ചെയ്യും. അപ്പൊ അത് കേട്ട് നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഫോണിൽ കോൺടാക്ട്സ് എന്നുള്ള ആ ഒരു ഐക്കോൺ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടും

0: മാറിക്കിടന്നാൽ ബുദ്ധിമുട്ടാവും. എന്നാലും പൊതുവെ നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാകുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. സ്ക്രീനിലൂടെ നമ്മൾ കൈ ഒടിച്ചുകൊണ്ട് വരുമ്പോൾ കോൺടാക്ട്സ് എന്ന് കേട്ട് കഴിയുമ്പോൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കോൺടാക്ട്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ മേളത്തിൽ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാർ എന്ന് കേട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ സെർച്ച് ബാർ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരുന്ന കീബോർഡിൽ അപ്പോൾ എല്ലായിത്ത ഒന്ന് രണ്ട് അക്ഷരങ്ങൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺടാക്ട്സുകൾ കാണിക്കും. താഴോട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് അതിൽ കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോൺ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ പ്രവർത്തനങ്ങളും മൊബൈൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാവിഗേഷനിലൂടെയും സ്ക്രീൻ റീഡേഴ്സിന്റെ ചില ജെസ്റ്റേഴ്സ് ഉണ്ട്, അത്തരം ജെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോൺ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും.
1: പുസ്തകം വായിക്കുന്നതിനും ഇതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ടായിരിക്കുന്ന ഓഡിയോ ബുക്സ് വരുന്നതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോവായിരിക്കും.
0: അതെ, ഇപ്പം പല ഓഡിയോ ലൈബ്രറികളും ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സാധാരണ വായിച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിപ്പോൾ സ്ക്രീൻ റീഡർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചില ഓഡിയോ ലൈബ്രറികളിൽ നിന്നുള്ള കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ റീഡർ ഉള്ളപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്തിട്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഇൻസ്റ്റാ റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഡോക്യുമെന്റ്സ് വായിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു PDF ഫയലുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതും വായിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മലയാളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും ചില പരിമിതികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിലുള്ള TTSന്റെ ലഭ്യത കുറവ്, വെബ്സൈറ്റുകളിലൊക്കെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ചില വെബ്സൈറ്റിലൊക്കെ സ്ക്രീൻ റീഡർ സപ്പോർട്ട് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ക്യാപ്ചർ കോഡുകളൊക്കെ പലപ്പോഴും റീഡ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പൊ ഈ AI അതായത്
1: ആർട്ടിഫിഷ്യൽ
0: ഇന്റലിജൻസിന്റെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സ്ക്രീൻ റീഡറിൽ കൂടുതൽ ഇത്തരം നിർമ്മിത ബുദ്ധിയുടെ സപ്പോർട്ടും കൂടി ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കാഴ്ച ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കാഴ്ച ഇല്ലാത്തൊരു വ്യക്തിക്ക് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വളരെയേറെ സഹായകമായി തീരും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചതോടെ ഇപ്പം 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പഠനത്തിൽ കൂടുതൽ അറിവ് ആർജിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ തന്നെ, അതായത് ഇപ്പം മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ സ്ക്രീൻ റീഡർ ലഭ്യമാണ്, അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളൊക്കെ ഉണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ATM മെഷീനുകൾ, ചില ബാങ്കുകളിലൊക്കെ ATM മെഷീനിലൊക്കെ സ്ക്രീൻ റീഡറുകൾ ലഭ്യമാണ്, പക്ഷെ അത് പലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മിക്കാറും ATM മെഷീനിൽ കാണാറില്ല. അപ്പോൾ അതൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം ഇൻസ്ട്രുമെൻറ്റിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സ്ക്രീൻ റീഡർ ലഭ്യമാക്കിയാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പത്രത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്.
1: സ്ക്രീൻ റീഡേഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയാം, എന്നിരുന്നാലും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കരുതുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലേക്ക് കാഴ്ച പരിമിതിയുള്ളവരെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിലും വരട്ടെ. എന്തായാലും ഈ മാറ്റങ്ങൾ എല്ലാം വന്ന് വീണ്ടും ടെക്നോളജി കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരെയും ഒരേ ഒരു സാമൂഹ്യ കൂട്ടായ്മയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യട്ടെ എന്നെല്ലാം പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ് അങ്ങനെയൊരു അവധിക്കാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജെ ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ആകാശവാണി. ഇപ്പോൾ രേഷ്മ എസ് രാജ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ബേബി ചെമ്മോത്. ആദ്യം ഓണമായി ഓണമായി തിരുമധുരം എന്ന് തുടങ്ങുന്ന ഗാനം. രചന സുതീഷ്ണ ബി കെ.

രേഷ്മ എസ് രാജ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. രചന സുതീഷ്ണ ബി കെ, വിനു ശ്രീലകം എന്നിവർ. സംഗീതം ബേബി ചെമ്മോത്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ജാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കഴിഞ്ഞ വർഷം May 2 രാഷ്ട്രത്തിന് സമർപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. വിഴിഞ്ഞത്ത് നിന്ന് യൂറോപ്പിലേക്കുള്ള 2 കണ്ടെയ്നറുകളാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇവിടെ നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് കണ്ടെയ്നറുകൾ എത്താൻ 2 മാസത്തോളം എടുത്തിരുന്നത് 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും ഇവിടെ കൈകാര്യം ചെയ്യുക എന്നും അധികൃതർ അറിയിച്ചു.
1: തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു.
3: ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിന്റെ വളർച്ചയ്ക്ക്, നാടിന്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്.
1: വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. IT സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കെട്ടിടങ്ങൾ, അക്കാദമിക് ബ്ലോക്കുകൾ, ലൈബ്രറികൾ എന്നിവയുടെ നിർമ്മാണത്തിനുമായി തുക വിനിയോഗിക്കാമെന്ന് മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴിയിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് സബ്സോണൽ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. ജാർഖണ്ഡിൽ പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. 2014 മുതൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. BTech വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോതമംഗലം MA കോളേജിന്റെ കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. 3-ാം വർഷ BTech വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിച്ചി മാർപ്പുവിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 24 ലക്ഷം രൂപ കൈമാറി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾ

0: കേന്ദ്രത്തിൽ നിന്ന് സഹായം അനുവദിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്കുള്ള ധനസഹായം ഈ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും തൃശൂർ കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാക്കാനുമുള്ള 3 പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. പ്രതിരോധശേഷിയും നവീകരണവും സഹകരണവും സുസ്ഥിരതയും കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ഡോക്ടർമാരുടെ പേരും OP ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലംനിറ ചടങ്ങുകൾ ഗുരുവായൂരിൽ ഇന്ന് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ചടങ്ങുകളിലൊന്നാണ് ഗുരുവായൂർ ഇല്ലംനിറ. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിൽ ഇല്ലംനിറ ചടങ്ങുകൾ നടന്നത്. ഈ വർഷത്തെ ആദ്യ കൊയ്ത്തിലെ നെല്ല് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യകർമ്മത്തിനായുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ ഇന്നലെ നേരത്തെ എത്തിയിരുന്നു. പാരമ്പര്യാവകാശികളായ അഴിക്കൽ മനയം കുടുംബാംഗങ്ങളാണ് ഇന്നലെ രാവിലെ കതിർക്കറ്റകൾ കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ചത്. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ പൂജിച്ച ഈ നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഇല്ലംനിറ പ്രമാണിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്.
0: കേരള PSC പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ഭാരതീയ വിചാര കേന്ദ്രം. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. PSC നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പരിധി വിപുലപ്പെടുത്തണമെന്നും ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററികാര്യ വകുപ്പ് സഹമന്ത്രി L. മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സുതാര്യവും നിഷ്പക്ഷവും സത്യസന്ധവുമായ മാധ്യമപ്രവർത്തനം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. വാർത്തകളുടെ വസ്തുത കണ്ടെത്തുക ഏറെ വെല്ലുവിളി നേരിടുന്നതായി ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി പറഞ്ഞു. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ G പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ വെയിൽസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ നാളെ നിർണായക മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടും. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും 1-ാം റാങ്കുകാരനുമായ ചൈനയുടെ ഷിയുക്കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. ഇന്ത്യയിലെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കുള്ള മാതൃകയായും സുരക്ഷയുടെ ഉദാഹരണമായും ഈ സംവിധാനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു

0: കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ജാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്കി തന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ Jimmy MGO സംസാരിക്കുന്നു.
2: പ്രായഭേദമന്യേ ആളുകളെ ബാധിക്കുന്ന ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് അലർജി. ലളിതമായി പറഞ്ഞാൽ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനമായ പ്രതിരോധ വ്യവസ്ഥ അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അപകടകരമല്ലാത്ത ചില വസ്തുക്കളെ ശത്രുവായി തെറ്റിദ്ധരിച്ച് അവയ്ക്കെതിരെ നടത്തുന്ന പ്രതികരണമാണ് അലർജി എന്ന് പറയാം. സാധാരണയായി ദോഷം ചെയ്യാത്ത പൊടി, പൂമ്പൊടി, ഹൗസ് ഡസ്റ്റ് മൈറ്റ് അഥവാ പൊടിച്ചെള്ള്, പൂപ്പൽ, മൃഗങ്ങളുടെ രോമം തുടങ്ങിയ വസ്തുക്കളെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം അപകടകാരികളായി തെറ്റിദ്ധരിച്ച് അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണിത്. പാരമ്പര്യമായും അലർജി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പാരിസ്ഥിതിക ഘടകങ്ങളും ശക്തമായി സ്വാധീനിക്കുന്നവ തന്നെയാണ്. അലർജി 2 ഘട്ടങ്ങളിലായാണ് ഉണ്ടാകുന്നത്. ആദ്യഘട്ടം സെൻസിറ്റൈസേഷൻ അഥവാ തയ്യാറെടുപ്പ്. ആദ്യമായി അലർജൻ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ശരീരം IgE വിഭാഗത്തിൽ പെടുന്ന ആന്റിബോഡികൾ നിർമ്മിച്ച് ചിലയിനം കോശങ്ങളുമായി അവയെ ചേർത്ത് അമിത പ്രതികരണത്തിന് ശരീരത്തെ തയ്യാറെടുപ്പിക്കുന്ന ഘട്ടമാണിത്. 2. റീ എക്സ്പോഷർ. അതേ അലർജൻ വീണ്ടും ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മാസ്റ്റ് സെല്ലുകളിൽ നിന്ന് ഹിസ്റ്റമിൻ, ല്യൂക്കോട്രൈൻ മുതലായ രാസവസ്തുക്കൾ പുറത്തേക്ക് വിടുന്നു. ഇതിന്റെ ഫലമായി തുമ്മൽ, ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ് മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. കണ്ണ്, ചെവി, മൂക്ക് എന്നിവയെ ബാധിക്കുന്ന പ്രധാന അലർജി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. കണ്ണിനു പുറമേയുള്ള ശ്ലേഷ്മസ്തരമായ കൺജങ്ക്റ്റിവയിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ സമ്പർക്കമാണ് കണ്ണിലെ അലർജിയുടെ മുഖ്യ കാരണം. സീസണൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, പെരിനിയൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, വെർണൽ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ്, അറ്റോപിക് കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ്, ജയന്റ് പാപ്പുലറി കൺജങ്ക്റ്റിവൈറ്റിസ് മുതലായവയാണ് കണ്ണിലെ പ്രധാന അലർജി രോഗങ്ങൾ. കണ്ണിലെ ഏറ്റവും സാധാരണമായ അലർജി രോഗമാണ് സീസണൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്. പൂക്കളിൽ നിന്നുള്ള പൂമ്പൊടി കൂടുതലുള്ള കാലാവസ്ഥയിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. കണ്ണുകളിൽ കടുത്ത ചൊറിച്ചിൽ, കണ്ണിലെ ചുവപ്പ്, കണ്ണുനീർ വരൽ, കണ്ണുനീര് വെക്കൽ, വെളിച്ചത്തിൽ നോക്കാൻ ബുദ്ധിമുട്ട് മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. വർഷം മുഴുവൻ കാണപ്പെടുന്ന അലർജിയാണ് പെരിനിയൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്. വീട്ടിലെ പൊടി, ഹൗസ് ഡസ്റ്റ് മൈറ്റ് അഥവാ പൊടിച്ചെള്ള്, മൃഗങ്ങളുടെ രോമം മുതലായവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. ലക്ഷണങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കൺജങ്ക്റ്റിവൈറ്റിസിനേക്കാൾ കുറവായിരിക്കും. വെർണൽ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് അടുത്തതായുള്ളത്. ഇത് വസന്തകാലത്തും വേനൽക്കാലത്തും സാധാരണയായി കാണപ്പെടുന്നു. കുട്ടികളെയും കൗമാരക്കാരെയും കൂടുതലായി ബാധിക്കുന്ന ഒരു അലർജി രോഗമാണിത്. കണ്ണിലെ അസഹ്യമായ ചൊറിച്ചിൽ, കട്ടിയുള്ള നൂൽ പോലുള്ള സ്രാവം, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള പ്രയാസം, കണ്ണിമ വെട്ടൽ മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൺജങ്ക്റ്റിവയെ മാത്രമല്ല കണ്ണിന്റെ കൃഷ്ണഭാഗത്തെയും ഇത് ബാധിക്കുന്നു. ആവർത്തിച്ചു വരുന്ന ദീർഘകാലം നിലനിൽക്കുന്ന ഗുരുതരമായ ഒരു അലർജി രോഗമാണിത്. അറ്റോപിക് കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് ഈ ശ്രേണിയിൽ വരുന്ന അടുത്ത രോഗം. പേരുപോലെ തന്നെ അലർജി ഉണ്ടാകാൻ പാരമ്പര്യമായി പ്രവണതയുള്ളവരിലാണ് ഇത് കാണപ്പെടുന്നത്. പ്രധാനമായും യുവാക്കളിലും മുതിർന്നവരിലും കാണപ്പെടുന്നു. കണ്ണില് ശക്തമായ ചൊറിച്ചിൽ, കണ്ണ് ചുവക്കൽ, കണ്ണുനീർ വാർക്കൽ, കണ്ണിമകളുടെ വീക്കവും കട്ടിയാകലും, വെളിച്ചം സഹിക്കാൻ പറ്റായിക മുതലായവയാണ് ഈ അലർജി രോഗത്തിന്റെ ലക്ഷണം. കണ്ണിന്റെ കൃഷ്ണഭാഗത്ത് വ്രണമുണ്ടാവൽ, കൃഷ്ണഭാഗത്ത് പാടുകൾ വരൽ, കാഴ്ചമങ്ങൽ, തിമിരം, ദീർഘകാലമായ സ്റ്റീറോയിഡ് ഉപയോഗം മൂലമോ രോഗാവസ്ഥ മൂലമോ കാഴ്ചമങ്ങൽ മുതലായവയാണ് ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന സങ്കീർണതകൾ. കോണ്ടാക്ട് ലെൻസ് ദീർഘകാലം ഉപയോഗിക്കുന്നവരിലും കണ്ണിലെ പ്രോസ്തസിസ് ദീർഘകാലം ഉപയോഗിക്കുന്നവരിലും കൂടുതലായി കാണപ്പെടുന്ന ഒരു അലർജി രോഗമാണ് ജയന്റ് പാപ്പുലറി കൺജങ്ക്റ്റിവൈറ്റിസ്. കോണ്ടാക്ട് ലെൻസ് ധരിക്കാൻ ബുദ്ധിമുട്ട്, കണ്ണിലെ ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് കട്ടിയുള്ള സ്രാവം വരൽ, ലെൻസ് ഇടയ്ക്കിടെ തെന്നി മാറിപ്പോകൽ മുതലായവയാണ് ഇതിന്റെ ലക്ഷണം. ഇപ്രകാരമുള്ള അലർജി രോഗങ്ങൾ കണ്ണിൽ ബാധിച്ചവർ നേത്രരോഗ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മാത്രമേ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കാവൂ. വിരണൽ കരാറ്റു

0: സ്ഥിരമായ ഫോളോ അപ്പ് എന്നിവ അത്യാവശ്യമാണ്. അടുത്തതായി സംസാരിക്കുന്നത് ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജി രോഗങ്ങളെ പറ്റിയാണ്. ആദ്യമായി അലർജിക് റൈനൈറ്റിസ്. അലർജിക് റൈനൈറ്റിസ് എന്നത് മൂക്കിന്റെ അകത്തെ ശ്ലേഷ്മ സ്തരത്തിന് അലർജനുകളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന പ്രതികരണമാണ്. അലർജിക്ക് കാരണമാകുന്ന വസ്തുക്കൾ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിനോട് പ്രതികരിച്ച് ഹിസ്റ്റമിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളെ പുറത്തുവിടുകയും തൽഫലമായി തുടർച്ചയായ തുമ്മൽ, മൂക്കിൽ ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടയിലേക്ക് കഫം വരൽ, മണം അറിയാനുള്ള കഴിവ് കുറയൽ, മൂക്കിന് പുറമെ കറുത്ത പാട്, കണ്ണിന് താഴെ കറുത്ത പാട് എന്നിവ കാണപ്പെടുന്നു. അലർജിക് റൈനൈറ്റിസ് വർഷത്തിലെ ഏതെങ്കിലും ഒരു സീസണിലോ, സീസണൽ അലർജിക് റൈനൈറ്റിസ്, അല്ലെങ്കിൽ വർഷം മുഴുവനുമോ, പെരിനിയൽ അലർജിക് റൈനൈറ്റിസ് എന്നിങ്ങനെ കാണപ്പെടാം. അടുത്തതായി വരുന്ന രോഗമാണ് അലർജിക് റൈനോസൈനസൈറ്റിസ്. അലർജി മൂലം മൂക്കിലെയും പാരാനേസൽ സൈനസുകളിലെയും ശ്ലേഷ്മപടത്തിൽ ഉണ്ടാകുന്ന വീക്കവും മറ്റുമാണ് ഇതിൽ വരുന്ന ലക്ഷണങ്ങൾ. തുടർച്ചയായ തുമ്മൽ, വെള്ളം പോലുള്ള മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, മൂക്കിലും കണ്ണിലും ചൊറിച്ചിൽ, നെറ്റിയിലോ കവിളിലോ ഭാരവും വേദനയും, തലവേദന, മണം അറിയാനുള്ള കഴിവ് കുറയൽ, പോസ്റ്റ് നേസൽ ഡ്രിപ്പ് അഥവാ തൊണ്ടയിലേക്കുള്ള കഫം ഇറങ്ങൽ, രാത്രിയുള്ള ചുമ മുതലായവയാണ് ഇതിന്റെ മറ്റു ലക്ഷണങ്ങൾ. അലർജി മൂലം അടുത്തതായി വരുന്ന രോഗമാണ് നേസൽ പോളിപ്പുകൾ. ദീർഘകാലമായി നിൽക്കുന്ന അലർജിയും നീർവീഴ്ചയും മൂക്കിന്റെയും പാരാനേസൽ സൈനസുകളുടെയും ശ്ലേഷ്മസ്തരം വീർത്ത് പുറത്തേക്ക് തൂങ്ങി വരുന്ന ഒരു അവസ്ഥയാണിത്. തുടർച്ചയായുള്ള മൂക്കടപ്പ്, മണം അറിയാനുള്ള കഴിവ് കുറയൽ അല്ലെങ്കിൽ നഷ്ടപ്പെടൽ, വായിലൂടെയുള്ള ശ്വസനം, മൂക്കൊലിപ്പ്, തൊണ്ടയിലേക്കുള്ള കഫസ്രവം, തുമ്മൽ, തലവേദന, മുഖത്തിന് ഭാരം, ഉറക്കക്കുറവ്, കൂർക്കം വലി മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. യൂസ്റ്റേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ അഥവാ യൂസ്റ്റേഷ്യൻ നാളിക്കുണ്ടാകുന്ന പ്രവർത്തന വൈകല്യമാണ് അലർജി മൂലം വരാവുന്ന അടുത്ത രോഗം. മധ്യകർണത്തെയും നാസോഫാരിങ്സിനെയും ബന്ധിപ്പിക്കുന്ന ഒരു നാളിയാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. അത് ശരിയായി തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാതിരുന്നാൽ വരുന്ന വൈകല്യമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് പ്രവർത്തന വൈകല്യം. അലർജിക് റൈനൈറ്റിസ്, ക്രോണിക് റൈനോസൈനസൈറ്റിസ്, നേസൽ പോളിപ്പ് എന്നിവ യൂസ്റ്റേഷ്യൻ ട്യൂബിൽ വീക്കമല്ലെങ്കിൽ തടസ്സമുണ്ടാക്കുന്നു. ചെവി അടഞ്ഞിരിക്കുന്നത് പോലെയുള്ള തോന്നൽ, കേൾവിക്കുറവ്, ചെവിയിൽ ശബ്ദം, ചെവി വേദന, സ്വന്തം ശബ്ദം കൂടുതലായി കേൾക്കൽ, വിഴുങ്ങുമ്പോഴോ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴോ ചെവിയിൽ ക്ലിക്ക് ശബ്ദം കേൾക്കുക മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. തൊണ്ടയിലെ അലർജിയാണ് അടുത്തതായി വരുന്നത്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ സമ്പർക്കം മൂലം തൊണ്ടയിലെ അഥവാ ഫാരിങ്സിലെ ശ്ലേഷ്മപടലത്തിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണ് അലർജിക് ഫാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ തൊണ്ടയിലേക്കുള്ള കഫസ്രവം എന്നിവയുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. തൊണ്ടയിൽ ചൊറിച്ചിൽ, തൊണ്ട വരേണ്ടതായി തോന്നുക, ചെറുതായുള്ള തൊണ്ടവേദന, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലുള്ള തോന്നൽ, ഇടയ്ക്കിടെയുള്ള ചുമ, പ്രത്യേകിച്ച് രാത്രി സമയത്ത് തൊണ്ട ശുദ്ധിയാക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമം എന്നിവയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. മൂക്കടപ്പ്, തുമ്മൽ, കണ്ണിലെ ചൊറിച്ചിൽ മുതലായ അലർജി ലക്ഷണങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാകും. അലർജിക് ലാരിഞ്ചൈറ്റിസ് ആണ് അലർജി മൂലം വരാവുന്ന അടുത്ത രോഗം. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ സമ്പർക്കം മൂലം ശബ്ദപേടകത്തിന്റെ ശ്ലേഷ്മപടലത്തിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണ് അലർജിക് ലാരിഞ്ചൈറ്റിസ്. ശബ്ദം പെട്ടെന്ന് മാറുക, ശബ്ദ പാരുഷ്യം, തൊണ്ടയിൽ ചൊറിച്ചിൽ, തൊണ്ട വൃത്തിയാക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമം, വരണ്ട ചുമ, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലുള്ള തോന്നൽ, സംസാരിക്കുമ്പോൾ വേഗം ശബ്ദം ക്ഷീണിക്കുക മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അലർജി രോഗമുള്ള ആളുകൾ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി ഒഴിവാക്കുക എന്നതാണ് അതിൽ പരമപ്രധാനം. ഹൗസ് ഡസ്റ്റ് മൈറ്റ് അഥവാ പൊടിച്ചെളിനെ നിയന്ത്രിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. കിടക്കവിരികൾ, തലയിണകളുടെ കവർ, പുതപ്പ് എന്നിവ നിർബന്ധമായും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചൂടുവെള്ളത്തിൽ കഴുകേണ്ടതാണ്. ശുചിത്വ പാലനം, ആരോഗ്യകരമായ ജീവിതശൈലി, വൈദ്യനിർദ്ദേശാനുസരണമുള്ള ചികിത്സ എന്നീ കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ അലർജിയുടെ ഉപദ്രവങ്ങൾ കുറയ്ക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും.
1: കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിമി എം ജിയൊ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
3: ആകാശവാണി

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് എഫ് സി ആർ എ ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സുഗമമായി ലോകമെമ്പാടും എത്തിക്കാൻ തുറമുഖ വികസനം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ മൂലധനം തുറമുഖ വികസനത്തിന് ആവശ്യമാണെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത കയറ്റിറക്കുമതി സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നു.
0: സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ പ്രചാരണം നടത്തുന്നതായി ആരോപിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രാജ്യരക്ഷാ മന്ത്രാലയം 405 തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങളുടെ 6-ാമത് പട്ടിക വിജ്ഞാപനം ചെയ്തു. 3,070 കോടി രൂപയുടെ ബിസിനസ് സാധ്യതയുള്ള വസ്തുക്കളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട 16 ഇനങ്ങളും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 389 ഇനങ്ങളും പട്ടികയിൽ ഉണ്ട്. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഘടകങ്ങൾ, ഉപസംവിധാനങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, സ്പെയർ പാർട്സുകൾ എന്നിവ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി പകരം രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് പുറമെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനത്തെയും ശക്തിപ്പെടുത്തും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷഹദാസ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200-ലധികം ഭീകര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL ഏജൻസി നടത്തിയ JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്തുവാനും സർക്കാർ ഉത്തരവിട്ടു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കർണാടകയിലും അഹമ്മദാബാദിലുമായി 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. KPSC ഓഫീസ്, സസ്പെൻഡ് ചെയ്യപ്പെട്ട KPSC ചെയർമാന്റെ വസതി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയായിരുന്നു പരിശോധന. OMR ഷീറ്റിൽ കൃത്രിമം കാണിച്ചതായും ഗവൺമെന്റ് വെറ്ററിനറി ഓഫീസർ നിയമനത്തിൽ ഉദ്യോഗാർത്ഥികളോട് 80 ലക്ഷം രൂപ വരെ കൈക്കൂലി ആവശ്യപ്പെട്ടതുമായാണ് പരാതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കുവാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദവുമാക്കുവാനുള്ള പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തുഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ചിങ്ങമാസത്തിന്റെ വരവോടെ നാടും നഗരവും ഓണത്തിരക്കിൽ അമരുകയാണ്. നഗരങ്ങളിൽ മേളകളും പ്രദർശനങ്ങളും സജീവമായി. കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഖാദിമേള, കൈത്തറിമേള, കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേള തുടങ്ങി കണ്ണൂർ നഗരം മേളകളുടെ തിരക്കിലാണ്. പോലീസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന മേളകളിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് സർക്കാരിതര ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. വിവിധ നാടൻ മത്സരങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കവും പുരോഗമിക്കുകയാണ്.
1: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു രാവിലെ നടന്നു. ആദ്യ കൊയ്ത്തിലെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബാംഗങ്ങൾക്കാണ് കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ ജനജീവിതം ദുരിതത്തിലാക്കി. മാണ്ഡി ജില്ലയിലാണ് മഴ ഏറ്റവും ശക്തം. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായ സാഹചര്യത്തിൽ 90 റോഡുകൾ അടച്ച നിലയിലാണ്. മൺസൂൺ മഴക്കെടുതികളിൽ ഹിമാചലിൽ 80 ഇതുവരെ ജീവൻ നഷ്ടമായി. 994 crore നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. മഴയിലും മണ്ണിടിച്ചിലും 100 റോഡുകളിൽ ഗതാഗതം നിർത്തിവച്ചു. മഴയുടെ സാഹചര്യത്തിൽ ഡെറാഡൂണിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ നിർണായക മത്സരം നാളെ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെഡി, വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു എന്നിവർ രണ്ടാം റൌണ്ടിൽ കടന്നു. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ത്രിഷ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം, സിമ്രാൻ സിംഗി സഖ്യവും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ, ഹരിഹരൻ അംശകരുണൻ സഖ്യവും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. അതേസമയം മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ കപൂർ ശിവാനി ഗാഡി സഖ്യം കനേഡിയൻ സഖ്യത്തോട് പരാജയപ്പെട്ടു. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 120 എന്ന നിലയിൽ 298 ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. നാലാം ദിനമായ ഇന്ന് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമായി എങ്കിലും KL രാഹുൽ, ദേവദത്ത് പടിക്കൽ കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി. ഇന്ത്യയുടെ വോട്ടർ ID കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US കൂടുതൽ കർശനമായ തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ നടപ്പാക്കുന്നതിന് ഇന്ത്യയുടെ രീതി മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫെഡറൽ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് കർശന നിബന്ധനകൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന സേവ് അമേരിക്ക ആക്ട് US കോൺഗ്രസ് പാസാക്കണമെന്ന അഭിപ്രായവും ട്രംപ് മുന്നോട്ടുവച്ചു. ഗാസയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മികച്ച പുരോഗതി ഉണ്ടായതായി US പ്രത്യേക പ്രതിനിധി ജാരഡ് കുഷ്നർ. ഗാസയുടെ പുനർനിർമ്മാണം, ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് കുഷ്നർ പറഞ്ഞു. ട്രംപ് ഭരണകൂടം ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി നിരസിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ച. സെമികോൺ ഇന്ത്യയുടെ 5 അടുത്ത മാസം 17 മുതൽ ന്യൂഡൽഹിയിൽ നടക്കും. 3 സമ്മേളനത്തിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 500 പ്രദർശകരും 240 കമ്പനികളും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച്

0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ആവണിപ്പൊന്നു ഞാൻ.

മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മിയാണ് ഇന്ന് ആവണി പൊന്നുഞ്ഞാലി. ഒപ്പം ജയാസിയാർ.

0: ഒരു വ്യക്തിയുടെ കഴിവുകളും കഠിനാധ്വാനവും സമയവും ഭാഗ്യവുമെല്ലാം ചേരുമ്പോഴാണ് വലിയ വിജയങ്ങൾ ഉണ്ടാവുന്നത്. അത്തരം ചില വിജയങ്ങൾ മറ്റുള്ളവർക്ക് വിജയ വഴികളിലേക്കുള്ള ഇന്ധനവും പ്രചോദനവുമാണ്. ജീവിത വിജയം യാദൃശ്ചികമായി ലഭിക്കുന്ന ഒന്നല്ല, അതിന് ലക്ഷ്യബോധത്തോടെ നിരന്തരമായ പരിശ്രമം അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിൽ വലിയ വിജയത്തിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ ആവണി പൊന്നുഞ്ഞാലി അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്രവണ സുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ രസിപ്പിക്കുന്ന ദൈവീകമായ കലയാണ് സംഗീതം. ഇത്തവണത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മുടെ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം ആകാശവാണി.
0: മനുഷ്യന്റെ സകല വികാരങ്ങളെയും ദുഃഖങ്ങളെയും സംഘർഷങ്ങളെയും സംഗീതത്തിൽ കൂടി ആവിഷ്കരിക്കാൻ സാധിക്കുമല്ലോ. മനസ്സിന് സന്തോഷവും ശാന്തിയും നൽകുന്ന ശബ്ദങ്ങളുടെയും ലയത്തിന്റെയും മനോഹരമായ ആവിഷ്കാരം അതാണല്ലോ സംഗീതം. ഈ പുരസ്കാര തിളക്കത്തിൽ എന്താണ് ആകാശവാണി ശ്രോതാക്കളോട് ആദ്യമായി പറയാനുള്ളത്?
1: എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം പങ്കുവെക്കുകയാണ് ആകാശവാണിയോടൊപ്പം. ശരിക്കും പറഞ്ഞാൽ ആകാശവാണി ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല കേട്ടോ. ജനിച്ചപ്പോൾ മുതൽ അന്നും ഇന്നും എന്നും ആകാശവാണി ഒരിക്കലും ഇണപിരിയാത്ത ഒരു സുഹൃത്താണ്, നമ്മുടെ ജീവശ്വാസമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ആകാശവാണിയോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോട് പറയുക അല്ലേ?
0: എന്തായാലും ഞങ്ങൾക്കും ഏറെ സന്തോഷം പുരസ്കാര തിളക്കത്തിന്റെ ഈ സമയത്ത് തന്നെ ആകാശവാണി സ്റ്റുഡിയോയിലെത്തി.
1: അതാണ് ഭാഗ്യം, അതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.
0: അതെ, ഇപ്പൊ എല്ലാവരുടെയും ചുണ്ടിലുള്ള പാട്ടാണ് AR MLA അങ്ങുവാനക്കോണില് എന്ന് തുടങ്ങുന്ന ദീപു നയനാൻ തോമസിന്റെ ഈണത്തിൽ പിറന്ന ഗാനം.
1: അതെ,
0: മനു മഞ്ജിത്താണ് ഇതിന്റെ വരികൾ എഴുതിയത്.
1: അതെ അതെ.
0: ഈ ഗാനം കേൾക്കാതെ നമുക്ക് ഈ പരിപാടി മുന്നോട്ട് പോവില്ലല്ലോ.
1: അതെ അതെ.
0: എന്നാ നമുക്കൊന്ന് പാടിയാലോ?
1: ആയിക്കോട്ടെ,
0: നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ഈ ഒരു ഗാനം സംഗീതത്തെ സ്നേഹിക്കുന്ന ലോകത്തുള്ള എല്ലാ വ്യക്തികളും ഏറ്റുപാടിയിട്ടുണ്ട്.
1: അതെയതെ.
0: ഇതിന്റെ ചിത്രീകരണമായാലും വരികളായാലും സംഗീതം ആയാലും ഒക്കെ അത്രത്തോളം സ്പർശിച്ചിട്ടുണ്ട് നമ്മളെ ഏവരെയും. ഇതിന്റെ റെക്കോർഡിംഗ് ഓർമ്മകൾ പങ്കുവയ്ക്കാമോ?
1: 2024 മാർച്ചിൽ തന്നെയായിരുന്നു റെക്കോർഡിംഗ്. എനിക്ക് ആദ്യം പാട്ട് അയച്ചു തന്നു, ഞാനിത് കാണാപ്പാടം കേട്ട് പഠിച്ചു, എല്ലാം അങ്ങനെയാണ്. ദീപു സാർ ചെന്നൈയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എറണാകുളത്തെ NHQ എന്നുള്ള സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു. അപ്പൊ സാറാണ് പറഞ്ഞു തന്നത് എന്റെ സിറ്റുവേഷനൊക്കെ. ഒരു മുത്തശ്ശി കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ആണ്. അപ്പൊ ആ രീതിയിൽ പാടണം. ഒരു താരാട്ടുമുണ്ട്, പിന്നെ മോട്ടിവേഷനും ഉണ്ട്. അടുത്ത വരി മോട്ടിവേഷൻ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ പവർഫുൾ ആയിട്ട് പാടണം. താരാട്ടിന്റെ വരിയാകുമ്പോൾ സോഫ്റ്റ് ആയിട്ട് പാടണം. അപ്പൊ വോയിസ് മോഡുലേഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ദീപു സാറും ജിതിൻ സാറും മനു മഞ്ജിത്തേട്ടനൊക്കെ പറഞ്ഞു, ഒരു അവാർഡ് മണക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാവുകയും ചെയ്തു. കേട്ടവരെല്ലാവരും പറഞ്ഞു കേട്ടോ, അതാണ് അച്ഛനും അമ്മയും എല്ലാവരും.
0: ഈ പാട്ട് വേറൊരു വ്യക്തിയുടെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാകില്ല, അതുപോലെയാണ് ഈ പാട്ട് പാടി വെച്ചിരിക്കുന്നത്. ഈ ശബ്ദവും ഈ പാട്ടും തമ്മിൽ അത്രമാത്രം താദാത്മ്യം
1: പ്രാപിച്ചിരിക്കുന്നു.
0: സംഗീതത്തിന്റെ ലോകത്തേക്ക് വന്നിട്ട് ഒരുപാട് നാളായി.
1: അതെ, 10-39 വർഷമായി.
0: 1997 സംസ്ഥാന കലോത്സവം, അതിലാണ് രംഗപ്രവേശം ചെയ്തത് അല്ലെ സംഗീതത്തിന്റെ ലോകത്തിലേക്ക്?
1: 1.5 വയസ്സിൽ പാടുമായിരുന്നു. അതിനുശേഷം 5.5 വയസ്സിൽ വൈക്കം ഉദയനാപുരം ചാത്തൻകുടി ദേവീ ക്ഷേത്രത്തിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം അരങ്ങേറ്റം കുറിച്ചത്.
0: അന്നത്തെ കലോത്സവത്തിൽ 1st സമ്മാനം ലഭിക്കണ്ടായി
1: അല്ലേ?
0: അന്നാണ് ഗായത്രി വീണയെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. അന്ന് സമ്മാനമായിട്ട്
1: കുമ്മനം ശശികുമാർ സാർ ഗായത്രി തമ്പുരു സമ്മാനം നൽകി.
0: അതെ,
1: അച്ഛനാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്തു തന്നത്. ഇപ്പൊ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ച വീണയാണ്. ഇതിന്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, 15 വയസ്സിൽ എന്റെ കോബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നു, വിനോദ് എന്നാണ് പേര്. ഒരു കളിവീണ നിർമ്മിച്ചു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച്, അതിൽ ഒരു കമ്പി ഉപയോഗിച്ച് സ്പൂൺ കൊണ്ട് മൂവ് ചെയ്തുകൊണ്ട് ആണ് സപ്തസ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. അതിനുശേഷമാണ് ഈ ഗായത്രി വീണയിലേക്ക് വരുന്നത്.
0: ശരിക്കും ഇത് ചിത്രവീണ പോലെ തന്നെയാണോ ഇത് വായിക്കുന്നത്? എങ്ങനെയാണ്?
1: വലത്തേ കയ്യിൽ നെയിൽ ക്യാപ്പ് ധരിക്കുക, ഇടത്തേ കയ്യിൽ ബാക്ക് ലൈറ്റ് റോഡ് ഉണ്ട്, അതുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടാണ് വായിക്കുന്നത്.

0: വായിക്കുന്നുണ്ട്. ഒരു മണിക്കൂർ വായ്പാട്ട്, അതിനുശേഷം ഗായത്രി വീണ കച്ചേരി, അങ്ങനെയാണ് ചെയ്യുന്നത്.
1: അതെ, ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനും പ്രത്യേകതരം താല്പര്യം കാണിച്ച് കണ്ടിട്ടുണ്ട്. മൃദംഗം വായിക്കാൻ അറിയാം.
0: ഒരുപാട് പഠിച്ചിട്ടില്ല, ചുമ്മാ ചെറുതായിട്ട്.
1: ഇൻസ്ട്രുമെന്റ്സ് ധാരാളം വായിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും കണ്ടിട്ടുണ്ട്. സംഗീതത്തോടൊപ്പം തന്നെ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് പിന്നെ അഭ്യസിച്ചിട്ടുള്ളത്?
0: ഗായത്രി വീണയ്ക്ക് 6.5 മണിക്കൂർ വേൾഡ് റെക്കോർഡ് ലഭിച്ചു 2017, ഡോക്ടറേറ്റ് ലഭിച്ചു. അതുകൂടാതെ ഇപ്പൊ മൃദംഗം, കീബോർഡ്, തകിൽ, തബല, ഗഡം, ഗിഞ്ചറ നോക്കിയിട്ടുണ്ട്. പിന്നെ റഷ്യൻ ഇൻസ്ട്രുമെന്റ് കസു,
1: കസു അതെ,
0: അതും വായിക്കുന്നുണ്ട്.
1: എന്തായാലും പൂർണ്ണമായും സംഗീതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
0: അതെ,
1: ഞങ്ങൾക്കറിയാം ജനനം വിജയദശമി ദിവസമാണ്.
0: അതെ അതെ,
1: സരസ്വതി ദേവിയുടെ പേരിട്ടത് അതുകൊണ്ടാണോ?
0: അതുകൊണ്ടാണ്. അച്ഛന്റെ അമ്മ സരോജനി അമ്മ ആണ്, എന്റെ അമ്മൂമ്മയാണ് വിജയലക്ഷ്മി എന്ന് പേര് നൽകിയത്.
1: സംഗീത രംഗത്ത് അടിസ്ഥാനം നൽകിയ ഗുരുക്കന്മാരുണ്ടാകുമല്ലോ. അപ്പൊ എന്നു മുതലാണ് സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചു തുടങ്ങിയത്? ആരുടെ കീഴിലായിരുന്നു?
0: 7 വയസ്സിൽ ഗുരുമുഖത്ത് നിന്ന് സംഗീതം അഭ്യസിച്ചു തുടങ്ങി. ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്പലപ്പുഴ തുളസി ടീച്ചർ, വൈക്കം സുമംഗല ടീച്ചർ, പ്രസന്ന ടീച്ചർ, പിന്നെ തൃപ്പൂണിത്തുറ വിൻസെന്റ് മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുവൈറ്റിലുണ്ട്. ഞങ്ങൾ അന്നുകൂടെ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നു കുവൈറ്റിൽ വെച്ച്. അതിനുശേഷം മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, ശ്രീ മാവേലിക്കര പി സുബ്രഹ്മണ്യ സാറിന്റെ കീഴിലായിരുന്നു. അവരിപ്പോഴില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് പ്രശസ്ത വയലിൻ ചക്രവർത്തിയായ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദൻ സാറിന്റെ കീഴിലാണ്
1: പഠിക്കുന്നത്. എപ്പോഴാണ് ഈ സംഗീതം അഭ്യസിക്കാനായിട്ടുള്ള സമയം?
0: സമയം ഓഫ് സീസണിലാണെങ്കിലും ഇപ്പൊ ഒരു രാവിലെ അല്ലെങ്കിൽ 11 മണിക്കോ അല്ലെ വൈകിട്ടാണെങ്കിലും ചെയ്യും കേട്ടോ. പ്രത്യേക സമയമില്ല, വൈകിട്ട് ചെയ്യും. വൈക്കത്ത് ഇപ്പൊ ഒരു സുരേഷ് പൈ സാറൊക്കെ ഉണ്ട് മൃദംഗമായിട്ട്, പിന്നെ ജയമോഹൻ ചേട്ടൻ, തൃപ്പൂണിത്തുറ നീലാണ്ടൻ സാർ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വരും. എല്ലാരും കൂടെ ചെയ്യുമ്പോൾ പ്രത്യേകം സുഖമായിട്ട്.
1: ദിവസവും പ്രാക്ടീസ് നടക്കാറുണ്ടോ?
0: ദിവസവും നടക്കാറില്ല, പറ്റുമ്പോഴൊക്കെ ചെയ്യും കേട്ടോ.
1: ദിവസം നമുക്ക് സാധകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഗീതത്തിന്റെ ക്വാളിറ്റി അല്ലേ,
0: നന്നായിട്ടും ക്വാളിറ്റി ഉണ്ടാകും, ഒന്നുകൂടെ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും.
1: അതുപോലെ ശബ്ദക്രമീകരണം,
0: വോയിസ് കൾച്ചറിങ്, അത് തന്നെ പണ്ട് മുതലേ അച്ഛൻ പരിശീലിപ്പിച്ചു. ഓപ്പൺ ആയിട്ട് പാടേണ്ടതായിട്ട് ഓപ്പൺ ആയിട്ട് പാടണം, ഒതുക്കേണ്ടടുത്ത് ഒതുക്കുക. അച്ഛനും ദാസേട്ടനുമാണ് എന്റെ റോൾ മോഡൽ, അച്ഛനും അമ്മയും.
1: അപ്പൊ ആദ്യ ഗുരു അച്ഛൻ തന്നെയാണ്?
0: അതെ അതെ
1: അല്ലെ.
0: അതെ, അതിനുശേഷമാണ് ദാസേട്ടൻ, അച്ഛന്റെ അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട് സരോജനി അമ്മ.
1: കർണാടക സംഗീത രംഗത്ത് അടിസ്ഥാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ആദിതാള വർണ്ണവും അടതാള വർണ്ണങ്ങളൊക്കെയാണ്. പലപ്പോഴും ഓൺലൈൻ ആയാണല്ലോ കുട്ടികൾ സംഗീതം അഭ്യസിക്കുന്നത്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതിന് നല്ല വ്യത്യാസമല്ലേ?
0: ആ അത് വരും, ശരിയാ. ചിലപ്പോ ക്ലാരിറ്റി കുറവൊക്കെ വരും അല്ലെ, എന്ത് റേഞ്ചിന്റെ പ്രോബ്ലം വരുമ്പോ. എന്നാലും കുഴപ്പമില്ല, സാഹചര്യങ്ങൾ അനുസരിച്ചാണല്ലോ ഇപ്പം മാറുന്നത്. ഗുരുമുഖേ വിദ്യ, അതെ, അതിന് പ്രത്യേകതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ.
1: കർണാടക സംഗീത പഠനം, ലളിത സംഗീതം, ചലച്ചിത്ര പിന്നണി രംഗത്തും എല്ലാം ഉണ്ട്. ഈ മൂന്നും ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് മ്യൂസിക് കമ്പോസിഷൻസ് ഒക്കെ ഉണ്ട്. ശാസ്ത്രീയമായിട്ട് കർണാടക സംഗീതം അഭ്യസിച്ച ഒരു വ്യക്തിക്ക് പിന്നണി ഗാന രംഗത്ത് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ടോ?
0: ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുന്നതിനേക്കാൾ മനോധർമ്മമായിട്ട് ഇംപ്രൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നവർക്ക് രാഗത്തെ കുറിച്ച് ഗ്രാഹ്യം ഉണ്ടാകും, പിന്നെ നൊട്ടേഷൻ അറിയാൻ പറ്റും. ഒരു പാട്ടിന്റെ സ്വരം ഇന്നതാണ് ഇന്നതാണെന്ന് അറിയുകയാണെങ്കിൽ ഇപ്പം കൂടുതൽ മനോഹരമായിട്ട് പാടാൻ സാധിക്കും. അതാണ് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചാനുള്ള ഗുണം. അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമേ പാടാൻ സാധിക്കുള്ളൂ, അതിന് കൂടുതൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല.
1: പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശബ്ദം സംരക്ഷിക്കാനായിട്ട് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കും, അങ്ങനെ എന്തെങ്കിലും ചിട്ടകളൊക്കെ
0: ഉണ്ട്. തണുത്തതൊന്നും കഴിക്കാൻ പറ്റില്ല, ചില ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് കഴിക്കത്തില്ല, മാതള നാരങ്ങയൊന്നും പറ്റൂല.
1: എന്നാലും ഈ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ തോന്നില്ലേ?
0: ഇല്ല, കഴിക്കാൻ തോന്നുമ്പോ ഞാൻ എന്ത് ചെയ്യും, തണുപ്പ് മാറ്റിയിട്ട് കഴിക്കും.
1: ശബ്ദം ശരിക്കും സംരക്ഷിക്കുന്നുണ്ട്.
0: അതെ അതെ. പിന്നെ നമ്മള് ഗാനമേള പരിപാടി ഗസ്റ്റ് ആയിട്ട് പോകുവാന്ന് വിചാരിച്ചു, നമ്മള് പാടിക്കഴിഞ്ഞ് വേറെ ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുക, അപ്പൊ കൊട്ടിനും മേളത്തിനിടയ്ക്കും അവര് സംസാരിക്കാൻ വരും. നമ്മൾ സംസാരിക്കരുത്, അതിനെക്കാട്ടി ഒച്ചയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മള് വോയിസ് സ്ട്രെയിൻ ആവും, പിന്നെ നമുക്ക് അടുത്ത പാട്ട് പാടാൻ പറ്റാണ്ട് വരും. ഞാൻ കണ്ടൂല.
1: തയ്യാറെടുപ്പുകളാണ് ശരിക്കും എടുക്കാറുള്ളത്. ഒരു പാട്ട് പാടാനായിട്ട് ഒരു പിന്നണി ഗാനം പാടാൻ പോവുകയാണ്, റെക്കോർഡിങ്ങിന്റെ മുൻപായിട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്?
0: ഒരു ദിവസം എടുക്കും കേട്ടോ പാട്ട് പഠിക്കാൻ. പാട്ട് അവർ അയച്ചു തരുമ്പോ എനിക്ക് ചെറിയ പെൻഡ്രൈവ് ഉണ്ട്, ടേപ്പ് റെക്കോർഡർ പോലെ തന്നെ, അതിലേക്ക് റെക്കോർഡ് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെ ഓരോ വരികൾ, രാവിലെ പല്ലവി മുഴുവൻ തീർക്കും, വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ അതിന് പല്ലവി തീർക്കും, രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് അവിടെ പോയിരുന്ന് ചരണവും തീർക്കും, കഴിഞ്ഞിട്ട് 12 മണിക്കൊക്കെ കിടക്കുള്ളൂ.
1: അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ തയ്യാറെടുക്കുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കണം.
0: അത് വേണം, ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല.
1: അപ്പൊ ഏകദേശം തനിച്ചിരുന്ന്
0: ഏകാഗ്രമായി
1: പ്രാക്ടീസ് ചെയ്യേണ്ടി വരും.
0: കുറെ നേരം ഇരിക്കും,
1: കുറെ നേരം ഇരിക്കും അല്ലെ. മുന്നൊരുക്കങ്ങൾ അതൊക്കെയാണ്,
0: അതൊക്കെ
1: റെക്കോർഡിങ്ങിന് പോകുന്നതിനേക്കാളൊക്കെ.
0: അതെ, ഞാനൊരു പാട്ട് വായിച്ചിട്ടുണ്ട്, പൊന്നു കേട്ട് പഠിച്ച് പാടാൻ പറഞ്ഞാൽ പറ്റൂല.
1: എന്തായാലും സിനിമാ മേഖലയ്ക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് വൈക്കം വിജയലക്ഷ്മി എന്ന ഗായിക. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലൂടെയാണ്
0: സിനിമയിലേക്ക്
1: വരുന്നത് അല്ലെ. കാറ്റേ കാറ്റേ
0: എന്നുള്ള ഗാനം
1: നമുക്കതൊന്ന് കേട്ടാലോ.
0: ആയിക്കോട്ടെ. കമൽ സാറിന്റെ ചിത്രമാണ് സെല്ലുലോയിഡ് എന്നുള്ള ചിത്രം. അതില് എം ജയചന്ദ്രൻ സാറിന്റെ സംഗീതം, റഫീഖ് അഹമ്മദ് കയുടെ വരികൾ. അവർക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സിനിമാ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയതല്ലേ.

0: ജി ശ്രീറാം,
1: അതെ ജി
0: അദ്ദേഹം
1: ശ്രീറാം
0: ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു.
1: അതെ അതെ ഹസനോട് മുത്തല്ലേ.
0: ആ ഒരു ഗാനത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുകയുണ്ടായി. ധാരാളം പേര് ആ പാട്ട് ഏറ്റുപാടി, ഒരുപാട് നല്ല റിവ്യൂസ് അതിന് വന്നു
1: അതിന്
0: അല്ലേ? എന്താണ് ആ ഒരു സമയത്ത് ഓർമ്മ?
1: ആദ്യമായിട്ട് സാറ് വിളിച്ചതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. സാറ് ഒരു ചാനലില് ഞാൻ അമൃതവർഷിണി രാഗത്തില് കീർത്തനം പാടുന്ന കേട്ടപ്പോ സാറ് പറഞ്ഞു എം എസ് സുബ്ബലക്ഷ്മി അമ്മയുടെ ശബ്ദവുമായിട്ട്
0: സാമ്യം
1: ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോഴാണ് കമൽ സാറ് പറഞ്ഞ ഒരു പഴയകാല ചിത്രം നിർമ്മിക്കാൻ പോകുന്നുണ്ട്, അതിലെ ഓപ്പണായിട്ട് പാടുന്ന ഒരു ഫീമെയിൽ വെർഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ പേര് സജസ്റ്റ് ചെയ്തു. അതാണ് ജീവിതത്തിലെ വഴിത്തിരിവ്.

0: ഭൂമിയാണ് ഉള്ളത്. നടൻ എന്ന
1: സിനിമ ഒറ്റയ്ക്ക് പാടുന്ന വീണ്ടും കമൽ സാറിന്റെ ഇത്ര.
0: അതെ അതെ, ഔസേപ്പച്ചൻ സാറിന്റെ സംഗീതം. അതിൽ മധു വാസുദേവാണ്
1: രചന,
0: രചന അല്ലെ,
1: അതിനാണ് സംസ്ഥാന അവാർഡ്.
0: സംസ്ഥാന അവാർഡ് ആ പാട്ടിന് വളരെ വലിയ സ്വീകാര്യത ലഭിച്ചു. ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ.

0: പിന്നെ 2015 വടക്കൻ സെൽഫി ഇറങ്ങിയത്. അതിനകത്താണ് ഈ പറഞ്ഞ പോലെ കൈക്കോട്ടും കണ്ടിട്ടില്ല, അതൊരു പ്രത്യേക താളവും ഈണവും.
1: കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തിക്കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, വെക്കറ കാട്ടി വേടക്കായി.

0: അത് വളരെ രസമായിരുന്നു. കുട്ടികളൊക്കെ ഏറ്റുപാടിയിട്ടുള്ള
1: ഗുമ്മല്ലേ,
0: അതെ നല്ല ഗുമ്മ. ആ പാട്ട് ജൂനിയേഴ്സ് ആയിട്ടുള്ള ടീമിനൊപ്പാണല്ലോ വർക്ക്
1: ചെയ്തിട്ടുള്ളത്.
0: അപ്പൊ അതിന്റെ ഓർമ്മ എന്തൊക്കെയാണ്? ആ വടക്കൻ സെൽഫി ഇടാം. ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമ
1: തന്നെയാണ്. അതിൽ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ സാധനം ഇഷ്ടപ്പെട്ടു. എന്നാലും ഈ അടിപൊളി എന്നുള്ളതിന് വേറൊരു വാക്ക് കിട്ടി, ജലഷ്മി ചാച്ചി സ്പാറി എന്ന് പറഞ്ഞു. അതാണ്
0: ഷാന്റെ വാക്കല്ലേ.

0: എനിക്ക് തോന്നുന്നു നല്ല കുറേ സിനിമകളില് കുറേ
1: അതെ,
0: പാട്ടുകള് പാടാൻ
1: മൂന്നേ
0: പറ്റിയിട്ടുണ്ട്.
1: പാട്ടുള്ളത്.
0: അതെ അതെ. പിന്നെ അന്യഭാഷകളിലെ നിരവധി ഗാനങ്ങൾ
1: ഗാനങ്ങളുണ്ട്.
0: തമിഴ്, ഹിന്ദി,
1: തെലുങ്ക്,
0: തെലുങ്ക്,
1: കന്നഡ,
0: കന്നഡ,
1: തുളു,
0: തുളു,
1: ബംഗാളി,
0: ബംഗാളി,
1: സംസ്കൃത്,
0: എല്ലാം കൈവച്ചു അല്ലേ?
1: അതെ അതെ. പിന്നെ ഒരെണ്ണം വന്നുണ്ട്, അത് എന്തെന്നാന്ന് എനിക്കറിയാൻ പാടില്ല. ഗഡുവാളി അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു പാട്ട് വായിച്ചു തന്നെ, ലിറിക്സ് വോയിസ് മെസ്സേജ് ആയിട്ട് വായിച്ചു
0: അയച്ചുതരണം.
1: എന്നാലേ പ്രൊണൗൺസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് അറിയാൻ പറ്റൂ.
0: മലയാളത്തിൽ നിന്ന് തമിഴ് അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലൊക്കെ പാടാൻ പോകുമ്പോഴേ എന്താണ് ഒരു വ്യത്യസ്തമായിരുന്ന എക്സ്പീരിയൻസ്? പറഞ്ഞു തരുന്ന രീതികള്
1: ഞാൻ
0: അതൊക്കെ
1: പറഞ്ഞു
0: എന്താ?
1: ഇന്ന രീതി പ്രൊണൗൺസ് ചെയ്യണം, ഇന്ന രീതി പറയണം, ക അല്ലെങ്കിൽ ധ, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും.
0: മറ്റു ഭാഷകളിലൊക്കെ പോകുമ്പോ അതിന്റെ കമ്പോസിഷൻസും അതൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ?
1: ജൂണൊക്കെ സൂപ്പർ തന്നെയാണ്, എല്ലാ സംഗീതം തന്നെ, നമുക്ക് അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മെലഡീസ് കൂടുതൽ തെലുങ്ക്, കന്നഡ, തമിഴിലും ഉണ്ട്. ഇപ്പൊ മെലഡീസ് ഒക്കെ വരുന്നുണ്ട്, ഇപ്പൊ മലയാളത്തിലും വരുന്നുണ്ട്, എല്ലാത്തിലും മെലഡി ഒക്കെ തിരിച്ചു വന്നു തുടങ്ങി, അടിപൊളിയായിട്ടുണ്ട്.
0: തമിഴില് പാടി
1: അതെ ഉന്നാലെ,
0: ആ ഒരു പാട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്.
1: അതെ ഉന്നാലെ എന്നാളും എൻ ജീവൻ വാഴുതി. അത്
0: അതിന്റെ ഇടയില്
1: സംസ്കൃതി.
0: അതെ, അത് ഞങ്ങളുടെ ശ്രോതാക്കൾക്കായി.
1: ഉഭയ

0: വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമാണ്, വേറിട്ട രീതിയിലുള്ള പാട്ടുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഈ പാട്ട് സെലക്ഷനിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ?
1: ഇല്ല, അങ്ങനെ നോക്കാറില്ല. തരുന്നത് നമ്മള് സ്വീകരിക്കാന്നേ ഉള്ളു.
0: പിന്നണിയൊക്കെ പാടുന്നുണ്ടെങ്കിൽ കൂടിയും കർണാടക സംഗീതമാണോ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമാണോ, ലളിതഗാനമാണോ, സിനിമാ പാട്ടാണോ, ഏതാണ് കൂടുതൽ ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യുന്നത്?
1: കർണാടിക്.
0: അതെന്തുകൊണ്ടാ?
1: കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ആത്മീയമാണ്, ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വിശുദ്ധമായ സംഗീതമാണ്. പിന്നെ ലളിതഗാനം, കർണാടക സംഗീതം കടലാണെങ്കിൽ ലളിത സംഗീതം നിളയാണ്. അതുപോലത്തെ വ്യത്യാസം
0: കർണാടക സംഗീതത്തിൽ കുറെ സ്വന്തം കൃതികളും വർണ്ണങ്ങളും ഒക്കെ
1: ചില്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്
0: അല്ലേ?
1: അത് രാത്രി കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ട്രെയിനിൽ കിടക്കുമ്പോഴും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തോന്നിക്കുന്നതാ, ഭഗവാൻ തോന്നിക്കും. നമ്മൾ വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല.
0: ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾക്ക് വേണ്ടിട്ടൊന്ന്.
2: സിദ്ധി വിനായകനെ ശരണം.
1: പിന്നെ അത് ഇങ്ങനെ വാസന്തിരാഗത്തില്, പിന്നെ ബിലഹരിയില്

0: അങ്ങനെ ദേവിയെക്കുറിച്ച്, വൈക്കത്തപ്പനെ കുറിച്ച്, മുരുകൻ, അയ്യപ്പസ്വാമി, കൃഷ്ണൻ ഒക്കെ ചെയ്തിട്ടുണ്ട്.
1: വലിയ ഈശ്വര ഭക്തിയാണെന്നറിയാം.
0: അതെ അതെ.
1: അതുകൊണ്ടാണോ ഇങ്ങനെയുള്ള ഭക്തിഗാന ആൽബങ്ങളിലൊക്കെ?
0: അതെ അതെ, അതുകൊണ്ട് തന്നെ.
1: ആകാശവാണിയിലേക്ക് വന്നപ്പോ വളരെയധികം സന്തോഷം പങ്കുവച്ചു ഞങ്ങളായിട്ട്. ആകാശവാണിയിലത്തെ പാട്ടുകള് കേൾക്കാറുണ്ട്?
0: കേൾക്കാറുണ്ട്. ഫോൺ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ആകാശവാണിയിലെ പാട്ടുകൾ മാത്രമല്ല കേൾക്കുന്നത്, നാടകം, ചെറുകഥകള്, കർണാടക സംഗീത പാഠം കേൾക്കും, ലളിത സംഗീത പാഠം കേൾക്കും, പഴയ ലളിത ഗാനങ്ങൾ വായിക്കുമ്പോ അത് കേൾക്കും.
1: ആകാശവാണിയുടെ ലളിത ഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏതൊക്കെ ഗാനങ്ങളാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്?
0: പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിന്റെ, സാറ് പഠിപ്പിക്കണൊക്കെ എപ്പോഴും ഞാൻ ഓർക്കും സാറിന്റെ പാട്ടുകൾ.

0: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാൽ. നമ്മോടൊപ്പം വൈക്കം വിജയലക്ഷ്മിയാണ് ഉള്ളത്. ശാസ്ത്രീയ സംഗീതവും ലളിതഗാനവും പാടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയില് ഏത് ശ്രുതിയിലാണ് പാട്ട് പാടുന്നത്?
1: ശാസ്ത്രീയ സംഗീതം അഞ്ചിനാണ് പാടുന്നത്. അഞ്ച് ഘട്ടം പറയും, ലേഡീസിന് നാലര അഞ്ച് അങ്ങനെയൊക്കെയാ പാടുന്നത്. ഇപ്പം വിനായക നിനുവിനാബ്രോചൂടകൂ കച്ചേരിക്ക് പാടുന്ന ഞാൻ നാലര അഞ്ച് അതിനായിരിക്കും. സിനിമാ പാട്ട് ഇപ്പം പല ആൾക്കാരും പല ശ്രുതിയിലാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഞാനെന്ത് ചെയ്യും, എനിക്ക് ഹൈ പിച്ച് പോവാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അവരോട് ശ്രുതി എ അല്ലെങ്കിൽ ജി എന്തെങ്കിലും ആക്കാൻ പറയും. പാട്ടിന്റെ ഒപ്റ്റേവ് അനുസരിച്ചാണ് ശ്രുതി നമ്മൾ നിർണ്ണയിക്കുക. ടോപ്പ് ഒന്നും പോകുന്നില്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടിപ്പാടും.
0: അതേപോലെ ഈ സംഗീതത്തില് പഞ്ചമം അതുള്ളതാണോ ഇല്ലാത്താണോ കൂടുതൽ പാടാൻ ശ്രമകരമായിട്ട് തോന്നിയിട്ടുള്ളത്?
1: അങ്ങനെയൊന്നുമില്ല, എല്ലാം എളുപ്പം തന്നെ. പഞ്ചമം ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല.
0: ചിലത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാടുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട്.
1: ശരിയാണ്, രാഗമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല.
0: കച്ചേരികളിലെ മനോധർമ്മം അതിന്റെ സ്വരാലാപനം ചെയ്യുമ്പോ ഇഷ്ടമുള്ള രാഗങ്ങള് കൃതികള് അതേതൊക്കെയാണ്?
1: മോനം മധ്യമാവധി കനകാംഗി മുഖാരി ഹംസധനിഷ്ട ഷഹാന.
0: ഇപ്പോ ഞങ്ങളെ പാടി കേൾപ്പിക്കാൻ തോന്നുന്നത് ഏതാണ്?
1: മധ്യമാവധിയിൽ ഇപ്പൊ സിനിമാ പാട്ടൊക്കെ എന്തോരം കിടക്കും. മധ്യമാവധി രാത്രിയുള്ള ഒരു ശാസ്ത്രീയ സംഗീതം പാടാം, സിനിമാ ഗാനം. സ്വാതിരുന്നാളിലൊരു പോപ്പുലർ കീർത്തനയില്ലേ, കോ

0: ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളികൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സംഗീത ആസ്വാദകരെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച ശബ്ദം ജാനകിയമ്മ. ജാനകിയമ്മയുടെ പാട്ടുകൾ ധാരാളം കേൾക്കാറുണ്ടല്ലോ.
1: ഞാൻ ജാനകിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആദ്യമായി പരിചയപ്പെടുന്നത് സർവാണി സംഗീത സഭയിൽ വെച്ചാണ്, ചെന്നൈ. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഗായത്രി വീണയിൽ സൂര്യകാന്തി എന്നുള്ള ഗാനം വായിച്ചപ്പോ ജാനകിയമ്മ ഇങ്ങനെ വലിയ കാര്യമായി, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ ദത്തെടുക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹൈദരാബാദില് ബാഹുബലി സിനിമയിൽ പാടാൻ പോയപ്പോ ജാനകിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ഫോണിൽ സംസാരിക്കുമായിരുന്നു.
0: വലിയ നഷ്ടമാണ്,
1: തീരാ നഷ്ടമാണ്,
0: തീരാ നഷ്ടമാണ്.
2: ജാനകിയമ്മയുടെ ഒച്ചയിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്.
0: ഒന്ന് രണ്ടുപേരും ഞങ്ങൾക്കൊന്ന് പാടിത്തരും.
1: ഒരു ആദരവ് ട്രിബ്യൂട്ടായിട്ട് നമുക്ക് ഉദ്യോഗസ്ഥ എന്നുള്ള ചിത്രത്തിലെ ശരണം നിൻ ശരണം.

0: ആവണിപ്പൊന്നുഞ്ഞൽ. ഈ പേരിൽ തന്നെയുണ്ട് ഓണത്തിന്റെ നിറവും ഗൃഹാതുരമായ ഓർമ്മകളും. മലയാളിയെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം ഉത്സവമാണ് ഓണം. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ, ഓണത്തിന്റെ ഓർമ്മകൾ?
1: കൊച്ചിലെ അമ്മൂമ്മയും അപ്പൂപ്പനായിട്ടൊക്കെ ഓണാഘോഷമായിരുന്നു. അന്ന് പിന്നെ നമുക്ക് ഓണത്തെ കുറിച്ചൊരു മഹത്വം അറിയാൻ പാടില്ല, അങ്ങോട്ട് ഞാൻ ആഘോഷിച്ചോ എന്നൊരു സംശയം. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അമ്മായിയുടെ മക്കളും എല്ലാരും കൂടി കഞ്ഞിയും കറിയും കളിക്കും. അതെ, അതിന്റെ അടിപൊളി കളിയായിരുന്നു കേട്ടോ. കഞ്ഞിയും കൂട്ടാൻ കളിക്കുക, ഓണസദ്യ ഉണ്ടാക്കുക, പിന്നെ മിക്കപ്പോഴും പ്രോഗ്രാം ആയിരിക്കും, അവരോടൊപ്പമാണ് ഓണാഘോഷം മുഴുവനും. അടിപൊളി ഓണമല്ലേ, ഹാപ്പി ഓണം കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, അന്നേരം കളി ഉണ്ടായിരുന്നു. ഞാനും അമ്മയും അച്ഛനും ആയിരുന്നു കളി.
0: അച്ഛനും അമ്മയൊക്കെ കളിക്കാനുണ്ടാവില്ലേ?
1: ആ, കളിക്കാനുണ്ട്. ഇപ്പോഴും ഓണപ്പുടവ, ഓണസദ്യ, ഓണപ്പൂക്കള, ഓണക്കുഴി, എന്താ സംഭവം?
0: ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണ് ഓണാഘോഷങ്ങൾ, ഓണക്കളികള്?
1: ഓണത്തിനെല്ലാരും കൂടെ പാട്ടുപാടലായിരുന്നു കേട്ടോ. ഓണസദ്യ ഒക്കെ എന്നാ രസം, അമ്മയൊക്കെ ഉണ്ടാക്കണതും.
0: ഏതാ ഇഷ്ടമുള്ള വിഭവം?
1: എല്ലാം ഇഷ്ടമാണ്. അവിയൽ, പിന്നെ പുളിശ്ശേരി.
0: പുളിശ്ശേരി പുളിശ്ശേരി
1: പായസം വെറൈറ്റിയാണ്. ഞാൻ കഴിഞ്ഞ ഓട്സ് പായസം.
0: ഗാനമേളകളുടെയൊക്കെ ഭാഗമായിട്ട് കുറെ യാത്രകളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ യാത്രയൊക്കെ പോകുമ്പോ പുതിയ രുചികളൊക്കെ അറിയാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ, അതോ മലയാളികളുടെ ഭക്ഷണം തന്നെയാണോ ഇഷ്ടം?
1: അതും ഇഷ്ടമാണ്. വെറൈറ്റി ചൈനീസ് എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നുള്ള മെന്റാലിറ്റി എനിക്ക്.
0: കുട്ടിക്കാലത്ത് നമ്മുടെ ഓർമ്മകളില് നമ്മുടെ സ്കൂള്, ഇതൊക്കെ എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം?
1: അഞ്ചാം ക്ലാസ് മുതൽ വൈക്കം ചാലപ്പറമ്പ് ടി കെ മാധവൻ മെമ്മോറിയൽ യു പി സ്കൂളിലായിരുന്നു ഏഴുവരെ. എട്ട് ഒമ്പത് പത്തൊക്കെ വൈക്കം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ജി ജി എച്ച് എസ്, പ്രീ ഡിഗ്രി സെന്റ് എസ് എസ് കോളേജ് എറണാകുളം, ബി എ ഹിസ്റ്ററി ആയിരുന്നു ഭാരത് കോളേജ് വൈക്കം.
0: വലിയ വിജയത്തിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മുടെ കുടുംബം, സുഹൃത്തുക്കൾ, ഇവരൊക്കെ ആയിരിക്കും നമുക്ക് ആശ്വാസമായിട്ടുണ്ടാവുക. കുടുംബത്തെ കുറിച്ച്, അച്ഛൻ അമ്മ ഇവരെ കുറിച്ച് ഒന്ന് പറഞ്ഞു.
1: അമ്മയുടെ പേര് വിമല, അച്ഛന്റെ പേര് വി മുരളീധരൻ. അമ്മയും അച്ഛനും സംഗീതം പാരമ്പര്യമുള്ളതാണ്. അമ്മയച്ഛനും പാടും, അച്ഛൻ സംഗീതം കുറച്ചേ പഠിച്ചുള്ളൂ. അമ്മയും സംഗീതവും നൃത്തവും പഠിച്ചിട്ടുണ്ട്. നൃത്തം പഠിച്ചത് കലാമണ്ഡലം സുമതിക്കുട്ടി ടീച്ചറിന്റെ, ആശാശരത്തിന്റെ അമ്മയും. അച്ഛന്റെ അമ്മയുടെയും പ്രോത്സാഹനവും പരിശീലനവും ഗ്രൂമിങ്ങുമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ആയാലും ഞങ്ങൾ മൂന്നുപേരെ പോകുള്ളൂ. നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി. ഞാനും അതുപോലെ തന്നെ.
0: കുടുംബം നൽകിയ പ്രോത്സാഹനം, വലിയ വിജയങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് കൂടെയുണ്ടെന്നുള്ള ധൈര്യം, ഇതെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന
1: ശക്തിയാണ്. കുടുംബം മാത്രമല്ല, നിങ്ങൾ ആകാശവാണി മാധ്യമ സുഹൃത്തുക്കൾ,
0: ഒരുപാട് പേര്, ചില പരിമിതികൾ അതിജീവിക്കാൻ പറ്റാതെ തളർന്നു പോകുന്ന കുറെ പേരുണ്ടല്ലോ, അവരോടൊക്കെ എന്ത് സന്ദേശമായിരിക്കും നൽകാനുണ്ടാവുക?
1: അവരെയും നമ്മളെ മനുഷ്യരായി കാണണം. സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ രക്ഷകർത്താക്കളും സമൂഹവും ശ്രദ്ധിക്കേണ്ടതാണ്. കാണുന്നില്ല എന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്, അതിന്റെ ആവശ്യം എന്താ? അവരും മനുഷ്യരല്ലേ, അവർക്ക് എല്ലാം അറിഞ്ഞ് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല ഭൂമിയിൽ. ഞാൻ അങ്ങനെ പറയണേ, ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ദിവ്യാംഗരായിട്ടുള്ളവരെ അങ്ങനെ പറയാവുള്ളൂ, അവരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല, അവരും നമ്മളെപ്പോലെ മനുഷ്യരാണെന്ന് വിചാരിക്കുക.
0: തീർച്ചയായിട്ടും അതെ.
1: പിന്നെ ചിലരുണ്ടല്ലോ വൈകല്യം ടാഗാക്കി മാറ്റുക, അത് പാടില്ല.
0: പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരോട് പ്രചോദനമായി, ജീവിതത്തിലേക്കൊരു വെളിച്ചമായി എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
1: അത് കുറവുകൾ തളർന്നു പോകാതെ അവരുടെ കഴിവിനെ പരിപോഷിച്ച് എടുക്കാൻ അവരും കൂടെ ശ്രമിക്കണം. എന്തെങ്കിലും കായിക രംഗങ്ങളിലൊക്കെ ഏർപ്പെടുക, അതില്ലാന്നും പറഞ്ഞ് നമ്മൾ വീട്ടിയിരിക്കരുത്.
0: നമ്മുടെ നിശ്ചയദാർഢ്യത്തിനും കഠിനാധ്വാനത്തിനും ഒരിക്കൽ ഫലം
1: കാണും.
0: തീർച്ചയായിട്ടും
1: അത് തന്നെ.
0: നമ്മൾ ഓണത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു ഓണപ്പാട്ട് പാടിയാലോ?
1: പാടിയാലോ, ആയിക്കോട്ടെ.

0: ടാലന്റ് കൊണ്ടും മനസാന്നിധ്യം കൊണ്ടും പരിശ്രമം കൊണ്ടും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പ്രചോദനമാണ് തീർച്ചയായിട്ടും വൈക്കം വിജയലക്ഷ്മി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായിക. സംഗീതം അഭ്യസിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്?
1: സംഗീതം ഒരു സാധനമായിട്ട് എടുക്കുക. ശരിക്കും വെക്കേഷന് വേണ്ടി മാത്രം പഠിക്കാനുള്ള ഒന്നല്ല സംഗീതം. ഇപ്പൊ 10-ാം ക്ലാസ് ആയി, ഇനി സംഗീതം മാറ്റിവെക്കുക എന്നത് പാടില്ല. അതൊരു അബദ്ധധാരണയാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും താനേ വർദ്ധിക്കും എന്നുള്ളതാണ് ഒരു

0: തെറാപ്പിയാണിത്. അതുകൊണ്ട് ഇപ്പൊ 10-ാം ക്ലാസ് ആയി എന്നും പറഞ്ഞ് സംഗീതം ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. വിദ്യാഭ്യാസത്തോടൊപ്പം സംഗീതവും മുന്നോട്ട് കൊണ്ടുപോകണം. അതൊരു സാധനയായിട്ട് എടുക്കണം. പ്രധാനമായിട്ടും ഗുരുത്വം ആവശ്യമാണ്. ഈശ്വര വിചാരവും ഉണ്ടായിരിക്കണം. അതിന് നല്ല എഫേർട്ട് ഉണ്ടായിരിക്കണം. വരിശകൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഉച്ചാരണശുദ്ധി നിർബന്ധമാണ്. വേർഡ്സ് ക്ലാരിറ്റി എന്ന് പറയും. ഉച്ചാരണശുദ്ധി ഉണ്ടെങ്കിൽ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല ഏത് സംഗീതവും, ലളിതമായാലും സിനിമാഗാനമായാലും എല്ലാം വഴങ്ങും. പിന്നെ എപ്പോഴും വിദ്യാർത്ഥിനിയായിട്ടിരിക്കുക. ദാസേട്ടൻ പറയുന്ന പോലെ വിദ്വാനാകണ്ട. നമ്മൾ വിദ്വാനായി, എല്ലാം ആയി എന്ന് വിചാരിച്ചാൽ തീർന്നു. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഇത്ര പഠിച്ചാലും നമ്മൾ ഒന്നും ആയിട്ടില്ല, ഇനി അറിയാനിരിക്കുന്നു. പിന്നെ പാടാൻ നേരത്ത് മാത്രം ഈ പേടി മാറാനായിട്ട്, സ്റ്റേജിൽ പോയി ടെൻഷൻ മാറാനായിട്ട് രണ്ട് ടിപ്സ് ഉണ്ട്. ഒന്ന്, സ്റ്റേജിൽ പാടുന്ന സമയത്ത് മാത്രം ഞാനാണ് രാജാവ്, ഞാനാണ് വലിയ ഗായിക, അന്നേരം മാത്രം കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മളൊന്നുമല്ല. അന്നേരം പേടി മാറാനായിട്ട്. പിന്നെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഒരു ചുക്കും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുക. എത്ര സംഗീതജ്ഞന്മാരുണ്ടെങ്കിലും മനസ്സിൽ ഒരു ചുക്കും അറിയില്ല എന്ന് വിചാരിച്ച് പാടിയ ഒരു ടെൻഷൻ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്.
1: പുതിയ പുതിയ പ്രൊജക്ടുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കുറെ പാട്ടുകൾ റിലീസ് ആവാനുണ്ട്.
0: അതെ അതെ.
1: വലിയ വലിയ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിവുള്ള അനുഗ്രഹീതയായിട്ടുള്ള ഗായികയാണ്. എന്തൊക്കെയാണ് ഇനി നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, സംഗീത രംഗത്തായാലും അല്ലെങ്കിലും?
0: അല്ലാത്ത കാഴ്ച
1: തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും.
0: പിന്നെ സംഗീത രംഗത്താണെങ്കിൽ ഇളയരാജ സാറിന്റെ കൂടെ പാടുക, ശരത് സാറിന്റെ സംഗീതത്തിൽ പാടണം, എ ആർ റഹ്മാൻ സാർ, വിദ്യാസാഗർ സാർ ഒക്കെ ഉണ്ട്.
1: പാടണം തന്നെയാണ് ആഗ്രഹം.
0: അതെ അതെ,
1: എപ്പോഴും പാടിക്കൊണ്ട് ഇരിക്കാൻ പറ്റണം.
0: പറ്റണം, അതാണ് ആഗ്രഹം.

0: കുറെ നേരം സംസാരിച്ചു, പാട്ട് പാടി, ഓണവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, സംഗീതത്തെ കുറിച്ച് സംസാരിച്ചു
1: അല്ലേ.
0: സംഗീതത്തിന് മഴ പെയ്ക്കാനും രോഗശമനത്തിനും വരെ സാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ധൈര്യത്തിന്റെയും എല്ലാം പ്രതീകമാണ് വൈക്കം വിജയലക്ഷ്മി എന്ന അനുഗ്രഹീത കായിക. ഈ ഓണത്തോടനുബന്ധിച്ചുള്ള ആവണി പൊന്നുഞ്ഞാലില് പങ്കെടുക്കാൻ ഇവിടെ എത്തിയതിന്, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും ഒരുപാട് നന്ദി.
1: ഞങ്ങളാണ് നന്ദി പറയേണ്ടത് ആകാശവാണി. വരാൻ സാധിച്ചില്ലേ, നിങ്ങൾ വിളിച്ചല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും. ആകാശവാണി ഒരിക്കലും മറക്കൂല കേട്ടോ. ആകാശവാണിയിലെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണാശംസകൾ.
2: മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ സമാപിക്കുന്നു. ഒപ്പമുണ്ടായിരുന്നത് ജയ സി ആർ, സർഗാത്മക സഹകരണം ഡോക്ടർ കെ ജയകൃഷ്ണൻ, നിർവഹണം ജയ സി ആർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. അവതരണം ആകാശവാണി തൃശൂർ നിലയം.
3: ആവണി പൊന്നുഞ്ഞാൽ.

നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. ഇതിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പങ്കെടുക്കുന്നു. മറക്കാതെ കേൾക്കുക, നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പദ്ധതി വഴി ലഭിക്കുന്ന ആനുകൂല്യം 3 ഘട്ടങ്ങളിലായി അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തുന്നതാണ്. ഗർഭകാല പരിശോധനകൾ, ആദ്യത്തെ വാക്സിനേഷൻ, പ്രസവം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് തുക അനുവദിക്കുന്നത്. ഈ ആനുകൂല്യം അമ്മയുടെയും കുഞ്ഞിന്റെയും പോഷകാഹാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ആരോഗ്യം ഉറപ്പാക്കുക.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 53 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിറിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. 12th BRICS Environment Ministers meeting began in New Delhi to foster consensus on environmental cooperation. BJP appoints new state in charges and co-in charges for Uttar Pradesh, Punjab and Gujarat. Enforcement

വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, വിഷ്ണു സി വി.

0: സംവിധാനം എൻ വാസുദേവ്.
1: ഇതാ നോക്കൂ, ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഞങ്ങളുടെ മകൻ.
2: ഇത്
1: വിശ്വൻ. ഈ വിശ്വനാണ് ഞങ്ങളുടെ മോനെന്നറിയുമ്പോൾ ശോഭയുടെ ഈ നടുക്കം ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ
3: ശോഭേ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഇങ്ങനെ മനസ്സംഘർഷം പാടില്ല.
2: പൊയ്ക്കോട്ടെ, ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ.
1: മോളെ, മോളെ പ്ലീസ്.
2: ഇവൻ എന്തൊക്കെ എനിക്ക് സമ്മാനിച്ചതെന്ന് അറിയാമോ?
1: അറിഞ്ഞു, അറിഞ്ഞു മോളെ. സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും അവനെ പ്രേരിപ്പിച്ച് ഒരുപാട് അബദ്ധങ്ങൾ സൃഷ്ടിച്ചു. അതിനവന് ശിക്ഷയും കിട്ടി.
2: എന്റെ സ്വപ്നങ്ങളും ജീവിതവും ചവിട്ടി അരച്ച് ചവറാക്കിയവനായി അവൻ.
1: മോള്, മോള് സമാധാനപ്പെടണം.
2: ഇല്ല, എനിക്കാവില്ല. എന്നെ അപമാനത്തിന്റെ നെരിപ്പോടിലിട്ട് ചാമ്പലാക്കിയ മഹാപാപി. പ്രായശ്ചിത്തമായിട്ടാണ് ഈ തീരുമാനമെങ്കിൽ ഇതല്ല, ഇതിലും വലിയ രാജകീയ സുഖ സൗഭാഗ്യങ്ങളാണ് വെച്ച് നീട്ടിയാലും എനിക്ക് വേണ്ട, വേണ്ട ഒന്നും.
3: ശോഭ, ശോഭ പ്ലീസ്.
2: ഡോക്ടർ സർ, നിങ്ങളൊക്കെ ആഗ്രഹിച്ചത് സ്വാഭാവികം മാത്രം. എനിക്ക് ചിന്തിക്കാൻ പോലും ഇഷ്ടമില്ലാത്തത് നിങ്ങൾ വെച്ച് നീട്ടി. ഞാൻ ഉപേക്ഷിക്കുന്നു. പക്ഷേ ദൈവീത്, എന്റെ ചേച്ചിയുടെയും കുഞ്ഞിന്റെയും ജീവൻ അങ്ങയുടെ കൈകളിൽ നിന്നും വഴുതി പോകരുത്.
3: ശോഭേ,
1: മോളെ, മോളെ നിൽക്കു, മോളെ പോകരുത്. അവിടെ നിൽക്കൂ, ഞാൻ കാറിൽ കൊണ്ടുവിടാം. ശോഭേ, മോളെ. ഡോക്ടറെ, അവള് പോയി കളഞ്ഞല്ലോ.
3: അവളെല്ലാം നിഷേധിച്ചിറങ്ങിപ്പോയത് കണ്ണീരോടെയാണ്. കഴിഞ്ഞതൊക്കെ ഓർക്കുമ്പോ അത്ഭുതപ്പെടാനില്ല. അവൾ പറഞ്ഞ ഒരു വാക്ക് നീ ശ്രദ്ധിച്ചിരുന്നോ? ചേച്ചിയുടെയും കുഞ്ഞിന്റെയും ജീവൻ എന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോകരുതെന്ന്. കരഞ്ഞു കേണപേക്ഷിച്ചതാണെങ്കിലും ആ വാക്ക് എന്റെ പ്രൊഫഷനോടുള്ള ഒരു താക്കീത് കൂടിയാണ്. പാവം കുട്ടി.
4: ശോഭ വരൂ.
5: ഞാൻ റിസപ്ഷനിൽ വന്നു കയറുമ്പോൾ തന്നെ അറിഞ്ഞു മോഹൻ സ്റ്റാഫ് റൂമിലുണ്ടെന്ന്. ഇടയ്ക്കൊക്കെ ഞാൻ മോഹനെ കാണാൻ വന്നു പോകുന്നതുകൊണ്ട് ഈ അജന്ത ഹോസ്പിറ്റലിലെ പലരും എന്റെ സുഹൃത്തുക്കളായി.
4: ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയാൽ നേരെ അങ്ങ് സൈക്കോയിൽ വന്ന് ഒരു ഹാപ്പി ന്യൂസ് പറയാൻ തയ്യാറെടുക്കുകയായിരുന്നു.
5: എന്താ ഹാപ്പി ന്യൂസ്?
4: ഇനി ഈ അജന്ത ഹോസ്പിറ്റലിൽ ഉള്ളവർ ശോഭയുടെ സുഹൃത്തുക്കൾ മാത്രമല്ല, സഹപ്രവർത്തകർ കൂടിയാകാൻ പോകുന്നു.
5: എന്നുവെച്ചാൽ
4: ശോഭയ്ക്ക് ഇവിടെ ഒരു പോസ്റ്റിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല എക്സിക്യൂട്ടീവ് പവറുള്ള ജോലിയാ. ഗുഡ് സാലറി ആൻഡ് അക്കോമഡേഷൻ. MDയോട് എന്റെ യൂണിറ്റ് ചീഫിന്റെ ഹൈ റെക്കമെൻഡേഷനിലാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ ഒരു കണക്കിന് ശോഭ ഭാഗ്യവതിയാണെന്ന്?
5: ഒരുപാട് ഭാഗ്യങ്ങള് ഒരുമിച്ചാണല്ലോ വരുന്നത്. ഇപ്പൊ ഓട്ടോയിൽ വന്നോണ്ടിരിക്കുമ്പോ പപ്പുവേട്ടൻ പറഞ്ഞു ഒരുപാട് യുവതികളെ ഉയർന്ന നിലയിൽ എത്തിച്ച ഒരു ആന്റിയുണ്ട്, നല്ല ശമ്പളത്തിന് ഒരു ജോലി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ. ഉടനെ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്താന്നും പറഞ്ഞു. മുൻ പരിചയമോ വിദ്യാഭ്യാസമോ ഒന്നും വേണ്ടാത്രേ.
4: ഏയ്, ഇനി അതൊന്നും വേണ്ട. ഇനി ജോലിക്കെന്നും പറഞ്ഞ് ആരെയും കാണാൻ പോകണ്ട. ഈ അജന്ത ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല മതിപ്പ് തന്നെയാ.
5: ശരിയാ.
4: എന്നിട്ടെന്താ ശോഭയുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു തെളിച്ചമില്ലാത്തത്? മാത്രമല്ല, ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്തോ ടെൻഷൻ അനുഭവിക്കുന്നത് പോലെ. എന്തോ ഉണ്ട്. ഈ ഭാവം കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. പറ ശോഭ, എന്താ കാര്യം?
5: അത് പിന്നെ ആശുപത്രിയിലെ
4: ആശുപത്രി കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ശോഭയെ? ഇടയ്ക്കിടയ്ക്ക് വർമ്മ സാറ് ഫ്രീ ആകുന്ന സമയം നോക്കി ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്.
5: അതെനിക്കറിയാം.
4: അതെ, വർമ്മ സാറ് വെറുമൊരു മാനസിക രോഗ വിദഗ്ധൻ മാത്രമല്ല, അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാപ്രതിഭയാ. സരള ചേച്ചിയുടെ ഡെലിവറി സക്സസ് ആക്കാൻ വേണ്ടി സൈക്കോയിലെ മെഡിസിൻ, കാർഡിയോളജി, ഹീമറ്റോളജി, ഇൻഫെക്ഷൻ ഡിസീസ്, ഗൈനക്കോളജി എന്നീ യൂണിറ്റുകളിലെ ചീഫുകൾ ചേർന്നൊരു ടീം ഉണ്ടാക്കി വർമ്മ സാറ് തീവ്രമായ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ പ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളിലൊന്നാണ് സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന പ്രക്രിയ. പ്രസവ മുഹൂർത്തത്തിൽ ബ്രെയിനിന്റെയും ഹാർട്ടിന്റെയും പ്രവർത്തനങ്ങൾ ഒരു അസാധാരണ ഘട്ടം തരണം ചെയ്താണ് ഫ്രഷായ മാനസികാവസ്ഥയിലെത്തുന്നത്. സരളചേച്ചിയുടെ പ്രസവം നടക്കുന്നതോടൊപ്പം മാനസിക രോഗം മാറുന്ന ഒരു മിറക്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വർമ്മ സാറിന്റെ അഭിപ്രായം.
5: സത്യമാണോ മോഹൻ?
4: നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. ഈ ട്രീറ്റ്മെന്റ് രഹസ്യം മുൻകൂട്ടി പറഞ്ഞ് ശോഭയ്ക്ക് അമിത പ്രതീക്ഷ ഉണ്ടാക്കണ്ടെന്ന് കരുതിയ വർമ്മ സാർ ശോഭയോട് ഇക്കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത്.

0: ശോഭ ധൈര്യമായിട്ടിരിക്കൂ, ചേച്ചി സേഫാണ്.
1: എനിക്ക് വിശ്വാസമായി. പക്ഷേ
0: ഏയ്, ഒരു പക്ഷേയും വേണ്ട, നമുക്കിനി അല്പം സ്വകാര്യം സംസാരിക്കാം. മെഡിക്കൽ കോളേജിൽ വെച്ച് മനസ്സ് തുറക്കണം എന്ന് ആഗ്രഹിച്ച കാര്യം തന്നെയാ. എന്നാൽ യാദൃശ്ചികമായി പിരിയേണ്ടി വന്നപ്പോ ദൈവം നമ്മളെ വീണ്ടും കൂട്ടിമുട്ടിച്ചല്ലോ.
1: ചേച്ചി ഒന്ന് രക്ഷപ്പെടുത്തി കിട്ടിയിരുന്നെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ പട്ടണം ഉപേക്ഷിച്ച് ഞാൻ പോയേനെ.
0: ഹേയ്, ഇനി അതിന്റെ ഒന്നും കാര്യമില്ല. ജീവിതം ഭദ്രമാക്കാനുള്ള പ്ലാൻ ഒക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു.
1: എന്നുവെച്ച് മോഹൻ എന്താ ഉദ്ദേശിച്ചത്?
0: അത് നമ്മൾ തമ്മിലുള്ള വിവാഹം.
1: മോഹൻ,
0: മെഡിക്കൽ കോളേജിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം അച്ഛനെയും അമ്മയും ഒക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ആർക്കും ഒരു എതിർപ്പും ഇല്ലെന്ന് മാത്രമല്ല, എല്ലാവരും ഹാപ്പിയാണ്. ശർല ചേച്ചിയുടെ ഡെലിവറിയും കഴിഞ്ഞ് ശോഭയുടെ മനസ്സും ഒന്ന് ശാന്തമായി കഴിഞ്ഞാലുടൻ ഞാൻ വിവരമറിയിക്കും. അച്ഛനും അമ്മയും ചിലപ്പോൾ നാളും മുഹൂർത്തവും ഒക്കെ നോക്കിയിട്ടാവും വരിക.
1: മോഹൻ,
0: ശോഭ തടസ്സമൊന്നും പറയരുത്. നമുക്ക് ഒരുമിച്ചുള്ളൊരു നല്ല ജീവിതം തുടങ്ങാം. വീടും കുടുംബവും കുട്ടികളും തിരക്കുകൾക്കിടയിലും സുഖവും സന്തോഷവുമുള്ള നിമിഷങ്ങൾ. നമുക്ക് മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങൾക്കൊപ്പം സർല ചേച്ചിയും ഉണ്ടാവും. ചേച്ചിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാവി ഭദ്രമാക്കുന്നതിലായിരിക്കും ആദ്യം നമ്മൾ മുൻതൂക്കം നൽകുക.
1: സ്വപ്നങ്ങളൊക്കെ നല്ലതാ, പക്ഷേ
0: ഞാൻ പറഞ്ഞത് സ്വപ്നമൊന്നുമല്ല, ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന സത്യമായ കാര്യങ്ങളാണ്.
1: സർല ചേച്ചിയെ വർമ്മ ഡോക്ടറുടെ മിസ്സസ് വന്ന് കണ്ടെന്നും എന്നോട് ഒരുപാട് സ്നേഹം കാണിച്ചു എന്നും പറഞ്ഞപ്പോ അതൊരു വലിയ ഭാഗ്യമാണെന്നല്ലേ മോഹൻ പറഞ്ഞത്?
0: എന്താ സംശയം, അതൊരു ഭാഗ്യമല്ലേ?
1: അല്ല, ദുഃഖങ്ങളും ദുരന്തങ്ങളും കടന്നു വരാനുള്ള പാലമായിരുന്നു അത്.
0: ശോഭ എന്തായി പറയുന്നത്?
1: വീണ്ടും മിസ്സസ് വർമ്മ ആശുപത്രിയിൽ വന്നിരുന്നു. ഒരു ചായ സൽക്കാരത്തിനാണെന്നും പറഞ്ഞ് നിർബന്ധിച്ച് അവരുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി.
0: ആഹാ, ഈ മഹാഭാഗ്യത്തിനാണോ താൻ ദുഃഖങ്ങളുടെ കടന്നുവരവെന്ന് വിശേഷിപ്പിച്ചത്?
1: വിശേഷിപ്പിച്ചത് സത്യം തന്നെയായിരുന്നു. അവരുടെ വീട്ടിൽ വെച്ച് എനിക്ക് നല്ലൊരു വിവാഹാലോചനയും നടത്തി.
0: വിവാഹാലോചനയും?
1: അതെ, വരന്റെ ഫോട്ടോയും കാണിച്ചു. ഫോട്ടോ കണ്ടപ്പോ എനിക്ക് നല്ല മുൻപരിചയമുള്ള വ്യക്തി.
0: അതാരാ?
1: ഡോക്ടർ വർമ്മയുടെയും ലക്ഷ്മി വർമ്മയുടെയും മകൻ. മെഡിക്കൽ കോളേജിൽ എന്റെ ജീവിതം തൂത്തെറിഞ്ഞ സാക്ഷാൽ വിശ്വൻ.
0: വിശ്വൻ?

0: ആ ശോഭേ, ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങണോ? ഓറഞ്ചോ ഗ്രേപ്സോ?
1: വേണ്ട മോഹൻ, തൽക്കാലത്തേക്ക് വേണ്ടതൊക്കെ മായമ്മ വാങ്ങിവെച്ചിട്ടുണ്ട്.
2: മോഹൻ സാർ,
0: അല്ല ഇതാരാ വിശ്വനോ? മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച് പഠിച്ച് മിടുക്കന്മാരായി പിരിഞ്ഞവർ എത്ര കാലം കഴിഞ്ഞാലും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ആ സുഹൃത് ബന്ധം തന്നെയല്ലേ വേണ്ടത്? പകരം ഈ സാറെന്ന ബഹുമാനം ഒട്ടും ശരിയായില്ല മിസ്റ്റർ വിശ്വൻ.
2: പരിഹസിച്ചോളൂ, പക്ഷേ ഇപ്പോ ഞാൻ അന്നത്തെ പഴയ വിശ്വനല്ല.
0: യെസ്, എനിക്കറിയാം. പ്രശസ്തനായ ഡോക്ടർ വർമ്മയുടെ പ്രിയപുത്രൻ, പ്രസിദ്ധമായ സൈക്കോ ആശുപത്രിയുടെ അടുത്ത അവകാശി, എന്തുകൊണ്ടും സൗഭാഗ്യവാനായ കോടീശ്വരൻ. അല്ല, ഈ സ്വന്തം ആശുപത്രിക്ക് മുന്നിൽ സാധാരണക്കാരനെ പോലെ ഇങ്ങനെ നിൽക്കുന്നതെന്ത്? അകത്ത് എ സി മുറിയും ആദരവോടെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാരും ഉള്ളപ്പോ.
2: ഡോക്ടർ മോഹൻ പ്ലീസ്, അന്നങ്ങനെ പലതും പറ്റിപ്പോയി. അതിൽ പശ്ചാത്താപം മാത്രമല്ല, തീരാത്ത വേദനയും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ.
0: ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പഠിക്കുന്ന കാലത്തെ എല്ലാ സൽപ്രവൃത്തികൾക്കും ഒപ്പമുണ്ടായിരുന്ന ഈ മനുവിനെ ഇത്രയേറെ വളർന്നിട്ടും കൈവിടാതെ ഒപ്പം നിർത്തിയിരിക്കുന്നല്ലോ, അതൊരു വലിയ കാര്യം തന്നെ. എന്താ മിസ്റ്റർ മനു, സുഖം തന്നെ അല്ലേ?
3: ഡോക്ടർ മോഹൻ, ഇതിലപ്പുറം കുത്തി നോവിച്ചാലും സഹിക്കേണ്ടവരാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ
0: എന്തായാലും വീണ്ടും കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. അതെ, ഞങ്ങൾ അല്പം തിരക്കിലാണ്, വരട്ടെ. ശോഭേ പോകാം.
2: ഒരു മിനിറ്റ് പ്ലീസ്, എനിക്ക് ശോഭയോട് ഒരു കാര്യം പറയാനുണ്ട്, ദയവ് ചെയ്ത് കേൾക്കാൻ.
1: മോഹൻ, വഴിയിൽ കാണുന്നവർക്കൊക്കെ പല കാര്യങ്ങളും ഉണ്ടാവും, അറിയാനും കേൾക്കാനും നിന്ന ജന്മം തന്നെ പാഴായി പോവും. മോഹൻ വരൂ.
2: ശോഭേ പ്ലീസ്.
3: ശോഭേ, പഴയ വൈരാഗ്യത്തോടെ ഞങ്ങളെ കാണരുത്. വിശ്വന് പറയാനുള്ളത് മനസ്സ് നൊന്തുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ്, ദയവ് ചെയ്ത് കേൾക്കണം.
0: മനുവിന് മാനസാന്തരം വന്നുവല്ലേ, ശബ്ദത്തിലൊക്കെ നല്ല പക്വതയും മര്യാദ. പിന്നെ ശോഭ ഏത് കൊലയാളിക്കും തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാറുണ്ട്. എല്ലാം തികഞ്ഞ, അയ്യോ അല്ല, ഒരുപാട് അധികമുള്ള ഇവർക്ക് നമ്മുടെ സഹായമൊന്നും ആവശ്യപ്പെടാനുണ്ടാവില്ല. പറയാൻ പോകുന്ന രണ്ട് വാക്കം കേട്ടുകൊണ്ട് നിൽക്കണം, അത്രേ ഉള്ളൂ. അതങ്ങ് സഹായിച്ചു കൊടുത്തൂടെ ശോഭ.
1: മോഹൻ, ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നു. മോഹന് വേസ്റ്റ് ചെയ്യാൻ സമയം ഒരുപാടുണ്ടെങ്കിൽ വേദനിച്ച് കഴിയുന്ന രോഗികള് ഒരുപാടുള്ള ആശുപത്രിയായത് അവർക്കരികിൽ ചെലവഴിക്കൂ, പുണ്യം കിട്ടും.
3: ശോഭ, ശോഭ പൊയ്ക്കളരുത് പ്ലീസ്.
0: ശോഭ നിൽക്കില്ല മനു, നിങ്ങളുടെ ലോഹ്യം കേട്ട് നിൽക്കാൻ നന്മകളൊന്നും അല്ലല്ലോ ശോഭയോട് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്.
2: ഡോക്ടർ മോഹൻ, ശോഭയ്ക്ക് എന്നോടുള്ള ശത്രുത മാറാൻ ഒരു സഹായം ചെയ്തു തരണം.
0: അതെ, രോഗം മാറാനുള്ള വൈദ്യശാസ്ത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ വ്യക്തികൾ തമ്മിലുള്ള ശത്രുത മാറ്റിയെടുക്കാനൊന്നും എനിക്കാവില്ല.
2: ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, താങ്കൾക്കും എന്നോട് പകയുണ്ടല്ലേ.
0: പകയും പ്രതികാരവും ഒരുപാടുണ്ടാകേണ്ടത്ര ദ്രോഹമാണ് വിശ്വൻ എന്നോട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലുപരി ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛനമ്മമാരുടെ ആഗ്രഹം നിറവേറ്റാണ്. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. ഞാൻ ഇന്നൊരു ഡോക്ടറാണ്, അതിൽ എന്റെ അച്ഛനമ്മമാർ അഭിമാനിക്കുന്നുണ്ട്.
2: ആ പ്രതികാരമൂർച്ചയുള്ള വാക്കുകൊണ്ട് സമർത്ഥമായി എന്നെ വേദനിപ്പിക്കുകയാണ്.
0: അല്ല, ഞാനെന്നല്ല, ഏതൊരു ഡോക്ടറും വേദനിപ്പിക്കുന്നവരുടെ വേദന മാറ്റുക മാത്രം ചെയ്യുന്നവരാ. മരണത്തിന് മുമ്പുള്ള ഒരു ശ്വാസമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ചു നൽകാൻ കഠിന ശ്രമം നടത്തുന്നവരാണ് ഞങ്ങൾ.
2: അതറിയാം, പക്ഷേ ഇപ്പോ എന്റെ ഈ അവസ്ഥയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്.
0: ക്ഷമിക്കണം, ഞാൻ നിസ്സഹായനാണ്. ശോഭ ടെൻഷനിലായിരിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.
2: മനു,
3: എന്താ വിശ്വ?
2: നമ്മൾ പ്രതീക്ഷ പോലെ മോഹനെ കിട്ടില്ല.
3: വേണ്ട, അല്ലാതെ തന്നെ ശോഭ സ്വയം നിന്റെ പക്ഷത്ത് വരാനുള്ള പദ്ധതിയല്ലേ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നീ ധൈര്യമായിരിക്കും വിശ്വാ.

വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, മനു, വിഷ്ണു സി വി. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. അടുത്ത നമ്പർ 9496565321. 9496569321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം അച്ചു, ബിജു നാരായണനും ചിത്രയും പാടിയത്. ചിത്രം ത്രീ മെൻ ആർമി.

0: ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഒ എൻ വി വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം. ചിത്രം ഗോളാന്തര വാർത്ത.

ഒരു അറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിന്

വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. രചന ONV, സംഗീതം ജോൺസൺ, ചിത്രം ഗുൽമോഹർ.

പതിനേഴിയുടെ വരികൾ ജോൺസന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 2, ശകവർഷം 1948, ശ്രാവണം 27, 2026 ആഗസ്റ്റ് മാസം 18-ാം തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സ്പൈസ് എഫ്എമ്മിൽ ആദ്യം ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിൻ്റ് എത്രയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിൻ്റ് എത്രയാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളെ. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം 101.4. ഓണത്തോടനുബന്ധിച്ച് നടൻ ഷാജു ശ്രീധർ പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഇപ്പോൾ.
1: അതെ, ഓണം സ്പെഷ്യലാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഷാജു ശ്രീധറാണ്. അദ്ദേഹത്തിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു.
2: ഹായ്, നമസ്കാരം.
1: അപ്പോൾ ചേട്ടാ, നമുക്ക് പുതിയ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്തൊക്കെയാണ് ചേട്ടൻ്റെ പുതിയ സിനിമ, പുതിയ പ്രൊജക്ട്, പുതിയ സ്റ്റേജ് ഷോസ്?
2: പുതിയ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ റിലീസായത് ഉയർ എന്ന് പറയുന്ന സിനിമയായിരുന്നു. റോഷൻ ചെയ്ത, പത്മകുമാർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ കിരൺ ദാസ് ഷായ് കബീറിൻ്റെ കുഞ്ചാക്കോ ബോബൻ നായകനാവുന്ന ഉന്മാദം എന്ന് പറയുന്ന സിനിമയാണ് അടുത്ത സിനിമ റിലീസാവാൻ പോകുന്നത്.
1: ഓക്കെ.
2: ഇപ്പം ആക്ച്വലി ഒരു ഷോ ഒരുടെ കാര്യം പറയുമ്പോൾ ലണ്ടനിൽ മമ്മൂക്കയുടെ കൂടെ ഇപ്പോൾ ഷോ കഴിഞ്ഞ് വന്നു. ഇനി അടുത്തൊരു US ട്രിപ്പ് ഉണ്ട്, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു ഒരാഴ്ചത്തെ.
1: ഓക്കെ. അപ്പോൾ ഇത്തവണത്തെ ഓണം എനിക്ക് തോന്നുന്നത് US
2: ആയിരിക്കാം. കാരണം എന്ന് വെച്ചാൽ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് വീട്ടിൽ ആണെന്നുള്ളതാണ്. നമുക്കെന്നും സന്തോഷം പലപ്പോഴും മിസ്സാവുന്നത് വീട്ടിലെ ഓണമാണ്.
1: ഓക്കെ. അപ്പോൾ ഓണം മിസ്സാവുന്നു എന്ന് പറഞ്ഞല്ലോ, ഓണത്തിനെ കുറിച്ചുള്ള പല ഓർമ്മകൾ നമ്മളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു ഓർമ്മയൊക്കെ എങ്ങനെയാണ്?
2: ഓണത്തെ, ഓണം എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി പൂക്കള മത്സരവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ സാധാരണ പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതൊരു കൗതുകമായിരിക്കും, ക്ലീഷയായിട്ട് തോന്നാം. പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ പൂക്കള വിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ പറയുന്ന മത്സരങ്ങളിലേക്ക് ഒക്കെ ഉണ്ടാവുമായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങൾ കൃഷിക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആദ്യത്തെ നെല്ല് കുത്തി, അത് ഉണ്ട് പുത്തരി ഉണ്ണ എന്ന് പറയുന്നത്, പാലക്കാട് ചടങ്ങ് എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കാം, ആ ഒരു ഊണുണ്ടാവും. അപ്പം നമ്മൾ വിളക്ക് വെച്ചുകൊണ്ട്, ഇന്ന് കുട്ടികൾക്കൊന്നും അറിയില്ല, അപ്പോൾ വിളക്ക് വെച്ചുകൊണ്ട് വിളക്കിൻ്റെ നാളം സ്ട്രൈറ്റായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ ആദ്യത്തെ ഉരുള നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ വീട്ടിലെ ഗൃഹനാഥൻ, അതായത് അച്ഛൻ, അമ്മയ്ക്കും എനിക്കും എൻ്റെ സിസ്റ്റർക്കും ആരാണോ ഉള്ളതെന്ന് വെച്ചാൽ അവർക്കെല്ലാവർക്കും ഈ വിളക്ക് കറക്റ്റായിട്ട് നാളം നിൽക്കുന്ന സമയത്ത് ചോറ്, അതിനകത്ത് പായസം, മിക്സിങ് ഉണ്ടാവും, എരിശ്ശേരി, പക്ഷേ ഓണത്തിനുള്ള എല്ലാ വിഭവങ്ങളുടെയും കൂടെ അവലും, അവലും ഉണ്ടാവും, കുത്തി അവലുണ്ടാവും. ഇത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അത് കുഴച്ച് അത് ഉരുളയാക്കി ആ ഉരുള നമ്മുടെ വായിൽ വെച്ച് തരും. ആ വീട്ടിലെ ഗൃഹനാഥൻ, ആദ്യത്തെ നെല്ല്, ആദ്യത്തെ നെല്ല് കൊണ്ടുണ്ടാക്കിയ.
1: അല്ല, ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണോ? വിളക്ക് കത്തിച്ച് അതിന്റെ തിരുനാളം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതൊരു ഇൻഫർമേഷൻ ആണ്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
2: ഒരുപക്ഷെ ഈ ഇത് കേൾക്കുന്ന പുതിയ ജനറേഷനിൽ എല്ലാവർക്കും അത് പുതിയ അനുഭവം അതായിരിക്കാം. പക്ഷെ എന്റെ ഓർമ്മയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും രുചിയേറിയ ഭക്ഷണം, ഇപ്പൊ പറയുമ്പോഴും നാവിൽ രുചിയേറിയ ഭക്ഷണം സദ്യയല്ല, കാരണം അവില് അതിന്റെ കൂടെ എരിശ്ശേരി, പായസം, പഴം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഉരുളയാക്കുന്നത്. അപ്പൊ അതിന്റെ ടേസ്റ്റിനേക്കാൾ ഉപരി ഈ വിളക്ക് കറക്റ്റായിട്ട് കാറ്റത്ത് നിന്നില്ലെങ്കിൽ നമുക്കിത് തരില്ല, ആ വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ കുട്ടിക്കാലത്ത് ഉറപ്പായിട്ടും നമുക്ക് ആ വെയിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു അരോചകമാണ്. കാരണം ഇത് വേണം, നമുക്ക് ഇതിന് കൊതി ഉണ്ടാവും ഭയങ്കര. അപ്പൊ നമുക്ക് ആ ഒരു ഓർമ്മയാണ് ഓണത്തിലെ പുത്തരിയാണ് എന്റെയൊക്കെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി കുട്ടികളുടെ കൂടെ കളിക്കുക, ഓണം വെക്കേഷൻ ആണല്ലോ, നമുക്ക് അതൊക്കെയാണ്. ആ കാലഘട്ടം കഴിഞ്ഞോടുകൂടിയിട്ട് ഓണം നമ്മൾ സ്റ്റേജുകളിലായി. ഏതെങ്കിലും ഒരു സമിതിയുടെ, ഏതെങ്കിലും ഒരു അമ്പലപ്പറമ്പിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസോസിയേഷൻ്റെ കീഴിലുള്ള ഓണസദ്യയിൽ നമ്മളും കൂടെ അവരുടെ കൂടെ ചേർന്നുകൊണ്ടുവന്ന ഒരു ഓണമായി. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ റയറായിട്ടൊക്കെ ആയിരിക്കും വീട്ടിലെ ഓണം കൂടുന്ന ലൊക്കേഷനിലായിരിക്കാം, അതുപോലെ പ്രോഗ്രാം സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തായിരിക്കാം. ഓണം പല സ്ഥലങ്ങളിലുണ്ടാകും, പക്ഷെ വീട്ടിലെ ഓണം ഉണ്ടെന്നത് വളരെ റയറാണ് ഇപ്പോൾ ആക്ച്വലി.
1: ഇപ്പോൾ ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ആ ചോറിൻ്റെയും ആ ഒരു വിഭവത്തിൻ്റെ ഒക്കെ ഇത് ഓർമ്മ വന്നപ്പോഴത്തേക്കും എനിക്കൊരു പാട്ടും കൂടെ അതിൻ്റെ കൂടെ ഓർമ്മ വന്നത്, സാൾട്ട് ആൻഡ് പേപ്പറിലെ ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് എന്ന് പറയുന്നത്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട്.
2: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും.

0: തിരികെ എത്താം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഓണവിശേഷങ്ങളും അദ്ദേഹത്തിന്റെ പുതിയ വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് ഷാജു ശ്രീധർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ആക്ടറാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, വീട്ടിൽ ഓണം ആഘോഷിക്കാനായിട്ട് സാധിക്കാറില്ല, സ്റ്റേജ് പ്രോഗ്രാമിലോ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഓണം ഏറ്റവും അടിപൊളിയായിട്ട് ആഘോഷിച്ച ഒരു ഓർമ്മ, അതായത് ഷൂട്ടിംഗ് സെറ്റിലാണോ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഇടയിലാണോ എപ്പോഴാണ് അങ്ങനെ ഒരു ഓണം നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിച്ചത്?
1: ഷൂട്ടിംഗ് സെറ്റുകളിൽ ഒരുപാട് ഓണങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സഹപ്രവർത്തകരായ താരങ്ങളുടെ താരപ്പകിട്ടുള്ള ഓണമായിരിക്കാം. ഞാൻ മമ്മൂക്കയുടെ കൂടെ സൈലൻസ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1000 ബേബീസ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഒരുപാട് ലൊക്കേഷനിൽ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു താര നിബിഡമായതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു സദ്യയാണ്. അപ്പൊ ആ സദ്യക്ക് ആക്ച്വലി ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കൗതുകം വരുന്ന ഒരു വിഷയം വീട്ടിലെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് വീട്ടിലെ ഓണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗിലേക്ക്. അപ്പൊ വീട്ടിലെ ഓണം തന്നെയാണ് ഏറ്റവും മനോഹരം. അതിനപ്പുറത്തേക്കൊരു ടേസ്റ്റോ അതിനപ്പുറത്തേക്കൊരു ആഘോഷമോ നമുക്കുണ്ടായിട്ടില്ല. നമുക്ക് വീടിൻ്റെ പുറത്തുള്ള ആഘോഷങ്ങൾ എപ്പോഴും ഒരുപക്ഷെ ന്യൂ ഇയറോ മറ്റുള്ള ക്രിസ്മസ് സെലിബ്രേഷൻസോ ഒക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വീടിനകത്ത് ഓണം എന്ന് പറയുന്ന ഇലയിട്ട സദ്യ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അതാത് കൾച്ചറൽ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നമ്മൾ ഓരോരുത്തരും അവരവരുടേതായ രീതിയിലാണ് ഓണം ഓണസദ്യ എല്ലാം ഉണ്ടാവുക. എനിക്ക് ട്രിവാൻഡ്രം ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഓണം സെലിബ്രേഷൻസ് ഉള്ള ഒരു സ്ഥലമാണ്.

0: ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഓർമ്മയില്ല, ഇപ്പം അതില്ല ആക്ച്വലി. മണ്ണ് കൊണ്ടാണ് നമ്മൾ മാതൂർ എന്ന് പറയുന്നത് പാലക്കാട് സൈഡിൽ. അതെനിക്ക് മഹാബലി കാണിക്കുന്ന മൂന്ന് മണ്ണിൻ്റെ മൂന്ന് ഇത് വെച്ചുകൊണ്ട് അതിൽ കടലാസ് പൂക്കൾ കുത്തിക്കൊണ്ട് അതിനൊരു മാവേലിയുടെ കൺസെപ്റ്റിലൊരു ഓലക്കോട വെച്ചുകൊണ്ട് വീടിന് മുന്നിൽ, അത് ആ സമയത്ത് ഒരുപക്ഷെ ഓണം അത്തം കറക്കുമ്പോൾ ഓണം വെളുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്ന് പറയും. അപ്പോൾ ഒരു സമയത്ത് മഴയുണ്ടാവും, ഇനിയിപ്പോൾ അത്തം വെളുത്താൽ ഓണം കറക്കും. അപ്പോൾ അതുകൊണ്ട് കൊടയൊന്നും ഉണ്ടാവും. അതാണ് മഹാബലിയുടെ കൺസെപ്റ്റിൽ ഈ മണ്ണിൻ്റെ മൂന്ന് ഇത് വെച്ചുകൊണ്ട് അതിൻ്റെ പോലെ ഒരു കൊട വയ്ക്കും. എന്നിട്ട് ഓരോ വീട്ടുകാരും അവരവരുടേതായ രീതിയിൽ അത് ആക്ച്വലി കളർഫുള്ളാക്കാൻ ശ്രമിക്കും. കടലാസ് പൂക്കൾ കൊണ്ട് പിന്നെ മറ്റുള്ള പൂക്കളൊക്കെ ആയിട്ട് ഇത് വീടിൻ്റെ മുറ്റത്ത് ഓണം കഴിയുന്നവരുണ്ടാവും. പത്തത്തിന് പൂക്കൾ ഇടുന്നതൊക്കെ ഇപ്പോഴും എൻ്റെ ഭാര്യയും മക്കളും പൂക്കൾ ഇടാറുണ്ട് പാലക്കാട്. അപ്പോൾ ഈ പൂക്കള മത്സരത്തിനല്ലാതെ സ്വന്തം വീട്ടിൽ അത്തം തൊട്ട് ഈ പറയുന്ന പൂക്കൾ ഇടുകയും ഇതിന് മണ്ണിൻ്റെ അതൊന്നും എനിക്കിപ്പോൾ കാണാനില്ല. അന്ന് മണ്ണിൻ്റെ ഉണ്ടാക്കുകയാണ്, വീടുകളിൽ മണ്ണ് കുഴച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള സെലിബ്രേഷൻ ഇവിടെയും തിരുവനന്തപുരത്ത് വലിയ ആഘോഷപരമായിട്ട് ഓണാഘോഷ പരിപാടികളൊക്കെ ഗ്രാൻഡ് ആയിട്ട് നടക്കുന്നത് ഞാൻ വീഡിയോയിലും അതിലൊക്കെ കാണും, നേരിട്ട് കണ്ടിട്ടില്ല. തൃശ്ശൂർ അതുപോലെ പുലികളെയും ബാക്കിയുള്ള ഓണത്തിൻ്റെതായ സെലിബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വീടുകളിൽ ഒതുങ്ങി നിന്ന ഓണമായിരുന്നു ആക്ച്വലി. അത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് അന്നത്തെ കാലത്തൊന്നും നല്ല ഭക്ഷണമില്ലല്ലോ നമുക്ക് ആ വീട്ടിലൊക്കെ. ഞങ്ങൾ പ്രത്യേകിച്ച് കൃഷിക്കാരായതുകൊണ്ട് ഒരു കറിയോ ഉണ്ടാവണം. ഓണസദ്യയാണ് അന്ന് വിഭവങ്ങൾ ഒരുക്കുന്ന ദിവസം. അന്ന് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയതാണ്. അന്ന് ഇന്നിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വീട്ടിൽ ദോശ ഇഡ്ഡലി വിഭവങ്ങൾ പലഹാരങ്ങൾ ഉണ്ടാകും. അന്നത്തെ കാലത്ത് നമ്മൾ ആക്ച്വലി അതില്ല. അന്ന് ഈ വിശേഷം വരുമ്പോഴേ ഉള്ളൂ ദോശയും ഇഡ്ഡലിയൊക്കെ നമുക്ക് വരാം. അതുപോലെ വിരുന്നുകാരെങ്കിലും വരണം. ഇപ്പോൾ വീട്ടിനകത്ത് നമുക്കൊരു പപ്പടം നന്നായിട്ട് കൈ കൂട്ടണമെങ്കിൽ വീടിനകത്ത് ബന്ധുക്കൾ വരണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്നും അങ്ങനെയുള്ളൊരു കാലം അങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാരാണ്. ഇന്ന് നമ്മുടെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് എന്നും ഓണമാണ്. നമുക്കന്ന് ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. നമ്മളിന്ന് കാണുന്ന അന്ന് ഓണം എന്ന് പറയുന്നതിന്റെ സ്പെഷ്യാലിറ്റി അതാണ്.
1: നമുക്കൊരു പുത്തനുടുപ്പ് കിട്ടുന്നതും അതും
0: പ്രതീക്ഷിക്കാം. ഓണക്കോടി എന്ന് പറയുന്നത്, ഓണക്കോടി എന്ന് പറഞ്ഞ് ഇന്ന് മക്കൾക്ക് അങ്ങനെയുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പുതിയ ഉടുപ്പാണ്. അവർക്ക് എന്ന് ഓണമാണ്. ഒരു ദിവസം എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പുറത്തു കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. അവർക്ക് പായസം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം റെഡിമെയ്ഡാണ്. ഇന്നിപ്പോ ഓണത്തിന് സെലിബ്രേഷൻ എന്ന് പറയുന്നത് കുറച്ചു കാലത്തോളം ടി വിയിലായിരുന്നു. ടി വിയിലാണ് രാവിലെ തൊട്ട് ഓണം, ഇത്തവണത്തെ ഓണം ഇന്ന ചാനലിലൂടെ, ഇത്തവണത്തെ ഓണം അങ്ങനെയാണ്. അപ്പൊ ഓണം അവകാശപ്പെടുന്ന അവരുടെയാണ്, നമ്മുടെ അല്ല ആക്ച്വലി. അപ്പൊ നമ്മള് അന്ന് പുറമേ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ട് വീടിന്റെ സെറ്റിയിൽ എല്ലാവരും കൂടെ ഇരുന്നു കൊണ്ട് ടി വി കാണുന്നു അല്ലെങ്കിൽ സിനിമ കാണുന്നു. അതാണ് ഇന്നത്തെ ഓണം എന്ന് പറയുന്നത്.
1: ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടന്റെ മനസ്സിലേക്ക് ഒരു പാട്ട് വരുന്നുണ്ടെങ്കിൽ ഏതാണ് ആ പാട്ട്?
0: എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഓണപ്പാട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടുകളുണ്ട്. ഒന്ന് പറനിറയെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട വിജയ യേശുദാസ് പാടിയൊരു പാട്ടാണ്. അതേ രഘാസറിന്റെ അകത്ത് ആരോ കമഴ്ത്തി വെച്ചൊരു ഒട്ടുരുളി പോലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ്. ആ പാട്ടിന് പാട്ടിനകത്തൊരു വിഷാദം കിടപ്പുണ്ട്, പക്ഷെ ആണെങ്കിൽ തന്നെ ഓണത്തിന്റെ ഒരു ഓർമ്മകൾ നമ്മൾ എവിടെയൊക്കെയോ തലോടി പോയ പോലെ നമുക്ക് തോന്നും. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമുക്ക് ടച്ച് ഉള്ള പാട്ടാണ്. എല്ലാ പാട്ടുകളും, ഓണപ്പാട്ടുകൾ എല്ലാം നല്ലതാണ്.
1: അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.
2: ആരോ കമഴ്ത്തി വച്ചു.

0: ഓണം സ്പെഷ്യൽ പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കൂടെ ഷാജു ശ്രീധരാണ് ഇന്ന് നമ്മളുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓണത്തിനെ കുറിച്ചും ഓണത്തിൻ്റെ നൊസ്റ്റാൾജിയെ കുറിച്ചും ഓണത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. ഇനി ആ പഴയ കാലത്തിലേക്ക് പോവുകയാണ്. പണ്ട് സ്റ്റേജിൽ മിമിക്രിയൊക്കെ കാണിച്ച് നടന്നിരുന്ന ആ ഒരു കാലത്തിലേക്ക്, അപ്പോൾ ആ ഒരു കാലം ഒന്ന് ഓർമ്മയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇതൊരു മൊമെന്റ്സ് വിത്ത് റെയിൻബോ എന്ന് പറയുന്ന പ്രോഗ്രാമാണല്ലോ.
1: നമ്മുടെ ഒരു സീസൺ, അതായത് ഒരു മിമിക്രി സ്റ്റേജുകളിലെ ഒരു സീസൺ തുടങ്ങുന്ന ഒരു ഓണാഘോഷത്തിനായിരിക്കും, ഓണത്തിനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ വരുന്ന സമയം. അപ്പോൾ അത്തച്ചമയം അതുള്ള സംഭവങ്ങൾ, ഈ പറയുന്ന ഓണസമയത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം പ്രോഗ്രാംസ് വരും. അപ്പം നമുക്ക് അന്നത്തെ കാലത്ത് അതായത് ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, അതായത് ആഘോഷങ്ങൾ ഉണ്ടാകുന്ന എപ്പോഴും നമ്മുടെ ജീവിത രീതിയോടനുബന്ധിച്ചായിരിക്കും. നല്ല പ്രോഗ്രാമുകൾ കിട്ടുന്നതായിരുന്നു ഞങ്ങളുടെ നല്ല ഓണം എന്ന് പറയുന്നത്. അതായത്

0: അഭിപ്രായമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓണമില്ലെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ സ്റ്റേജുകളിൽ അന്ന് സ്റ്റേജുകളിൽ ഒരു പ്രോഗ്രാം കിട്ടുന്നതാണ് അന്നത്തെ ഓണം. ആ പൈസയും കൂടെ ചേർന്ന് വരുമ്പോഴേ ആ സദ്യക്ക് ഏറ്റവും കൂടുതലൊരു മാറ്റമുള്ളൂ. നമ്മൾ ഈ പൈസ കൊണ്ടാണല്ലോ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ അത് ശരിക്കും അത് ആഘോഷത്തിൻ്റെ സമയത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് മിമിക്രിക്കാരായിരുന്ന കാലത്ത് ഞങ്ങൾക്കൊക്കെ ഓണാഘോഷ പരിപാടികൾ വിദേശത്തും ഇന്ത്യയിലൊക്കെ ആയിട്ട് നമ്മളതിൽ പങ്കുകൊണ്ട് അതിൻ്റെ സദ്യയും അതിൻ്റെ കൂടെ അവർ തരുന്ന ഒരു ശമ്പളവും കൂടിയിട്ടാണ് ഞങ്ങൾ കിട്ടുന്ന ഓണാഘോഷം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും നല്ല ഓർമ്മകൾ തന്നെ. കൈനിറയെ പൈസ, അതിൻ്റെ കൂടെ വയറ് നിറച്ച് ഭക്ഷണം.
1: അപ്പോൾ ഈ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്തിരുന്നത്?
0: ഞാൻ കുറച്ച് താരങ്ങളെ, ഒരു നാലഞ്ച് പേരെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുള്ളൂ. ഞാൻ മോഹൻലാലിൻ്റെ വോയിസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ അനുകരിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന അന്നത്തെ സമയത്ത് മിമിക്രി വേറൊരു പാറ്റേൺ ആയിരുന്നു. നമ്മളെ പഴയ കിളികളും അമ്പലങ്ങളും കേളികൊട്ടും തായമ്പകയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അതിനകത്തൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്.
1: ഈ മിമിക്രി കലാകാരനാകുന്നത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കലയിൽ നിന്ന് എളുപ്പത്തിൽ സിനിമയിലേക്ക് എത്തപ്പെടാം എന്ന ഒരു കോൺസെപ്റ്റ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് സിനിമയിലേക്ക് എത്തിയത്. ഇപ്പം ചേട്ടനും അങ്ങനെ ആ ഒരു പാതയിലൂടെ തന്നെയാണ് മിമിക്സ് ആക്ഷൻ 500 എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു നായകനായിട്ടാണ് അല്ലേ എൻട്രി? ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ആ ഒരു കാലഘട്ടത്തിൽ?
0: ഇല്ല, അത് എനിക്ക് ദൈവാധീനം കൊണ്ടെല്ലാം മിമിക്രി അടക്കം എനിക്ക് വന്നു ചേർന്നതാണ് എല്ലാം. അതായത് ഞാൻ അതിന് ശേഷം ആണ് ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്ത് തുടങ്ങിയത്. ഇല്ല, ആക്ച്വലി എനിക്ക് വേണ്ടി മിമിക്രി കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന രീതി എനിക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷനോ വിഷയങ്ങളൊന്നും ഇല്ലാതെ ഞാൻ അന്ന് എൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഇതുകൊണ്ട് അവർ ആ ട്രൂപ്പിൽ എന്നെ എടുത്ത് എടുക്കുകയും വേറെ വോയിസ് കേട്ടുകൊണ്ട് അങ്ങനെ കണക്റ്റഡ് ആയിരുന്നല്ല. അങ്ങനെ മിമിക്രി ട്രൂപ്പിൽ ഞാൻ വന്നു, കൊച്ചിൻ ഹൈനസ് പറഞ്ഞ ട്രൂപ്പിൽ വന്നു. അവിടെ നിന്ന് ശേഷം മിമിക്രിക്കാരെ സിനിമയിൽ എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ മിമിക്സ് ആക്ഷൻ ഫൈൻഡ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിനാണ് ഞാൻ പോയത്. അതായിരുന്നു എൻ്റെ വേഷം. ഷൂട്ടിങ്ങിന് തലേ ദിവസമാണ് എനിക്ക് നായകൻ നിരയിൽ 11 പേരുടെ കൂടെ എന്നെ അവിടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ നായകൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ നിമിത്തമായിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ പുറകെ പുറകെ സിനിമകൾ വരുന്നതെല്ലാം മിമിക്രി ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. മിമിക്സ് 1000, കിടിലുൽക്കിടലും, KL 7 95 എന്നുള്ളത് എല്ലാവരും ഒരു മിമിക്രി സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമകളിലൊക്കെ എന്നെ ഉൾപ്പെടുത്തി 11 നിന്നും 6 നിന്നും 4 2 അങ്ങനെയാണ് എൻ്റെ ഒരു കരിയറിൽ വരുന്നത്. എല്ലാം കൊച്ചു കൊച്ചു സിനിമകൾ, ചെറിയ ബഡ്ജറ്റ് സിനിമകളായിരുന്നു. അപ്പം അന്ന് ആ വരവ് എന്ന് പറയുന്നതിലെല്ലാം പിന്നെ എനിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാനോ ഒരു സ്റ്റാർഡം, ഒരു സൂപ്പർ സ്റ്റാർ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും ഒരു ലെവലിന് മുകളിലേക്ക് എനിക്ക് ആക്ച്വലി ഈ നിമിഷം വരെ ഒരു വലിയൊരു ഹൈപ്പിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെന്നാണ് വേണം പറയാൻ. പക്ഷേ ഇപ്പോഴും ഈ നിമിഷം ഞാൻ സംസാരിക്കുമ്പോഴും ആക്ച്വലി എനിക്കെല്ലാം ബോണസായിരുന്നു. എനിക്ക് പുറകോട്ട് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 31 വർഷമാണ്. അപ്പോൾ 31 നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്നു എന്നുള്ളതാണ് എനിക്ക് ആകെയുള്ള പ്ലസ്. അതിൽ ഈ പറയുന്ന രീതിയിൽ ആരൊക്കെയോ സഹായിച്ചു എന്നല്ലാതെ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ എനിക്കില്ല.
1: ജെൻസി ഭാഷയിൽ പറയുകയാണെങ്കിൽ
0: ഒറ്റയ്ക്ക് വേണ്ടി കെട്ടി വന്നു. അപ്പോൾ അതിനകത്ത് ആരൊക്കെയോ സഹായിക്കുന്നു, ഒരു പക്ഷെ ഒരു പരിചയമില്ലാത്തവരായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുക. എൻ്റെ സൗഹൃദങ്ങൾ ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൊരു സമയം ഉണ്ടായിട്ടില്ല. പക്ഷെ ആരൊക്കെയോ ഒന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർ പിന്നീട് സുഹൃത്തുക്കളായി മാറും. ഒരു പരിധി വരെ കരിയർ അങ്ങനെയായിരുന്നു.
1: സ്വന്തം സിനിമയിലെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ടായിരിക്കും?
0: എൻ്റെ സിനിമയിലെ ഉന്നയിച്ച പാട്ടുകൾ കുറേ സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്, എസ് പി വെങ്കടേഷിൻ്റെ മ്യൂസിക്കിൽ. പക്ഷേ എന്നാലും എനിക്ക് അഭിനയിച്ച സിനിമയിലെ പാട്ടുകളിലെ അയ്യപ്പനും കോശിയിലെ പാട്ടൊക്കെ ആയിരിക്കും എനിക്ക് ഇഷ്ടം.
1: അപ്പോൾ നമുക്ക് അയ്യപ്പനും കോശിയിലെ പാട്ട് ഒരെണ്ണം കേൾക്കാം, കേട്ടിട്ട് തിരികെ എത്താം. ഓക്കെ.

0: ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഷാജു ശ്രീധറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കിരൺ ബേബിയാണ്. നമ്മൾ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ചേട്ടൻ്റെ ഒരു ബ്രേക്ക് കിട്ടിയ പടം എനിക്ക് തോന്നിയത് അഞ്ചാം പാതിരാണ്. ശരിക്കും ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറിൽ നിന്നാണ് ആ ഒരു സിനിമ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. വളരെ ചെറിയൊരു ക്യാരക്ടറാണെങ്കിലും അതിനൊരു വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രൂവിനെ കുറിച്ചൊക്കെ ഒന്ന്.
1: അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമയിൽ ആക്ച്വലി ഞാൻ നോക്കിയോ രണ്ടോ മൂന്നോ സീനുകളിലേ ഞാൻ വന്നിട്ടുള്ളൂ. ആ സിനിമയിൽ അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ തിരോധാനം ആ സിനിമയിൽ എന്നെ കാണാതാവുന്ന ഒരു സാഹചര്യത്തിലാണ് മൊത്തം ആളുകൾ ഷോക്കായി പോകുന്നത്. അവിടെ നിന്ന് അങ്ങടാണ് സിനിമയുടെ ഒരു ഗതി മാറുന്ന സിറ്റുവേഷൻ വരുന്നത്. ആ ഒരു സിനിമയിൽ ആക്ച്വലി എനിക്കത് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുമ്പോഴാണ് ഞാനത് അത്രയും ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണെന്ന് ഞാൻ തിയേറ്ററിലിരുന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പോയി രണ്ട് ദിവസം എന്തോ ഷൂട്ട് ചെയ്തു കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഷൂട്ടിംഗ് രീതി തന്നെ വ്യത്യസ്തമായിരുന്നു. ഒരു ഫോട്ടോ വെച്ചിൽ ഒരു സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്തിട്ട് സ്കൂട്ടറിൽ ഞാൻ വന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഞാൻ മിസ്സിങ് ആവും. ആ മിസ്സിങ് ആവുന്ന സീൻ എടുക്കുന്ന സമയത്ത് ഇരുട്ടില്ല. അപ്പോൾ ഞാൻ മോണിറ്ററിൽ നോക്കിയപ്പോൾ ഞങ്ങൾ അയ്യോ എൻ്റെ ഫേസ് കുറച്ചുകൂടെ ക്ലിയർ ആയില്ല, ആ കൂടെ കുറച്ചേ ഉള്ളൂ പടത്തിൽ, അത് ക്ലിയർ ആയില്ലല്ലോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കുക. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ കുറച്ചുകൂടെ പോസിറ്റീവ് അല്ലെങ്കിൽ ഈ പറയുന്ന കമേഴ്സ്യലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ ഫേസ് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ഒന്ന് കയറ്റണേ, എന്ന് വെച്ചാൽ ആളെ മനസ്സിലാവേണ്ട, പെട്ടെന്ന് ഇയാളെ മിസ്സാവുന്നു എന്ന് പറയുന്നത് ശരി, മിസ്സാവുന്നവരെങ്കിലും കാണണ്ടേ എന്ന് പറഞ്ഞു നോക്കിയോ. ഞാൻ പടത്തിൽ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആ ഒരു സീക്വൻസ് കണ്ടത് മിഥുൻ മാനുവൽ തോമസിൻ്റെ സിനിമ, ഷജു കലിതാണ് ക്യാമറ ഇരിക്കുന്നത്, വേറൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയിൽ മുണ്ടൂർ മാടൻ എന്ന് പറയുന്ന, മുണ്ടൂർ എന്ന് പറയുന്നത് എൻ്റെ ദേശമാണ്. അതിൽ ആ ഒരു കഥയുടെ ബേസ് എന്ന് പറയുന്ന സച്ചേട്ടനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റിലെ ബേസ് ആയിട്ടാണ് മുണ്ടൂർ എന്ന് പറയുന്നത് അതിനകത്ത് വന്നത്. അപ്പോൾ ആ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു വേഷം സച്ചിനൻ തന്നു. ആ ഉള്ള വേഷം ആ ഫോൺ നോക്കുന്ന ഒരു സീൻ മതിയായിരുന്നു എനിക്ക് അത്രയും ഹൈപ്പ്. പടത്തിൻ്റെ ടേക്ക് ഓഫ് അതാണ്. ഈ ഇതേപോലെ തന്നെ വേറൊരു ടേക്ക് ഓഫ് അവിടെ നിന്ന് ഒരു ഫോണിൽ നിന്നും ഇയാളുടെ ഹോൾഡ് എന്താണെന്ന് മനസ്സിലാവുന്നത്. ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ചാം പാതിര റിലീസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് ഓടുന്നത്. അപ്പോഴാണ് കോവിഡ് വരുന്നത്. അപ്പം ആളുകൾ മുഴുവൻ ഈ രണ്ട് സിനിമയിൽ സ്റ്റിക്ക് ഓണായി. ഈ സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഒരുപാട് എൻ്റെ കരിയറിൽ ചേഞ്ച് ആയിരുന്നു. അതുവരെയുള്ള സിനിമകളെല്ലാം ഈ പറയുന്ന നാല് പേരുടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്യൂണ്, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ, അതെങ്ങനെ നിൽക്കുന്നതായിരുന്നു. പക്ഷെ അതിനുശേഷം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വേഷങ്ങൾക്ക്
0: അതുവരെ ഒരു കൊമേഡിയൻ എന്ന് പറയുന്ന
1: രീതിയിലായിരുന്നു.
0: ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പുലി
1: അല്ലെങ്കിലും നമ്മളെ ഒരു ആർട്ടിസ്റ്റായിട്ട് എവിടേക്കോ ആരൊക്കെയോ അംഗീകരിച്ചൊരു ഫീൽ എനിക്ക് തോന്നിയത് അതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു.
0: അപ്പോൾ നമുക്ക് ചേട്ടന് ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ട്.
1: എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സിന്ദൂര രേഖയിലെ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ സിന്ദൂര രേഖയിൽ നിന്നാണ്.
0: അപ്പോൾ നല്ല മെലോഡിയസ് ആയിട്ടുള്ള ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം.

0: നമ്മളിപ്പോൾ പറഞ്ഞു അഞ്ചാം പാതിരിയും അതുപോലെ തന്നെ അയ്യപ്പനും കോശിയുമാണ് ഒരു ഒരു ബ്രേക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഗുമസ്തൻ. പക്ഷെ സിനിമ അധികം അങ്ങോട്ട് എന്താ പറയുന്ന ഒരു ഹൈക്ക് കിട്ടി. പക്ഷെ വളരെ നല്ലൊരു സിനിമ, നല്ല കഥാതന്തു, നല്ല സബ്ജക്റ്റ് ഉള്ള നല്ല സിനിമ. അപ്പോ അതിനകത്തെ ഒരു വേഷം ചെയ്തിരുന്നു, ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷം തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ച്
1: ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ ആക്ച്വലി അതിനകത്ത് ഹീറോ ആയിട്ടുള്ള ജെയ്സ് ജോസ്, അമൽ കെ ജോബി ഒരു ചെറിയ കൂട്ടായ്മയിൽ ഉണ്ടാകുന്നൊരു സിനിമയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യനായിട്ട് ഒരാൾ വരിക, അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടൊരാൾ വരികയും അപ്പം ഞങ്ങളെല്ലാം കൂടി ഇരുന്നു കൊണ്ട് അവിടുന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിനിമയുടെ സംഭവങ്ങൾ അതിനകത്ത് എന്ന് വെച്ചാൽ ആസ് എൻ ആക്ടർ അമൽ കെ ജോബി എന്ന് പറയുന്ന അയാൾ തന്ന ഫ്രീഡമാണ് ആ സിനിമയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ. അദ്ദേഹം പറയുന്ന വെച്ചാൽ ചേട്ടാ ഇതാണ് വിഷയം എന്ന് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ആവുമായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു അങ്ങനെ ഒരു ക്യാരക്ടർ, നെഗറ്റീവ് ഷെയ്ഡും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പോലീസുകാരെന്ന് പറയുന്നതിൻ്റെ രീതി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ കിട്ടുന്ന വേഷം ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിനകത്തൊരു ക്യാരക്ടറിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, ബേസിക്കലി ഒരു പോലീസുകാരൻ, ആ പോലീസുകാരൻ്റെ ഒരു ബേസിക് സ്വഭാവമുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ള എനിക്ക് തോന്നുന്നു. ഒരുപാട് പേര് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത ഒരുപാട് വലിയ വലിയ സിനിമയിലെ തന്നെ ആളുകൾ, ആ സിനിമ ഇവിടെ നിൽക്കേണ്ട സിനിമയായിരുന്നില്ല, അത്രയും നല്ല ആവേണ്ട സിനിമയായിരുന്നു.
0: അതെ,
1: പക്ഷെ ഒരുപക്ഷെ ഒരു വലിയ ഹീറോയിലേക്ക് പോയാലും ഒരുപക്ഷെ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല ആ പടത്തിൽ. അതിൻ്റെ ഒരു രണ്ട് പോസിറ്റീവ് നെഗറ്റീവും പറയണമല്ലോ. അപ്പോൾ അത് ഒരു ഞങ്ങളുടെ ആ ഒരു ഏജിലുള്ള അതുപോലുള്ള വേഷങ്ങൾ കൊതിക്കുന്നൊരു കൂട്ടായ്മ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുപോലെ സംവിധായകൻ വന്നുകൊണ്ടാണ് എനിക്ക് ആ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടിയതും പെർഫോം ചെയ്യാൻ പറ്റിയതും. അത് ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ തന്നെ ഒരുപാട് സംവിധായകർ പ്രൊഡ്യൂസേഴ്സൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സിനിമയാണ്.
0: അതുപോലെ തന്നെയാണ് മലയാളത്തിലെ എവർഗ്രീൻ കോമഡി ഫിലിം പുലിവാൽ കല്യാണം.
1: അതെ,
0: ഇത് ശരിക്കും ആ ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ ചിരിവരും. അത്ര മനോഹരമായിട്ട് ഞങ്ങൾ പണ്ട് സലീം കുമാർ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴേ പുള്ളി പറഞ്ഞു അതിനകത്തുനിന്ന് എഡിറ്റ് ചെയ്ത പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സിനിമ ഉണ്ടാക്കാം എന്നായിരുന്നു
1: അന്ന്. അതാത് ദിവസം രാവിലെ അവിടെ ഉണ്ട് ചെയറിലിട്ട് റൗണ്ടിൽ പറയുന്ന തമാശകൾ തന്നെ അതിൽ കൂടുതലാണ്. അപ്പൊ അന്ന് നമ്മള് അതിനകത്ത് എല്ലാം ഓരോരുത്തരുടെയും ഇംപ്രൈസ് ചെയ്യുന്ന സീൻസിൽ തന്നെ വേറെ ലെവലായിരുന്നു. അതിനകത്ത് ഹ്യൂമറൊന്നും അതല്ലായിരുന്നു, അത്രയും ലെവൽ ഹ്യൂമറായിരുന്നു. ലൊക്കേഷനിൽ ഇതിനേക്കാൾ ഹ്യൂമറായിരുന്നു പുറത്ത്. അപ്പം നമ്മൾ അതിന് സോങ്ങും മഴയത്തായിരുന്നു. അപ്പം മഴയത്ത് ഞങ്ങളെല്ലാം ഒരുമിച്ച് ആ സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നല്ലോ. പിന്നെ കല്യാണം, എൻ്റെ കല്യാണം നടക്കുന്നില്ലെങ്കിലും അതും പുലിവാല തന്നെയാണ്, രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതി, പിന്നെ ആ വേഷം എന്ന് പറയുന്ന ആ സമയത്ത് കിട്ടിയപ്പോൾ എനിക്ക് ആ പടത്തിൻ്റെ ഹൈപ്പും എല്ലാം ആയിട്ട് എനിക്ക് ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്ത സിനിമയാണ് ഒന്നത്, ഒന്ന് റോമൻസ്. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴും അതിന്റെ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ ഞാനും അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് എന്റെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് പുലിവാൽ കല്യാണത്തിലെ ഒരു പാട്ട് കേട്ടോ.

0: കുറച്ച് സമയത്ത് ഈ സിനിമയിൽ നിന്ന് എനിക്ക് തോന്നുന്നു വളരെ ചെറിയ ക്യാരക്ടറുകൾ ചെയ്യുകയും സീരിയലിലെ നായക കഥാപാത്രമായിട്ട് കുറേ നാൾ പോയിരുന്നു. അപ്പോൾ ആ ഒരു സീരിയൽ ഓർമ്മകളെക്കുറിച്ച്, അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഷാജു എന്ന് പറയുന്ന ആക്ടറിനെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് പല സീരിയൽ കഥാപാത്രമായിട്ടായിരിക്കും നമ്മളുടെ വീട്ടമ്മമാർക്ക്. അപ്പോൾ ആ ഒരു മാറ്റം,
1: അത് ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു 30 സിനിമയ്ക്ക് ശേഷമാണ് ഞാൻ സീരിയലിലേക്ക് പോകുന്നത്. അപ്പോൾ സിനിമയിൽ എല്ലാ കാലത്തും നമുക്ക് ഈ പറയുന്ന ചേഞ്ചസ് ഇല്ല. 4 ഹീറോ ആണ്, പക്ഷെ ചെയ്യാൻ വേണ്ടി ഒരു ക്യാരക്ടർ ഇല്ല, ക്യാരക്ടറിനൊരു പ്രാധാന്യമില്ല. എല്ലാ സിനിമയിലും പാട്ടുണ്ട്, ഫൈറ്റുണ്ട്, ഹീറോ ആണ്, പക്ഷെ നമ്മൾക്ക് ഒരു ക്യാരക്ടർ ഇല്ല. എന്താണ് ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസ് ആയിട്ട് ഒന്നുമില്ല. അപ്പം അങ്ങനെ കുറേ കാലം പോയി കഴിഞ്ഞപ്പോൾ അന്ന് സീരിയൽ കത്തി നിൽക്കുന്ന സമയമാണ്. സ്ത്രീ ആയിക്കോട്ടെ, ചാരുലത, ശാരദ എന്നൊക്കെ പറഞ്ഞ് കുറേ സീരിയൽസ് എല്ലാവരും ടി വിയുടെ മുമ്പില്ല, സിനിമ ആക്ച്വലി അത്രത്തോളം ഓടുന്നില്ല. ആ കാലഘട്ടത്തിലായപ്പോൾ ഞാൻ അങ്ങനെ രാജസേൻ, തുളസീദാസ് രണ്ടുപേര് ഒരുമിച്ച് സംവിധാനം ചെയ്ത, അന്ന് അവർ രണ്ടുപേരും ഏറ്റവും ടോപ്പ് ഡയറക്ടേഴ്സാണ്, സംവിധാനം ചെയ്ത സ്നേഹസമ്മാനം എന്ന് പറയുന്ന സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നു. അതിലെൻ്റെ ഭാര്യയായിരുന്നു എൻ്റെ ഒരു നായിക, അഞ്ജിത എന്ന് പറഞ്ഞിട്ട് രണ്ട് നായികമാരാണ്, ഞാൻ ആ ഹീറോ. എൻ്റെ ഏട്ടനായിട്ട് ആ സീരിയലിൽ അഭിനയിച്ച ജയറാമായിരുന്നു. ജയറാം എന്ന് കത്തി നിൽക്കുന്ന സമയം അനിയൻ ബാബുചേട്ടൻ ബാബയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ കൺമണിയൊക്കെ കഴിഞ്ഞു. ആ സീരിയല് ഭയങ്കര ഹിറ്റായിരുന്നു, 13 എപ്പിസോഡായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ടതായി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സീരിയലുകളാണ് പിന്നെ എന്താ പറയുക, ഒരുപാട് സീരിയലുകൾ സ്ത്രീയിലുണ്ടായിരുന്നു, ശാരദയിലുണ്ടായിരുന്നു, പിന്നെ ചാരുലത എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു, പാരിജാതൻ, അമ്മക്കിളി, എല്ലാ ഹിറ്റാണ്. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് 1:30 കുടുംബ വിളക്കുന്ന സീരിയൽ ഉണ്ടായിരുന്നു. അത് തുടങ്ങിയിട്ട് രാത്രി 10 സീരിയലുകളിൽ 5 ഞാൻ
0: നായകനായിരുന്നു.
1: മഹാത്മാഗാന്ധിക്കോളിയായിരുന്നു ലാസ്റ്റ് സീരിയൽ, അതൊക്കെ ഹ്യൂമറായിരുന്നു. ഇന്ദുമുഖി ചന്ദ്രവതി, സതിലീലാവതി, അപ്പൊ ഹ്യൂമറും സീരിയസും മിക്സ് ചെയ്തുകൊണ്ട് സീരിയലിലൊരു വിളയാട്ട സമയമായിരുന്നു. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ വീടുകളിലും ആക്സസ് ഉണ്ടായിരുന്നു. ഒരു നായകനായിട്ട് എനിക്ക് വീടുകളിൽ കയറിച്ചല്ല. ഇപ്പോഴും എന്നെ കാണുമ്പോൾ സിനിമ സീരിയൽ രണ്ടും ചേർത്താ പറയാം. അപ്പോൾ ഈ രണ്ടിലെന്ന് വെച്ചാൽ എനിക്ക് അമ്മമാരുടെ ഇടയിലും ആ ഒരു പ്രാധാന്യം കിട്ടിയുകൊണ്ട് ഇപ്പോഴും വയസ്സായ അമ്മമാർ അമ്പലത്തിൽ പോകുമ്പോൾ അവർ വന്നിട്ട് മോനെ ഞങ്ങൾ ഇന്നലെയും കൂടെ കണ്ടേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ ഇന്നലെയല്ല, ആക്ച്വലി ഞാനിപ്പോൾ 15 മുമ്പാണ്. പക്ഷെ ആ

0: വിഷമമകൻ കണ്ട ക്യാരക്ടർ ഇപ്പോഴും അവർ പറയും.
1: അതെ അതെ.
0: മറ്റേ പരിചയത്തിൽ ഇന്നയാൾ മോഹനട്ടൻ, മറ്റേ ഇതിനകത്ത് ഇന്നയാൾ, ഇന്നത്തെ അവർ പറയും. കാരണം അവർക്കതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. കാരണം അന്നത്തെ സീരിയലുകൾ നമ്മൾ മനസ്സിനെ പിടിച്ച് നിർത്തിയ സീരിയലുകളായിരുന്നു. ഇന്നത്തെ പോലെ മേക്കപ്പിൻ്റെ അതിപ്രസരങ്ങളോ കാര്യങ്ങളോ കഥകളോ

0: ദിവസം നമുക്ക്
1: അറിയില്ല.
0: ഇല്ല ഒരുപക്ഷെ ടെലികാസ്റ്റ് ചെയ്താലും നമ്മൾ കാണില്ല. സിനിമ നമ്മുടെ കാലശേഷവും നമ്മൾ മരിച്ചാലും അതിനുശേഷം കാലഘട്ടം എത്ര കഴിഞ്ഞാലും ഈ ഇത് എന്നും നമ്മുടെ മക്കൾ ഇപ്പോഴും നമ്മളുണ്ടെന്ന് തോന്നും. ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ വിട്ടുപോയവരുണ്ട്, പക്ഷെ ഇന്ന് നമ്മൾ അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നും. അത്രയും ലൈവാണ് എപ്പോഴും സിനിമ. അങ്ങനെ വീണ്ടും സിനിമയിലേക്ക് ഞാൻ തിരിച്ചു.
1: ഈ ഗുമസ്തനിലെ പോലീസ് വേഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മിക്കവാറും കിട്ടുന്ന വേഷങ്ങൾ ഈ പോലീസ് വേഷങ്ങളാണ്, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള വേഷം. അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു ഫീല്
0: ഉണ്ട്. ആക്ച്വലി ഇപ്പം വിളിക്കുന്നവർ പറയും ആ ചേട്ടാ പോലീസ് ഓഫീസറാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ആശകളിലായാലും ബേബി ഗേൾ ഇപ്പോൾ ചെയ്ത ഷൈഖബറിൻ്റെ പടം എല്ലാം പോലീസാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ടൈപ്പായി പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ച് ഞാൻ നോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ 100 പേര് വരെ ഉണ്ട്. കാരണം ഇപ്പം സിനിമയിൽ അവസരങ്ങൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഒരു പോലീസുകാരനായി ടൈപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പോലീസുകാരിൽ തന്നെ വ്യത്യസ്തത കണ്ടെത്തും. ഒരു പോലീസ് ഹ്യൂമറാണെങ്കിൽ വേറൊരു പോലീസ് സീരിയസ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ടെററായിട്ടുള്ള പോലീസ് ഓഫീസറായിരിക്കും. അപ്പം ഞാൻ തന്നെ അത് മാക്സിമം വരുന്ന സംഭവത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമം നടത്തും. പക്ഷെ എന്നാലും പോലീസ് മഫ്റ്റിയിലാന്ന് പറയും ചിലപ്പോൾ എന്നോട് പറയുന്നത്, ചേട്ടാ പോലീസാണ് പക്ഷെ ചേട്ടാ മഫ്റ്റിയിലാണെന്ന് പറയും. എന്താണെങ്കിലും പോലീസിനൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി പോലീസിൻ്റെ ബോഡി ലാംഗ്വേജിന് പറ്റിയ ഒരാളേ അല്ല, ഞാൻ കുറച്ച് ചബ്ബിയായിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, സിനിമകൾ കൊണ്ടായിരിക്കാം പോലീസ് വേഷങ്ങൾ എപ്പോഴും ഇപ്പോഴും വിളിക്കുന്നതെല്ലാം അടുത്തൊരു പോലീസ് റോളാണെന്ന് പറയും. അപ്പോൾ പറയുമ്പോൾ എനിക്ക് പൂർണ്ണ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. എനിക്ക് പോലീസ് വേഷം എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അതല്ലാതെയും ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്ത് മാറി തിരിച്ചും ഒക്കെ വരണം, എങ്കിലേ നമുക്ക് സിനിമയിലെ ഈ പറയുന്ന രീതിയിൽ ആളുകൾക്ക് ഇതും ചെയ്യുമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ.

0: അപ്പോൾ ഇനി ഞാൻ ചോദിക്കുകയാണ്, ഫിലിം, സീരിയൽ, മിമിക്രി അല്ലെങ്കിൽ സ്റ്റേജസ്, ഇതിൽ ബെസ്റ്റ് ചോയ്സ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക?
1: ഇത് മൂന്നും കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഇനിയുള്ള കാലം സിനിമ തന്നെയാണ് പ്രധാനം. ബാക്കിയെല്ലാം നമ്മൾ ആക്ച്വലി നമ്മളെല്ലാ മേഖലയിലും നമ്മുടേതായ ഒരു പേര്, ഒരു സിഗ്നേച്ചർ നമ്മൾ ഇട്ട് വന്നതാണ്. സിനിമയിൽ നമ്മൾ സിഗ്നേച്ചർ ഇപ്പോഴും ഇട്ടിട്ടില്ല. നമ്മൾ സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സീരിയലിൽ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. മിമിക്രിയിലെ എത്രയോ വേദികളും ഞാൻ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ എത്രയോ സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ക്യാരക്ടർ റോളുകൾ ഇപ്പോഴാണ് വന്നു തുടങ്ങുന്നത്. അപ്പം നമ്മളത് അതിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള ക്യാരക്ടേഴ്സ്, പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടാകും. ഒരു പോലീസ് ഓഫീസർ എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു പക്ഷേ അല്ലാതെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നു. ചിലപ്പോൾ നെഗറ്റീവ് റോൾസ് ആയിരിക്കാം, ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളെ കരിയറിൽ ഒരു വെയിറ്റിംഗ് ആണ് ആക്ച്വലി. സിനിമയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ്.
0: ദാസനോട് വിജയൻ പറയുന്നു,
1: അതെ അതെ പറയുന്നു, കാത്തിരിപ്പ്.
0: നമുക്ക് ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായി. അപ്പൊ അടുത്ത
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു പാട്ട് എന്ന് പറയുന്നത് ആകാശമായുള്ള.
0: ഓക്കെ, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: ചേട്ടൻ്റെ തുടക്ക കാലഘട്ടം മിമിക്രി ആയിരുന്നു. അന്നത്തെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കോമഡി കേട്ടാലും അത്യാവശ്യം ചിരിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് റിപ്ലൈ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിപ്പം ഈ പറയുന്നത് പോലെ എന്താണ് ഇല്ലം ഇല്ലത്തിൻ്റെ ഡോറ് തുറക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ മിമിക്രി കലാകാരന്മാർ കുറച്ചുകൂടെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം അവർക്കൊരു ചിരി കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം മീഡിയാസ്, നമ്മളുടെ ടി വി ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും യൂട്യൂബ് ചാനൽസുകളാണെങ്കിലും ഒക്കെ കോമഡി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം വളരെ അധികമാണ്. ഒരു പ്രാവശ്യം, അതായത് മിക്ക കോമഡി ഷോകളും, നമ്മൾ ഒരു സ്റ്റേജ് ഷോ ഒക്കെ ആണെങ്കിൽ ആളുകൾ മസിൽ പിടിച്ചിരിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒരു മാറ്റത്തിനെ കുറിച്ചൊക്കെ ഒരു പക്ഷേ ചേട്ടന് പറയാൻ പറ്റും.
1: അതെ അതെ, അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഒരു ആളുകളെ ചിരിപ്പിക്കാൻ പറ്റിയാൽ അത് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് ഞാനിപ്പോൾ കരുതുന്നത്. പണ്ട് അങ്ങനെയല്ല, നമ്മൾ സ്റ്റേജ് ഷോസിന് പോയി നിന്ന് നമ്മൾ കർട്ടൻ പൊങ്ങി ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ ചിരി തുടങ്ങാം, പിന്നെ ചിരി നിർത്തുന്ന അവസാനമാണ്. കാരണം നമുക്കിടയിൽ മൊബൈൽ ഫോണോ വിഷയങ്ങളോ ഇത് ഷൂട്ട് ചെയ്യാനോ ഒരു സ്റ്റില്ലെടുക്കാനോ ഒന്നുമില്ല. ഈ ഷോയിലെ പ്രോഗ്രാമിലെ കോമഡികൾ അടിച്ചു മാറ്റാൻ വേണ്ടി വേറെ ട്രൂപ്പുകാർ വന്ന് ഒളിഞ്ഞിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ സ്കിറ്റ് എടുക്കാൻ, ഇതിൻ്റെ കോമഡി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പറയുന്ന ആ ഇരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്നും മാറി നമ്മൾ മൊബൈലും സോഷ്യൽ മീഡിയയും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും എല്ലാം വന്ന സമയത്ത് എല്ലാം അഡ്വാൻസ്ഡ് ആണ്, ശരിയാണ്. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് സിനിമയിലായിക്കോട്ടെ സ്റ്റേജിലായിക്കോട്ടെ നമ്മൾ പറയുന്ന തമാശകളെല്ലാം കേട്ട് കഴിഞ്ഞു, ഇനി തമാശകളില്ല. അതായത് ഓരോരുത്തരും അവരവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഹ്യൂമറിലുള്ള അവരവരുടേതായ കഴിവുകൾ പലതരത്തിലായിട്ട് പലതും പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പുതുമയുള്ള കാര്യങ്ങളൊക്കെ അന്നന്ന് അപ്ഡേറ്റഡ് ആയതുകൊണ്ട് ഒരു തമാശ പറഞ്ഞ് ചിരിപ്പിക്കാനൊരു ഒരു സ്കിറ്റോ ഒരു സിനിമയിലോ ഒരു തമാശയുടെ സീക്വൻസോ ഉണ്ടാക്കാൻ വലിയ പാടാണ്.
0: നെഗറ്റീവ് കോമഡീസ് ആണ്
1: കോമഡി അത് വരുന്നത്. പിന്നെ നമ്മൾ അത് മാത്രമല്ല, നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഈ പറയുന്ന രീതിയിൽ അത്രയും സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ പോകുന്നത് ചെറിയ കാര്യങ്ങൾക്കൊന്നും ചിരി വരില്ല. കാരണം കുടുംബ ബന്ധങ്ങളിലുള്ള പിരിമുറുക്കങ്ങൾ ഒരുപാട് ഉള്ള സമയത്താണ് പോകുന്നത്. പണ്ട് എൻ്റെ ആദ്യകാല സിനിമകൾ മ്യൂസിക് സെക്ഷൻ 500ഉം ഇപ്പം കളമശ്ശേരി കല്യാണമൊക്കെ കെ എൽ സോ 94 എറണാകുളം സിനിമയൊക്കെ വൻ ഹീറ്റാണ്. പക്ഷേ ആ അതിലെ ഹ്യൂമറുകൾ ഇന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇതെന്തെങ്ങനെ ക്ലീഷയാണല്ലോ എന്തൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെ ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ആ ഹ്യൂമർ അന്ന് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് 101 ദിവസം ഓടിയ സിനിമയാണ് മിമിക്സ് ആക്ഷൻ 500. അതായത് 100-ൽ പെടുന്ന ദിവസങ്ങൾ ഓടുന്ന സിനിമകളിലെ ഹ്യൂമറുകൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല, മനസ്സിലായല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ നിന്ന് വന്നിട്ട് നമുക്കിപ്പോൾ ഒരാൾ ചിരിച്ചാൽ അല്ലെങ്കിൽ ഒരു 10 പേരെ ചിരിപ്പിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും വലിയ കരയിപ്പിക്കാൻ നമുക്കൊരു പരിധി വരെ പറ്റാം. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടിയുടെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയോ കണ്ടാൽ നമ്മളറിയാതെ കണ്ണെന്നറിയും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം പെറ്റ്സിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മൾ കരഞ്ഞു പോകും. ഒരു ചിരിക്കണമെങ്കിൽ നമ്മൾ അതിനുമാത്രമുള്ള സ്ട്രെയിൻ എടുത്ത് 10 എണ്ണത്തിൽ 1 എണ്ണമൊക്കെയാണ് സക്സസ് ആവുന്നത്.
0: എഫേർട്ട് എടുക്കണം. ഓക്കെ.

0: അപ്പോൾ നമ്മൾ ഏകദേശം വൈൻഡപ്പിലേക്ക് അടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഓണത്തിന് പുതിയ റീൽസ് ഒക്കെ റെഡിയാക്കി. നിങ്ങളുടെ റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെയിറ്റിംഗ് ആണ് പലരും.
1: റീൽസ് എന്ന് പറയുന്ന മക്കള് അവർക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിന് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് എന്നാൽ ഒരു റീൽസ് ചെയ്താലോ എന്ന് പറയുമ്പോൾ മൂന്ന് പേരും ഒത്തു വരണം. അവരുടെ മൂഡും മക്കളുടെ മൂഡും എല്ലാം കറക്റ്റ് ആണല്ലോ.

0: കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവർ ആ പെർഫെക്ഷൻ നോക്കിയിട്ട് അവർ ചെയ്യുള്ളൂ. അതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പ്രത്യേകത. അപ്പോൾ രണ്ട് മക്കളും ഈ പറയുന്ന രീതിയിൽ അവരത് പെർഫെക്റ്റ് ആക്കിയിട്ട് അവർ പോകും, പ്രത്യേകിച്ച് മൂത്ത ആള്. അപ്പോൾ അവർ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഭാഗമാകുന്നേ ഉള്ളൂ. ആക്ച്വലി എനിക്കതിൽ റോളില്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും ചെറിയ റോൾ അവർ എനിക്ക് തരും. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് അവർ ആ ചെറിയ റോൾ എനിക്ക് തരുന്നത്. എന്റെ പേജിലൂടെ വേണം ഇത്
1: പുറത്തു പോവാൻ.
0: അപ്പൊ അവര് എനിക്കൊരു ചെറിയ റോള് തരാം. അപ്പൊ അതിന്റെ അടിയിൽ കമന്റുകൾ കാണാം. അപ്പൊ പലരും ഇപ്പൊ എന്നെ കാണുമ്പോൾ ചോദിക്കും റീൽസ് എന്തായിരുന്നു. ഞാൻ 200+ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ റീൽസ് ഗംഭീരമായി മക്കളുടെ കൂടെയുള്ളതെന്നേ പറയുള്ളൂ ഇപ്പോഴും. അതാണ് പുതിയ ജനറേഷൻ എന്ന് പറയുന്നത്. അതായത് അവർക്ക് അതൊന്നും അല്ല കാര്യം, ഈ സോഷ്യൽ മീഡിയയിലുള്ളതാണ് വിഷയം. അപ്പൊ അവരെന്നെ പറയുന്ന സമയത്ത് എനിക്ക് സന്തോഷം തോന്നുന്നു. അപ്പൊ അതിനകത്തുള്ള കമന്റ്സിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, അച്ഛൻ കണ്ടുപിടിക്കുക അഭിനയം എന്താണെന്ന് മക്കളുടെ. അങ്ങനെ അങ്ങനൊരു കമന്റാണ്. പിന്നെയുള്ള കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കള് പൊളിച്ചു, അച്ഛൻ പോരാ, ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. ഇതാണ് ആക്ച്വലി അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ആക്ച്വലി പുറകോട്ട് നിൽക്കുന്നത് അവർക്കുള്ള സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മളെന്നും മക്കളെ നന്നായി കാണാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള മെയിൻ റോൾ എനിക്ക് വേണം, ഞാനാണ് സിനിമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഇന്നും അവരെ പുറകോട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പെർഫോമൻസിൽ ഒരു അവരുടെ അത്ര പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഈ ജനറേഷനിൽ ആർക്കും പിള്ളേരെ പിടിക്കാൻ വലിയ പാടാണ്. അവരെല്ലാം മൈന്യൂട്ട് കാര്യങ്ങൾ ഇതിയിടണം. ഒരു ടേക്ക് ശരിയായില്ലെങ്കിൽ എത്ര ശരിയാവുന്നോ അത്രയും അവരെടുക്കും. പക്ഷെ സെക്കൻഡ്സ് കൊണ്ട് അവർ പഠിക്കും, നമുക്കത് പഠിക്കാൻ കിട്ടില്ല. അപ്പൊ നമ്മളെ പഴയ ക്ലാസ്സല്ലേ, പക്ഷെ നമ്മൾ അവരുടെ കൂടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തും. അതാണ് ഇന്നും ഞാൻ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. ഇപ്പൊ 30 വർഷം കഴിയുമ്പോൾ പുതിയ ജനറേഷൻ്റെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അന്നത്തെ കാലഘട്ടങ്ങളിൽ ആ ജനറേഷൻ്റെ കൂടെ.
1: അപ്പോൾ നമ്മളെന്തായാലും ഓണം സ്പെഷ്യൽ റീല് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ഒരു പാട്ട് കൂടെ കേൾക്കാം.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കരയാതെ കണ്ണുറങ്ങുക, മഴവിൽ കൊടിയാൽ എന്ന് പറയുന്ന അനുകൂലമൊക്കെ ആയിട്ട് ശരത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: ചേട്ടാ,
1: ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ നടൻ ഷാജു ശ്രീധരമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടത്.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. യഥാർത്ഥത്തിൽ എന്താണ് സന്ധിവാതം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? യഥാസമയം ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമായി തന്നെ ചോദിച്ചോട്ടെ, എന്താണ് സന്ധിവാദം?
2: സന്ധിവാദം എന്ന് പറയുന്നത് ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. സന്ധികൾ എന്ന് പറയുന്നത്

0: ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ കൈയിലെയോ കൈകാലുകളെയോ മുട്ടുകൾ, പിന്നെ അത് മാത്രമല്ല സ്പൈനിലെ കഴുത്ത്, ലോ ബാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അസ്ഥികൾ കൂടുന്ന ഇടത്തെയാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നീർവീഴ്ച, നീരും വീക്കവും, അതിനെയാണ് സന്ധിവാദം എന്ന് പറയുന്നത്. 100-ൽ പരം സന്ധിവാദമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കാരണങ്ങൾ എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ജനറ്റിക്സ് ആണ്. നമുക്ക് ജനതികമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ചിലവരിലുണ്ടാവാം. അപ്പം അങ്ങനെ ഉള്ളവർക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോഴാണ് ഇൻഫെക്ഷൻ രീതിയിലോ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദം, അപ്പോൾ അതെന്ന് പറയുന്ന ആമവാദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഉദാഹരണം മാത്രമാണ്. അതിലൊരു പലതരത്തിലുള്ള വാദങ്ങളിൽ ഒന്നാണ് ആമവാദം. അപ്പോൾ അത് ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ജനറ്റിക് ഡിഫെക്റ്റ്. അപ്പോൾ അതിലെന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ, വെളിയിൽ നിന്നുള്ള ബാഹ്യമായ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പിന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പോൾ അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അപ്പം EBV വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചില പെരിയോഡോണ്ടൈറ്റിസ് അതായത് പല്ലുകളിലെ ഇൻഫെക്ഷൻ, പല്ലുകളിൽ ഒരുതരം ബാക്ടീരിയ ഉണ്ട് പോർഫോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറഞ്ഞ്, ആ ബാക്ടീരിയ ആകാം. അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻസ് ഉണ്ടാക്കും, ബോഡിയിൽ ആൻറ്റിജൻസ് ഉണ്ടാക്കി അതിനെ എതിരായിട്ട് പ്രതിരോധ ശക്തി ഉത്ഭവപ്പെടുകയും അത് ആ പ്രതിരോധ ശക്തി ആണ് ഈ സന്ധിവാദം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പത്തോജനസിസ്.
1: മാഡം, ഈ സന്ധിവാദം ഏതെല്ലാം തരത്തിലാണ് നമ്മളിൽ അനുഭവപ്പെടുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: സന്ധിവാദം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി വാദം, പിന്നെ അതായത് നീര് കൂടുതലുള്ള വാദവും, രണ്ടാമത് പറയുന്നത് തേയ്മാനം കൂടുതലും നീര് കുറവുമായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിൽ മെയിനായിട്ടും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വാദമാണ്. അപ്പോൾ അതിനകത്തും ചെറിയ രീതിയിൽ നീർവീഴ്ച വരാം, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നീർവീഴ്ച വരാം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ദ്രവിച്ചു പോവുകയും, തരണാസ്ഥി ദ്രവിച്ചു പോവുകയും, അത് മാത്രമല്ല കുറച്ച് രീതിയിൽ നീർവീഴ്ചയും സംഭവിക്കാം. ഇത് മാത്രം അത് കൂടാതെ ഉള്ളതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ആമവാദം, സ്പോണ്ടൈലോ ആർത്രോപതി. സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് ഉദ്ദേശിക്കുന്ന സ്പൈനിലെ ജോയിൻസ്, സ്പൈനിലെ കഴുത്തുകൊട്ട് താഴെ വരെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വാദം ബാധിക്കാവുന്നതാണ്. അത് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി പെറിഫറൽ ജോയിൻസിനെ ബാധിക്കുക, കയ്യിലെ കാലുകൾ അങ്ങനെ ബാധിക്കുമ്പോൾ അതിനെ സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് പറയും. പിന്നെ ഉള്ളത് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സോറിയാസിസ് ഉള്ളവർക്ക് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും സോറിയാസിസ് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാട്ടിക് വാദം ഉത്ഭവപ്പെടുന്നത്. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആദ്യം വാദം പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുമായിരിക്കും ഈ സ്കിന്നിലെ പാടുകൾ പോലെ, സോറിയാസിസ് പോലെ വരാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആർത്രൈറ്റിസ്. അത് പിന്നെ ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ. ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ SLE, സ്ക്ലിറോഡെർമ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്.
1: മാഡം, ഈ സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
0: ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നേരത്തെ മനസ്സിലാക്കുകയും അതിന് രീതിയിലുള്ള ഒരു രോഗനിർണയം ചെയ്യുകയും, ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ചെയ്യുകയും, ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻ്റ് വൈകല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഈ ജോയിൻസ് മാത്രമല്ല ബാധിക്കപ്പെടുന്നത് ഈ വാദങ്ങളിൽ, ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നേരത്തെ ഈ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ, അതായത് ജോയിൻറ്റിലെ നീര് വീഴ്ച, ഈ ജോയിൻറ്റിലെ നീർവീഴ്ച, വീക്കം, വേദന, അവിടെ നീരായിട്ട് പൊങ്ങി വരിക, അത് ചുവപ്പ് നിറമുണ്ടാവുക, തൊടുമ്പോൾ ഒരു വാംത്ത് ഫീൽ ചെയ്യുക, തൊടുമ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കാം, സൈനോവൈറ്റിസ് ആയിരിക്കാം. കാർട്ടിലേജിൻ്റെ ചുറ്റും ഈ ജോയിൻറ്റിനകത്ത് ബോണും കാർട്ടിലേജും കൂടാതെ ഉള്ള ഒരു, അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈനോവിയം എന്ന് പറയുന്നത്. അപ്പോൾ സൈനോവിയത്തിൽ അത് തന്നെ ഇൻഫ്ലെയിംഡ് ആവാം, അതിനെ സൈനോവൈറ്റിസ് എന്നും പറയാം. അപ്പോൾ സൈനോവൈറ്റിസ് കൊണ്ടായിരിക്കാം, ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടായിരിക്കാം, ഇതൊക്കെ കൊണ്ട് നീർവീഴ്ച ഉണ്ടാവും. അപ്പോൾ ജോയിൻസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കൈകാലുകൾ നല്ല വീങ്ങിയിരിക്കുന്നു, കൈയിലായിരിക്കും, കാലിലായിരിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ബാക്കി ഓർഗൻസിനെയും ചിലപ്പോൾ എഫക്റ്റ് ആവുന്നതാണ്.

0: അപ്പോൾ ചില അത് ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്, എസ് എൽ ഇ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ചർമ്മത്തിനെ ബാധിക്കാവുന്നതാണ്, ഫേസിലെ റാഷ് പോലെ വരാം, ദേഹത്ത് മുഴുവൻ റാഷ് പോലെ വരാം, ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് വെയിലടിക്കുമ്പോൾ സ്കിന്ന് വേദനിക്കുക അല്ലെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുക, അപ്പോൾ അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഹെയർ ലോസ്, വായിലെ പുണ്ണ്, വ്രണങ്ങൾ, അപ്പോൾ ഇതെല്ലാം എസ് എൽ ഇ പോലത്തെ അസുഖങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻസ് മാത്രമല്ല സ്കിന്നും ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള വാദമാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസൊക്കെ മുറുകിയിരിക്കും, നിവർക്കാൻ പറ്റുകയില്ല എന്ന് മിക്ക ആൾക്കാരും പറയും. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും, 30 മിനിറ്റ് എടുത്താലേ അതൊക്കെ കൈകാലുകളൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കൂ. അപ്പോൾ അത് നീര് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, രാത്രി മുഴുവൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നീര് നല്ല അടിഞ്ഞ് കൂടും. കാരണം നമ്മൾ രാത്രി നല്ല ഉറങ്ങുകയാണല്ലോ, ജോയിൻസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നീരിങ്ങനെ കൂടി നിൽക്കും. ഇപ്പോൾ നീര് കൂടി നിന്നിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റി, ജോയിൻ്റൊക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നീര് കുറച്ച് കുറച്ച് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വേദനയും കുറയും, പിന്നെ അതുപോലെ തന്നെ സ്വെല്ലിങ്ങും കുറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് മെയിനായിട്ടും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിരിമുറുക്കം, നിവർക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ.
1: മാഡം, സന്ധിവാദം ഇന്ന് ഏത് പ്രായക്കാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്?
0: ലോകത്തിലെ നമ്മുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, രോഗ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അസുഖങ്ങൾ കൂടുന്നുണ്ട്. അത് ഈ അസുഖങ്ങളെല്ലാം തന്നെ മിക്ക അസുഖങ്ങളും, ഓട്ടോമ്യൂൺ അസുഖങ്ങളും, ഈ മധ്യവയസ്കർ അതുപോലെ ചെറിയ പ്രായക്കാരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും ഫീമെയിൽസിലാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങളും എസ് എൽ ഇ പോലുള്ള ആർത്രൈറ്റിസും ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഹോർമോണിൻ്റെ വ്യത്യാസം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ യങ് ആയിട്ടുള്ളപ്പോൾ ഹോർമോണിൻ്റെ ലെവലും ഒക്കെ കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ടുമായിരിക്കാം കാരണം. പിന്നെ പണ്ട് മുതൽക്കേ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് രോഗലക്ഷണങ്ങൾ വെച്ച് അത് കണ്ടുപിടിക്കാതെ പോകുന്നതും ആയിരിക്കാം ഒരു കാരണം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം, ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടായ വാദമാണെന്നും വാദം ടെസ്റ്റ് ചെയ്യണം എന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നും ഒക്കെ ഉള്ളൊരു ഭൂരിപക്ഷം, ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി അറിയാത്തതുള്ളൂ. അപ്പോൾ ബാക്കി കുറേയധികം ആൾക്കാർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർ ഡോക്ടറിനടുത്ത് ചെല്ലുന്നത്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലിയിലുള്ള മാറ്റം സന്ധിവാദത്തിന് ഒരു കാരണമാകുമോ എന്നുള്ളതാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ചില തരത്തിലുള്ള വാദം, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരുന്നതാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഇപ്പോൾ മദ്യപാനം കൂടുതലുള്ളവർ, ബിയർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, അപ്പോൾ അതൊക്കെ യൂറിക് ആസിഡ്, പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അപ്പോൾ അതൊക്കെ തന്നെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെൽ ഫിഷ്, കടൽ മത്സ്യം, ഇതൊക്കെ ആണ് പറയപ്പെടുന്ന റീസൺസ്. അതല്ലാതെ അങ്ങനെ അധികം ഒരു ഡയറ്ററി ആയിട്ടുള്ളൊരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണ്. പിന്നെ അമിതവണ്ണം കാരണം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ, ഭാരം താങ്ങാൻ പറ്റാതെ കാൽമുട്ടുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് കാരണം ഈ തേയ്മാനവാദം കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മ ഒബീസിറ്റി, പിന്നെ ജോലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം ജോലി ചെയ്യാതെ ഒരേ ഇടത്ത് ഇരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മസിൽ നിന്നുള്ള സ്ട്രെങ്ത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിലുള്ള സ്ട്രെങ്ത് പോകും. അപ്പോൾ ഒരു ജോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബോണും കാർട്ടിലേജും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും മാത്രമല്ല, ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മസിലും, ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന മസിൽ. അപ്പോൾ മസിൽ വീക്കാണെങ്കിലും ഇതുപോലെ ജോയിൻറ്റ് പെയിനും മറ്റും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റും ചെയ്യേണ്ടതുമാണ്. അപ്പം അതും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്.
1: മാഡം, അതുപോലെ തന്നെ ഈ സന്ധിവാദം ഉള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: സന്ധിവാദം ഉള്ള ആളുണ്ടെങ്കിൽ, അത് മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, അധികം ക്രൗഡ് ഉള്ള അടുത്ത് പോവാതിരിക്കുക, ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, മരുന്ന് കഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ഫോളോ അപ്പ് വയ്ക്കുക, ഇതാണ് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ജോയിൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ലങ്സിനെ ബാധിച്ച് ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം, ബേസ് ലൈൻ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് ഒരു മൾട്ടി ഒരു ഓർഗൻ ഒരു അസസ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ നമ്മൾ മറ്റ് ഓർഗൻസിനെയൊക്കെ കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ബി പി നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോളും നോക്കണം, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും യോഗ എക്സസൈസ് ഇതൊക്കെ പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് നല്ല രീതിയിലുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചില ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് നല്ല അവർക്ക് മറ്റുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ക്രോണിക് അസുഖമുള്ളവർക്ക് ഒരു ചെറിയ മൂഡ് കുറവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അത് കണക്കിലെടുത്ത് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരെ പോലെയും നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻ്റൽ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, അതും ഒന്ന് ഓവർലുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് കൂടെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: മാഡം, അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ സന്ധിവാദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ?
0: ഭേദമാക്കാവുന്നതിനെക്കാട്ടിലും നമുക്ക് അതിലുപരി അത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ഒരു അസുഖം തന്നെ ഓരോ ആൾക്കാർക്കും വ്യത്യാസമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ എസ് എൽ ഇ എന്ന് പറയുന്ന അസുഖം ചിലവരിൽ അത് ബ്ലഡിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ഹാർട്ടിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ചിലവരിൽ അവർ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അസുഖം കൂടുതലുള്ളവർക്ക് നല്ല കൂടിയ ട്രീറ്റ്മെൻറ്റും അത് ഇല്ലാത്തവർ കുറച്ച് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റും, മൈൽഡ് ഡിസീസിന് കുറച്ച് കുറഞ്ഞ. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ ഭേദപ്പെടുത്താൻ എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. പൂർണ്ണമായി ഭേദപ്പെടുത്താം എന്ന് പറയാൻ പറ്റില്ല, കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ്. അപ്പോൾ അത് ഈ ഇൻഫെക്ഷൻസും അതുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ, പക്ഷെ നല്ല രീതിയിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം വിത്ത് മെഡിസിൻസ്.
1: സന്ധിവാദത്തിൻ്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
4: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടി കണ്ടീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
5: LIC ഹർ പൽ ആപ്കേ സാത്ത്.
6: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആശ്ചര്യ ചൂടാമണി എന്ന നാടകത്തിനു വേണ്ടി രേണുക പാടിയത്.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: അടുത്ത ഗാനം ബാലചന്ദ്രനും ശ്രീപ്രിയയും പാടിയത്, ചിത്രം 1000 ചെപ്പുകൊണ്ടമ്മാനം.

0: നാടക ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ ചിത്ര ബി നായരുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ ബിസ്മിത പി എസുമായുള്ള അഭിമുഖം. 8:00 സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേഷ്ഠ പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആവണി പൊന്നൂഞ്ഞാൽ. വൈക്കം വിജയലക്ഷ്മി പങ്കെടുക്കുന്ന പരിപാടി. 10:30 ഇസൈ തെൻഡ്രിൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4 മണിക്ക് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ സുമേഷ് കൂട്ടികളുമായി അഭിമുഖം. 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 കാർഷിക ജീവനം. സേനാപതിയിലെ കർഷകനായ ശ്രീ ബേബി പുൽപ്പറമ്പിലുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യ ഗീതികൾ ലളിതഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആവണി പൊന്നൂഞ്ഞാൽ. എം എസ് മാധവിക്കുട്ടി IAS പങ്കെടുക്കുന്നു. 10:30 ഹൃദയരാഗങ്ങൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി.
1: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും

0: സവിശേഷമായ സംയോജനം,
1: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
2: LIC ഹർ പൽ ആപ്കെ സാത്ത്.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിന്റ് എത്രയാണ്? ഒരു വസ്തുവിൻ്റെ ട്രിപ്പിൾ പോയിന്റ് എന്നാൽ തന്നിരിക്കുന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ആ വസ്തുവിന് സ്ഥിതി ചെയ്യാനുള്ള കഴിവാണ്. 0°C ആണ് ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിന്റ്. ഒരിക്കൽ കൂടി പറയാം, ഒരു വസ്തുവിൻ്റെ ട്രിപ്പിൾ പോയിന്റ് എന്നാൽ തന്നിരിക്കുന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ആ വസ്തുവിന് സ്ഥിതി ചെയ്യാനുള്ള കഴിവാണ്. 0°C ആണ് ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിന്റ്.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറും പരിസര പ്രദേശങ്ങളും പൊതുവെ മേഘാവൃതമായിരുന്നു. നേരിയ മഴയ്ക്കോ ഇടിമിന്നലിനോ സാധ്യതയുണ്ട്. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 37.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ കുമാരി ഐശ്വര്യ വി ആണ്. നമസ്കാരം ഐശ്വര്യ.
1: നമസ്കാരം.
0: ഇപ്പൊ നമ്മുടെ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ധാരാളമായി അവലംബിച്ച് കാണുന്നുണ്ട്. ഈ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ കൃഷിക്ക് നമുക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. അതനുസരിച്ച് വിളവും വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നൂതന സാങ്കേതിക വിദ്യയാണല്ലോ ഈ ഹൈഡ്രോജെല്ലുകൾ. നമ്മുടെ കേരളത്തിൽ ഈ ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം കുറവാണെങ്കിലും ഇന്ത്യയിലത് ഒരുപാട് കർഷകർ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഹൈഡ്രോജെല്ലുകൾ എന്നതിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ?
1: വെള്ളം വലിയ അളവിൽ ആഗിരണം ചെയ്ത് നിലനിർത്തുവാൻ കഴിവുള്ള, എന്നാൽ കാണാൻ ജെല്ല് പോലിരിക്കുന്ന ഒരു വസ്തുവാണ് ഹൈഡ്രോജെല്ലുകൾ. ഹൈഡ്രോഫിലിക് ഗ്രൂപ്പുകളുടെ ഒരു 3D പോളിമർ ശൃംഖലയാണിവ.

അടങ്ങിയിട്ടുള്ള കാർബോക്സിൽ, ഹൈഡ്രോക്സിൽ, അമൈഡ് തുടങ്ങിയ ഹൈഡ്രോഫിലിക് ഗ്രൂപ്പുകളാണ് വെള്ളം ആഗിരണം ചെയ്യുവാനുള്ള കഴിവ് നൽകുന്നത്. ഹൈഡ്രോജെല്ലുകൾ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ ജലസേചനത്തിലൂടെയോ മണ്ണിലൂടെയോ മറ്റും ലഭിക്കുന്ന വെള്ളം ആഗിരണം ചെയ്ത് സൂക്ഷിക്കുകയും മണ്ണുണങ്ങുമ്പോൾ ക്രമേണ

0: നാച്ചുറൽ ഹൈഡ്രോജെല്ലുകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് സ്റ്റാർച്ച്, സെല്ലുലോസ്, അഗർ, ലിഗ്നിൻ എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഇവ മണ്ണിൽ വളരെ വേഗം വിഘടിച്ചു പോകുകയും അതുകൊണ്ട് തന്നെ നമുക്ക് തുടർച്ചയായുള്ള ഉപയോഗം ആവശ്യമായി വരും. സിന്തറ്റിക് ഹൈഡ്രോജെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് അക്രിലിമൈഡ്, അക്രിലിക് ആസിഡ്, സോഡിയം അക്രിലേറ്റ്, വിനൈൽ ആൽക്കഹോൾ തുടങ്ങിയ വെച്ചാണ്. ഇപ്പം നാച്ചുറൽ ഹൈഡ്രോജെല്ലുകളെ വെച്ച് നോക്കുമ്പോൾ ഇവ വളരെ പതുക്കെ മാത്രമേ മണ്ണിൽ വിഘടിക്കുകയുള്ളൂ.
1: ഇപ്പൊ ഐശ്വര്യ പറഞ്ഞല്ലോ, നമുക്ക് ചെടിക്ക് ജലലഭ്യത ഹൈഡ്രോജെല്ലുകൾ വഴി ലഭിക്കുന്നതാണെന്ന്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഉപയോഗങ്ങൾ ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടോ?
0: ഹൈഡ്രോജെല്ലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഉദാഹരണത്തിനായി, ചെടികളുടെ വിളവ് വർദ്ധിക്കുന്നു, മണ്ണിലെ സൂക്ഷ്മാണുക്കളെ സംരക്ഷിക്കുന്നതായി കാണുന്നു, മണ്ണിൽ നമ്മൾ നൽകുന്ന വളങ്ങൾ മറ്റും ഇവ നിയന്ത്രിതമായി ചെടികൾക്ക് നൽകുന്ന മൂലം സാധാരണ പോലെ നഷ്ടപ്പെട്ടു പോകുന്നില്ല.
1: അപ്പോൾ നമ്മൾ സാധാരണ ജലം നൽകുന്നതിന് പകരം ഈ ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മണ്ണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ?
0: മണ്ണിൽ ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മണ്ണിന്റെ രാസ സ്വഭാവങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. pH, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നിവയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ മണ്ണിന്റെ ഭൗതിക ഗുണങ്ങളിൽ ഹൈഡ്രോജെൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹൈഡ്രോജെൽ മണ്ണിൽ ചേർക്കുമ്പോൾ മണ്ണിലെ സുഷിരങ്ങളുടെ അളവ് വർദ്ധിക്കുകയും അതുവഴി വേരുകൾക്ക് വായുസഞ്ചാരം മെച്ചപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം ഹൈഡ്രോജെൽ വെള്ളം ആഗിരണം ചെയ്ത് മണ്ണിൽ സംഭരിക്കുന്നതിനാൽ ഈർപ്പം വേഗത്തിൽ ബാഷ്പീകരിച്ച് നഷ്ടപ്പെടുന്നത് കുറയുന്നു.
1: ജലം ചെടിക്ക് ലഭ്യമാക്കുന്നത് പോലെ ഈ ഹൈഡ്രോജെൽ ഉപയോഗിച്ച് കീടനാശിനികളും നിയന്ത്രിതമായി മണ്ണിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ?
0: തീർച്ചയായിട്ടും സാധിക്കും. സാധാരണയായി നമ്മൾ രാസവളങ്ങൾ മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ അതിലെ പോഷകങ്ങൾ പെട്ടെന്ന് മണ്ണിലേക്ക് എത്തുന്നു. എന്നാൽ ചെടിക്ക് ആവശ്യമുള്ള സമയത്തും അളവിലും മാത്രമേ ഈ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലീച്ചിംഗ് വഴി ഒഴുക്കിലൂടെയും മറ്റും നഷ്ടപ്പെടുന്നു. ഇത് വളത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുന്നതിനോടൊപ്പം കർഷകന്റെ ചെലവ് വർദ്ധിപ്പിക്കുകയും ഒരു പരിധിവരെ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഹൈഡ്രോജെല്ലുകളുടെ പ്രസക്തി. ഹൈഡ്രോജെല്ലിനെ ഒരു നിയന്ത്രിത പോഷക വിതരണ സംവിധാനമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതായത്, ഹൈഡ്രോജെല്ലുകളെ നമുക്ക് വളങ്ങളും കീടനാശിനികളും അടങ്ങുന്ന ഒരു കാരിയറായി ഉപയോഗിക്കാം. അതിനായി രാസവളത്തിലെ പോഷകങ്ങളെ ഹൈഡ്രോജൽ ഘടനയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തുകയോ വളത്തിന്റെ തരികൾക്ക് ഹൈഡ്രോജൽ കോട്ടിംഗ് നൽകുകയോ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. മണ്ണിൽ പ്രയോഗിച്ചതിനു ശേഷം ഹൈഡ്രോജൽ വെള്ളം ആഗിരണം ചെയ്ത് വീർക്കുകയും അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പോഷകങ്ങളെ ക്രമേണ പുറത്തുവിടുകയും ചെയ്യുന്നു. അതായത്, ഒരേ സമയം വലിയ അളവിൽ പോഷകങ്ങൾ മണ്ണിലേക്ക് എത്തുന്നതിന് പകരം ചെടിയുടെ ആവശ്യത്തിനനുസരിച്ച് പോഷകങ്ങൾ ലഭിക്കുന്നു. ഇതുവഴി വളത്തിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കാനും ലീച്ചിംഗ്, ബാഷ്പീകരണം തുടങ്ങിയ വഴികളിലൂടെ പോഷകനഷ്ടം കുറയ്ക്കുകയും ചെയ്യാം. അതിനാൽ വെള്ളവും പോഷകവും ഒരേ സമയം സംരക്ഷിച്ച് ചെടിക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ ലഭ്യമാക്കുന്ന ഒരു സ്മാർട്ട് സാങ്കേതിക വിദ്യയായി നമുക്ക് ഹൈഡ്രോജെല്ലിനെ കാണാം.
1: നൂതന കാർഷിക രംഗത്ത് ഹൈഡ്രോജെല്ലുകളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും?
0: ഇന്നത്തെ കൃഷി കൂടുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിതമാണല്ലോ. ഹൈഡ്രോജെല്ലുകളെ സ്മാർട്ട് സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ചുള്ള പുതിയ സാധ്യതകൾ ഇപ്പോൾ വികസിപ്പിച്ചു വരുന്നുണ്ട്. ഇതിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് സ്മാർട്ട് ഹൈഡ്രോജെല്ലുകൾ. അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലുള്ള രാത്രികാലങ്ങളിൽ വായുവിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്ത് സംഭരിക്കാൻ ഇത്തരം ഹൈഡ്രോജെല്ലുകൾക്ക് കഴിയും. പകൽ സമയത്ത് താപനില ഉയരുകയോ മണ്ണിൽ ഈർപ്പം കുറയുകയോ ചെയ്യുമ്പോൾ സംഭരിച്ച ജലം സ്വയം പുറത്തുവിടാനും ഇവയ്ക്ക് കഴിയും. അതായത്, ചെടിയുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ലഭ്യമാകുന്ന ഒരു സ്മാർട്ട് ജലസംഭരണിയായി ഹൈഡ്രോജെല്ലുകൾ പ്രവർത്തിക്കുന്നു. മറ്റൊരു പ്രധാന മുന്നേറ്റമാണ് ഹൈഡ്രോജൽ അധിഷ്ഠിത ബയോസെൻസറുകൾ. വിളകളുടെ ഉപരിതലത്തിൽ നേരിട്ട് പരിശോധന നടത്തി കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ, രോഗാണുക്കൾ, മറ്റ് മലിനീകരണ വസ്തുക്കൾ എന്നിവ വളരെ വേഗത്തിൽ കണ്ടെത്താൻ ഇത്തരം സെൻസറുകൾക്ക് കഴിയും. അവയെ പോർട്ടബിൾ ഉപകരണങ്ങളുമായും സ്മാർട്ട് ഫോണുകളുമായി ബന്ധിപ്പിക്കാനും സാധിക്കും. അതുവഴി കൃഷിയിടത്തിൽ വെച്ചു തന്നെ വിളകളുടെ അവസ്ഥ തത്സമയം മനസ്സിലാക്കാനും ആവശ്യമായ തീരുമാനങ്ങളെടുക്കുവാനും കർഷകന് കഴിയും. ഇങ്ങനെ നോക്കുമ്പോൾ സ്മാർട്ട് ഹൈഡ്രോജെല്ലുകൾ ജലസേചനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും തൊഴിലാളികളുടെ ആവശ്യകതയും കൃഷിച്ചെലവ് കുറയ്ക്കുന്നതിനും വിള പരിപാലനം കൂടുതൽ കൃത്യതയുള്ളതാക്കുന്നതിനും സഹായിക്കും. അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സുസ്ഥിരവും കാലാവസ്ഥാ പ്രതിരോധശേഷിയുമുള്ള കൃഷിരീതികൾ വികസിപ്പിക്കുന്നതിനും ഹൈഡ്രോജെല്ലുകൾക്ക് വലിയ പങ്കുവഹിക്കും.

0: ക്കാനാകും.
1: അപ്പോൾ ഒരു കർഷകൻ ഹൈഡ്രോജൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഹൈഡ്രോജൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ കാർഷിക ആവശ്യത്തിനായി നിർമ്മിച്ച ഗുണമേന്മയുള്ള ഹൈഡ്രോജല്ലുകൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. രണ്ടാമതായി അളവ് വളരെ പ്രധാനമാണ്. കൂടുതൽ ഹൈഡ്രോജൽ ചേർത്താൽ കൂടുതൽ വെള്ളം ലഭിക്കുമെന്നുള്ള ധാരണ ശരിയല്ല. അമിതമായ അളവിൽ ഉപയോഗിച്ചാൽ മണ്ണിൽ വെള്ളം കൂടുതലായി നിലനിൽക്കുകയും വായുസഞ്ചാരം കുറയുകയും വേരുകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം. മണ്ണിന്റെ ഘടനയാണ് മറ്റൊന്ന്. മണൽ കൂടുതലുള്ളതും വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുന്നതുമായ മണ്ണിലാണ് ഹൈഡ്രോജൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. കളിമണ്ണ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് പ്രതീക്ഷിച്ച ഫലം ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. മറ്റൊരു പ്രധാന കാര്യം ജലത്തിന്റെ ഗുണനിലവാരമാണ്. ജലത്തിലെ ലവണങ്ങളുടെ അളവ് കൂടുതലാണെങ്കിൽ പല ഹൈഡ്രോജല്ലുകളുടെയും വെള്ളം ആഗിരണം ചെയ്ത് വീർക്കുവാനുള്ള ശേഷി കുറഞ്ഞേക്കാം. ഹൈഡ്രോജൽ ചെടിയുടെ വേരുകൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന റൂട്ട് സോണിൽ തന്നെ നൽകുന്നതാണ് ഏറ്റവും ഉചിതം. വളരെ ആഴത്തിലോ വ്യത്യസ്ത അളവിലോ പ്രയോഗിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ പ്രയോജനം കുറഞ്ഞേക്കാം. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഹൈഡ്രോജൽ ഒരിക്കലും ജലസേചനത്തിന്റെ പകരക്കാരനല്ല. അതുകൊണ്ട് തന്നെ മണ്ണിലെ ഈർപ്പവും വിളയുടെ ആവശ്യവും കണക്കിലെടുത്ത് ജലസേചനം നാം ക്രമീകരിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ശരിയായ ഹൈഡ്രോജൽ ശരിയായ അളവിൽ ശരിയായ മണ്ണിൽ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ മികച്ച ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഹൈഡ്രോജല്ലിനെ ഒരു അത്ഭുത പരിഹാരമായി കാണാതെ കാര്യക്ഷമമായ ജലപരിപാലനത്തിനുള്ള ഒരു സാങ്കേതിക വിദ്യയായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: ഇന്ത്യയിൽ ലഭിക്കുന്ന ഹൈഡ്രോജല്ലുകളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇന്ത്യൻ വിപണിയിൽ ഇന്ന് പലതരത്തിലുള്ള ഹൈഡ്രോജല്ലുകൾ ലഭിക്കുന്നുണ്ട്. ന്യൂഡൽഹിയിലുള്ള ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സെല്ലുലോസ് ബേസ്ഡ് ഹൈഡ്രോജല്ലാണ് പുസ ഹൈഡ്രോജൽ. ഒരു ഹെക്ടറിന് 2.5 മുതൽ 5 കിലോഗ്രാം എന്ന തോതിലാണ് ഇത് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഉയർന്ന താപനിലയിൽ പോലും വെള്ളം ആഗിരണം ചെയ്യുവാൻ കഴിയുന്നതുകൊണ്ട് ഇത് വരണ്ട പ്രദേശങ്ങളിൽ വളരെ ഫലപ്രദമാണ്. ഇന്ന് പല കമ്പനികളും പല പേരുകളിൽ ഹൈഡ്രോജല്ലുകൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് ഒരുപാട് മഴ ലഭിക്കുന്നതിനാൽ ഈ ഹൈഡ്രോജലിൻ്റെ ആവശ്യകത കുറവാണ്. പക്ഷേ എന്നാൽ വേനൽക്കാലങ്ങളിൽ കർഷകർക്ക് ഇത് ഫലപ്രദമായി ഉപയോഗപ്രദമാക്കാം. കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഹൈഡ്രോജല്ലുകൾ തിരഞ്ഞെടുക്കുകയും അത് മണ്ണിൽ ഫലപ്രദമായി ഉപയോഗിക്കാനും സാധിച്ചാൽ വിളവർദ്ധനവ് കർഷകർക്ക് ഉറപ്പാക്കാൻ സാധിക്കും.

ഹൈഡ്രോജെല്ലുകൾ എന്താണെന്നും അവയുടെ ഉപയോഗം എന്താണെന്നും ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. ഹൈഡ്രോജെല്ലുകളെക്കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ കുമാരി ഐശ്വര്യ വി.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 കോടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും.

0: അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിന് ശേഷമോ 10-ാം ക്ലാസ് പാസ്സായതിന് ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1-ാമത്തെയോ 2-ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2-ലും കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 2-3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2-ാമത്തെയോ അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2-ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
2: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ സായി റമുജ്തബ. India has called for people-centric and implementation-oriented environmental action at the 12th BRICS Environment Ministers meeting held at Bharat Mandapam in New Delhi. The two-day meeting held under India's 2026 BRICS chairship concluded successfully today with a focus on building consensus and strengthening environmental cooperation among member countries. Speaking on the occasion, Union Minister for Environment, Forest and Climate Change, Bhupinder Yadav, who presided over the meeting, highlighted the growing global environmental challenges and called for stronger BRICS cooperation.
3: As nations pursue their development aspirations, they are navigating an increasingly complex environmental reality. The impact of climate change, biodiversity loss, and pollution, the triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth.
2: The Supreme Court today said it would constitute a high-powered committee comprising retired Apex Court and High Court judges, a former DGP and an ex-CBI director to examine allegations of police excesses against students during recent protests in Delhi and violence against police personnel. The court said an order for constituting the committee would be released tomorrow after it receives suggestions from different parties on other members to be included in the panel. The court said that the committee will also look into allegations concerning sexual assault and online harassment of female protesters and victimization of other vulnerable persons through social media. Union Agriculture and Farmer Welfare Minister Shivraj Singh Chauhan has emphasized the need to produce high-quality agricultural products that meet global market standards. He said it can be done by educating farmers about various modern technical tools. The minister was addressing the 97th annual general meeting of the Indian Council of Agricultural Research, ICAR, in New Delhi today. The Unique Identification Authority of India, UIDAI, has achieved a major milestone in its nationwide mission mode drive for mandatory biometric updates, completing more than 2 crore biometric updates for school children across the country. The special drive, initiated in September last year, has now covered over 1,56,000 schools, enabling school children to complete their Aadhaar biometric. In Jharkhand, police have arrested 4 extremists, including Ramdev Lohra, a sub-zonal commander of the banned Jharkhand Janmukti Parishad, JJMP, in Gumla district.

സാ നന്ദിനി ആവവ്രതേ. കാമധേനുവിൻ്റെ പുത്രിയായ നന്ദിനി മടങ്ങിയെത്തി. സാ കുണ്ടോത്ഥിനി, കുണ്ഡം ഇവ ഊഥ യസ്യാഹ സാ കുണ്ടോത്ഥിനി. കുണ്ഡം കുടം, ഊഥസ് അകിട്, കുടം പോലെ തുടുത്ത അകിടുള്ളവൾ. വൈകുന്നേരം വരെ മേഞ്ഞു നടക്കുകയായിരുന്നു, കിടാവ് കുടിച്ചിട്ടില്ല, അതുകൊണ്ട് അകിട് നിറഞ്ഞിരിക്കുന്നു. അകിട് നിറഞ്ഞ് പാൽ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. വത്സാലോകപ്രവൃത്തിന പ്രശ്നവേന, കുഞ്ഞിനെ കണ്ടതുകൊണ്ട് മുല ചുരത്തുന്നു, പാൽ മണ്ണിലിറ്റിറ്റ് വീണ് ധാരയാകുന്നു. കുഞ്ഞിനെയോർത്ത് അമ്മയുടെ മുല ചുരന്നു, പാലിറ്റിറ്റ് വീണു, മണ്ണിനെ നനച്ചു. നന്ദിനിയുടെ മുലപ്പാലിനുമുണ്ട് വിശേഷം, പവിത്രമാണത്, മേത്യം, വിശുദ്ധം. യാഗാവസാനത്തിലുള്ള ദിവ്യസ്നാനമാണ് അവഭൃത സ്നാനം, അതിലും വിശുദ്ധമാണ് ഈ ക്ഷീരധാര. പാലിനൊരു വിശേഷണം കൂടി, കോഷ്ണം, കിഞ്ചിത് ഉഷ്ണം, ചെറു ചൂടുള്ള പാൽ. കിടാവിനെ കണ്ട മാത്രയിൽ കുടം പോലെ തുടുത്ത അകിടിൽ നിന്ന് ചുരന്ന അവഭൃത സ്നാനത്തേക്കാൾ വിശുദ്ധമായ ഇളം ചൂടുള്ള ക്ഷീരധാര കൊണ്ട് മണ്ണിനെ നനച്ചുകൊണ്ട് നന്ദിനി ആശ്രമമുറ്റത്തേക്ക് നടന്നെടുത്തു. മാതൃവാത്സല്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ശ്ലോകം. പ്രശ്നവം ക്ഷീരധാര, ആ പ്രയോഗത്തിൻ്റെ ചാരുത വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. കുളമ്പടിയിൽ നിന്നുയരുന്ന പൊടി കൊണ്ട്

0: ಆಗ
1: കുരുത്തൂതൈഹി രജക്കണൈഹി കുളമ്പടികൾ ഉയർത്തിയ പൊടിപടലം കൊണ്ട് തീർത്ഥസ്നാനം ചെയ്താലുണ്ടാകുന്ന വിശുദ്ധി രാജാവിന് നൽകിക്കൊണ്ടാണ് നന്ദിനി അടുത്തെത്തിയത്. സ്മൃതിവിഹിതങ്ങളായ തീർത്ഥസ്നാനങ്ങൾ പലതുണ്ട്. ആഗ്നേയം ഭസ്മന, വെണ്ണീർ പൂശുന്നത് ആഗ്നേയ സ്നാനം. അവഗാഹേന വാരുണം, വെള്ളത്തിൽ മുങ്ങുന്നത് വാരുണം. ഗോരജസ്ഫൃതം വായവ്യം, കുളമ്പടിയിൽ നിന്നുയരുന്ന പൊടിപടലത്തിൽ വായവ്യ സ്നാനം. നന്ദിനി അടുത്തെത്തിയപ്പോൾ രാജാവ് വായവ്യ സ്നാനം കഴിച്ചതുപോലെയായി. നന്ദിനിയുടെ സ്നിഗ്ധമധുര വാത്സല്യാദികൾ വെളിവാക്കുന്ന ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളോടൊപ്പം എത്താൻ കാവ്യഭംഗിയിൽ ഈ വർണ്ണനയ്ക്ക് ആയിട്ടില്ല.
2: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

75 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടിയിൽ കേൾക്കാം ബിസ്മിത പി എസുമായുള്ള അഭിമുഖം. 75 അങ്കണം പരിപാടിയിൽ ബിസ്മിത പി എസുമായി അഭിമുഖം.

9:30 ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ആവണി പൊന്നുഞ്ഞാലിൽ ഗായിക വൈക്കം വിജയലക്ഷ്മി പങ്കെടുക്കുന്നു. 9:30 ആവണി പൊന്നുഞ്ഞാൽ.

പത്തുമുപ്പതിന് ഇസൈ തെൻഡ്രിൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. മറക്കാതെ സന്ദേശങ്ങൾ അയയ്ക്കുക. ഇന്ന് രാത്രി 10:30 ഇസൈ തെൻഡ്രിൽ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസന യാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻതുരത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ

0: നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: നമ്മുടെ കൊച്ചി നഗരത്തിന് അടുത്തുള്ള രാമന്തുരത്തിൽ കൊച്ചി ഷിപ്പ്യാർഡിന് 18.16 ഏക്കർ ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനമെടുത്തു. അത് ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണമാണ്. 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവിടെ നടത്താം എന്നേറ്റിരിക്കുന്നത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ, അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1,105 കോടി രൂപ അനുവദിച്ചു.
0: ഓണക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായും 600,000 കിറ്റുകൾ തയ്യാറാക്കിയതിൽ 300,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ 2 എക്സിം കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തുറമുഖങ്ങളുടെ സമഗ്ര വികസനത്തിന് സ്വകാര്യ മൂലധനവും നിക്ഷേപവും അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്ര സമുദ്ര സാമ്പത്തിക വികസനം ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര പദ്ധതിയുടെ ലോഗോയും ചടങ്ങിൽ പുറത്തിറക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 1 കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. ഗായത്രി ഗോപീചന്ദ്, തേജസ്വിൻ ശങ്കർ, വിദിത് ഗുജറാത്തി തുടങ്ങിയവരും അർജുന അവാർഡ് ജേതാക്കളിൽ ഉൾപ്പെടുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള അർജുന പുരസ്കാരത്തിന് ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം ഉസൈയ അരുമൈ നായകം അർഹനായി. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി എന്നിവയിലായി 5 കായിക പരിശീലകർ ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംഘടിപ്പിച്ച ഓണാഘോഷം നിയമസഭയിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിയും ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, എംഎൽഎമാർ, സാംസ്കാരിക സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഈ മാസം 24 തുടക്കമാകും. 30ാം തീയതി വരെ 35 വേദികളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നഗരവീഥികളിൽ ദീപാലങ്കാരവും ഒരുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം 24 വൈകിട്ട് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 30ന് സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 വേദികളിലായി 3,400 കലാകാരന്മാർ പങ്കെടുക്കുന്ന 340 കലാപരിപാടികളാകും തിരുവനന്തപുരത്ത് നടക്കുക. ഇതോടൊപ്പം 13 ജില്ലകളിലും ഡി ടി പി സികളുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ആഘോഷങ്ങളും നടക്കും.
0: കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് എസി വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണമെന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലേബലും വിവരങ്ങളും ഇല്ലാതെ പാക്ക് ചെയ്ത ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സിംഗപ്പൂരിൽ നടന്ന 24ാമത് ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 3 മെഡലുകൾ സ്വന്തമാക്കി കണ്ണൂർ പുഴാതി സ്വദേശി അദീതി നമ്പ്യാർ. 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റാപ്പിഡ് റേറ്റഡ് താരം എന്ന റെക്കോർഡും അദീതി കരസ്ഥമാക്കി. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗിന്റെ ഉദ്ഘാടനം

0: റോജി എം ജോൺ നിർവഹിക്കും. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം ടെസ്റ്റിന്റെ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക നാലാം ദിനം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. മത്സരം അവസാനിക്കാൻ ഇനി ഒരു ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും നാളെയും മഞ്ഞ ജാഗ്രത തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 1,14,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം ഗുരുവായൂർ കേശവനെന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: അടുത്ത ഗാനം യേശുദാസും യസ്യാനികയും ചേർന്ന് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് MS വിശ്വനാഥൻ. ചിത്രം അക്ഷയപാത്രം.

ഇന്ന് 9:30 ആവണി പൊന്നുഞ്ഞാലിൽ ഗായിക വൈക്കം വിജയലക്ഷ്മി പങ്കെടുക്കുന്നു. ഇന്ന് 9:30 ആവണി പൊന്നുഞ്ഞാൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്നില്ല എല്ലായ്പ്പോഴും. പക്ഷേ വരുന്ന ഓരോ അനുഭവവും നമ്മെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയുള്ളതാണ്. സന്തോഷത്തിന് നന്ദി പറയുക, ദുഃഖം വരുമ്പോൾ ക്ഷമയോടെ നേരിടുക, പ്രതിസന്ധികളിൽ വിശ്വാസം കൈവിടാതിരിക്കുക. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വില പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തേനീച്ച കൃഷിയിൽ ക്ഷാമകാലത്തിന്റെ സമയം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: മഴക്കാലം രോഗകാലം കൂടിയാണ് എന്നറിയാമല്ലോ. പലതരത്തിലുള്ള പനികൾ പടർന്നു പിടിക്കുന്ന കാലമാണിത്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ പനികൾ നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ തകർത്തുകളയും. അതിനാൽ കൊതുക് നിവാരണം, പരിസര മലിനീകരണം തടയൽ തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തണം. മനുഷ്യർക്ക് മാത്രമാണോ രോഗങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? അല്ല, മൃഗങ്ങൾക്കും ചെടികൾക്കും എല്ലാം രോഗം വരാറുണ്ട്. അവയ്ക്കും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം, അഥവാ രോഗം വന്നാൽ ശരിയായ ചികിത്സ നൽകുകയും വേണം. നമുക്കിന്ന് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ചിത്ര ബി നായർ ആണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.

0: ഡോക്ടർ ചിത്ര, പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: തെങ്ങ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാന വിളയാണ്. എല്ലാ വിളകളെ മാതിരി തെങ്ങിനെയും നിരവധി രോഗങ്ങൾ ബാധിക്കുന്നുണ്ട്.
1: തീർച്ചയായും.
0: പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്?
1: പ്രധാനമായും ഒരുപാട് കുമിൾ രോഗങ്ങൾ തെങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഒന്ന് കൂമ്പുചീയലാണ്, മറ്റൊന്ന് മഹാളി രോഗം, പിന്നെ ഓലചീയൽ രോഗം, ചെന്നീരൊലിപ്പ്, തഞ്ചാവൂർ വാട്ടം, പിന്നെ ഗ്രേ ബ്ലൈറ്റ് എന്ന് പറയുന്ന ഇലപ്പുള്ളി രോഗമുണ്ട്. അതുപോലെ തന്നെ കാറ്റുവീഴ്ച രോഗം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രോഗം.
0: നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം കൂമ്പുചീയലിനെ കുറിച്ച്.
1: കൂമ്പുചീയലും മഹാളി രോഗവും രണ്ടും ഒരേ രോഗഹേതുവാണ്. അതിന് കാരണം ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന കുമിളാണ്. അപ്പൊ ഞാനത് പറയാൻ കാരണം, ഈ രണ്ട് രോഗങ്ങളും മഴക്കാലത്തുണ്ടാവുന്ന രോഗങ്ങളാണ്. അതായത് ഈ ഫൈറ്റോഫ്തോറ കുമിള് കൂടിയ ആർദ്രതയും അതുപോലെ തന്നെ കുറഞ്ഞ താപനിലയിലുമാണ് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരു കാലാവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ മഴക്കാലത്തിന് മുന്നേ തന്നെ ഇതിനെതിരെയുള്ള സംരക്ഷണം കൊടുക്കാനായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ എടുത്തിരിക്കണം. നാമ്പിനെയാണ് ഇത് ബാധിക്കുന്നത്, കൂമ്പുചീയൽ രോഗം എന്ന് പറയുന്നത്. മുകുളം പോയി കഴിഞ്ഞാല് ആ തെങ്ങ് നശിച്ചു പോവും, നമുക്ക് പിന്നെ ആ തെങ്ങിനെ തിരിച്ച് കിട്ടത്തില്ല. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദ്യം കാണുന്ന ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ തെങ്ങിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയില്ല.
0: തീർച്ചയായും
1: ലക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, കുഞ്ഞു തൈകളിലൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് കൂമ്പോലെ മഞ്ഞ നിറം ആകുകയും നമ്മൾ പതുക്കെ അതിനെ ഒന്ന് ഊരി നോക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് ഊരി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓലകളുടെ കടഭാഗവും അതുപോലെ തന്നെ മണ്ടയിലെ മൃദുകോശങ്ങളും അഴുകി അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് അത് വരുന്നതാണ്. ഇത് കൂടാതെ ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പിന്നെ ഈ അഴുകൽ ക്രമേണ ഉള്ളിലേക്ക് വ്യാപിക്കുകയും മണ്ടയിലെ കോശങ്ങൾ അഴുകി തെങ്ങ് നശിക്കുകയും ചെയ്യുന്നു. വലിയ തെങ്ങുകളിലാണെങ്കിൽ ഈ നാമ്പോലെ മഞ്ഞളിക്കും, പക്ഷെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണിത്. നമുക്ക് രണ്ട് മഴക്കാലങ്ങളാണുള്ളത് അല്ലെ. അപ്പൊ അതിന് തൊട്ടും മുമ്പേ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കുമിൾ നാശിനി പ്രയോഗം കൊടുത്തേ മതിയാകും. അത് എവിടെ കൊടുക്കണം? ആ മണ്ടഭാഗത്ത് തന്നെ കൊടുക്കണം. ഓലയിലും തളിക്കാം, നമുക്ക് കവർ ചെയ്യാം. പക്ഷെ പ്രധാനമായിട്ടും എന്താണ്, ആ ഒരു നാമ്പോലെ വരുന്നതും അതിന് ചുറ്റുവട്ടത്തുള്ള രണ്ടോ മൂന്നോ ഓലകളിലൊക്കെ നന്നായിട്ട് തന്നെ ഈ കുമിൾ നാശിനി പ്രയോഗം നടത്തേണ്ടതാണ്. രോഗം വന്ന ഒരു തെങ്ങാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് രോഗം ബാധിച്ചതിനെല്ലാം നീക്കം ചെയ്ത് അതിനെ കത്തിച്ച് കളയുക, അവിടെ ഇട്ടേക്കരുത്. അപ്പൊ നമ്മൾ അവിടെ ഒരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മൾ എന്താണ്, ഒരു ഓയിൻമെന്റ് പുരട്ടുന്നത് പോലെ നമ്മളൊരു ബോഡോ കുഴമ്പ് തേച്ചു കൊടുക്കുക. പിന്നെ മഴക്കാലത്താണെന്ന് ഞാൻ പറഞ്ഞു ഈ അസുഖം വരുന്നത്. അപ്പൊ നിങ്ങൾ മഴക്കാലത്തായിരിക്കും ലക്ഷണം കാണുന്നത്. അപ്പൊ ഈ മഴ നനയാത്ത രീതിയിൽ നമ്മൾ ഈ ബോഡോ കുഴമ്പ് പുരട്ടിയ ഭാഗത്ത് എന്തെങ്കിലും ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ കലം കമഴ്ത്തി വെക്കുകയോ എന്തെങ്കിലും ചെയ്ത് പുതിയ നാമ്പ് വരുന്നത് വരെ അതിനെ നമ്മൾ സംരക്ഷിക്കണം. അപ്പൊ ഇത് രോഗം ബാധിച്ച ഒരു തെങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് മറ്റൊരു തെങ്ങുകളിലേക്ക് ഇത് തീർച്ചയായിട്ടും പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം നമുക്ക് എല്ലാ തെങ്ങുകളിലും തളിച്ചു കൊടുക്കുക. എവിടെയാണ് തളിക്കേണ്ടത് ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു. വേറൊരു കാര്യം ചെയ്യാവുന്നത്, മാങ്കോസെബ് എന്ന് പറയുന്ന കുമിൾ നാശിനി നമുക്ക് വാങ്ങാൻ കിട്ടും. അത് 2 സുഷിരമുള്ള സാഷികളിൽ, കുഞ്ഞു കുഞ്ഞു കവറുകളെയാണ് നമ്മൾ സാഷീസ് എന്ന് പറയുന്നത്. ആ സാഷികളെ നമ്മൾ നാമ്പോലേക്ക് ചുറ്റുമുള്ള ഓലക്കവളുകളിൽ അതിനെ കെട്ടിയിടുക. അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴ പെയ്യുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇത് ഒലിച്ചിറങ്ങി അവിടെ ഇതിന്റെ ആ ഒരു സംരക്ഷണ വലയം ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ വരുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജൈവ ബാക്ടീരിയ ഉപയോഗിക്കാവുന്നതാണ്. അതാണ് സ്യൂഡോമോണാസ് ഫ്ലോറസൻസ് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും, എല്ലാ കർഷകർക്കും അറിയാവുന്നതാണ്. അത് നമ്മൾ 20 g/L വെള്ളത്തിൽ കലക്കി കുമിൾ നാശിനിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ, കൊമ്പൻ ചെല്ലികളുടെ നിയന്ത്രണ മാർഗം കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അതിന്റെ ആക്രമണം കാരണം വളരെ വേഗം തന്നെ കുമിൾ രോഗങ്ങളൊക്കെ വരാവുന്നതാണ്. അതുപോലെ തന്നെ നീർവാച സൗകര്യം ഒരുക്കുകയും
0: വേണം. മഹാളി രോഗവും
1: അതെ അതെ അതെ, ഒരേ രോഗാണുമാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കൂമ്പ് ചെയ്യലാകുമ്പോൾ കൂമ്പിൽ മാത്രമാണ് ആ ഒരു രോഗലക്ഷണങ്ങളും ആക്രമണവും ഒക്കെ ഉണ്ടാകുന്നത്. മഹാളി രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെൺപൂക്കളും മച്ചിങ്ങയും പൊഴിയുന്നതാണ് അതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ വരുന്നത് മോടിന്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ, ആ കോശങ്ങളിലാണ് ഉണ്ടാവുന്നത്. തിളച്ച വെള്ളം വീണ പോലുള്ള പാടുകളാണ് ഉണ്ടാവുന്നത്. അവയുടെ പുറത്ത് കുമിളിന്റെ വളർച്ചയും കാണാൻ കഴിയും. അപ്പൊ ഇത് ഒരു ഭാഗത്തായിരിക്കും തുടങ്ങുന്നത്, മോടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. പിന്നെ ഇത് ചുറ്റിനും വരും. അത് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, മോടിന് ക്ഷതമേൽക്കുന്നത് കൊണ്ട് കൊച്ചിങ്ങ അവിടെ പിടിച്ചു നിർത്താൻ കഴിയാതെ കൊച്ചിങ്ങ പൊഴിയും. അതാണ് സംഭവിക്കുന്നത്. നിറയെ കൊച്ചിങ്ങ നമ്മുടെ തെങ്ങിന്റെ ചുവടിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അതിനത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ നനഞ്ഞ പാടിന്റെ പുറത്തായിട്ട് നമുക്ക്

0: കുമിളിൻ്റെ വളർച്ചയും, വെള്ള നിറത്തിലുള്ള കുമിളിൻ്റെ വളർച്ചയും കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം അത് ഈ ഒരു രോഗമാണെന്നുള്ളത്. ഞാനത് പറയാൻ കാരണം, ലാസിയോ ഡിപ്ലോഡിയ എന്ന് പറയുന്ന ഒരു കുമിളും ഇളം കരിക്കിലൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതും ഇതുപോലെ മോഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. അത് പക്ഷേ നിറവ്യത്യാസം ഉണ്ടാകും, കുറച്ചുകൂടെ ചോക്ലേറ്റ് ബ്രൗൺ നിറത്തിലുള്ളതാണ് ലാസിയോ ഡിപ്ലോഡിയ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ. പിന്നെ അതിലാണെങ്കിൽ കറുത്ത നിറത്തിലുള്ള സ്പോറുകൾ ഉണ്ടാവും, അതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അപ്പം തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു കറുപ്പ് നിറം ഉണ്ടാവും. ഏതായാലും നമ്മൾ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് അടങ്ങിയ കുമിൾനാശിനി നമ്മളൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെങ്ങിൻ്റെ മണ്ടയിൽ തളിച്ചു കൊടുക്കണം. ഇത് റിപ്പീറ്റ് ചെയ്യുകയും വേണം. ഒരു 40 ദിവസം കൂടുമ്പോഴത്തേക്ക് ഒരു 2 തവണ എങ്കിലും നമ്മൾ ആവർത്തിക്കണം.
1: ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഓല ചെയ്യലാണല്ലോ.
0: അതെ,
1: ഇതും അതേമാതിരിയുള്ള ഒരു പ്രാധാന്യമുള്ള രോഗം,
0: പ്രാധാന്യമുള്ള രോഗമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, കാറ്റ് വീഴ്ച രോഗവും ഓല ചെയ്യൽ രോഗവും ഏകദേശം എല്ലാ തെങ്ങുകളിലും ഒരുമിച്ച് കാണാറുണ്ട്. ഇവിടെയും കൂമ്പോലയിലാണ് ആക്രമണം ഉണ്ടാവുന്നത്. വിരിയുന്നതിന് മുന്നേ തന്നെ ആ കൂമ്പോലയിൽ തവിട്ട് നിറത്തിൽ വെള്ളം നനഞ്ഞതുപോലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ട് അവിടെ ചീയൽ ബാധിക്കുന്നു. അപ്പം ഇത് പ്രധാനമായിട്ടും തണ്ടിനോട് ചേർന്ന ഭാഗത്തല്ല, അകലെയുള്ള ഭാഗങ്ങളിലാണ് ഉണ്ടാവുന്നത്. അപ്പം ഇത് ക്രമേണ ഈ പാടുകൾ വലുതായി ഒന്നിച്ചു ചേർന്ന് ഓലകൾ വിരിയുമ്പോൾ ചീഞ്ഞ ഭാഗങ്ങൾ ഉണങ്ങി കാറ്റിൽ പറന്നു പോവുകയും ഈർക്കിലി മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിലെ വിഷറി പോലുള്ള ഇലകളായിരിക്കും. ചെറിയ തൈകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഓല വിരിയത്ത് പോലുമില്ല. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് രോഗം ബാധിച്ച ഇത്തരത്തിലുള്ള ഓലകളെല്ലാം തന്നെ, ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ മുറിച്ച് മാറ്റി കത്തിച്ച് കളയുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 300 ml കുമിൾനാശിനി നമ്മൾ കൂമ്പോലകളിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഹെക്സകോണസോൾ 5 EC അത് നമ്മളൊരു 2 മില്ലി 300 ml വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എവിടെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്? നാമ്പോലയിൽ അതിന് ചുറ്റും. പിന്നെ ഇതല്ലെങ്കിൽ നമുക്ക് മാങ്കോസെബ് എന്ന് പറയുന്ന കുമിൾനാശിനി ഉപയോഗിക്കാം. അവിടെ നമ്മൾ 3 ഗ്രാമാണ് 300 ml വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കേണ്ടത്.
1: ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന സ്റ്റെം ബ്ലീഡിംഗ് അല്ലേ?
0: അതെ, ചെന്നീരൊലിപ്പ് എന്നാണ് പറയുന്നത്. ജൂലൈ മുതൽ നവംബർ വരെയാണ് ഈ രോഗം വേഗം പുരോഗമിക്കാൻ കാരണമാകുന്നത്. ഇതും ഒരു കുമിൾ രോഗം തന്നെയാണ്. പിന്നെ കടുത്ത വേനലിന് ശേഷം വരുന്ന കനത്ത മഴയും അതുപോലെ തന്നെ വെള്ളക്കെട്ടും പോഷകമൂലകങ്ങളുടെ കുറവും കൂടുതൽ പുളിരസവും ഒക്കെയാണ് ഈ രോഗത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ, തെങ്ങിൻ തടിയിൽ വിള്ളലുകൾ ഉണ്ടാവുമല്ലോ, ഇത് വളരുന്നതിനനുസരിച്ച് നമ്മൾ ഗ്രോത്ത് ക്രാക്സ് എന്ന് പറയും വിള്ളലുകൾ. ആ വിള്ളലുകളിലൂടെ ചുവപ്പ് കലർന്ന തവിട്ട് ദ്രാവകം ഒലിച്ചു വരുന്നതും നീരൊലിക്കുന്ന പാടുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് തെങ്ങിൻ്റെ തടിയിൽ അതിൻ്റെ അടിവശം മുതൽ മേളിലോട്ട് ഏകദേശം മണ്ടഭാഗം വരെയും ഈ നനഞ്ഞ പാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവ തമ്മിൽ ചേർന്ന് വലിയ വലിയ പാടുകൾ ഉണ്ടാകാം. പിന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് ഈ നീരൊലിക്കുന്ന ഈ ഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഈ പാടുകളുടെ അടിവശത്ത് അഴുകൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. രോഗം തീവ്രമാകുമ്പോൾ പുതുതായിട്ട് വരുന്ന ഓലകളുടെ വലിപ്പം കുറയുകയും തുടർന്ന് മണ്ടയുടെ വലിപ്പം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മച്ചിങ്ങ പൊഴിച്ചിൽ ഉണ്ടാകുന്നു, വിളവിനെ ഇത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും.
1: ഇതിന്റെ ഒരു നിയന്ത്രണ മാർഗം എങ്ങനെയായിരിക്കും?
0: തടിയിലാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ആ ഭാഗങ്ങൾ ചുരണ്ടി മാറ്റുക, എന്നിട്ട് അതെടുത്ത് കത്തിച്ചു കളയണം. അതെപ്പോഴും ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം അത് വളരെ പ്രധാനമാണ്. അല്ലാതെ നമ്മൾ ചുരണ്ടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പിന്നെ നമ്മൾ അവിടെ ബോഡോ കുഴമ്പ് പുരട്ടി കൊടുക്കുക, എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് കോൾട്ടാറ്, അതായത് വെള്ളം ഉള്ളിലോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി അവിടെ കോൾട്ടാറ് നമുക്ക് പുരട്ടി കൊടുക്കേണ്ടതാണ്. മണ്ണിലാണിത് രോഗാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിനുവേണ്ടി നമുക്ക് 5 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് തെങ്ങ് ഒന്നിനെന്ന രീതിയിൽ നമ്മൾ ശുപാർശ ചെയ്യുന്ന തന്നെയാണ് വേപ്പിൻ പിണ്ണാക്ക്. വേണമെങ്കിൽ ട്രൈക്കോഡെർമയും കൂടെ 100 ഗ്രാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അതിൽ നിന്ന് ഇൻഫെക്ഷൻ വന്ന ഒരു തെങ്ങ് നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതിലേക്ക് പോവുക? നമ്മൾ കുമിൾനാശിനി അപ്ലൈ ചെയ്യുന്നതിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ആ കുമിൾനാശിനി എന്ന് പറഞ്ഞാൽ ഹെക്സകോണസോൾ, നേരത്തെ പറഞ്ഞില്ലേ 5 EC, അത് നമ്മൾ 25 ml 25 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 4 മാസത്തിലൊരിക്കൽ നമ്മൾ തടത്തിലെ മണ്ണ് കുതിരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. പുളിരസം കൂടുമ്പോൾ ഇത് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അതിന് പ്രതിവിധിയായിട്ട് കൃത്യമായിട്ട് നമ്മൾ കുമ്മായം ചേർത്തിരിക്കണം. അത് ഈ രോഗത്തിന് മാത്രമല്ല, കുറേ രോഗങ്ങൾക്കും അതുപോലെ തന്നെ തെങ്ങിന്റെ ആരോഗ്യത്തിനും ഒക്കെ അത് വളരെ പ്രധാനമാണ്.
1: പിന്നെ തഞ്ചാവൂർ വാട്ടം എല്ലാവർക്കും സുപരിചിതം തന്നെയാണ്.
0: അതെ, നമുക്ക് തെങ്ങിന്റെ തടിയിൽ തന്നെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്. വയസ്സെത്തിയ തെങ്ങുകളിലാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. ഗ്യാനോഡർമ വാട്ടം എന്നും പറയും. ഗ്യാനോഡർമ എന്ന് പറയുന്ന കുമിളാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇത് മണ്ണിലൂടെ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതാണ്. വേരുകൾ തമ്മിൽ തട്ടുമ്പോഴത്തേക്കും അതിലൂടെ അത് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ തെങ്ങിലേക്ക് അത് ഇൻഫെക്ഷൻ

0: വരാം. ഇത് ശരിക്കും ആദ്യ ലക്ഷണങ്ങൾ കാണുന്നത് തടിയുടെ കടഭാഗം അഴുകുന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. വേരുമൊക്കെ അഴുകും. മേളിലോട്ടുള്ള ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊലി വേഗം പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം. അത് പാളികളായിട്ട് ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് കാണാം. പിന്നെ ഉള്ളിലുള്ള കോശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിറവ്യത്യാസം ഉണ്ടാവും. ഒരു മഞ്ഞ നിറമൊക്കെ ആയിരിക്കും. അഴുകലുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിറവ്യത്യാസം ഉണ്ടാകുന്നത്. കടഭാഗത്ത് നിന്ന് ചെറിയ തോതിലുള്ള ദ്രാവകം ഒഴുകി വരുന്നതായിട്ട് കാണാം. ആ ഭാഗങ്ങൾ തൊടുമ്പോൾ മൃദുവായിരിക്കും. ചിലപ്പോൾ ചുവട് വീക്കം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഈ ഫ്രൂട്ടിംഗ് ബോഡി വരുന്നത്. പിന്നെ ചെന്നീരൊലിപ്പിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെന്നീരൊലിപ്പിലെ ചെന്നീരൊലിക്കുന്ന പാടുകൾ അങ്ങ് മണ്ട ഭാഗത്ത് വരെ പോകും നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഗാനോഡെർമ വാട്ടം കാരണമുള്ള പാടുകൾ ഒരു മീറ്റർ പൊക്കം വരെ അത് പോകത്തുള്ളൂ. പിന്നെ ഇനി മണ്ടഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രായം ചെന്ന ഓലകളെല്ലാം ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. പൊഴിഞ്ഞു പോകത്തില്ല, ഒടിഞ്ഞു തൂങ്ങി തെങ്ങിൽ തന്നെ നിൽക്കും. അപ്പോൾ ഒരു പാവാടയുടെ ആകൃതിയിൽ ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് മണ്ടഭാഗത്തുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്.
1: അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? വേണം,
0: രോഗം ബാധിച്ച തെങ്ങിനെ ആരോഗ്യമുള്ള തെങ്ങുകളിൽ നിന്നും വേർതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ ഇതിന് ചുറ്റിന് ഒരു കിടങ്ങ് നമ്മൾ ഉണ്ടാക്കണം. തടത്തിന് ചുറ്റുമായിട്ട് ഒരു 1.5 മീറ്റർ അകലത്തിൽ ഒരു 1.5 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമുള്ള കിടങ്ങുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ജലസേചനം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കിടങ്ങ് ചെയ്യുമ്പോഴത്തേക്കും ആ വെള്ളം ഇങ്ങോട്ട് വരത്തില്ല, അല്ലെങ്കിൽ ആ വെള്ളവും മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് സ്പോറുകൾ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് 1 50 കിലോഗ്രാം ജൈവവളം, 5 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകേണ്ടതാണ്. പിന്നെ രാസവളത്തോത് 1/4 കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ തെങ്ങിന്റെ തടത്തിൽ 4 മാസത്തിലൊരിക്കൽ കോപ്പർ അടങ്ങിയ കുമിൾനാശിനി 40 ലിറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതൊരു 15 സെന്റിമീറ്റർ ആഴത്തിൽ നമ്മൾ അത് നനയണം. കോപ്പർ അടങ്ങിയ കുമിൾനാശിനിക്ക് പകരം നമുക്ക് ഹെക്സാകോണസോൾ 5EC ഒരു 40 ml 40 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് തടത്തിൽ നനയ്ക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
1: മേഡം, ഒരു പ്രധാനമായ രോഗം നമ്മൾ വിട്ടുപോയത് ലാസ്റ്റിൽ വേണ്ടി വെച്ചിരുന്നതായിരുന്നു. കാറ്റുവീഴ്ച എന്തായാലും കർഷകർക്ക് ഒരു വലിയ ലോസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണല്ലോ.
0: അതെ, കാറ്റുവീഴ്ച ഇംഗ്ലീഷിൽ പറയുന്നത് സ്ലോ ഡെബിലിറ്റേറ്റിംഗ് ഡിസീസ് എന്നാണ് പറയുന്നത്. അതായത് പതുക്കെ പതുക്കെ അത് തെങ്ങിനെ നശിപ്പിക്കത്തുള്ളൂ. അതായത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ശുപാർശ ചെയ്തിട്ടുള്ള എത്ര ജലസേചനം ചെയ്യണം, എത്ര വളം നമ്മൾ കൊടുക്കണം, പിന്നെ മണ്ണിന്റെ ആരോഗ്യം നമ്മൾ എങ്ങനെ പരിപാലിക്കണം, ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വലിയ നഷ്ടം വരാത്ത രീതിയിൽ കർഷകർക്ക് കുറേ കാലം നമുക്ക് ഈ തെങ്ങിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും. എന്നാൽ ഒരു 10 തേങ്ങ പോലും തെങ്ങിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മുറിച്ച് മാറ്റുക തന്നെ വേണം. നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഓലക്കാലുകൾ വാടുന്നതാണ് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. കൂടാതെ ഓലക്കാലുകളിൽ നമുക്ക് മഞ്ഞളിപ്പ് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അരികിനോട് ചേർന്നാണ് മഞ്ഞളിപ്പ്. ആ ഭാഗത്ത് തന്നെ ക്രമേണ നമുക്ക് കരിച്ചിൽ കാണാൻ പറ്റും. ഏകദേശം എല്ലാ ഭാഗങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. കടഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വേരുപടലം ഇത് നശിപ്പിക്കുന്നുണ്ട്. വേരിന്റെ അറ്റമൊക്കെ കരിച്ചിലുണ്ടാക്കും. പൂങ്കുലകളുടെ കരിച്ചിലുണ്ടാക്കുന്നുണ്ട്. ഓലകളിൽ ഒരു പ്രത്യേക തരം ലക്ഷണമാണ് ഇത് കാണുന്നത്. വാരിയെല്ലിന്റെ ആകൃതിയിൽ ഓലക്കാലുകൾ ഇങ്ങനെ വളഞ്ഞിരിക്കും.
1: ഇപ്പൊ മേഡം, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എല്ലാ രോഗത്തിന് വേണ്ടിയും ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ?
0: അതെ സർ, അത് നമുക്ക് പ്രധാനമായിട്ടും തോട്ടത്തിലെ ശുചിത്വം പാലിക്കുക. രോഗങ്ങൾക്ക് മാത്രമല്ല കീടങ്ങൾക്കും അത് നല്ലതാണ്. പിന്നെ കാറ്റുവീഴ്ച രോഗം തീവ്രമായി ബാധിച്ച തെങ്ങുകൾ പിഴുതു മാറ്റി രോഗപ്രതിരോധ ശേഷിയുള്ളവ നട്ടുപിടിപ്പിക്കേണ്ടതാണ്. പിന്നെ ശുപാർശ പ്രകാരമുള്ള കുമ്മായം, ജൈവവളം, രാസവളം, അതുപോലെ മെഗ്നീഷ്യൻ സൾഫേറ്റ് എന്നിവ നമ്മൾ പ്രയോഗിക്കേണ്ടതാണ്. ഓലച്ചീയൽ രോഗം ബാധിച്ച കൂമ്പിന്റെ ഭാഗവും അതിനോട് ചേർന്ന 2 ഓലകളും മുറിച്ചു മാറ്റി കുമിൾനാശിനി ലൈനി ഒഴിക്കുക. പിന്നെ കുമിൾ രോഗങ്ങൾക്കെതിരെ സംരക്ഷണം ലഭിക്കാനായിട്ട് ഒന്നെങ്കിൽ സ്യൂഡോമോണാസ് അല്ലെങ്കിൽ PGPR2 എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും നമുക്ക്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് നമ്മൾ മണ്ടയിൽ തളിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇത് നമ്മൾ എന്താണ് മഴക്കാലത്തിന് മുന്നേ തുടങ്ങേണ്ടതാണ്. 40 ദിവസം ഇടവിട്ട് അത് നമ്മൾ ആവർത്തിക്കുകയും വേണം. നന്നായിട്ട് മണ്ട നനയണം. പിന്നെ കൂമ്പുചീയൽ, ഓലചീയൽ, ചെന്നീരൊലിപ്പ്, തഞ്ചാവൂർ വാട്ടം, വിവിധ കീടങ്ങൾ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്താൻ പതിവായി തോട്ടം സർവേ നടത്തി ആവശ്യമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ട, അത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്.
1: ഡോക്ടർ ചിത്ര, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ രോഗങ്ങളെ കുറിച്ച് സംസാരിച്ച് വളരെ നന്ദി.
0: നന്ദി സർ.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ചിത്ര ബി

0: മേയറുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഡോക്ടർ ചിത്ര ബി നായരുടെ ഫോൺ നമ്പർ 9495938704.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,400 മുതൽ 28,800 രൂപ വരെയാണ് വില. കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും നാളികേരത്തിന് ഇനമനുസരിച്ച് 22,000 മുതൽ 27,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 70,800 രൂപ വരെയാണ് വില. ഏലത്തിന് കിലോഗ്രാമിന് 3,100 മുതൽ 4,100 രൂപ വരെയും ചുക്ക് ക്വിന്റലിന് 30,000 രൂപ മുതൽ 32,500 രൂപ വരെയും വിലയുണ്ട്. റബ്ബർ ലോട്ടിന് ക്വിന്റലിന് 23,500 മുതൽ 26,400 രൂപ വരെയാണ് വിവിധ വിപണികളിലെ വില. പൈനാപ്പിളിന് ക്വിന്റലിന് 5,200 മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം.
1: തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതി മരങ്ങൾക്ക് ഇല കൊഴിച്ചിൽ, വേര് ചീയൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, തേനീച്ച കൃഷിയിൽ ക്ഷാമകാലത്തിന്റെ സമയം ഏതാണ്? ഉത്തരം, കേരളത്തിൽ സാധാരണയായി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് തേനീച്ചകൾക്ക് ഭക്ഷണ ലഭ്യത കുറയുന്നത്. ഈ കാലത്തെയാണ് സാധാരണ ക്ഷാമകാലം എന്ന് പറയുന്നത്. ക്ഷാമകാലത്തെ തേനീച്ച പരിപാലനത്തെക്കുറിച്ച് ഇനി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം.
2: തേനീച്ച വളർത്തുന്ന കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ക്ഷാമകാലം. കേരളത്തിൽ സാധാരണയായി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് തേനീച്ചകൾക്ക് ഭക്ഷണ ലഭ്യത കുറയുന്നത്. കനത്ത മഴയും കാറ്റും കാരണം തേനീച്ചകൾക്ക് കൂടിന് പുറത്തേക്കിറങ്ങി ദീർഘനേരം ഭക്ഷണം ശേഖരിക്കാൻ കഴിയാതെ വരുന്നു. അതോടൊപ്പം പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ എണ്ണവും കുറയുന്നതിനാൽ ഭക്ഷണം ലഭിക്കുന്നത് കുറയുന്നു. ഈ കാലയളവിൽ തേനീച്ച കൂടുകളിൽ ആവശ്യത്തിന് തേനും പരാഗവും ശേഖരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വാഭാവിക ഭക്ഷണം

0: അപര്യാപ്തമാണെങ്കിൽ പഞ്ചസാര ലായനി പോലുള്ള അനുബന്ധ തീറ്റ നൽകാം. മഴക്കാലത്ത് കൂടിനുള്ളിൽ ഈർപ്പം കയറാതിരിക്കാനും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുകൾ നേരിട്ട് മഴ ഏൽക്കാത്തതും വെള്ളം ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള സ്ഥലത്തും സ്ഥാപിക്കണം. അതേസമയം കൂടിനുള്ളിൽ ആവശ്യമായ വായുസഞ്ചാരം ഉറപ്പാക്കുകയും വേണം.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
2: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: ജില്ലാ പോലീസ് ഓഫീസിന് കീഴിൽ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്ററിലേക്ക് കൌൺസിലർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സൈക്കോളജി ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ അപേക്ഷ സമർപ്പിക്കാം. adelspidk.poll@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഓൺലൈനായും അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ജില്ലാ പോലീസ് ഓഫീസ് ഇടുക്കി കേരളം 685602 എന്ന വിലാസത്തിൽ തപാൽ വഴിയും അപേക്ഷ അയയ്ക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 31. ഇന്റർവ്യൂ സെപ്റ്റംബർ 10 നടക്കും. ദേവികുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡിഫാം അല്ലെങ്കിൽ ബിഫാം വിജയകരമായി പൂർത്തിയാക്കിയവരും കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയും യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 24 രാവിലെ 11 മണിക്ക് ദേവികുളം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0486529625 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. chcdvkm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ഹൈറേഞ്ച് വൃത്താന്തം തുടരുന്നു. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസക്കാരായ വിമുക്ത ഭടന്മാർക്കും വിമുക്ത ഭട വിധവകൾക്കും പ്രായം, വരുമാനപരിധി, സേവനകാലം എന്നിവയ്ക്ക് വിധേയമായി 2026 സൈനിക ബോർഡ് മീറ്റിംഗിനോടനുബന്ധിച്ച് സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെ, വിമുക്ത ഭട തിരിച്ചറിയൽ കാർഡ്, ഡിസ്ചാർജ് ബുക്ക്, ബാങ്ക് പാസ്ബുക്കിന്റെ 1 പേജ് എന്നിവയുടെ പകർപ്പ് സഹിതം സെപ്റ്റംബർ 30 മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0486229

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലായതിനാൽ ഇന്ത്യയിലെ ബാങ്കുകൾ ശക്തമായ സ്ഥിതിയിലാണെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. മാനവികതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2005-ഉം 2022-ഉം ഇടയിൽ ഇന്ത്യയുടെ മലിനീകരണ പുറന്തള്ളൽ തീവ്രത 37% കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The impact of climate change, biodiversity loss and pollution, the triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth.
0: അംഗരാജ്യങ്ങളിലെ മികച്ച പരിസ്ഥിതി സംരക്ഷണ മാതൃകകളും ശാസ്ത്രീയ കണ്ടെത്തലുകളും ഉൾക്കൊള്ളുന്ന 4 വിജ്ഞാന സമാഹാരങ്ങൾ യോഗത്തിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്കും നൽകാനും കോടതി നിർദ്ദേശിച്ചു. ആഗോള വിപണിക്ക് അനുയോജ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് നവീന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വാർഷിക പൊതുയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിത്തിനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ICAR കൂടുതൽ ഗവേഷണം നടത്തണമെന്നും കേന്ദ്ര

0: മന്ത്രി ആവശ്യപ്പെട്ടു. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം മറ്റന്നാൾ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശനവേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ സിംഗപ്പൂർ ബിസിനസ് റൌണ്ട് ടേബിളിന്റെ നാലാം പതിപ്പും ഇതോടൊപ്പം നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള ആദ്യ എക്സിം കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു. യൂറോപ്പിലേക്കുള്ള ആദ്യ രണ്ട് കണ്ടെയ്നറുകളാണ് തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചത്. ഇതോടെ യൂറോപ്പിലേക്കുള്ള ചരക്ക് ഗതാഗത സമയം 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും വിഴിഞ്ഞം വഴി കൈകാര്യം ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻ തുരുത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5,000 കോടിയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളി, അത്ലറ്റ് മുഹമ്മദ് അജ്മൽ ഉൾപ്പെടെ 17 കായിക താരങ്ങൾക്ക് അർജുന പുരസ്കാരം ലഭിച്ചു. മുതിർന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ഇസയ അരുമൈ നായകം സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായി. അത്ലറ്റിക്സ് പരിശീലകൻ പർവീർ സിംഗ്, ബോക്സിംഗ് പരിശീലകൻ ഛോട്ടേലാൽ യാദവ്, ഷൂട്ടിംഗ് പരിശീലക നേഹ നന്ദ്കുമാർ ചവാൻ എന്നിവർക്കാണ് ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യ ശ്രീലങ്ക ഒന്നാം ടെസ്റ്റിന്റെ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയും 3 വിക്കറ്റെടുത്ത പ്രഭാത് ജയസൂര്യയുമാണ് ഇന്ത്യയെ തകർത്തത്. ഋഷഭ് പന്താണ് ടോപ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ നാലാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ നിർബന്ധിത ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കൽ ദൌത്യത്തിലൂടെ രാജ്യത്തെ 2 കോടിയിലധികം കുട്ടികളുടെ വിവരങ്ങൾ പുതുക്കി സുപ്രധാന നേട്ടം കൈവരിച്ചതായി ആധാർ അധികൃതർ. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തെ 1.5 ലക്ഷത്തിലധികം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ക്യാമ്പയിനുകളിലൂടെയാണ് 2 കോടിയിലധികം കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കിയത്. 5 വയസ്സ് തികയുമ്പോഴും പിന്നീട് 15 വയസ്സ് തികയുമ്പോഴുമാണ് ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടത്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും ഇത് അത്യാവശ്യമാണ്. 7 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ആധാർ സേവന നിരക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: NCC പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന 250 കിലോമീറ്റർ ദൈർഘ്യമുള്ള അപരാജിത പരാങ്ല 2026 ഹിമാലയൻ സാഹസിക ട്രക്കിംഗ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. 30 ദിവസം നീളുന്ന ദൌത്യത്തിൽ 3 സേനകളുടെയും വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 28 കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത്. വനിതകളുടെ കരുത്തിന്റെയും നേതൃപാടവത്തിന്റെയും പ്രതീകമാണ് ഈ യാത്രയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 മാസത്തെ സൌജന്യ റീചാർജ് പ്രഖ്യാപിച്ചുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണിതെന്നും പ്രധാനമന്ത്രി ഇത്തരമൊരു നിക്ഷേപ പദ്ധതിയോ ആനുകൂല്യമോ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. വിദേശ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുക, സൈനിക നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വ്യവസ്ഥകളാണ് ധാരണാപത്രത്തിലുള്ളത്. എന്നാൽ താൽക്കാലിക കരാറിന്റെ 60 ദിവസത്തെ കാലാവധി അവസാനിച്ചിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ നീക്കം. ഇന്തോനേഷ്യയിൽ വീണ്ടും ഭൂചലനം. നോർത്ത് സുമാത്ര പ്രവിശ്യയിലുള്ള നിയാസ് ദ്വീപിന് സമീപം 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മാസം ആദ്യം ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് നൂസ തെങ്കാര പ്രവിശ്യയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 68 പേരാണ് മരിച്ചത്. പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അന്തർ സംസ്ഥാന മനുഷ്യക്കടത്ത് സംഘത്തെ പിടികൂടി ഹരിയാന പോലീസ്. മുഖ്യ സൂത്രധാരനായ പർഗത് സിംഗിനെ പഞ്ചാബിലെ മുക്സറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ കണ്ണികളുള്ള സംഘം ഇന്ത്യയിലുടനീളം

0: 50 കൈക്കുഞ്ഞുങ്ങളെ വിറ്റതായാണ് വിവരം. കുട്ടികളെ നിയമവിരുദ്ധമായി ദത്തെടുത്ത 5 മാതാപിതാക്കൾ ഉൾപ്പെടെ 21 പേരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രിസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: പ്രിയ അങ്കണം സോദരിമാരെ, ഇന്ന് അങ്കണത്തിൽ ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു. കുഞ്ചിത്തണി സ്വദേശിയായ ശ്രീമതി ബിസ്മിത പി എസ്. വീട്ടമ്മയാണ്, അധ്യാപികയായിരുന്നു. ഇപ്പോൾ 7 വർഷമായി ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നു. ഒപ്പം നല്ലൊരു ഗായികയാണ്. ടൂറുകൾ പ്ലാൻ ചെയ്യാറുണ്ട്, ടൂർ ഗൈഡായിട്ട് പോകാറുണ്ട്, അതുപോലെ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് ശ്രീമതി ബിസ്മിത. നമുക്ക് അവരെക്കുറിച്ച് ചോദിച്ചറിയാം, എന്തുകൊണ്ടാണ് അധ്യാപന ജോലി നിർത്താൻ കാരണമായത്?
1: അധ്യാപന ജോലി നിർത്താൻ കാരണമായത് മെയിനായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്ന ടൈമിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ലീവ് ഒരു പ്രോബ്ലം ആയിട്ട് വന്നു. പ്രൈവറ്റ് സ്കൂളുകളിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്, CBSE ICSE സ്കൂളുകളിൽ. ആ ടൈമിൽ വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് 2018 ഞാൻ ആ ജോബ് റിസൈൻ ചെയ്തത്. കാരണം ഹോസ്പിറ്റൽ പർപ്പസിന് ലീവ് കിട്ടാതെ വന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് ഇയർ ഞാൻ സ്കൂളുകളിൽ അപ്ലൈ ചെയ്തെങ്കിലും എനിക്ക് കിട്ടിയില്ല. മെയിനായിട്ട് 23 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഫ്രഷേഴ്സിനെ ഒത്തിരി കിട്ടാനുണ്ട്.
0: അതെ, നമ്മുടെ പ്രായം,
1: പിന്നെ അവരതിനനുസരിച്ചുള്ള സാലറി കാര്യങ്ങൾ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടില്ല. അപ്പോൾ പിന്നെ ഡ്രൈവിംഗ് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഒരു പാഷനായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു എന്താ പറയുന്നത്, അതിനുള്ളൊരു അവസരമായിട്ട് ഞാനത് മുതലെടുത്തു എന്ന് പറയാം.
0: കാരണം അത് നല്ലൊരു കാര്യമാണ്. വളരെ വിരള സ്ത്രീകളാണ് ഡ്രൈവിംഗ് ഒരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷേ ഡ്രൈവിംഗ് ഒരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് വളരെ അപൂർവം സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, അതും പ്രത്യേകിച്ച് കുഞ്ചുതണ്ണി പോലുള്ള ഒരു പ്രദേശത്ത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്യുക?
1: ഞാൻ ഡ്രൈവിംഗ് തുടങ്ങിയ ടൈമിൽ ഡ്രൈവിംഗ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. ഡ്രൈവിംഗ് ഇഷ്ടമായതുകൊണ്ട് ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു. മെയിൻലി ഞാനന്ന് കണ്ടത് ഫ്രീഡം ഉള്ളൊരു ജോബ്, റിസ്കി ജോബാണ്, പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീഡം ഉള്ളൊരു ജോബാണ്. നമുക്ക് ആരോടും
0: ഒരു ദിവസം നമുക്ക് വൈകി

0: ഒന്നുകിൽ നമുക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട, ലീവ് എടുക്കാൻ, വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം.
1: ജോബിനുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്.
0: തീർച്ചയായിട്ടും
1: ആ ടൈമിൽ എനിക്ക് ടൂറിസം മേഖലയായിട്ട് ഞാൻ എങ്ങനെ കണക്ട് ആയി വരുമെന്നോ അങ്ങനെയുള്ള യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ നവംബർ 9 ഡ്രൈവിംഗ് ജോബില് ഞാൻ സ്റ്റാൻഡിൽ സ്റ്റാർട്ടിങ് ഞാൻ ഓട്ടോയുമായിട്ടാണ് അങ്ങനെ ഇറങ്ങുന്നു. ഡിസംബർ 26 വേറൊരു സ്റ്റാൻഡിലുള്ളൊരു ചേട്ടനെ ആദ്യം കൊണ്ടുവന്ന ഒരു ഗസ്റ്റിനെ കണക്ട് ചെയ്ത് തന്ന് എന്നോട് ഓട്ടം പോകാവോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ എക്കോ പോയിന്റ് വരെയൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ, ആ ഒരു പരിചയമൊക്കെ പരിചയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എക്കോ പോയിന്റ് എവിടെയാണെന്നും എനിക്കറിയില്ല. ആ ചേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ ആ ഒരു പ്രോത്സാഹനത്തിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട്
0: ഏതൊക്കെ വാഹനങ്ങളാണ് ഓടിക്കാറ്?
1: ഞാൻ ജോബ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് 2-വീലർ ഉണ്ടായിരുന്നു, പിന്നെ 3-വീലർ എടുത്തു, പിന്നെ 4-വീലർ എടുത്തു.
0: ഇപ്പം എല്ലാ വാഹനങ്ങളും ഓടിക്കും. ഗായികയാണെന്ന് പറഞ്ഞല്ലോ.
1: പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ സ്കൂൾ ടൈം മുതൽ ചെറിയ ചെറിയ കോമ്പറ്റീഷൻസിനൊക്കെ സ്കൂളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അതുപോലെ ഞങ്ങളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ പഞ്ചായത്ത് മേള, ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ കോമ്പറ്റീഷൻസ്, പ്രാദേശികമായിട്ടുള്ള
0: പരിപാടികളിലെല്ലാം
1: അതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു.
0: അപ്പോൾ നമുക്കൊരു ലളിതഗാനം കേട്ടാലോ.

0: മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നത് കുട്ടികൾക്കാണോ അതോ മുതിർന്നവർക്കും എടുക്കാറുണ്ടോ?
1: ഞാൻ ഇതുവരെ മുതിർന്നവർക്കൊന്നും എടുത്തിട്ടില്ല. എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ, മോൻ എസ് പി സി കേഡറ്റാണ്. അപ്പോൾ ആ ടൈമിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ സാറുമാർ എന്നോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഞാൻ എടുത്തിട്ടുള്ളൂ.
0: പിന്നെ മറ്റൊരു കാര്യം, നല്ലൊരു ഡിസൈനറാണെന്ന് പറഞ്ഞു. ഇപ്പം എന്താണ് ഡിസൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: ആ ഡിസൈനർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഫാഷൻ ഡിസൈനിങ് ഒരു കോഴ്സായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജോബ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം.
0: ഇതിനിടയ്ക്ക് എനിക്കറിയാൻ കഴിഞ്ഞത് താങ്കൾ ഗൾഫിൽ പോയിരുന്നുവെന്ന് അറിഞ്ഞു. അവിടെ എന്തായിരുന്നു ജോലി? എന്തുകൊണ്ടാണ് അവിടെ ഉപേക്ഷിച്ച്, നല്ലൊരു സാധ്യതകളുള്ള ഒരു സ്ഥലം ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്?
1: പുറത്തേക്ക് പോകാന്നുള്ളത് ചെറുപ്പം മുതലുള്ളൊരാഗ്രഹമായിരുന്നു. ഇടയ്ക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പം ഞാൻ പോയി ഒരു 1 ഇയർ നിന്നു, വെക്കേഷൻ ടൈമിൽ തിരിച്ചു വന്നതാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തയാൾ പ്ലസ് 1-ലും ഇളയാൾ 5th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന ടൈമിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പ്ലസ് 1-ൽ പഠിക്കുന്ന ആൾ പ്ലസ് 2-ലേക്ക് ആയ ടൈമിൽ ഞാൻ വന്നു. അപ്പം സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് കുറച്ച് സമയം കൂടുതൽ പഠിത്തത്തിലേക്ക് 2nd ഇയർ ശ്രദ്ധയൊക്കെ വേണം. അപ്പോൾ അവനൊരു ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു 1 ഇയറും കൂടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തത്. പ്ലസ് 2 കഴിഞ്ഞ ഉടനെ അടുത്ത കോഴ്സിൽ പെട്ടെന്ന് അവന് ജോയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇളയാൾ പോകാൻ സമ്മതിക്കാതെ വന്നു. അതുകൊണ്ടാണ് പിന്നീട് പോകാൻ പറ്റാതിരുന്നത്. ആ ഇവിടെ തന്നെ ഞാൻ നിന്നത്.
0: അവിടെ ആയിരുന്നപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്?
1: ടീച്ചിങ് തന്നെയായിരുന്നു.
0: ടീച്ചിങ് തന്നെയായിരുന്നു. ടൂർ പ്ലാനിങ്ങിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക?
1: ഇടയ്ക്ക് ഈ പുറത്തുനിന്നുള്ള ഗസ്റ്റുകളൊക്കെ വന്ന ടൈമിൽ എനിക്ക് പരിചയമുള്ളൊരു ട്രാവൽ

0: ട്രാവൽ ഏജൻസി ഉണ്ട് എറണാകുളത്ത്. എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് അവർക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ സാറിങ്ങനെ സൗദിയിൽ നിന്ന് വരുന്ന ഒരു ലേഡിക്കൊരു ഗൈഡിനെ വേണം എന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അവനാണ് എന്നെ സജസ്റ്റ് ചെയ്തത് ആ സാറിന്. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ ടൂർ പാക്കേജുകൾ ചെയ്യുന്ന, അത് ഡൊമസ്റ്റിക് മാത്രമല്ല ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ ചെയ്യുന്ന ആളുകളാണ്. ആ അവർ തന്നെ കൊണ്ടുപോവുകയാണ് ആളുകളെ, ഗൈഡൊക്കെ ആയിട്ട് അവരുടെ ആളുകളുണ്ട്. അപ്പോൾ സാർ എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ആ ഒരു ലേഡിയുടെ കൂട്ടത്തിൽ ഞാൻ ആദ്യം പോയി. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഗൈഡിങ്ങിൽ. അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാർ എന്നെ നിരന്തരം കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. സാറിൻ്റെ കസിൻസ് ബ്രദേഴ്സ് ഒക്കെ വന്ന ടൈമിലൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തു. അവർക്ക് ഒറ്റ ദിവസത്തിന് വന്ന ടൈമിലൊക്കെ ഞാനൊരു രണ്ട് ദിവസം കൊണ്ട് കാണിക്കത്തക്ക ഉള്ള കാര്യങ്ങൾ ഒറ്റ ദിവസത്തിൽ ഞാൻ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് അവരെ കാണിച്ചു വിട്ടു. അപ്പോൾ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ പിന്നീട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള അവരുടെ എന്ത് കാര്യങ്ങൾ വന്നാലും സാർ എന്നെ വിളിക്കും. അപ്പം ഞാനത് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി.
1: പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാറിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണല്ലോ കുഞ്ചുതണ്ണി. അപ്പം അങ്ങനെ ഒരാൾക്ക് കുഞ്ചുതണ്ണി, മൂന്നാർ, അതുപോലെ ഇടുക്കി ജില്ലയുടെ ഉൾഭാഗത്തേക്കുള്ള കുറേ ഗ്രാമങ്ങൾ അറിയാമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാറുണ്ട്.
0: തീർച്ചയായും
1: അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവര് അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കൂടെ പോകുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്താണ്?
0: ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലേഡിയാണെന്ന് കാണുന്നത് അവർ ഭയങ്കര എക്സൈറ്റഡാണ്. അവർ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു 3-4 മാസം മുമ്പ് അവരുടെ ഒരു 2 ബാച്ച്, അതായത് 90 പേരുടെ വീതം 2 ബാച്ച് കോർഡിനേഷനും ഗൈഡിങ്ങും ചെയ്തായിരുന്നു. അത് ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കൂടി. അവർ 2 ബസ്സിനാണ് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അവരൊക്കെ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ ഒത്തിരി ചെയ്തിട്ടുള്ള ആളുകളാണ്, മലേഷ്യ, തായ്ലൻഡ് അതുപോലെയുള്ള. പക്ഷേ എന്നെ അന്ന് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. അവർ ഫാമിലി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ പോലും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു ആസ് എ ലേഡി, എന്തുകൊണ്ട്
1: തന്നെ
0: എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അതൊരു ഭയങ്കര പാഷനായിരുന്നു ഡ്രൈവിങ്. അത് ചെറുപ്പം മുതൽ നമ്മുടെ വീട്ടിൽ വണ്ടി ഇല്ലെങ്കിലും എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ വണ്ടികളുണ്ടെങ്കിൽ ഞാൻ അതേന്ന് ഇറങ്ങുകയില്ല. ഇപ്പോൾ ഒരു സൈക്കിളായാൽ പോലും ഒരു ഓട്ടോ ആയാൽ പോലും നമ്മൾ അതിനകത്ത്, പിന്നെ നമ്മൾ അതിനകത്ത് ഡ്രൈവറാണ്. ആ രീതിയിൽ ഒക്കെയുള്ളൊരു ഇഷ്ടങ്ങളുണ്ടായിരുന്നു എനിക്ക്. ഡ്രൈവിംഗ് ഒരു പാഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. പിന്നെ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ തുടങ്ങി, കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി. ഒരു കാര്യം ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു, അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റി. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ നമുക്ക് മാക്സിമം അവർക്ക് കുറഞ്ഞ സമയത്ത് അവരെ ഇവിടെ എല്ലാം കാണിച്ചു കൊടുത്ത് അവരെ സാറ്റിസ്ഫൈഡ് ആക്കി വിടുക എന്നുള്ള ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരുന്നു. അതിന് ചില അവർക്കുണ്ടായ ചില മോശം പെരുമാറ്റങ്ങൾ, അവരുടെ പല എക്സ്പീരിയൻസും നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് കിട്ടിയപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് തീരുമാനിച്ചു, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഗസ്റ്റിനൊരിക്കലും അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവല്ല. മൂന്നാർ മേഖല എന്ന് പറയുമ്പം നല്ല തിരക്കൊക്കെ വരുമ്പോൾ ട്രാഫിക് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. എല്ലാ ഏരിയയിലോട്ടും ബ്ലോക്ക് കാര്യങ്ങളുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്ലോക്കില്ലാത്ത ഏരിയാസ് ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ബ്ലോക്കില്ലാത്ത ഏരിയാസ് ഇന്നതാണ്, അങ്ങനെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് അവരെ, അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർക്ക് ചില കാര്യങ്ങൾ, സ്ഥലങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലായിരിക്കും. അപ്പം നമ്മളത് ആ ഐഡിയ കൊടുക്കും. അപ്പം അതങ്ങനെ 1-2 പേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അവർ നമുക്ക് നല്ല റിവ്യൂസൊക്കെ തരാൻ തുടങ്ങി. പിന്നെ അവരുടെ ഫ്രണ്ട്സിന് നമ്മളെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പോലും നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്തിട്ടൊന്നുമല്ല. അപ്പം വളരെ എന്നാ പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തു നിന്ന് നമുക്ക് കോളുകൾ വരുന്നു. അത് കൂടുതലും കിട്ടിയത് ഇസ്രയേലി ടീംസിന്, അവർ നമ്മുടെ കോണ്ടാക്റ്റ് അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ അവർ നമ്മളെ വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ആ ടൈമിലൊക്കെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂടുക, നമുക്ക് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ മേഖലകളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പടിപടിയായിട്ട് ചെയ്യാൻ തുടങ്ങിയതും. ഇപ്പം നമ്മുടെ കൈ കിട്ടിയ ഗസ്റ്റൊക്കെ ഈ മൂന്നാർ മേഖല അല്ലാതെ അവർ കണ്ടിന്യൂവേഷനായിട്ട് ദൂരെ സ്ഥലങ്ങളിലേക്ക്, തേക്കടി, എയർപോർട്ട്, ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഡ്രോപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിക്കും. ഞങ്ങൾ വണ്ടികൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. പിന്നീട് നമ്മൾ ടാക്സിയിലേക്കൊക്കെ ചിന്തിച്ചതും, ഞാൻ നോർമലായിട്ട് സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നുണ്ട്, ഞാൻ മെയിനായിട്ട് അതാണ്. പിന്നെ എനിക്ക് ചിലപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന ടൂറിസ്റ്റുകളൊക്കെ, എസ്പെഷ്യലി ഫോറിനേഴ്സൊക്കെ നമ്മളെ കണ്ടാൽ, പ്രത്യേകിച്ച് അവർക്ക് ഓട്ടോയോട് ഭയങ്കര താല്പര്യമാണ്. അവർ നമ്മളോട് വന്ന് ചോദിക്കും പോകുവോ എന്ന്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അവർക്ക് ഐഡിയ ഇല്ലാത്തവർക്കും ഐഡിയ, ആ ലാംഗ്വേജ് അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്.

0: ഓർമ്മയ്ക്കും ഈ ഓർമ്മയ്ക്കും 17 വയസ്സ്.
1: മറ്റൊരു ചോദ്യമുള്ളത്, പോകുന്ന സമയത്ത് താങ്കൾക്ക് എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പം പലരും ഇങ്ങനെ റെയറായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, 7 വർഷത്തിനോടടുക്ക് എനിക്ക് ഒരിക്കലും ഇന്ന് വരെ അങ്ങനെ മോശമായിട്ടുള്ളൊരു അനുഭവം വരുന്ന ഗസ്റ്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ പുറത്തുനിന്നുള്ള ഡ്രൈവർമാർ അങ്ങനെയൊക്കെ ഒരിടത്തും എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. നമ്മളെ കാണുമ്പോൾ പലരും പെട്ടെന്ന് വന്ന് ചേച്ചി ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുക സ്ഥലം ഇല്ലെങ്കിൽ അവർ വേഗം വണ്ടി റെഡി ആകും. പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാർ ഏരിയയിലൊക്കെ വന്നു കഴിയുമ്പോൾ പിള്ളേരൊക്കെ ഓടി വരും. അപ്പം എനിക്കവരെ അറിയില്ലെങ്കിലും അവർക്ക് എന്നെ ഭയങ്കര പരിചയമാണ്. നമ്മളെ ഇങ്ങനെ അവർ
1: കണ്ടിട്ടുണ്ട്,
0: അങ്ങനെയൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. മോശം അനുഭവങ്ങൾ ഇന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഒത്തിരി ലേറ്റ് നൈറ്റ് ഒക്കെ ഞാൻ
1: നമുക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. തന്നെയല്ല, നമ്മൾ അത് കൂടുതൽ ഉന്നതങ്ങളിൽ എത്തിക്കാൻ സഹായിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ സഹായകമായിട്ട് നിൽക്കുന്നത് ആരാണ്? വീട്ടിൽ നിന്നുള്ള പിന്തുണയാണോ അതോ സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, അങ്ങനെ ആരാണ്?
0: എല്ലാവരും തന്നെ സപ്പോർട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഈ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് കടക്കണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് 2-വീലറുണ്ട്, അതിൻ്റെ ലൈസൻസ് മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ ഞാൻ അന്വേഷിക്കുമ്പോൾ 3-വീലറിന് ലൈസൻസ് വേണ്ട, ഞാനായി എടുക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലും അത് പഠിപ്പിക്കുന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പം പുള്ളിയെടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അത് കുഴപ്പമില്ല, നീ 4-ൻ്റെ ലൈസൻസ് എടുത്തു എന്നാൽ എൻ്റെ വണ്ടിയിൽ പ്രാക്ടീസ് തരാം എന്ന് പറഞ്ഞു. ഞാൻ 4-ൻ്റെ ലൈസൻസ് വിത്തിൻ 1 മന്ത് പോയി ലൈസൻസ് എടുത്തു. ആ ടൈമിൽ തന്നെ വണ്ടിയും ബുക്ക് ചെയ്തു. ലൈസൻസ് എടുത്ത് വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ തന്നെ എനിക്ക് പ്രാക്ടീസ് തരുവാ ചെയ്ത് ഒരുവിധമൊക്കെ ഓക്കെ ആയപ്പോഴത്തേക്കും വണ്ടി വന്നു. പിന്നെ നമ്മുടെ പുതിയ വണ്ടിയെ തന്നെ പ്രാക്ടീസ് ചെയ്തു
1: ഓട്ടോയിൽ.
0: അപ്പം കുറച്ച് ദിവസങ്ങൾ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ പയ്യെ തിരക്കില്ലാത്ത സമയത്തൊക്കെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് ഈ വണ്ടി ഒന്ന് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പം സ്റ്റാൻഡിലുള്ളവർ ഭൂരിപക്ഷവും നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞല്ലോ, ഞാൻ അധ്യാപികയായിരുന്നു,

0: അറിയാവുന്ന ഒരാളായിരുന്നു. പിന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ പേരൻസ് ഒത്തിരി പേര് സ്റ്റാൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഓടിച്ച് പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട, സ്റ്റാൻഡിലോട്ട് പോരെ, അത് പതിയെ പഠിക്കാമെന്ന് പറഞ്ഞു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അത് വേറെ ഒരിടത്തുനിന്നും നമുക്ക് കിട്ടില്ല.
1: പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ മാക്സിമം അവർ ഇല്ല.
0: ഞാനത് കണ്ടൊരു കാര്യം, ആ ഓട്ടോ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതുപോലെ അവരുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാണുകയും, ഇപ്പം മലയാളികൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളത്, അപ്പോൾ അവർ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ അവർ എത്രയെല്ലാം തിരക്കുണ്ടെങ്കിലും അവർ ശ്രദ്ധിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ വണ്ടിയിൽ ആര് വന്ന് കയറുന്നു എന്ന് അവർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചിട്ട് ആ ഒരു ഓട്ടം എടുക്കണ്ട എന്നുള്ള ഒരു ഓട്ടം ആണെങ്കിൽ അവർ അന്നേരം അതിനെനിക്കുള്ളൊരു സൈൻ തരും. ഞാനും അത് ശ്രദ്ധിക്കാറുണ്ട്. അത്രയ്ക്ക് അവരവരുടെ ഒരു സഹോദരിയെ പോലെ കണ്ട് എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടാണ്. നമുക്ക് എന്തൊരാവശ്യം വന്നാലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നല്ല സുഹൃത്തുക്കളാണ് സ്റ്റാൻഡിലുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം.
1: ഇനി നമുക്കൊരു ഗാനം കൂടി കേൾക്കാം അല്ലേ?
0: ഞാനൊന്ന് ശ്രമിക്കാം.

വളരെ നന്നായിരിക്കുന്നു. ഇത്ര മനോഹരമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശ്രീമതി ബിസ്മിതയ്ക്ക് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും വീട്ടമ്മമാർ പൊതുവെ തിരഞ്ഞെടുക്കാത്ത മേഖലയായ ഡ്രൈവിങ്ങും ടൂർ പ്ലാനിങ്ങും ഗൈഡും തുടങ്ങിയ മേഖലകളിലേക്ക് എത്തിപ്പെടുവാനും വളരെയധികം ശോഭിക്കുവാനും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നന്ദിയും അറിയിക്കുന്നു.

സർഗ കേരളം. ഇന്ന് സർഗ കേരളത്തിൽ സി എസ് രാജേഷ് അവതരിപ്പിക്കുന്ന കവിതകൾ, വിനു എബ്രഹാം അവതരിപ്പിക്കുന്ന കഥ, കാക്കനാടന്റെ സർഗപ്രപഞ്ചം, ബെറ്റിമോൾ മാത്യു നടത്തിയ പ്രഭാഷണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സി എസ് രാജേഷ് അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത ഒരു നാടൻ വിരഹം.

0: അടുത്ത കവിത കൊച്ചുവെളുപ്പാൻ കാലം.
1: തുടങ്ങി പതിവ് പോൽ കൊച്ചുവെളുപ്പാങ്കാലത്ത് കിളികളുടെ പാട്ടു കച്ചേരി. തുടങ്ങി പതിവ് പോൽ കൊച്ചുവെളുപ്പാങ്കാലത്ത് കിളികളുടെ പാട്ടു കച്ചേരി. കുയിൽ, കാക്ക, പൂവങ്കോഴി, തത്ത, മൈന, കൊളക്കോഴി, ഞാറ കൊറ്റി, ഓലഞ്ഞാലി, കുരുവി, കരിയില കിളികൾ. കുയിൽ, കാക്ക, പൂവങ്കോഴി, തത്ത, മൈന, കൊളക്കോഴി, ഞാറ കൊറ്റി, ഓലഞ്ഞാലി, കുരുവി, കരിയില കിളികൾ. ഇനി എങ്ങനുറങ്ങാൻ, അത് ഞാനുണരാനുള്ള വിളികളാകുമ്പോൾ. ഇനി എങ്ങനുറങ്ങാൻ, അത് ഞാനുണരാനുള്ള വിളികളാകുമ്പോൾ. ആകയാൽ ആസ്വദിക്കുന്നു, കിളികൾ പാടിയതെല്ലാം ആവർത്തിക്കുന്നു. ആകയാൽ ആസ്വദിക്കുന്നു, കിളികൾ പാടിയതെല്ലാം ആവർത്തിക്കുന്നു. എഴുന്നേറ്റു ജനലു തുറന്നു, വീഴാത്ത വെട്ടത്തിൽ കാണാൻ എത്ര ഭയാനകം മരുഭൂമി. എഴുന്നേറ്റു ജനലു തുറന്നു, വീഴാത്ത വെട്ടത്തിൽ കാണാൻ എത്ര ഭയാനകം മരുഭൂമി. പൂഴി കാലത്തെ വീശും മണൽക്കാറ്റ്, പൂഴി കാലത്തെ വീശും മണൽക്കാറ്റ്, തുറന്നതിലും വേഗത്തിൽ അടച്ചുപോകുന്നു പാളികൾ. തുറന്നതിലും വേഗത്തിൽ അടച്ചുപോകുന്നു പാളികൾ. മേശമേൽ വീണ്ടും കിളിയൊച്ച, ഞാൻ അലാറം ഓഫ് ചെയ്യുന്നു. മേശമേൽ വീണ്ടും കിളിയൊച്ച, ഞാൻ അലാറം ഓഫ് ചെയ്യുന്നു. പണിക്കു പോകും മുമ്പുള്ള പണികളിലേക്ക് കടക്കുന്നു. പണിക്കു പോകും മുമ്പുള്ള പണികളിലേക്ക് കടക്കുന്നു.
0: ജലം.
1: ഒരിക്കൽ കൈക്കുമ്പളാൽ നീ കോരിയെടുത്ത് ഓമനിച്ച ജലം ഞാൻ. ഒരിക്കൽ കൈക്കുമ്പളാൽ നീ കോരിയെടുത്ത് ഓമനിച്ച ജലം ഞാൻ. പിന്നെ ഇന്നോളം മറ്റൊരു പാത്രത്തിനും ഒട്ടുമേ പാകമാകാതെ. പിന്നെ ഇന്നോളം മറ്റൊരു പാത്രത്തിനും ഒട്ടുമേ പാകമാകാതെ. ജലമാണോ പാത്രമതേതായാലും അതിനെ പാത്രത്തിൻ രൂപം ആ തത്വമെൻ കാര്യത്തിൽ തെറ്റുന്നു. ജലമാണോ പാത്രമേതായാലും അതിനെ പാത്രത്തിൻ രൂപം ആ തത്വമെൻ കാര്യത്തിൽ തെറ്റുന്നു. മറ്റൊരു പാത്രത്തിലും കഴിയുന്നില്ല എനിക്കതായിടാൻ. മറ്റൊരു പാത്രത്തിലും കഴിയുന്നില്ല എനിക്കതായിടാൻ. ഇന്നുമേതിലും എവിടെയും നിന്റെ കൈക്കുമ്പിൾ രൂപം. ഇന്നുമേതിലും എവിടെയും നിന്റെ കൈക്കുമ്പിൾ രൂപം. കുഴയുന്ന പ്രശ്നത്തിൽ പാത്രങ്ങളും ഞാനും. കുഴയുന്ന പ്രശ്നത്തിൽ പാത്രങ്ങളും ഞാനും. ഒഴുകുവാനാകുന്നില്ല, ഒന്നിലും നിറയുന്നുമില്ല. ഒഴുകുവാനാകുന്നില്ല, ഒന്നിലും നിറയുന്നുമില്ല. നിന്നിൽ തൻ ഇപ്പോഴും നിശ്ചലപ്പെട്ടങ്ങനെ. നിന്നിൽ തൻ ഇപ്പോഴും നിശ്ചലപ്പെട്ടങ്ങനെ.
0: സി എസ് രാജേഷ് അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. കാക്കനാടിന്റെ സർഗപ്രപഞ്ചം, ബെറ്റിമോൾ മാത്യു നടത്തിയ പ്രഭാഷണം കേൾക്കാം.
2: ജനപ്രിയ സാഹിത്യം രൂപമെന്ന നിലയിൽ മലയാളത്തിൽ അപ്രതിരോധ്യമായ സ്ഥാനമാണ് നോവലിനുള്ളത്. നോവലിന്റെ ചരിത്രത്തിൽ ഉന്നത ശീർഷണയായി ശോഭിക്കുന്നു കാക്കനാടൻ എന്ന ജോർജ് വർഗീസ്. മലയാള നോവലിന്റെയും ചെറുകഥയുടെയും ഭാവുകത്വ പരിണാമത്തിന്റെ ദശാസന്ധിയിലാണ് നമ്മൾ കാക്കനാടനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആധുനികതയുടെ വക്താക്കളിൽ പ്രമുഖൻ എന്ന നിലയിലാണ് ആ സാഹിത്യ സംഭാവനകളെ വിലയിരുത്തുന്നത്. അക്കാലം വരെ നോവലിൽ നിലനിന്നിരുന്ന രചനാരീതികളെ അട്ടിമറിച്ചുകൊണ്ടാണ് കാക്കനാടന്റെ രചനകൾ മലയാളിയിലേക്ക് കടന്നു വന്നത്. ആ കാലഘട്ടത്തിന്റെ വാഴ്ചയിൽ നിന്നും നോവലിൽ വിചിത്തി സംഭവിക്കുന്നത് ആദ്യമായി കാക്കനാടനിലൂടെയാണ്. 1963 അദ്ദേഹത്തിന്റെ 7-ാം മുദ്ര എന്ന നോവൽ പുറത്തു വരുന്നത്. ഈ നോവലിലൂടെ തന്നെ നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ എല്ലാ പ്രസ്ഥാനങ്ങളോടും കലഹിച്ചുകൊണ്ടും അവയെ പുനർവായിച്ചുകൊണ്ടും പുനർനിർമ്മിച്ചുകൊണ്ടും മാത്രമേ തന്റെ സർഗവ്യക്തിത്വത്തിന് വെളിപ്പെടാനാവൂ എന്ന നോവലിസ്റ്റിന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട്. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിന്റെ ഭാഷയെയും അതിലെ പ്രതീകങ്ങളെയും സമൃദ്ധമായി ഉപയോഗിച്ച നോവലാണ് 7-ാം മുദ്ര. അതിനുശേഷം കാക്കനാടനിലെ പ്രവാചക സ്വരം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഉഷ്ണമേഖലയിലാണ്. ഉഷ്ണമേഖല 1967 വരുന്നത്. സാക്ഷി എന്ന നോവലും പ്രസിദ്ധീകരിച്ച വർഷം 1967. സാക്ഷിയിലെ പ്രമേയം 11 വർഷം മുൻപ് നാട് വിട്ടുപോയ മകൻ സ്വന്തം അച്ഛൻ്റെ ജീവിതത്തെ ആധാരമാക്കി ജീവിതത്തെയും മരണത്തെയും വിശകലനം ചെയ്യുകയാണ്. കോഴി എന്ന നോവല് ബ്രാഹ്മണന്റെ കോഴിക്കച്ചവടമാണ് അതിലെ വിഷയം. നഗരത്തിലെത്തിപ്പെടുന്ന ബ്രാഹ്മണൻ കോഴിക്കച്ചവടം നടത്തി ജീവിക്കേണ്ടി വരുന്നു. ഈ കൃതികളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രധാന കാര്യം, റിയലിസം കൊണ്ടുവന്ന ജീവിതത്തിന്റെ പുറം കാഴ്ചകളിൽ നിന്നും അതിന് തൊട്ടുപുറകെ വരുന്ന ഒറ്റക്കാടുമൊക്കെ ഉൾപ്പെടുന്ന തലമുറ കൊണ്ടുവന്ന കുറച്ചുകൂടി ഉള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ നിന്നും മാറി അവര് ജീവിതത്തിന്റെ അകം കാഴ്ചകളെയാണ് കാണിച്ചു തന്നതെങ്കിൽ, മനസ്സിലൂടെയുള്ള സഞ്ചാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെങ്കിൽ, അവയിൽ നിന്നും ഭിന്നമായിട്ട് ആഴമേറിയ ജീവിത സത്യങ്ങളെ, ഒട്ടും സൗന്ദര്യമില്ലാത്ത ഈ ജീവിത സത്യത്തിന് ഒരു തരം പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും ഒക്കെ ഭാഷയിലൂടെ തന്നെ സൗന്ദര്യത്തിന്റെ ചിറക് നൽകി ചിന്തയുടെ ലോകങ്ങളിലേക്ക് വായനക്കാരെ കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട നോവലുകളിലൊന്നാണ് വസൂരി. വസൂരിയില് നമ്മൾ കാണുന്നത് ഒരു ഗ്രാമത്തില് വസൂരി പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തില് അവിടുത്തെ മനുഷ്യരെല്ലാം അടിസ്ഥാനപരമായ ജീവിത കാമനകളോട് അങ്ങേയറ്റത്തെ ആസക്തി പ്രകടിപ്പിച്ചുകൊണ്ട് സദാചാരത്തിന്റെ എല്ലാ വേലിക്കെട്ടുകളെയും നൂലിഴകളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തികച്ചും അരാജകമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു. പറങ്കിമലയിലെത്തുമ്പോൾ മറ്റൊരു പ്രമേയമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പറങ്കിമല തന്നെ ഒരു സൗന്ദര്യത്തിൻ്റെയും നിഗൂഢതയുടെയും മരണത്തിൻ്റെയും ഒക്കെ പ്രതീകം പോലെ, ഒരു വലിയ രാവണൻ കോട്ട പോലെ, ഒരു ഡ്രാക്കുള മന്ദിരം പോലെയാണ് അവതരിപ്പിക്കുന്നത്. അവിടെ തങ്കവും അപ്പുകുട്ടനും ഒക്കെ കടന്നു വരുന്നു. ജീവിതത്തിൻ്റെ മടുപ്പും നൈരാശ്യവും ബാധിച്ച മനുഷ്യർ ആ എഴുത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും അവരുടെ ലോകത്തേക്കുള്ള വാതായനങ്ങളാണ് ഈ കൃതികൾ തുറന്നിടുന്നത്. ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളെ ഭരിക്കുന്നത് വ്യവസ്ഥാപിത മൂല്യസങ്കല്പങ്ങളോ സദാചാര വിചാരങ്ങളോ അല്ല. ഈ സത്യത്തെ ആവിഷ്കരിക്കുന്ന ഏറ്റവും ശക്തമായ പ്രമേയം തന്നെയാണ് വസൂരിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഒറോദ എന്ന കൃതിയാവട്ടെ മരണത്തിന് പിന്നിലെ ആത്മീയതയെ അന്വേഷിക്കുന്നു. പഴം കഥകള്,

0: മിത്തുകൾ, ഇവയെല്ലാം പുനർജനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മരണം ജീവിതത്തിൻ്റെ തുടർച്ചയാണെന്ന കാര്യത്തിൽ ഒട്ടും സന്ദേഹിയായിരുന്നില്ല കാക്കനാടെന്ന് പറയേണ്ടി വരും. മറ്റൊരു പ്രധാന കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചുള്ള അക്കാലഘട്ടത്തിലുണ്ടായ വിമർശനങ്ങളിലെല്ലാം തന്നെ എടുത്തു പറയുന്നത് ലൈംഗികതയുടെ ആവിഷ്കാരമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജീവിത സത്യങ്ങളുടെ ആഴങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ അത് ജീവിതത്തോട് തുറന്ന സമീപനം പുലർത്തിക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മുഖ്യ വിഷയങ്ങളിൽ ഒന്നായിട്ട് ലൈംഗികത എല്ലാ കൃതികളിലും തന്നെ കടന്നു വരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അടിസ്ഥാന ചോദനയായ ലൈംഗികതയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ജീവിതത്തെ വിശകലനം ചെയ്യാൻ പറ്റുന്നത്? ഓരോ മനുഷ്യനിലും ലൈംഗികതയുടെ അംശങ്ങളുണ്ട്. അത്തരത്തിലുള്ള ജീവിതാന്വേഷണം ഒരിക്കലും സത്യത്തിന് നിരക്കുന്നതാകത്തില്ല. ഒരു സത്യാന്വേഷണമാണെങ്കിൽ അത് ജീവിതത്തിൻ്റെ സമഗ്രതയെ സ്പർശിക്കുന്നതാവണം. അപ്പം ജീവിതത്തിൻ്റെ ഊർജം ജന്മസിദ്ധമായ കാമനകളല്ലാതെ മറ്റെന്താണ് എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. കാക്കനാടൻ്റെ കൃതികളിൽ ലൈംഗികതയെ ആവിഷ്കരിച്ചിരിക്കുന്നത് തികഞ്ഞ ദാർശനികമായ ഗൗരവത്തോടെയാണെന്ന് കാണാം. വായനക്കാരനെ അത് ഇക്കിളിപ്പെടുത്തുകയല്ല, പകരം ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ 11 തിരക്കഥകൾ കൂടി അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാക്കനാടൻ്റെ കൃതികളിലെ ഭാഷയെയും കാക്കനാടൻ്റെ നോവലുകൾ പങ്കുവയ്ക്കുന്ന പ്രമേയത്തെയും അവ ഉപയോഗിക്കുന്ന ബിംബങ്ങളെയും നോക്കുക. വൈദേശികമായ സ്വഭാവത്തിൽ നിന്നും തികച്ചും ഭിന്നമായി പ്രാദേശികമായ തനിമകളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാക്കനാടൻ കൃതികളുടെ മിക്കതിൻ്റെയും പശ്ചാത്തലം കാടും മലയും നാട്ടുംപുറവും എല്ലാം ഉൾക്കൊള്ളുന്ന കേരളത്തിൻ്റെ വിശാലമായ ഭൂപ്രകൃതിയാണ്. അതുപോലെ നമ്മൾ പൊതുജീവിതത്തിൽ അധികം ശ്രദ്ധിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്ന ക്ഷുദ്രപ്രയോഗങ്ങൾ, മന്ത്രവാദം, അതുപോലെ താന്ത്രിക സംജ്ഞകൾ, ഇവയെല്ലാം തന്നെ കാക്കനാടൻ്റെ കൃതികളിലേക്ക് വന്ന് ചേരുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ നമ്മുടെ പരമ്പരാഗതമായ ജീവിത ശൈലിയെയും ജീവിതത്തെയും അവയുടെ ഊർജ്ജധാരകളെയും വളരെ സമഗ്രമായി കണ്ടെത്തുകയും അവയെ തൻ്റെതായ പരുക്കൻ ഭാഷയിലൂടെ പരിഹാസ ചുവ കലർത്തി ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള ദാർശനികമായ പാതയായി മാറ്റുകയും ചെയ്ത ഉന്നത ശീർഷനായ എഴുത്തുകാരനാണ് കാക്കനാടൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം മലയാള നോവലിൽ ലബ്ധപ്രതിഷ്ഠനായി നിലനിൽക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല.
1: കാക്കനാടിൻ്റെ സർഗപ്രപഞ്ചം ബെറ്റിമോൾ മാത്യു നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. സർഗ കേരളത്തിൽ അവസാനമായി വിനു എബ്രഹാം അവതരിപ്പിക്കുന്ന കഥയാണ് തട്ട്.
2: ഒടുവിലായി വന്നത് 20-25 പ്രായം മതിക്കാവുന്ന ഒരു പെൺകുട്ടിയും പയ്യനുമായിരുന്നു. സ്കൂട്ടർ റോഡരികിൽ ഒതുക്കി ഹെൽമെറ്റുകൾ ഹാൻഡിലും തൂക്കിയിട്ടിട്ട് അവർ തട്ടിനടുത്തേക്ക് വന്നു. അമ്മാവ, കഴിക്കാൻ എന്തരുണ്ട്? പയ്യൻ ചോദിച്ചു. ദോശ, ആംലേറ്റ്, പാച്ചുപിള്ള പറഞ്ഞു. ഓ, എടുത്തോ, ചമ്മന്തി ഉണ്ടല്ലോ അല്ലേ? ബക്കറ്റിൽ നിന്ന് മഗ്ഗിൽ വെള്ളമെടുത്ത് കൈ കഴുകാൻ തുടങ്ങിക്കൊണ്ട് പയ്യൻ പറഞ്ഞു. ചമ്മന്തി തീർന്നു, സാമ്പാറുണ്ട്, തട്ടിലെ സഹായി രാജേന്ദ്രൻ അറിയിച്ചു. മതി ചേട്ടാ, പെൺകുട്ടി തലയാട്ടി. പിന്നെ പെണ്ണുമായി ഒന്ന് ആലോചിച്ചിട്ട് പയ്യൻ പറഞ്ഞു, എനിക്ക് ഡബിൾ ഓംലെറ്റ്, ഇവക്ക് സിംഗിൾ, ദോശ മൂന്നെണ്ണം വെച്ചെടുത്തോ. അത് പറഞ്ഞ് അവർ പരസ്പരം എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നതിനിടെ ഒരു ദീർഘനിശ്വാസത്തിൽ അമർന്ന് പാച്ചുപിള്ള തവി കൊണ്ട് കലത്തിലെ ദോശമാവ് കലക്കി. ഇതോടെ ദോശമാവ് തീരും. ഈ തട്ടുകടയിലെ അവസാനത്തെ ദോശയും ആംപ്ലേറ്റുമാണ് ഈ പിള്ളേര് കഴിക്കാൻ പോകുന്നത്. 35 വർഷങ്ങൾക്കപ്പുറം തട്ട് തുടങ്ങുമ്പോൾ ആരായിരുന്നു ആദ്യം തട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചതെന്ന കാര്യം ഓർമ്മയിലില്ല. പക്ഷേ തട്ട് എന്നേക്കുമായി അടച്ചു പൂട്ടാൻ നേരം വെച്ച അവസാനത്തെ ഭക്ഷണം കഴിക്കുന്ന ഈ പിള്ളേരുടെ മുഖങ്ങൾ മനസ്സിൽ നിന്ന് മായുമെന്ന് തോന്നുന്നില്ല. തൻ്റെ ജീവൻ പറിച്ചെടുക്കുന്നത് പോലെയുള്ള മുഹൂർത്തമല്ലേ ഇത്? കണ്ടിട്ട് രണ്ടും പ്രേമത്തിലാണെന്ന് തോന്നുന്നു, പക്ഷേ അത് ഉറപ്പിക്കാനും പറ്റില്ല. ഇപ്പോഴത്തെ പയ്യന്മാരും പെങ്കൊച്ചുങ്ങളും വല്ലാത്ത സ്വാതന്ത്ര്യത്തോടെയല്ലേ പരസ്പരം എവിടെയും ഇടപഴകുന്നത്? പ്രേമമുണ്ടേലും ഇല്ലേലും അവർ ഒരു മറയുമില്ലാതെ തട്ടിയും മുട്ടിയുമല്ലേ നടക്കുന്നത്? അതിപ്പോൾ രാത്രി ഇതേപോലെ വൈകിയാലും അവരിങ്ങനെ കറങ്ങി നടക്കും. കാലവും ശ്രീപത്മനാഭൻ്റെ പട്ടണവും ഒക്കെ വല്ലാതെ മാറിക്കഴിഞ്ഞു. ഓ, എന്തരേലും ആകട്ടെ, തട്ടിൽ താൻ അവസാനമായി വിളമ്പുന്ന ഭക്ഷണം കഴിക്കുന്ന ഈ പയലുകൾക്ക് നല്ലത് വരട്ടെ. അണ്ണാ, ആംപ്ലേറ്റ് ഞാനടിക്കാം, ഇനി ഈ തട്ടിൽ ഇങ്ങനില്ലല്ലോ. രാജേന്ദ്രൻ്റെ ചോദ്യം അയാളുടെ ചിന്തകളെ മുറിച്ചു. ശരിയടാ, പാച്ചുപിള്ള ചെറുതായി ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. കുറച്ചു കാലമായി തനിക്കൊപ്പം നിൽക്കുന്നവനാണ് രാജേന്ദ്രൻ.

പകൽ സമയം ചായ അടിക്കാനും വടയുണ്ടാക്കാനും അതൊക്കെ വിൽക്കാനും താൻ മാത്രമായാലും മതി. എങ്കിലും രാജേന്ദ്രന് മറ്റു കൂലിപ്പണിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പകലും കൂടെ നിൽക്കും. പക്ഷെ വൈകുന്നേരം മുതൽ ദോശ ആംപ്ലേറ്റ് ഐറ്റംസ് ഉള്ളതിനാൽ പിടിപ്പത് പണിയുണ്ട്. അതിനാൽ വൈകുന്നേരം എന്തായാലും കൃത്യമായിട്ട് ഇങ്ങെത്തും. നേരത്തെ പലരെയും കയ്യാളായി വെച്ചിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ഇവനെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നല്ല സഹായമായിരുന്നു. തട്ടുപണി അവന് ഇഷ്ടവുമാണ്. ആ ഇന്നത്തെ ഇടം കൊണ്ട് ഇത് നിന്നാലും അവനും നല്ലത് വരട്ടെ. പിള്ളേർ കഴിച്ചിട്ട് പൈസയും തന്നു പോകുമ്പോഴും തുടർന്ന് തട്ടിലെ സാമഗ്രികളും ഉപകരണങ്ങളും വൃത്തിയാക്കി ഒതുക്കുമ്പോഴും പാച്ചുപിള്ളയുടെ മനസ്സ് ഓരോ ചിന്തകളിൽ ഉഴറി. നാളെ മുതൽ ദിവസങ്ങളോളം തട്ട് കാണാതാകുമ്പോൾ പതിവുകാർ തനിക്ക് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുമായിരിക്കും. വളരെ അടുപ്പമുള്ള ഏറെ വേണ്ടപ്പെട്ടവരായ രണ്ടു മൂന്ന് പേരോടൊഴിച്ച് കച്ചവടം നിർത്തുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഇതൊട്ടും പോലും സ്വമനസാലെ അവസാനിപ്പിക്കുന്നതല്ലോ. ശരീരത്തിന് അവശത വന്നിട്ടോ കച്ചവടത്തിന് തട്ടുകേടുണ്ടായിട്ടോ നിർത്തുന്നതല്ല. പ്രായം 63 ആയെങ്കിലും കരിക്കകത്തമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇതേവരെ ശരീരത്തിന് ഏനക്കേടൊന്നുമില്ല. നല്ല തിരക്കുള്ള കോടതി പരിസരമായതുകൊണ്ട് തട്ടിൻ്റെ കച്ചവടവും നന്നായി പോകുന്നു. പിന്നെ ഇവിടെ തട്ടിട്ട കാലം മുതലേ രാത്രിയിലും അല്ലാതെയും തട്ട് തുറക്കാത്ത സമയം തട്ടിൻ്റെ ഉന്തുവണ്ടിയും ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള സാമഗ്രികളെല്ലാം അടുത്ത് തന്നെയുള്ള ത്രിവിക്രമൻ തമ്പി ജഡ്ജി അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ സൂക്ഷിച്ചു വെക്കാനുള്ള അനുവാദം തന്നത് മഹാഭാഗ്യവുമായി. ഇടയ്ക്ക് തട്ടിലെ ദോശയും ചമ്മന്തിയും ആംപ്ലേറ്റും അദ്ദേഹത്തിന് വീട്ടിലെത്തിക്കണം. അത് താൻ എത്ര നിർബന്ധിച്ചാലും കൃത്യമായ പൈസ തന്ന് മാത്രമേ വാങ്ങുകയുമുള്ളൂ. പക്ഷേ ഇനി എനിക്ക് നാട്ടുകാർക്ക് വേണ്ടി ചമ്മന്തിയും സാമ്പാറും ഉണ്ടാക്കാൻ വയ്യ. അതിൻ്റെ ആവശ്യമില്ല. കുടുംബത്തിൻ്റെ മാനം ഇനിയെങ്കിലും നോക്കിയേ പറ്റൂ എന്നൊക്കെ ഭാര്യ ശ്യാമളയും മകൾ വീണയും ഒരേ വാശിയിൽ നിൽക്കുമ്പോൾ പാച്ചുപിള്ളയ്ക്ക് എന്തു ചെയ്യാനാകും? സത്യത്തിൽ മകൻ സുധീന്ദ്രന് ലഭിച്ച ഒരു ഭാഗ്യം മൂലമാണ് ഈ പിടിവാശിക്ക് ചിറക് മുളച്ചതെങ്കിലും അവന് ഇക്കാര്യത്തിൽ അമ്മയ്ക്കും അനിയത്തിക്കുമൊപ്പം അത്രയ്ക്കില്ല. ഡിഗ്രി പഠനവും കഴിഞ്ഞ് കുറേ വർഷങ്ങൾ നീണ്ട സർക്കാർ ഉദ്യോഗ പരീക്ഷാ പരിശീലനങ്ങൾക്കും ശ്രമങ്ങൾക്കും ഒടുവിൽ ഒരു വർഷം മുന്നെയാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഓഫീസിൽ ഭേദപ്പെട്ട നിലയിലുള്ള ഉദ്യോഗം ലഭിച്ചത്. അതോടെ വീട്ടിലെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു തുടങ്ങി. ഒപ്പം പ്ലസ് ടുവും കമ്പ്യൂട്ടർ കോഴ്സും കഴിഞ്ഞ് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യമോ സാമർഥ്യമോ ഇല്ലാത്ത കല്യാണപ്രായത്തിലേക്ക് കാലൂന്നി വീട്ടിൽ വെറുതെ നിൽക്കുന്ന വീണയ്ക്ക് ചില ആലോചനകൾ വരാനും ആരംഭിച്ചു. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. എന്നാൽ ഇതോടെയാണ് പാച്ചുപിള്ള ഒട്ടും നിനച്ചിരുന്നില്ലാത്ത ചിലത് വീട്ടിൽ തലപൊക്കി തുടങ്ങിയത്. പണ്ടേ ശ്യാമളയുടെയും അവളുടെ ശേഷക്കാരുടെയും വർത്തമാനങ്ങളിൽ ഇടയ്ക്കെങ്കിലും കുടുംബത്തിലെ ചില അപ്പൂപ്പന്മാർ രാജകൊട്ടാരത്തിലെ പ്രധാന ജോലിക്കാരായിരുന്നതിൻ്റെയും അതിൻ്റെ പ്രതാപങ്ങളുടെയും കിലുക്കം കേൾക്കാറുണ്ട്. ഒപ്പം വല്ല വിധേനയും കുടുംബം പുലർത്തിക്കൊണ്ടു പോകുന്ന തട്ടുകട പണി ഗതികെട്ട അവസ്ഥയാണെന്ന സൂചനകളും. എന്നാൽ ഇതൊന്നും ഒരിക്കലും ഗൗരവമുള്ള വിഷയങ്ങളായി പാച്ചുപിള്ള കരുതിയിരുന്നില്ലോ. പക്ഷേ മകന് നല്ലൊരു സർക്കാർ ഉദ്യോഗം ആയതോടെ പഴയ കുടുംബപ്രതാപത്തിനും അഭിമാനത്തിനും പുതിയൊരു വീര്യം കൈവരികയായിരുന്നു. അതൊന്നുകൂടി വാറ്റിമോപ്പിക്കാൻ ശ്യാമളയുടെ ചില അടുത്ത ബന്ധുക്കളും എത്തി. മാത്രവുമല്ല, കുടുംബത്തിൻ്റെ അവസ്ഥ മെച്ചപ്പെടുന്നതിനൊപ്പം വീണയ്ക്ക് നല്ല കല്യാണാലോചനകൾ വരുന്നതിൽ അച്ഛൻ്റെ തട്ടുകട ഒരു പ്രശ്നമാകാനും ഇടയുണ്ടെന്ന വാദവും ശക്തമായി തുടങ്ങി. മുന്നേ തന്നെ അമ്മയുടെ കുടുംബമഹിമയോട് കുറച്ച് കൂടുതൽ ഒട്ടൽ കാണിച്ച് നിൽക്കുന്ന വീണയിൽ നിന്നും അത് ശരിവെക്കുന്ന ചില സൂചനകൾ വർത്തമാനങ്ങളിൽ മുളച്ചു വന്നു. എങ്കിലും ഇത്രയും കാലം കൊട്ടാരം പ്രതാപക്കാരും കുടുംബമഹിമക്കാരുമായ ഒരുത്തനും ചെറുവിരലിൻ്റെ സഹായം പോലും ചെയ്യാതിരുന്നപ്പോൾ കുടുംബത്തിന് അത്താണിയായി നിന്ന തട്ടിനു വേണ്ടി പാച്ചുപിള്ള ആവത് വാദിച്ചുകൊണ്ടിരുന്നു. അടുത്തയിടെ വീണയ്ക്ക് വന്ന ചില കല്യാണാലോചനകൾ അച്ഛൻ്റെ തട്ടുകട കച്ചവടം എന്ന ഒറ്റ കാരണത്താലാണ് തട്ടിത്തെറിച്ചത് എന്ന് കൃത്യമായി തെളിവുകൾ വന്നതോടെ അയാളുടെ ചെറുത്തുനിൽപ്പ് ആകെ തളർന്നു. അങ്ങനെ ഒടുവിൽ മകളുടെയും കുടുംബത്തിൻ്റെയും നല്ല ഭാവിക്ക് വിലങ്ങുതടിയാകുന്നവൻ എന്ന പേരുദോഷം വരുമെന്ന് ഉറപ്പായതോടെ ഏറെ സങ്കടത്തോടെ തട്ടുപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഭാര്യയും മകളും ചില ബന്ധുക്കളും പറയുന്നത് പോലെ തനിക്കിത് ഗതികെട്ട ഒരു ഉപജീവനമാർഗം അല്ലായിരുന്നു. വായിക്ക് രുചിയുള്ള നല്ല വൃത്തിയുള്ള വിലക്കുറവുള്ള ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്നവനോട് ഒത്തിരി മനുഷ്യരുടെ സ്നേഹം ഒഴുകി വന്ന തൊഴിലായിരുന്നു. ചെറുപയലുകൾ മുതൽ ആപ്പീസർമാരും വക്കീലന്മാരും എന്തിന് ചില മജിസ്ട്രേറ്റുമാരും രാഷ്ട്രീയ നേതാക്കളും വരെ പാച്ചുവണ്ണ എന്ന് വിളിച്ച് വർത്തമാനം പറയുന്ന ക്ഷമയോടെ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന സ്നേഹം എന്നും നല്ല അന്തസ്സുള്ള തൊഴിലായേ താനിതിനെ കണ്ടിട്ടുള്ളൂ.

0: പക്ഷേ കുടുംബം ഇങ്ങനെ തടയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ തുടരും? പ്രായവുമേറി, എന്തെങ്കിലും ഏനക്കേട് വന്നാൽ വെറുപ്പ് കാണിക്കാതെ തനിക്ക് തുണയാകാൻ അവർ മാത്രമല്ലേ ഉള്ളൂ. തമ്പി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തെ കോണിൽ തട്ട് സാമഗ്രികളെല്ലാം ഒതുക്കിക്കഴിഞ്ഞപ്പോൾ പാച്ചുപിള്ള അവസാനത്തെ വട്ടമെന്നോണം എല്ലാറ്റിലൂടെയും ഒന്ന് കണ്ണോടിച്ചു. എല്ലാം കൂടി അടങ്കലായി ആർക്കെങ്കിലും വിൽക്കാമെന്നാണ് ശ്യാമള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബ്ദങ്ങൾ നിലച്ചു കഴിഞ്ഞ കോടതി പരിസരത്തെ റോഡിലൂടെ ഏതോ പയ്യന്മാർ ലോകം തകർത്ത് കളയുന്ന ശബ്ദത്തിൽ ബൈക്കുകൾ ഭ്രാന്തമായ വേഗത്തിൽ പായിച്ചു വന്നത് കണ്ടിട്ട് പാച്ചുപിള്ള ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പാച്ചുവണ്ണൻ്റെ തട്ടില്ലാതിരിക്കുന്നത് കണ്ടതോടെ പതിവുകാർ പലരും അണ്ണനിത് എന്ത് സംഭവിച്ചുവെന്ന് പരസ്പരം തിരക്കി. തുടക്കത്തിൽ ഉത്തരം ആരുടെ പക്കലും ഇല്ലായിരുന്നു. എന്നാൽ സാവധാനം രാജേന്ദ്രനിൽ നിന്നോ മറ്റാരിൽ നിന്നുമോ അത് വെളിവായി. പാച്ചുപിള്ള തട്ടുകട നിർത്തി. മകന് നല്ല സർക്കാർ ഉദ്യോഗമായതോടെ ഇനി വീട്ടിൽ സ്വസ്ഥ വിശ്രമ ജീവിതം. കൊള്ളാം, പാവം മനുഷ്യൻ ഇത്രയും കാലം നന്നായി അധ്വാനിച്ച് ജീവിച്ചതല്ലേ, ഇനി സുഖമായി വിശ്രമിക്കട്ടെ എന്ന് സ്നേഹമുള്ളവർ പറഞ്ഞു. ഒപ്പം അത്രയും നല്ല ദോശയും വറ്റൽമുളകും എണ്ണയും ചേർന്ന ചമ്മന്തിക്കൂട്ടും ഓംലറ്റും ഇനി എവിടെ നിന്ന് കഴിക്കും എന്ന ആശങ്കയും പങ്കുവച്ചു. ക്രമേണ നഗരജീവിതത്തിൻ്റെ കുതിച്ചുവായലിനിടയിൽ പാച്ചുവണ്ണനും തട്ടുമെല്ലാം ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്ന് മാഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ഒരു നാൾ രാവിലെ പരിസരത്തെ ചില മതിലുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഏതാനും ചെറിയ കറുപ്പും വെളുപ്പുമുള്ള പോസ്റ്ററുകൾ പലരും ശ്രദ്ധിച്ചത്. പോസ്റ്ററിൽ പാച്ചുപിള്ളയുടെ മുഖം. ചുവടെ ആദരാഞ്ജലി, കെ പാച്ചുപിള്ള, 63, തുണ്ടത്തുവിള വീട്, മേലേത്ത് ലൈൻ, കണ്ണമൂല. അത് കണ്ടുനിന്ന പാച്ചുപിള്ളയുടെ തട്ടിലെ പഴയ പതിവുകാരും പരിചയക്കാരും അന്തം വിട്ട് പരസ്പരം നോക്കി. ഈശ്വര, നീണ്ടകാലത്തെ അധ്വാനം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായി ജീവിക്കാൻ തുടങ്ങിയതും എല്ലാം അവസാനിച്ചല്ലോ. ആ, ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഇത്തരം സന്ദർഭങ്ങളിൽ ഉള്ള ചില പുരാതനമായ സമാധാനവാക്യം അവർ പരസ്പരം കൈമാറി. അത്രമേൽ പാച്ചുവണ്ണനുമായി അടുപ്പമുള്ള ചിലരൊക്കെ മരണവീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കടുത്ത ഹൃദയസ്തംഭനം മൂലം പെട്ടെന്ന് മരണം സംഭവിക്കുകയായിരുന്നു എന്ന് അവിടെ കൂടിയിരുന്ന ചില ബന്ധുക്കൾ വഴിയായും രാജേന്ദ്രൻ മുഖേനയും അവർ അറിഞ്ഞു. ഏതാണ്ട് 2 മാസം കഴിഞ്ഞു കാണും. അന്നൊരു വൈകുന്നേരം കോടതി പരിസരത്തുള്ള റോഡരികിൽ നിൽക്കുന്നവർ അത്ഭുതത്തോടെ ആ കാഴ്ച കണ്ടു. പാച്ചുവണ്ണൻ്റെ തട്ട് നിന്നിരുന്നിടത്ത് വീണ്ടും അത് തുറന്നിരിക്കുന്നു. തട്ടിൽ രാജേന്ദ്രൻ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നു, ഒപ്പം മധ്യവയസ്സ് പിന്നിട്ട് ഒരു സ്ത്രീയും. വൈകാതെ തന്നെ ആ വിവരം അറിവായി. പാച്ചുപിള്ളയുടെ ഭാര്യ ശ്യാമളയാണ് സ്ത്രീ. അവർ വീണ്ടും തട്ടുകട തുടങ്ങിയിരിക്കുന്നു. പഴയ പതിവുകാർ വീണ്ടും വന്നു തുടങ്ങി. ദോശയും ചമ്മന്തിയും ഓംലറ്റും ചായയും കട്ടനും വാങ്ങി കഴിച്ചു. ചിലർ പാച്ചുവണ്ണൻ ഉണ്ടായിരുന്നതേതുപോലെ അത്രയ്ക്ക് ദോശയും ഓംലറ്റും ഒത്തിട്ടില്ലെങ്കിലും നല്ലത് തന്നെ എന്ന് പറഞ്ഞു. മറ്റു കുറേ പേർ അതുപോലെ തന്നെയുണ്ട് എന്നും പറഞ്ഞു. എന്തായാലും പാച്ചുവണ്ണൻ്റെ തട്ടിൽ വീണ്ടും കച്ചവടം പൊലിച്ചു തുടങ്ങി. ഇതിനെല്ലാമിടയിൽ രാജേന്ദ്രൻ വഴിയായി ചില സത്യങ്ങളും പുറത്തറിഞ്ഞു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പാച്ചുപിള്ള തട്ടുകട നിർത്തിയ ശേഷം അയാൾ വല്ലാത്ത മടുപ്പിലും നിരാശയിലും കഴിയുകയായിരുന്നു. ആ മനോവിഷമം തന്നെയാകണം പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിൽ കലാശിച്ചത്. എന്നാൽ പാച്ചുവണ്ണൻ പോയ ശേഷമാണ് കുടുംബത്തിന് മേൽ ഒരിടുത്തി വീണത്. സുധീന്ദ്രന് ലഭിച്ച ഉദ്യോഗത്തിൻ്റെ പരീക്ഷയിലും ഇൻ്റർവ്യൂകളിലും വലിയ ക്രമക്കേടുകൾ നടന്നുവെന്ന് കണ്ടെത്തി കോടതി ഉത്തരവ് പ്രകാരം ആ തവണ ജോലിയിൽ പ്രവേശിച്ചവരെയെല്ലാം പിരിച്ചുവിട്ടു. ഇതോടെ മറ്റ് വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത പാച്ചുവണ്ണൻ്റെ കുടുംബത്തിന് ജീവിതം വഴിമുട്ടിത്തുടങ്ങി. കുറേ നാൾ മുമ്പ് വരെ കുടുംബപ്രതാപവും ജാതിമേന്മയും പറഞ്ഞ് അടുത്തു നിന്നിരുന്ന ബന്ധുക്കൾ മുഖം തിരിച്ചു. എന്തായാലും ആരുടെയോ ഭാഗ്യം മൂലം പാച്ചുപിള്ളയുടെ തട്ടുകളുടെ വിൽപ്പന ഇതേവരെ നടന്നിരുന്നില്ല. ശ്യാമള പറയുന്ന വിലയും ആവശ്യക്കാരുടെ വിലയും ചേർന്ന് വന്നിരുന്നില്ല. പാച്ചുവണ്ണൻ്റെ ആത്മാവായിരുന്നു ഈ തട്ട്. അതുകൊണ്ടാണ് അത് വിറ്റുപോകാഞ്ഞത്. അതുകൊണ്ടിപ്പം അങ്ങേരുടെ കുടുംബത്തിന് രക്ഷയായി. രാജേന്ദ്രൻ തൻ്റെ അടുപ്പക്കാരോട് അടക്കം പറഞ്ഞു. പോകെ പോകെ താൻ ചുടുന്ന ദോശയും ഉണ്ടാക്കിയ ചമ്മന്തിയും ഓംലറ്റും കഴിച്ചിട്ട് ആളുകൾ തൃപ്തമായ മുഖഭാവത്തോടെ പണം തരുന്നത് വാങ്ങുമ്പോൾ ശ്യാമളയും ചിന്തിക്കാറുണ്ട്. താൻ വാശി പിടിച്ച് പാച്ചുവണ്ണൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങേരുടെ ആത്മാവിൻ്റെ സുകൃതം ഈ തട്ടിലുണ്ട്.
1: തട്ട്, വിനു എബ്രഹാം അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡന്റ്സ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് വഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിനു വേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനുവേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖത്തു നിന്നും നേരിട്ടുള്ള ആദ്യ എക്സിം കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു. യൂറോപ്പിലേക്കുള്ള ആദ്യ രണ്ട് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് നിന്ന് യാത്ര തിരിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി രാമൻതുരുത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5000 കോടിയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSS നാളെ മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. KSRTC എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സംസ്ഥാന പോലീസിനെ ആധുനികവത്കരിക്കുന്നതിന്റെ ഭാഗമായി 3 പദ്ധതികൾക്ക് തുടക്കമിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റോഡ് അപകടങ്ങൾ പ്രതിരോധിക്കുന്നതിനായി AI ട്രാക്ക്, സ്മാർട്ട് പോലീസിംഗ് ഉറപ്പാക്കുന്നതിനുള്ള ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള സൈബർ വാൾ എന്നീ പദ്ധതികളാണ് ആരംഭിച്ചത്. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ലഭ്യമാക്കുന്നതിന് പരിശോധനാ സംവിധാനമൊരുക്കി ക്ഷീരവികസന വകുപ്പ്. ഓണത്തിന് പാലിന്റെ ആവശ്യകത വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് തിരുവനന്തപുരം പട്ടത്തെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 24 വരെയാണ് പ്രത്യേക പാൽ പരിശോധന. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6 മിനിറ്റ് 45 സെക്കൻഡ് ഇടവേളയിൽ 4 അധിക സർവീസുകളാണ് നടക്കുക. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി ഏർപ്പെടുത്തും. പൊതുമരാമത്ത് വകുപ്പിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുമെന്ന് മന്ത്രി PK ബഷീർ. വകുപ്പിലെ എഞ്ചിനീയർമാർക്ക് ഔദ്യോഗിക ഉപയോഗത്തിനായി 23 വാഹനങ്ങൾ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ അമൂല്യമായ ജൈവ വൈവിധ്യത്തെ ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ജനുവരിയിൽ അന്താരാഷ്ട്ര നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു

0: ബേബി ജോൺ. വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആരംഭിക്കുന്ന പോഡ്കാസ്റ്റ് സീരീസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ആലുവയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ജലശുദ്ധീകരണ പ്ലാന്റിന് സാങ്കേതിക അനുമതി ലഭിച്ചു. പ്രതിദിനം 190 ദശലക്ഷം ലിറ്റർ ശുദ്ധീകരണ ശേഷിയുള്ളതാണ് പ്ലാന്റ്. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. മെലഡിയുടെ രാജകുമാരൻ ജോൺസൺ മാസ്റ്ററിന്റെ 15th ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് ഓർമ്മപ്പൂക്കൾ നേർന്നുകൊണ്ട് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം ഈണം നൽകിയ ഒരു ഗാനം നമുക്ക് കേൾക്കാം. പാടിയത് യേശുദാസ്.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാങ്കേതിക വിദ്യകൾ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് വസിക്കുന്നത്. ഇന്റർനെറ്റും സ്ക്രീനുകളും കടന്ന് അത് ഇന്ന് AIയുടെ അതിപ്രസരത്തിൽ എത്തി നിൽക്കുകയാണ്. സാങ്കേതിക വിദ്യകളുടെ വികാസം ഇത്തരത്തിൽ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ജീവിത ശൈലികൾക്കും പരിണാമം സംഭവിക്കുന്നു. അതിവേഗത്തിലുള്ള ഈ മാറ്റം ഭാവി തലമുറയെയും ബാധിക്കുന്നു. പാഠവരമ്പുകളിലും ഗ്രൗണ്ടുകളിലും ചിലവിട്ടിരുന്ന കഴിഞ്ഞ തലമുറയുടെ കുട്ടിക്കാലത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ പ്രവണതകൾ ഉടലെടുത്തിരിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ കുട്ടികളുടെ ഏകാഗ്രതയെ ഹനിക്കുന്ന നൂതന പ്രവണതകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോലഴി ചിന്മയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ശ്രീമതി ബിനി എം.
2: ലഹരി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത് മയക്കുമരുന്നാണ്. പക്ഷേ സത്യത്തിൽ ലഹരി അതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. മൊബൈൽ, സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, ഓൺലൈൻ ഗെയിമുകൾ, പോൺ കണ്ടന്റ്, സിഗരറ്റ്, മദ്യം, ഇങ്ങനെ നീളുന്ന ഒരു പട്ടികയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ കുട്ടിക്കാലത്ത് ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾ സന്തോഷവാന്മാരാണോ? ഒന്നാലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ മൊബൈലിലേക്കും മറ്റു മയക്കുമരുന്നുകളിലേക്കുമൊക്കെ ആകർഷിക്കപ്പെടുന്നത്? ഒന്നാമത്തെ കാരണം, അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നു എന്നതാണ്. ഒരു കാലത്ത് വീട്ടിലെ പണം അലമാരയിലോ പൂട്ടിയ ഡ്രോയറിലോ അമ്മയുടെ കയ്യിലോ ആയിരുന്നു. ഇന്ന് മേശപ്പുറത്ത് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഒരു വിരലമർത്തിയാൽ UPI പേയ്മെന്റ്. ഒന്ന് പരീക്ഷിച്ചാലോ എന്റെ ഫ്രണ്ടിന്റെ മയക്കുമരുന്ന്, എനിക്കും ഒന്ന് പരീക്ഷിച്ചുകൂടെ എന്ന തോന്നൽ കുട്ടികളിൽ വരുന്നു. പണം എളുപ്പം, മൊബൈലും എളുപ്പം, ഇന്റർനെറ്റ് അതിനേക്കാളേറെ എളുപ്പം. അപ്പോൾ കുട്ടി ആ സാധ്യതകളെല്ലാം പരീക്ഷിച്ചു നോക്കും. അതവന്റെ തെറ്റാണോ? അല്ല, അത് അവന്റെ പ്രായത്തിന്റെ സ്വാഭാവികമായ കൗതുകമാണ്. പക്ഷേ ആ കൗതുകത്തിന് അതിരില്ലാത്ത അവസരം കിട്ടുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ചിലപ്പോൾ വീട്ടിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടാകും. കുട്ടി കരയുമ്പോൾ അവർ സ്നേഹത്തോടെ പറയും, ഇതാ കുറച്ചു നേരം മൊബൈൽ നോക്കിക്കോ, അത് 10 മിനിറ്റിന് കൊടുക്കുന്നതാണ്. പക്ഷേ അറിയാതെ ഒരു മണിക്കൂർ കഴിയുന്നു. സ്നേഹം കൊണ്ടാണ് മുത്തശ്ശിയും മുത്തശ്ശനും അത് ചെയ്യുന്നത്. പക്ഷേ അറിയാതെ ഒരു ശീലമുണ്ടാക്കുകയാണ് കുട്ടിയിൽ. ഇനി രണ്ടാമത്തെ കാരണം, മാതാപിതാക്കളുടെ സമയക്കുറവ്. ഇന്നത്തെ ജീവിതം വളരെ തിരക്കേറിയതാണ്. മാതാപിതാക്കൾ രാവിലെ ജോലിക്കു പോകുന്നു, വൈകുന്നേരം ക്ഷീണിച്ചു മടങ്ങിവരുന്നു. വീട്ടിലെത്തിയാലും ബാക്കി ചെയ്യാനുള്ള ജോലികൾ അവരെ കാത്തിരിക്കുന്നു. ജീവിക്കാനുള്ള തത്രപ്പാടിൽ നെട്ടോട്ടമോടുകയാണ് മാതാപിതാക്കൾ. അതേസമയം സ്കൂളിലെ വിശേഷങ്ങൾ പറയാൻ അവരെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞു വീട്ടിലുണ്ട്. അവന് പറയാനുള്ളത് വലിയ കാര്യങ്ങളല്ല. അമ്മേ, ഇന്ന് ഞാനൊരു ചിത്രം വരച്ചു. അച്ഛാ, ഇന്ന് ടീച്ചർ എന്നെ അഭിനന്ദിച്ചു. എല്ലാ കൂട്ടുകാരുടെയും മുന്നിൽ. ഇത്രയേയുള്ളൂ. വളരെ ചെറിയൊരു സമയമാണ് കുട്ടി ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ എന്തു പറയും? ഇപ്പോൾ വേണ്ട, പിന്നെ പറയാം. ആ പിന്നെ പലപ്പോഴും വരാറില്ല. കുട്ടികൾക്ക് ഏറ്റവും വിലയേറിയ സമ്മാനം കളിപ്പാട്ടമല്ല, മാതാപിതാക്കളുടെ സമയമാണ്. 5 മിനിറ്റെങ്കിലും മൊബൈൽ മാറ്റിവെച്ച് അവരുടെ കണ്ണിലേക്ക് നോക്കി അവരെ മാത്രം ശ്രദ്ധിച്ച് സംസാരിച്ചാൽ മതി. അവർക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. കുട്ടികളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലമുണ്ട്. ആ കാലത്ത് അവരുടെ ഹീറോ അച്ഛനാണ്, ഹീറോയിൻ അമ്മയാണ്. ആ പ്രായത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ സാമീപ്യമാണ്. ആ സമയം നഷ്ടപ്പെട്ടാൽ പിന്നീട് എത്ര പണം ചെലവഴിച്ചാലും അത് തിരികെ വാങ്ങാൻ കഴിയില്ല. മറ്റൊരു കാരണമായി തോന്നുന്നത് കുട്ടികളുടെ സാഹസിക മനോഭാവമാണ്. മുമ്പ് ഇത് കൂടുതലും കൗമാരപ്രായത്തിലായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് ചെറിയ കുട്ടികളിലും ഇത് കാണപ്പെടുന്നു. എനിക്ക് ആരെയും പേടിയില്ല, എന്റെ വീട്ടിൽ ഞാൻ പറയുന്നതാണ് നടക്കുന്നത്. ഇങ്ങനെ പറയുന്നത് ചില കുട്ടികൾക്ക് അഭിമാനമാണ്. സുഹൃത്തുക്കളുടെ മുന്നിൽ അവർ പറയും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അച്ഛൻ

അച്ഛനമ്മമാരെ അനുസരിക്കും. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മമാർ എന്നെയാണ് അനുസരിക്കുന്നത്. ഇതവർ വിജയമായി കരുതുന്നു. പക്ഷേ അത് വിജയമല്ല, അത് സ്നേഹവും അച്ചടക്കവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടതിന്റെ സൂചനയാണ്. ഒരു കാര്യം ഓർക്കണം, സ്നേഹത്തിനും അതിരുകൾ വേണം. അതിരുകളില്ലാത്ത സ്നേഹം കുട്ടിക്ക് നല്ലതല്ല. കാരണം കുട്ടി സ്നേഹത്തോടൊപ്പം ഉത്തരവാദിത്വവും പഠിക്കണം, സ്വാതന്ത്ര്യത്തോടൊപ്പം നിയന്ത്രണവും പഠിക്കണം. ഇന്ന് കുട്ടികളിൽ വിറ്റാമിൻ ഡി കുറവിനെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് അതിന് പരിശോധനയുണ്ട്, മരുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടിയുടെ മനസ്സിൽ സ്നേഹക്കുറവുണ്ടോ, കരുതലിന്റെ കുറവുണ്ടോ, സാമീപ്യത്തിന്റെ കുറവുണ്ടോ, ഇതൊന്നും പരിശോധിക്കാൻ ഒരു ലാബ് ടെസ്റ്റുമില്ല. പക്ഷേ അതിന്റെ തിക്തഫലങ്ങൾ നമുക്ക് മുന്നിൽ കാണാം. ഉത്കണ്ഠ, ഒറ്റപ്പെടൽ, കോപം, ആത്മവിശ്വാസക്കുറവ്, ചിലപ്പോൾ അത് കൂടിക്കൂടി ഡിപ്രഷനും, ഇവയെല്ലാം പലപ്പോഴും മനസ്സിന്റെ വിശപ്പിന്റെ ലക്ഷണങ്ങളാണ്. ഒരു പഠനത്തിൽ വായിച്ച കാര്യം ഇന്നും മനസ്സിൽ നിൽക്കുന്നു. രാവിലെ കുട്ടി ഉറക്കമുണരുമ്പോൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക. അതിന് ഒരു മിനിറ്റ് പോലും വേണ്ട. അമ്മയുടെ അഥവാ അച്ഛന്റെ ഒരു ഉമ്മ രാവിലെ കിട്ടുന്ന കുട്ടിയുടെ മാനസികാരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കും അത്രേ. നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. പക്ഷേ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരം ചെറിയ കാര്യങ്ങളാണ്. അവരെ കേൾക്കുക, ചേർത്ത് പിടിക്കുക, അഭിനന്ദിക്കുക, അവരോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക, ഇവയെല്ലാം കുട്ടിയുടെ മനസ്സിന് ഏറ്റവും വലിയ സുരക്ഷയാണ്. അത് കുട്ടിക്ക് ഏറെ സുരക്ഷാബോധമാണ് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് കുട്ടികളിലെ ആസക്തികളുടെ ചില പ്രധാന കാരണങ്ങളാണ്. പക്ഷേ ഇതിൽ നിന്ന് പുറത്തു വരാൻ എന്താണ് ചെയ്യേണ്ടത്? സ്കൂളിനും കുടുംബത്തിനും സമൂഹത്തിനും എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മുടെ കുട്ടികളെ എങ്ങനെ നല്ല വഴിയിലേക്ക് നയിക്കാം? ഇന്ന് കുട്ടികൾക്ക് കൂട്ടുകാരോടൊത്ത് കളിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ? വൈകുന്നേരം 4 മണിയായാൽ ബാഗ് വീട്ടിലെറിഞ്ഞിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക്. പന്ത്, കബഡി, ഒളിച്ചുകളി, സൈക്കിൾ, മണ്ണ്, ചെളി, അതാണ് നമ്മുടെ ബാല്യം. വീട്ടിൽ കയറുമ്പോൾ അമ്മയുടെ ആദ്യ ചോദ്യം എന്തായിരുന്നു? എവിടെയായിരുന്നു ഇത്ര നേരം? ഇന്നത്തെ കുട്ടിയോട് അതേ ചോദ്യം ചോദിക്കേണ്ടി വരില്ല. കാരണം അവൻ പുറത്തേക്ക് പോകുന്നില്ല, അവൻ മുറിയിലാണ്. കയ്യിൽ മൊബൈൽ, ചെവിയിൽ ഹെഡ്ഫോൺ, മുന്നിൽ സ്ക്രീൻ. ചുറ്റും ആളുകൾ ഉണ്ടെങ്കിലും മനസ്സൊറ്റയ്ക്കാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. 5 വയസ്സുകാരനായാലും 50 വയസ്സുകാരനായാലും സുഹൃത്തുക്കൾ വേണം, സംസാരിക്കാൻ ആളുകൾ വേണം, ഒരുമിച്ച് ചിരിക്കണം, കളിക്കണം. ഈ അനുഭവങ്ങളാണ് മനസ്സിനെ ആരോഗ്യകരമാക്കുന്നത്. പല രക്ഷിതാക്കളും പറയാറുണ്ട്, പുറത്തു വിടാൻ പേടിയാണ്. ആ പേടി നമുക്ക് മനസ്സിലാകും. ഇന്നത്തെ വാർത്തകൾ കാണുമ്പോൾ ഓരോ മാതാപിതാക്കളും ആശങ്കപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പുറത്തെ അപകടം പേടിച്ച് മുഴുവൻ സമയം സ്ക്രീനിന്റെ മുന്നിൽ ഇരുത്തിയാലും മറ്റൊരു അപകടം ഉണ്ടാകുന്നില്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടത്. ഇവിടെയാണ് സ്കൂളുകളുടെ പങ്ക് വളരെ വലുതാകുന്നത്. സ്കൂൾ പഠിപ്പിക്കുന്ന സ്ഥലം മാത്രമല്ല, ജീവിതം പഠിപ്പിക്കുന്ന ഇടം കൂടിയാണ്. ഒരു കുട്ടിക്ക് ഓടാൻ അവസരം കൊടുക്കണം, കളിക്കാൻ സമയം കൊടുക്കണം, പാടാൻ വേദി കൊടുക്കണം, നൃത്തം ചെയ്യാൻ അവസരം കൊടുക്കണം, ചിത്രം വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കണം, കായിക മത്സരങ്ങൾ ഉണ്ടാകണം, കലോത്സവങ്ങൾ ഉണ്ടാകണം. കുട്ടി അവന്റെ അഥവാ അവളുടെ കഴിവ് കണ്ടെത്തട്ടെ, അവർ അതിനെ സ്നേഹിക്കാൻ തുടങ്ങും. ആ സ്നേഹം തന്നെയാണ് പിന്നീട് അവന്റെ നല്ല ലഹരിയാകുന്നത്. ഒരു കുട്ടിക്ക് ഒരു നല്ല ലഹരി കൊടുക്കൂ. അത് സംഗീതമായിരിക്കാം, ഫുട്ബോൾ ആയിരിക്കാം, ബാഡ്മിന്റൺ ആയിരിക്കാം, വായനയായിരിക്കാം, ചിത്രരചനയാവാം, നാടകമാവാം. അവൻ അതിൽ മുഴുകുമ്പോൾ മോശം ലഹരികൾക്ക് അവന്റെ ജീവിതത്തിൽ ഇടം കുറയും. ഒരു ചെറിയ അനുഭവം പറയാം. ഒരു ദിവസം ഒരു രക്ഷിതാവ് എന്നോട് ചോദിച്ചു, എന്റെ മകൻ എപ്പോഴും മൊബൈലിലാണ്, എന്തു പറഞ്ഞാലും കേൾക്കുന്നില്ല, എന്തു ചെയ്യണം? ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം മാത്രം ചോദിച്ചു, ദിവസത്തിൽ എത്ര സമയം നിങ്ങൾ മകനോട് സംസാരിക്കും? അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചു, പിന്നെ പറഞ്ഞു, രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് 5 മിനിറ്റ്, രാത്രി പഠിച്ചോ എന്ന് ചോദിക്കാനും മറ്റുമായി 10 മിനിറ്റ്, അത്രയേ ഉള്ളൂ. പ്രശ്നം മൊബൈൽ മാത്രമല്ല, മൊബൈൽ നിറച്ചിരിക്കുന്നത് കുട്ടിയുടെ ജീവിതത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന സമയമാണ്. നമ്മൾ കൊടുക്കാത്ത സമയം മറ്റെന്തെങ്കിലും വന്ന് നിറയ്ക്കും. അതാണ് പലപ്പോഴും മൊബൈലും സോഷ്യൽ മീഡിയയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം, കുട്ടികളെ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. അവനെ നോക്ക്, അവൾക്ക് എത്ര മാർക്കുണ്ട്,

0: നിനക്ക് മാത്രം പറ്റുന്നില്ല. ഇത്തരം വാക്കുകൾ ആത്മവിശ്വാസം വളർത്തുകയല്ല തകർക്കുകയാണ് ചെയ്യുന്നത്. പകരം പറയൂ, നിനക്ക് കഴിയും. ഇന്നലെ ഉണ്ടായിരുന്നതിലും ഇന്ന് നീ മുന്നോട്ടു പോയി. അത്ര മതി, കുട്ടിക്ക് സ്വയം വിശ്വാസം വരും. വീട്ടിൽ ചെറിയ ചെറിയ ശീലങ്ങൾ തുടങ്ങാം. ദിവസവും ഒരു നേരം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ആ സമയത്ത് മൊബൈൽ വേണ്ട, ടെലിവിഷൻ വേണ്ട. പകരം ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് നിന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും വിഷമമുണ്ടായോ? ചിലപ്പോൾ ആ ഒരു ചോദ്യം ഒരു വലിയ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരിഹരിച്ചേക്കാം. മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി. മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കരുത് എന്നല്ല പറയുന്നത്. ഇന്നത്തെ ലോകത്ത് സാങ്കേതിക വിദ്യ ഒഴിവാക്കാനാവില്ല. പക്ഷേ അതിന് സമയപരിധി വേണം. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ തന്നെ. 5 മിനിറ്റ് കൂടി, ഒരു ഗെയിം കൂടി. ഇങ്ങനെ ഓരോ ദിവസവും നിയമം മാറ്റിയാൽ കുട്ടി പഠിക്കുന്നത് സമയക്രമമല്ല, വിലപേശലാണ്. ശീലങ്ങളാണ് ജീവിതം രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് നല്ല ശീലങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം. നമ്മൾ കുട്ടികളോട് എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? എത്ര മാർക്ക് കിട്ടി? ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് ആരെയെങ്കിലും സഹായിച്ചോ മോൻ? ഇന്ന് ആരെയെങ്കിലും മോള് സന്തോഷിപ്പിച്ചോ? ഈ ചോദ്യങ്ങളാണ് നല്ല മനുഷ്യരെ വളർത്തുന്നത്. കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ടല്ല വളരുന്നത്, നമ്മൾ ജീവിക്കുന്നത് കണ്ടാണ് അവർ വളരുന്നത്. അച്ഛൻ എപ്പോഴും മൊബൈലിൽ, അമ്മയും എപ്പോഴും സ്ക്രീനിൽ. പിന്നെ കുട്ടിയോട് മാത്രം മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഫലപ്രദമാകില്ല. ആദ്യം നമ്മൾ മാതൃകയാവണം. അവസാനമായി ഒരു ചിത്രം മനസ്സിൽ വരുന്നു. ഒരു വശത്ത് കയ്യിൽ മൊബൈൽ പിടിച്ച് മണിക്കൂറുകളോളം ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കുട്ടി, മറ്റൊരു വശത്ത് ഫുട്ബോൾ കളിച്ച് വിയർത്തുചിരിക്കുന്ന കുട്ടികൾ, സ്റ്റേജിൽ പാട്ടുപാടുന്ന ഒരു കുഞ്ഞ്, ചിത്രം വരച്ച് അഭിമാനത്തോടെ നിൽക്കുന്ന മറ്റൊരു കുഞ്ഞ്. നമ്മൾ ഇതിൽ ഏത് കാഴ്ചയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഉത്തരം എല്ലാവർക്കും അറിയാം. കളിക്കുമ്പോൾ വീണ് മുട്ടുപൊട്ടാം, സൈക്കിൾ ഓടിക്കുമ്പോൾ കൈക്ക് പരിക്കേൽക്കാം, സ്റ്റേജിൽ കയറുമ്പോൾ കുട്ടി പേടിക്കാം. പക്ഷേ ഇവയെല്ലാം താൽക്കാലികമാണ്. മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ അത്ര എളുപ്പമായില്ല. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ കൊടുക്കാം. നമ്മുടെ സമയം കൊടുക്കാം, സ്നേഹം കൊടുക്കാം. അവരെ കേൾക്കാം, ഒപ്പം അവരെ ചേർത്ത് പിടിക്കാം. അവരോടൊപ്പം നടക്കാം, കളിക്കാൻ അവസരം കൊടുക്കാം. അപ്പോൾ അവർക്ക് മോശം ആസക്തികളെ അഥവാ അഡിക്ഷൻസിനെ തേടിപ്പോകേണ്ട ആവശ്യം തന്നെ ഉണ്ടാകില്ല. കുട്ടികൾക്ക് ഏറ്റവും വലിയ സുരക്ഷ നമ്മുടെ സാമീപ്യമാണ്. ഏറ്റവും വലിയ മരുന്ന് നമ്മുടെ സ്നേഹമാണ്. ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയമാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇവയൊക്കെ നൽകാം. അവ നല്ല മനുഷ്യരായി വളരട്ടെ, നല്ല പൗരന്മാരായി വളരട്ടെ. മൂല്യങ്ങളുള്ള ഒരു തലമുറയെ നമുക്കൊരുമിച്ച് വളർത്തിയെടുക്കാം.
1: കുട്ടികളുടെ ഏകാഗ്രതയെ ഹനിക്കുന്ന നൂതന പ്രവണതകൾ എന്ന വിഷയത്തെക്കുറിച്ച് കോലഴി ചിന്മയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ശ്രീമതി ബിനി എം സംസാരിച്ചതാണ് വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശ്രീരേഖ PS, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മിയാണ് ഇന്ന് ആവണി പൊന്നുഞ്ഞാലി. ഒപ്പം ജയാ സിയാർ.

0: ഒരു വ്യക്തിയുടെ കഴിവുകളും കഠിനാധ്വാനവും സമയവും ഭാഗ്യവുമെല്ലാം ചേരുമ്പോഴാണ് വലിയ വിജയങ്ങൾ ഉണ്ടാവുന്നത്. അത്തരം ചില വിജയങ്ങൾ മറ്റുള്ളവർക്ക് വിജയവഴികളിലേക്കുള്ള ഇന്ധനവും പ്രചോദനവുമാണ്. ജീവിത വിജയം യാദൃശ്ചികമായി ലഭിക്കുന്ന ഒന്നല്ല, അതിന് ലക്ഷ്യബോധത്തോടെ നിരന്തരമായ പരിശ്രമം അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിൽ വലിയ വിജയത്തിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്രവണസുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ രസിപ്പിക്കുന്ന ദൈവീകമായ കലയാണ് സംഗീതം. ഇത്തവണത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മുടെ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം ആകാശവാണി.
0: മനുഷ്യന്റെ സകല വികാരങ്ങളെയും ദുഃഖങ്ങളെയും സംഘർഷങ്ങളെയും സംഗീതത്തിൽ കൂടി ആവിഷ്കരിക്കാൻ സാധിക്കുമല്ലോ. മനസ്സിന് സന്തോഷവും ശാന്തിയും നൽകുന്ന ശബ്ദങ്ങളുടെയും ലയത്തിന്റെയും മനോഹരമായ ആവിഷ്കാരം അതാണല്ലോ സംഗീതം. ഈ പുരസ്കാര തിളക്കത്തിൽ എന്താണ് ആകാശവാണി ശ്രോതാക്കളോട് ആദ്യമായി പറയാനുള്ളത്?
1: എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം പങ്കുവെക്കുകയാണ് ആകാശവാണിയോടൊപ്പം. ശരിക്കും പറഞ്ഞാൽ ആകാശവാണി ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല കേട്ടോ. ജനിച്ചപ്പോൾ മുതൽ അന്നും ഇന്നും എന്നും ആകാശവാണി ഒരിക്കലും ഇണപിരിയാത്ത ഒരു സുഹൃത്താണ്, നമ്മുടെ ജീവശ്വാസമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ആകാശവാണിയോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോട് പറയുക അല്ലേ?
0: എന്തായാലും ഞങ്ങൾക്കും ഏറെ സന്തോഷം പുരസ്കാര തിളക്കത്തിന്റെ ഈ സമയത്ത് തന്നെ ആകാശവാണി സ്റ്റുഡിയോയിലെത്തി.
1: അതാണ് ഭാഗ്യം, അതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.
0: അതെ, ഇപ്പൊ എല്ലാവരുടെയും ചുണ്ടിലുള്ള പാട്ടാണ് AR MLA അങ്ങുവാനക്കോണില് എന്ന് തുടങ്ങുന്ന ദീപു നയനാൻ തോമസിന്റെ ഇണത്തിൽ പിറന്ന ഗാനം.
1: അതെ,
0: മനു മഞ്ജിത്താണ് ഇതിന്റെ വരികൾ എഴുതിയത്.
1: അതെ അതെ.
0: ഈ ഗാനം കേൾക്കാതെ നമുക്ക് ഈ പരിപാടി മുന്നോട്ട് പോവില്ലല്ലോ.
1: അതെ അതെ.
0: എന്നാ നമുക്കൊന്ന് പാടിയാലോ?
1: ആയിക്കോട്ടെ,
0: നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ഈ ഒരു ഗാനം സംഗീതത്തെ സ്നേഹിക്കുന്ന ലോകത്തുള്ള എല്ലാ വ്യക്തികളും ഏറ്റുപാടിയിട്ടുണ്ട്.
1: അതെ അതെ.
0: ഇതിന്റെ ചിത്രീകരണമായാലും വരികളായാലും സംഗീതം ആയാലും ഒക്കെ അത്രത്തോളം സ്പർശിച്ചിട്ടുണ്ട് നമ്മളെ ഏവരെയും. ഇതിന്റെ റെക്കോർഡിംഗ് ഓർമ്മകൾ പങ്കുവെക്കാമോ?
1: 2024 മാർച്ചിൽ തന്നെയായിരുന്നു റെക്കോർഡിംഗ്. എനിക്ക് ആദ്യം പാട്ട് അയച്ചു തന്നു, ഞാനിത് കാണാപ്പാടും കേട്ടു പഠിച്ചു, എല്ലാം അങ്ങനെയാണ്. ദീപു സാർ ചെന്നൈയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് NHQ എന്നുള്ള സ്റ്റുഡിയോയില് റെക്കോർഡ് ചെയ്തു. അപ്പൊ സാറാണ് പറഞ്ഞു തന്നത് എന്റെ സിറ്റുവേഷനൊക്കെ. ഒരു മുത്തശ്ശി കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ആണ്. അപ്പൊ ആ രീതിയിൽ പാടണം. ഒരു താരാട്ടുമുണ്ട്, പിന്നെ മോട്ടിവേഷനും ഉണ്ട്. അടുത്ത വരി മോട്ടിവേഷൻ ആകുമ്പോഴത്തേക്ക് ഇച്ചിരികൂടെ പവർഫുൾ ആയിട്ട് പാടണം. താരാട്ടിന്റെ വരിയാകുമ്പോൾ സോഫ്റ്റ് ആയിട്ട് പാടണം. അപ്പൊ വോയിസ് മോഡുലേഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ദീപു സാറും ജിതിൻ സാറും മനു മഞ്ജിത്തേട്ടനൊക്കെ പറഞ്ഞു, ഒരു അവാർഡ് മണക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാവുകയും ചെയ്തു. കേട്ടവരെല്ലാവരും പറഞ്ഞു കേട്ടോ, അതാണ് അച്ഛനും അമ്മയും എല്ലാവരും.
0: ഈ പാട്ട് വേറൊരു വ്യക്തിയുടെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാകില്ല, അതുപോലെയാണ് ഈ പാട്ട് പാടി വെച്ചിരിക്കുന്നത്. ഈ ശബ്ദവും ഈ പാട്ടും തമ്മിൽ അത്രമാത്രം താദാത്മ്യം
1: പ്രാപിച്ചിരിക്കുന്നു.
0: സംഗീതത്തിന്റെ ലോകത്തേക്ക് വന്നിട്ട് ഒരുപാട് നാളായി,
1: 1939 വർഷമായി.
0: 1997 സംസ്ഥാന കലോത്സവം, അതിലാണ് രംഗപ്രവേശം ചെയ്തത് അല്ലേ സംഗീതത്തിന്റെ ലോകത്തിലേക്ക്?
1: 1.5 വയസ്സിൽ പാടുമായിരുന്നു, അതിനുശേഷം 5.5 വയസ്സില് വൈക്കം ഉദയനാപുരം ചാത്തൻകുടി ദേവീ ക്ഷേത്രത്തിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം അരങ്ങേറ്റം കുറിച്ചത്.
0: അന്നത്തെ കലോത്സവത്തിൽ 1st സമ്മാനം ലഭിക്കണ്ടായി
1: അല്ലേ?
0: അന്നാണ് ഗായത്രി വീണയെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. അന്ന് സമ്മാനമായിട്ട്
1: കുമ്മനം ശശികുമാർ സാർ ഗായത്രി തമ്പുരു സമ്മാനം നൽകി.
0: അതെ,
1: അച്ഛനാണ് ഒറ്റക്കമ്പയിൽ ഇലക്ട്രിഫൈ ചെയ്തു തന്നത്. ഇപ്പൊ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ച വീണയാണ്. ഇതിന്റെ സാഹചര്യം എന്താന്ന് വെച്ചാൽ, 15 വയസ്സില് എന്റെ കോബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നു, വിനോദ് എന്നാണ് പേര്. ഒരു കളിവീണ നിർമ്മിച്ചു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച്, അതിൽ ഒരു കമ്പി ഉപയോഗിച്ച് സ്പൂൺ കൊണ്ട് മൂവ് ചെയ്തുകൊണ്ട് ആണ് സപ്തസ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. അതിനുശേഷമാണ് ഈ ഗായത്രി വീണയിലേക്ക് വരുന്നത്.
0: ശരിക്കും ചിത്രവീണ പോലെ തന്നെയാണോ അത് വായിക്കുന്നത്? എങ്ങനെയാണ്?
1: വലത്തേ കയ്യിൽ നെയിൽ ക്യാപ്പ് ധരിക്കുക, ഇടത്തേ കയ്യിൽ ബാക്ക് ലൈറ്റ് റോഡ് ഉണ്ട്, അതുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടാണ് വായിക്കുന്നത്.

0: ശരി, അങ്ങനെയാണ് ചെയ്യുന്നത്.
1: അതെ, ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനും പ്രത്യേകതരം താല്പര്യം കാണിച്ച് കണ്ടിട്ടുണ്ട്. മൃദംഗം വായിക്കാൻ അറിയാം.
0: ഒരുപാട് പഠിച്ചിട്ടില്ല, ചുമ്മാ ചെറുതായിട്ട്
1: ഇൻസ്ട്രുമെന്റ്സ് ധാരാളം വായിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും കണ്ടിട്ടുണ്ട്. സംഗീതത്തോടൊപ്പം തന്നെ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് പിന്നെ അഭ്യസിച്ചിട്ടുള്ളത്?
0: ഗായത്രി വീണയ്ക്ക് 6.5 മണിക്കൂർ വേൾഡ് റെക്കോർഡ് ലഭിച്ചു 2017, ഡോക്ടറേറ്റ് ലഭിച്ചു. അതുകൂടാതെ ഇപ്പൊ മൃദംഗം, കീബോർഡ്, തകിൽ, തബല, ഗഡം, ഗിഞ്ചറ നോക്കിയിട്ടുണ്ട്. പിന്നെ റഷ്യൻ ഇൻസ്ട്രുമെന്റ് കസു,
1: കസു അതെ,
0: അതും വായിക്കുന്നുണ്ട്.
1: എന്തായാലും പൂർണ്ണമായും സംഗീതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
0: അതെ,
1: ഞങ്ങൾക്കറിയാം ജനനം വിജയദശമി ദിവസമാണ്.
0: അതെ അതെ,
1: സരസ്വതി ദേവിയുടെ പേരിട്ടത് അതുകൊണ്ടാണോ?
0: അതുകൊണ്ടാണ്. അച്ഛന്റെ അമ്മ സരോജനി അമ്മ ആണ്, എന്റെ അമ്മൂമ്മയാണ് വിജയലക്ഷ്മി എന്ന് പേര് നൽകിയത്.
1: സംഗീത രംഗത്ത് അടിസ്ഥാനം നൽകിയ ഗുരുക്കന്മാരുണ്ടാകുമല്ലോ. അപ്പൊ എന്നു മുതലാണ് സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചു തുടങ്ങിയത്? ആരുടെ കീഴിലായിരുന്നു?
0: 7 വയസ്സിൽ ഗുരുമുഖത്തു നിന്ന് സംഗീതം അഭ്യസിച്ചു തുടങ്ങി. ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്പലപ്പുഴ തുളസി ടീച്ചർ, വൈക്കം സുമംഗല ടീച്ചർ, പ്രസന്ന ടീച്ചർ, പിന്നെ തൃപ്പൂണിത്തുറ വിൻസെന്റ് മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുവൈറ്റിലുണ്ട്. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നു കുവൈറ്റിൽ വെച്ച്. അതിനുശേഷം മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, ശ്രീ മാവേലിക്കര പി സുബ്രഹ്മണ്യ സാറിന്റെ കീഴിലായിരുന്നു. അവരിപ്പോഴില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് പ്രശസ്ത വയലിൻ ചക്രവർത്തിയായ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദൻ സാറിന്റെ കീഴിലാണ്
1: പഠിക്കുന്നത്. എപ്പോഴാണ് ഈ സംഗീതം അഭ്യസിക്കാനായിട്ടുള്ള സമയം?
0: സമയം ഓഫ് സീസണിലാണെങ്കിലും ഇപ്പൊ ഒരു രാവിലെ അല്ലെങ്കിൽ 11 മണിക്കോ അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും ചെയ്യും കേട്ടോ. പ്രത്യേക സമയമില്ല, വൈകിട്ട് ചെയ്യും. വൈക്കത്ത് ഇപ്പൊ ഒരു സുരേഷ് പൈ സാറൊക്കെ ഉണ്ട് മൃദംഗമായിട്ട്, പിന്നെ ജയമോഹൻ ചേട്ടൻ, തൃപ്പൂണിത്തുറ നീലാണ്ടൻ സാർ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വരും. എല്ലാരും കൂടെ ചെയ്യുമ്പോൾ പ്രത്യേകം സുഖമായിട്ട്.
1: ദിവസവും പ്രാക്ടീസ് നടക്കാറുണ്ടോ?
0: ദിവസവും നടക്കാറില്ല, പറ്റുമ്പോഴൊക്കെ ചെയ്യും കേട്ടോ.
1: ദിവസേന നമുക്ക് സാധകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഗീതത്തിന്റെ ക്വാളിറ്റി അല്ലേ,
0: നന്നായിട്ടും ക്വാളിറ്റി ഉണ്ടാകും, ഒന്നുകൂടെ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും.
1: അതുപോലെ
0: ശബ്ദക്രമീകരണം, വോയിസ് കൾച്ചറിങ്, അത് തന്നെ പണ്ട് മുതലേ അച്ഛൻ പരിശീലിപ്പിച്ചു. ഓപ്പൺ ആയിട്ട് പാടേണ്ടതായിട്ട് ഓപ്പൺ ആയിട്ട് പാടണം, ഒതുക്കേണ്ട എടുത്ത് ഒതുക്കുക. അച്ഛനും ദാസേട്ടനുമാണ് എന്റെ റോൾ മോഡൽ, അച്ഛനും അമ്മയും.
1: അപ്പൊ ആദ്യ ഗുരു അച്ഛൻ തന്നെയാണ്?
0: അതെ അതെ
1: അല്ലെ.
0: അതെ, അതിനുശേഷമാണ് ദാസേട്ടൻ, അച്ഛന്റെ അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട് സരോജിനി അമ്മ.
1: കർണാടക സംഗീത രംഗത്ത് അടിസ്ഥാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ആദിതാള വർണ്ണവും അടതാള വർണ്ണങ്ങളൊക്കെയാണ്. പലപ്പോഴും ഓൺലൈൻ ആയാണല്ലോ കുട്ടികൾ സംഗീതം അഭ്യസിക്കുന്നത്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതിന് നല്ല വ്യത്യാസമല്ലേ?
0: ആ, അത് വരും. ശരിയാ, ചിലപ്പോ ക്ലാരിറ്റി കുറവൊക്കെ വരും അല്ലെ, എന്ത് റേഞ്ചിന്റെ പ്രോബ്ലം വരുമ്പോ. എന്നാലും കുഴപ്പമില്ല, സാഹചര്യങ്ങൾ അനുസരിച്ചാണല്ലോ ഇപ്പം മാറുന്നത്. ഗുരുമുഖേ വിദ്യ, അതെ, അതിന് പ്രത്യേകതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ.
1: കർണാടക സംഗീത പഠനം, ലളിത സംഗീതം, ചലച്ചിത്ര പിന്നണി രംഗത്തും എല്ലാം ഉണ്ട്. ഈ മൂന്നും ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് മ്യൂസിക് കമ്പോസിഷൻസ് ഒക്കെ ഉണ്ട്. ശാസ്ത്രീയമായിട്ട് കർണാടക സംഗീതം അഭ്യസിച്ച ഒരു വ്യക്തിക്ക് പിന്നണി ഗാന രംഗത്ത് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ടോ?
0: ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുന്നതിനേക്കാൾ മനോധർമ്മമായിട്ട് ഇംപ്രൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നവർക്ക് രാഗത്തെ കുറിച്ച് ഗ്രാഹ്യം ഉണ്ടാകും, പിന്നെ നൊട്ടേഷൻ അറിയാൻ പറ്റും. ഒരു പാട്ടിന്റെ സ്വരം ഇന്നതാണ് ഇന്നതാണെന്ന് അറിയുകയാണെങ്കിൽ ഇപ്പം കൂടുതൽ മനോഹരമായിട്ട് പാടാൻ സാധിക്കും. അതാണ് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചാനുള്ള ഗുണം. അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമേ പാടാൻ സാധിക്കുള്ളൂ, അതിന് കൂടുതൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല.
1: പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശബ്ദം സംരക്ഷിക്കാനായിട്ട് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കും, അങ്ങനെ എന്തെങ്കിലും ചിട്ടകളൊക്കെ
0: ഉണ്ട്. തണുത്തതൊന്നും കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് കഴിക്കത്തില്ല, മാതള നാരങ്ങയൊന്നും പറ്റൂല.
1: എന്നാലും ഈ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ തോന്നില്ലേ?
0: ഇല്ല, കഴിക്കാൻ തോന്നുമ്പോ ഞാൻ എന്ത് ചെയ്യും, തണുപ്പ് മാറ്റിയിട്ട് കഴിക്കും.
1: ശബ്ദം ശരിക്കും സംരക്ഷിക്കുന്നുണ്ട്.
0: അതെ അതെ. പിന്നെ നമ്മള് ഗാനമേള പരിപാടി ഗസ്റ്റ് ആയിട്ട് പോകുവാന്ന് വിചാരിച്ചു, നമ്മള് പാടിക്കഴിഞ്ഞ് വേറെ ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുക, അപ്പൊ കൊട്ടിനെയും വേളത്തിനടയ്ക്കും, അവര് സംസാരിക്കാൻ വരും, നമ്മൾ സംസാരിക്കരുത്. അതിനെക്കാട്ടി ഒച്ചയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസ് സ്ട്രെയിൻ ആവും, പിന്നെ നമുക്ക് അടുത്ത പാട്ട് പാടാൻ പറ്റാണ്ട് വരും. ഞാൻ കണ്ടൂല.
1: അപ്പൊ തയ്യാറെടുപ്പുകളാണ് ശരിക്കും എടുക്കാറുള്ളത്? ഒരു പാട്ട് പാടാനായിട്ട് ഒരു പിന്നണി ഗാനം പാടാൻ പോവുകയാണ്, റെക്കോർഡിങ്ങിന്റെ മുൻപായിട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരിക്കും?
0: ഒരു ദിവസം എടുക്കും കേട്ടോ പാട്ട് പഠിക്കാൻ. പാട്ട് അവർ അയച്ചു തരുമ്പോ എനിക്ക് ചെറിയ പെൻഡ്രൈവ് ഉണ്ട്, ടേപ്പ് റെക്കോർഡർ പോലെ തന്നെ, അതിലേക്ക് റെക്കോർഡ് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെ ഓരോ വരികൾ, രാവിലെ പല്ലവി മുഴുവൻ തീർക്കും, വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ അതിന് പല്ലവി തീർക്കും, രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് അവിടെ പോയിരുന്ന് ചരണവും തീർക്കും, കഴിഞ്ഞിട്ട് 12 മണിക്കൊക്കെ കിടക്കുള്ളൂ.
1: അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ തയ്യാറെടുക്കുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കണം.
0: അത് വേണം, ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല.
1: അപ്പൊ ഏകദേശം തനിച്ചിരുന്ന്
0: ഏകാഗ്രമായി
1: പ്രാക്ടീസ് ചെയ്യേണ്ടി വരും.
0: കുറെ നേരം ഇരിക്കും,
1: കുറെ നേരം ഇരിക്കും അല്ലെ. മുന്നൊരുക്കങ്ങൾ അതൊക്കെയാണ്,
0: അതൊക്കെ
1: റെക്കോർഡിങ്ങിന് പോകുന്നതിനേക്കാളൊക്കെ.
0: ഞാനൊരു പാട്ട് കഴിച്ചിട്ടുണ്ട്, പോണ വഴിക്ക് ആയിട്ട് പഠിച്ച് പാടാൻ പറഞ്ഞാൽ പറ്റൂല.
1: എന്തായാലും സിനിമാ മേഖലയ്ക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് വൈക്കം വിജയലക്ഷ്മി എന്ന ഗായിക. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലൂടെയാണ് അല്ലെ കാറ്റേ കാറ്റേ
0: എന്നുള്ള ഗാനം,
1: നമുക്കതൊന്ന് കേട്ടാലോ?
0: ആയിക്കോട്ടെ. കമൽ സാറിന്റെ ചിത്രമാണ് സെല്ലുലോയിഡ് എന്നുള്ള ചിത്രം. അതിലെ എം ജയചന്ദ്ര സാറിന്റെ സംഗീതം, റഫീഖ് അഹമ്മദിക്കയുടെ വരികൾ. അവർക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സിനിമാ രംഗത്തേക്ക് കൈപിടിച്ചു ഉയർത്തിയതല്ലേ.

0: ജി ശ്രീറാം,
1: അതെ ജി
0: അദ്ദേഹം
1: ശ്രീറാം
0: ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു.
1: അതെ അതെ, അനസനോട് മുത്തല്ലേ.
0: ആ ഒരു ഗാനത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുകയുണ്ടായി. ധാരാളം പേര് ആ പാട്ട് ഏറ്റുപാടി, ഒരുപാട് നല്ല റിവ്യൂസ് അതിന് വന്നു
1: അല്ലേ.
0: എന്താണ് ആ ഒരു സമയത്ത് ഓർമ്മ?
1: ആദ്യമായിട്ട് സാറ് വിളിച്ചതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. സാറ് ഒരു ചാനലില് ഞാൻ അമൃതവർഷിണി രാഗത്തില് കീർത്തനം പാടുന്ന കേട്ടപ്പോ സാറ് പറഞ്ഞു എം എസ് സുബ്ബലക്ഷ്മി അമ്മയുടെ ശബ്ദവുമായിട്ട്
0: സാമ്യം
1: ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോഴാണ് കമൽ സാറ് പറഞ്ഞ ഒരു പഴയകാല ചിത്രം നിർമ്മിക്കാൻ പോകുന്നുണ്ട്, അതിലെ ഓപ്പണായിട്ട് പാടുന്ന ഒരു ഫീമെയിൽ വെർഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്റെ പേര് സജസ്റ്റ് ചെയ്തു. അതാണ് ജീവിതത്തിലെ വഴിത്തിരിവ്.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാൽ. നമ്മോടൊപ്പം വൈക്കം വിജയലക്ഷ്മിയാണ് ഉള്ളത്. നടൻ എന്ന
1: സിനിമ ഒറ്റയ്ക്ക് വീണ്ടും കമൽ സാറിന്റെ ചിത്രം.
0: അതെ അതെ, ഔസേപ്പച്ചൻ സാറിന്റെ സംഗീതം, അതിൽ മധു വാസുദേവാണ് രചന അല്ലേ,
1: അതിനാണ് സംസ്ഥാന അവാർഡ്.
0: സംസ്ഥാന അവാർഡ്. ആ പാട്ടിന് വളരെ വലിയ സ്വീകാര്യത ലഭിച്ചു. ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ.

0: പിന്നെ 2015 വടക്കൻ സെൽഫി ഇറങ്ങിയത്.
1: ഇറങ്ങിയത്
0: അതിനകത്താണ് ഈ പറഞ്ഞ പോലെ കൈക്കോട്ടും കണ്ടിട്ടില്ല, അതൊരു പ്രത്യേക താളവും ഈണവും.
1: അതെ,
2: കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തിക്കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, വെക്കറ കാട്ടി വെടക്കായി.

0: വളരെ രസമായിരുന്നു. കുട്ടികളൊക്കെ ഏറ്റുപാടിയിട്ടുള്ള അതെ നല്ല ഗുമ്മ ആ പാട്ട്. ജൂനിയേഴ്സ് ആയിട്ടുള്ള ടീമിനൊപ്പാണല്ലോ വർക്ക്
1: ചെയ്തിട്ടുള്ളത്.
0: അപ്പൊ അതിന്റെ ഓർമ്മ എന്തൊക്കെയാണ്? ആ വടക്കൻ സെൽഫി ഇടാം. ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമ
1: തന്നെയാണ്. അതിൽ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ സാധനം ഇഷ്ടപ്പെട്ടു. എന്നാലും ഈ അടിപൊളി എന്നുള്ളതിന് വേറൊരു വാക്ക് കിട്ടി, ജലക്ഷ്മി ചാച്ചി സ്പാറി എന്ന് പറഞ്ഞു. അതാണ്
0: ഷാന്റെ വാക്കല്ലേ.

0: എനിക്ക് തോന്നുന്നു നല്ല കുറേ സിനിമകളില് കുറെ
1: അതെ,
0: പാട്ടുകള് പാടാൻ പറ്റിയിട്ടുണ്ട്.
1: മൂന്നേ പാട്ടുള്ളത്.
0: അതെ അതെ. പിന്നെ അന്യഭാഷകളിലെ നിരവധി ഗാനങ്ങൾ
1: ഗാനങ്ങളുണ്ട്.
0: തമിഴ്, ഹിന്ദി,
1: തെലുങ്ക്,
0: തെലുങ്ക്,
1: കന്നഡ,
0: കന്നഡ,
1: തുളു,
0: തുളു,
1: ബംഗാളി,
0: ബംഗാളി,
1: സംസ്കൃത്,
0: എല്ലാം കൈവച്ചു അല്ലേ?
1: അതെ അതെ. പിന്നെ ഒരെണ്ണം വന്നുണ്ട്, അത് എന്തെന്നാന്ന് എനിക്കറിയാൻ പാടില്ല. ഗഡുവാളി ഞാൻ പറഞ്ഞു, പാട്ട് വായിച്ചു തന്നെ, ലിറിക്സ് വോയിസ് മെസ്സേജ് ആയിട്ട് വായിച്ചു
0: തരണം,
1: എന്നാലേ പ്രൊണൗൺസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് അറിയാൻ പറ്റൂ.
0: മലയാളത്തിൽ നിന്ന് തമിഴ് അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലൊക്കെ പാടാൻ പോകുമ്പോഴേ എന്താണ് ഒരു വ്യത്യസ്തമായിരുന്ന എക്സ്പീരിയൻസ്? പറഞ്ഞു തരുന്ന രീതികള്
1: പറഞ്ഞു
0: എന്താ?
1: ഇന്ന രീതി പ്രൊണൗൺസ് ചെയ്യണം, ഇന്ന രീതി പറയണം, അല്ലെങ്കിൽ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും.
0: മറ്റു ഭാഷകളിലൊക്കെ പോകുമ്പോ അതിന്റെ കമ്പോസിഷൻസും അതൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും?
1: ട്യൂണൊക്കെ സൂപ്പർ തന്നെയാണ്, എല്ലാ സംഗീതം തന്നെയാണ്, നമുക്ക് അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മെലഡീസ് കൂടുതൽ തെലുങ്ക്, കന്നഡ, തമിഴിലും ഉണ്ട്. ഇപ്പൊ മെലഡീസ് ഒക്കെ വരുന്നുണ്ട്, ഇപ്പൊ മലയാളത്തിലും വരുന്നുണ്ട്, എല്ലാത്തിലും മെലഡി ഒക്കെ തിരിച്ചു വന്നു തുടങ്ങി, അടിപൊളിയായിട്ടുണ്ട്.
0: തമിഴില് പാടി,
1: അതെ, ഉന്നാലെ,
0: ആ ഒരു പാട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്.
1: അതെ, ഉന്നാലെ എന്നാളും എൻ ജീവൻ വാഴുതി. അത്
0: അതിന്റെ ഇടയില്
1: സംസ്കൃത്.
0: അതെ, അത് ഞങ്ങളുടെ ശ്രോതാക്കൾക്കായി.
1: ഉഭയകുശല ചിരജീവന

0: വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമാണ്, വേറിട്ട രീതിയിലുള്ള പാട്ടുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഈ പാട്ട് സെലക്ഷനിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ?
1: ഇല്ല, അങ്ങനെ നോക്കാറില്ല. തരുന്നത് നമ്മള് സ്വീകരിക്കാന്നുള്ളു.
0: പിന്നണിയൊക്കെ പാടുന്നുണ്ടെങ്കിൽ കൂടിയും കർണാടക സംഗീതമാണോ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമാണോ, ലളിതഗാനമാണോ, സിനിമാ പാട്ടാണോ, ഏതാണ് കൂടുതൽ ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യുന്നത്?
1: കർണാടിക്.
0: അതെന്തുകൊണ്ടാ?
1: കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ആത്മീയമാണ്, ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വിശുദ്ധമായ സംഗീതമാണ്. പിന്നെ ലളിതഗാനം, കർണാടക സംഗീതം കടലാണെങ്കിൽ ലളിത സംഗീതം നിളയാണ്, അതുപോലത്തെ വ്യത്യാസം.
0: കർണാടക സംഗീതത്തിൽ കുറെ സ്വന്തം കൃതികളും വർണ്ണങ്ങളും ഒക്കെ
1: ചെയ്തിട്ടുണ്ട്
0: അല്ലേ?
1: അത് രാത്രി കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ട്രെയിനിൽ കിടക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തോന്നിക്കുന്ന ഭഗവാൻ തോന്നിക്കും, നമ്മൾ വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല.
0: ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾക്ക് വേണ്ടിട്ടൊന്ന്.
2: സിദ്ധി വിനായകനെ ശരണം,
1: പിന്നെ അത് അങ്ങനെ വാസന്തിരാഗത്തില്, പിന്നെ ബിലഹരിയില്.

0: അങ്ങനെ ദേവിയെക്കുറിച്ച്, വൈക്കത്തപ്പനെ കുറിച്ച്, മുരുകൻ, അയ്യപ്പസ്വാമി, കൃഷ്ണൻ ഒക്കെ ചെയ്തിട്ടുണ്ട്.
1: വലിയ ഈശ്വര ഭക്തിയാണെന്നറിയാം.
0: അതെ അതെ.
1: അതുകൊണ്ടാണോ ഇങ്ങനെയുള്ള ഭക്തിഗാന ആൽബങ്ങളിലൊക്കെ?
0: അതെ അതെ, അതുകൊണ്ട് തന്നെ.
1: ആകാശവാണിയിലേക്ക് വന്നപ്പോൾ വളരെയധികം സന്തോഷം പങ്കുവച്ചു ഞങ്ങളായിട്ട്.
0: അതെ അതെ,
1: ആകാശവാണിയിലത്തെ പാട്ടുകൾ കേൾക്കാറുണ്ട്,
0: കേൾക്കാറുണ്ട്. ഫോൺ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ആകാശവാണിയിലെ പാട്ടുകൾ മാത്രമല്ല കേൾക്കുന്നത്, നാടകം, ചെറുകഥകള്, കർണാടക സംഗീത പാഠം കേൾക്കും, ലളിത സംഗീത പാഠം കേൾക്കും, പഴയ ലളിത ഗാനങ്ങൾ വായിക്കുമ്പോൾ അത് കേൾക്കും.
1: ആകാശവാണിയുടെ ലളിതഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏതൊക്കെ ഗാനങ്ങളാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്?
0: പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിന്റെ, സാറ് പഠിപ്പിക്കണൊക്കെ എപ്പോഴും ഞാൻ ഓർക്കും സാറിന്റെ പാട്ടുകൾ.

0: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാൽ. നമ്മോടൊപ്പം വൈക്കം വിജയലക്ഷ്മിയാണ് ഉള്ളത്. ശാസ്ത്രീയ സംഗീതവും ലളിതഗാനവും പാടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏത് ശ്രുതിയിലാണ് പാട്ട് പാടുന്നത്?
1: ശാസ്ത്രീയ സംഗീതം അഞ്ചിനാണ് പാടുന്നത്, അഞ്ച് ഘട്ടാന്ന് പറയും. ലേഡീസിന് നാലര അഞ്ച് അങ്ങനെയൊക്കെയാ പാടുന്നത്. ഇപ്പം വിനായക നിനു വിനാബ്രോടകു കച്ചേരിക്ക് പാടുന്ന ഞാൻ നാലര അഞ്ച് അതിനായിരിക്കും. സിനിമാ പാട്ട് ഇപ്പം പല ആൾക്കാരും പല ശ്രുതിയിലാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഞാനെന്ത് ചെയ്യും, എനിക്ക് ഹൈ പിച്ച് പോവാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അവരോട് ശ്രുതി എ അല്ലെങ്കിൽ ജി എന്തെങ്കിലും ആക്കാൻ പറയും. പാട്ടിന്റെ ഒപ്റ്റേവ് അനുസരിച്ചാണ് ശ്രുതി നമ്മൾ നിർണ്ണയിക്കുക. ടോപ്പൊന്നും പോകുന്നില്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടിപ്പാടും.
0: അതേപോലെ ഈ സംഗീതത്തില് പഞ്ചമം അതുള്ളതാണോ ഇല്ലാത്താണോ കൂടുതൽ പാടാൻ ശ്രമകരമായിട്ട് തോന്നിയിട്ടുള്ളത്?
1: അങ്ങനെയൊന്നുമില്ല, എല്ലാം എളുപ്പം തന്നെ. പഞ്ചമം ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല.
0: ചിലർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാടുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട്.
1: ശരിയാണ്, രാഗവുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല.
0: കച്ചേരികളിലെ മനോധർമ്മം അതിന്റെ സ്വരാലാപനം ചെയ്യുമ്പോ ഇഷ്ടമുള്ള രാഗങ്ങള് കൃതികള് അതേതൊക്കെയാണ്?
1: മോനം മധ്യമാവധി കനകാംഗി മുഖാരി ഹംസധ്വനിഷ്ട ഷഹാന.
0: ഇപ്പൊ ഞങ്ങളെ പാടി കേൾപ്പിക്കാൻ തോന്നുന്നത് ഏതാണ്?
1: മധ്യമാവധിയിൽ ഇപ്പൊ സിനിമാ പാട്ടൊക്കെ എന്തോരം കിടക്കും. മധ്യമാവധി രാത്രിയുള്ള ഒരു ശാസ്ത്രീയ സംഗീതവും പാടാം, സിനിമാ ഗാനം. സ്വാതിരുന്നാളിലൊരു പോപ്പുലർ കീർത്തനയില്ലേ,

0: ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളികൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സംഗീത ആസ്വാദകരെല്ലാം ഹൃദയത്തോട് ചേർത്തു വെച്ച ശബ്ദം ജാനകിയമ്മ. ജാനകിയമ്മയുടെ പാട്ടുകൾ ധാരാളം കേൾക്കാറുണ്ടല്ലോ.
1: ഞാൻ ജാനകിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആദ്യമായി പരിചയപ്പെടുന്നത് സർവാണി സംഗീത സഭയിൽ വെച്ചാണ്, ചെന്നൈ. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഗായത്രി വീണയിൽ സൂര്യകാന്തി എന്നുള്ള ഗാനം വായിച്ചപ്പോ ജാനകിയമ്മ ഇങ്ങനെ വലിയ കാര്യമായി, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ ദത്തെടുക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹൈദരാബാദിൽ ബാഹുബലി സിനിമയിൽ പാടാൻ പോയപ്പോ ജാനകിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ഫോണിൽ സംസാരിക്കുമായിരുന്നു.
0: വലിയ നഷ്ടമാണ്,
1: തീരാ നഷ്ടമാണ്,
0: തീരാ നഷ്ടമാണ്.
2: ജാനകിയമ്മയുടെ ഒച്ചയിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്.
0: ഒന്ന് രണ്ടുപേരും ഞങ്ങൾക്കൊന്ന് പാടി തരും.
1: ഒരു ആദരവ് ട്രിബ്യൂട്ടായിട്ട് നമുക്ക് ഉദ്യോഗസ്ഥ എന്നുള്ള ചിത്രത്തിലെ ശരണം നിൻ ശരണം.

0: ജാനകിയമ്മയോടുള്ള ഒരു ആദരം കൂടിയാണ് ഈ ഒരു പാട്ട്. ആവണി പൊന്നുഞ്ഞാൽ, ഈ പേരിൽ തന്നെയുണ്ട് ഓണത്തിന്റെ നിറവും ഗൃഹാതുരമായ ഓർമ്മകളും. മലയാളിയെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം ഉത്സവമാണ് ഓണം. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ, ഓണത്തിന്റെ ഓർമ്മകൾ?
1: കൊച്ചിലെ അമ്മൂമ്മയും അപ്പൂപ്പനായിട്ടൊക്കെ ഓണാഘോഷമായിരുന്നു. അന്ന് പിന്നെ നമുക്ക് ഓണത്തെ കുറിച്ചൊരു മഹത്വം അറിയാൻ വെള്ളം കൂടി ഞാൻ ആഘോഷിച്ചോ എന്നൊരു സംശയം. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അമ്മായിയുടെ മക്കളും എല്ലാരും കൂടി കഞ്ഞിയും കറിയും കളിക്കും. അതെ, അതിന് അടിപൊളി കളിയായിരുന്നു കേട്ടോ. കഞ്ഞിയും കൂട്ടാൻ കളിക്കുക, ഓണസദ്യ ഉണ്ടാക്കുക, പിന്നെ മിക്കപ്പോഴും പ്രോഗ്രാം.

0: മരിക്കും. അവരോടൊപ്പം ആണ് ഓണാഘോഷം മുഴുവനും. അടിപൊളി ഓണമല്ലേ, ഹാപ്പി ഓണം കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, അന്നേരം കളിയുണ്ടായിരുന്നു. ഞാനും അമ്മയും അച്ഛനും ആയിരുന്നു കളി.
1: അച്ഛനും അമ്മയൊക്കെ കളിക്കാനുണ്ടാവും അല്ലേ?
0: ആ കളിക്കാനുണ്ട് ഇപ്പോഴും. ഓണപ്പുടവ, ഓണസദ്യ, ഓണപ്പൂക്കള, ഓണക്കുഴി, എന്താ സംഭവം.
1: ചെറുപ്പത്തിലൊക്കെ
0: ഓണക്കളികളും,
1: എങ്ങനെയായിരുന്നു ഓണാഘോഷങ്ങൾ, ഓണക്കളികള്?
0: ഓണത്തിനെല്ലാരും കൂടെ പാട്ടുപാടലായിരുന്നു കേട്ടോ. ഓണസദ്യ ഒക്കെ എന്നാ രസം, അമ്മയൊക്കെ ഉണ്ടാക്കണതും.
1: ഏതാ ഇഷ്ടമുള്ള വിഭവം?
0: എല്ലാം ഇഷ്ടമാണ്. അവിയൽ, പിന്നെ പുളിശ്ശേരി.
1: പുളിശ്ശേരി
0: പുളിശ്ശേരി പായസം വെറൈറ്റിയാണ്. ഞാൻ കഴിഞ്ഞ ഓട്സ് പായസമായിരുന്നു.
1: ഗാനമേളകളുടെ ഒക്കെ ഭാഗമായിട്ട് കുറെ യാത്രകളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ യാത്രയൊക്കെ പോകുമ്പോ പുതിയ രുചികളൊക്കെ അറിയാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ, അതോ മലയാളികളുടെ ഭക്ഷണം തന്നെയാണോ ഇഷ്ടം?
0: അതും ഇഷ്ടമാണ്. വെറൈറ്റി ചൈനീസ് എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നുള്ള മെന്റാലിറ്റി എനിക്ക്.
1: കുട്ടിക്കാലത്ത് നമ്മുടെ ഓർമ്മകളില് നമ്മുടെ സ്കൂള്, ഇതൊക്കെ എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം?
0: 5-ാം ക്ലാസ് മുതൽ വൈക്കം ചാലപ്പറമ്പ് TK മാധവൻ മെമ്മോറിയൽ UP സ്കൂളിലായിരുന്നു 7 വരെ. 8, 9, 10 ഒക്കെ വൈക്കം ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂൾ GGHS, പ്രീ ഡിഗ്രി സെന്റ് തെരേസസ് കോളേജ് എറണാകുളം, BA ഹിസ്റ്ററി ആയിരുന്നു ഭാരത് കോളേജ് വൈക്കം.
1: വലിയ വിജയത്തിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മുടെ കുടുംബം, സുഹൃത്തുക്കൾ, ഇവരൊക്കെ ആയിരിക്കും നമുക്ക് ആശ്വാസമായിട്ടുണ്ടാവുക. കുടുംബത്തെ കുറിച്ച്, അച്ഛൻ അമ്മ ഇവരെ കുറിച്ച് ഒന്ന് പറഞ്ഞു.
0: അമ്മയുടെ പേര് വിമല, അച്ഛന്റെ പേര് വി മുരളീധരൻ. അമ്മയും അച്ഛനും സംഗീതം പാരമ്പര്യമുള്ളതാണ്. അമ്മയും അച്ഛനും പാടും. അച്ഛൻ സംഗീതം കുറച്ചേ പഠിച്ചുള്ളൂ. അമ്മയും സംഗീതവും നൃത്തവും പഠിച്ചിട്ടുണ്ട്. നൃത്തം പഠിച്ചത് കലാമണ്ഡലം സുമതിക്കുട്ടി ടീച്ചറിന്റെ, ആശാശരത്തിന്റെ ഒക്കെ അമ്മയും. അച്ഛന്റെ അമ്മയുടെയും പ്രോത്സാഹനവും പരിശീലനവും ഗ്രൂമിങ്ങുമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ആയാലും ഞങ്ങൾ 3 പേരെ പോവുകയുള്ളൂ. നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി. ഞാനും അതുപോലെ തന്നെ.
1: കുടുംബം നൽകിയ പ്രോത്സാഹനം, വലിയ വിജയങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് കൂടെയുണ്ടെന്നുള്ള ധൈര്യം, ഇതെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന
0: ശക്തിയാണ്. കുടുംബം മാത്രമല്ല, നിങ്ങൾ ആകാശവാണി മാധ്യമ സുഹൃത്തുക്കൾ,
1: ഒരുപാട് പേര്, ചില പരിമിതികൾ അതിജീവിക്കാൻ പറ്റാതെ തളർന്നു പോകുന്ന കുറെ പേരുണ്ടല്ലോ, അവരോടൊക്കെ എന്ത് സന്ദേശമായിരിക്കും നൽകാനുണ്ടാവുക?
0: അവരെയും നമ്മളെ മനുഷ്യരായി കാണണം. സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ രക്ഷാകർത്താക്കളും സമൂഹവും ശ്രദ്ധിക്കേണ്ടതാണ്. കാണുന്നില്ല എന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്, അതിന്റെ ആവശ്യം എന്താ? അവരും മനുഷ്യരല്ലേ, അവർക്കും എല്ലാം അറിഞ്ഞ് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലേ ഭൂമിയിൽ? ഞാൻ അങ്ങനെ പറയണേ, ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ദിവ്യാംഗരായിട്ടുള്ളവരെ അങ്ങനെ പറയാവുള്ളൂ, അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവരും നമ്മളെപ്പോലെ മനുഷ്യരാണെന്ന് വിചാരിക്കുക.
1: തീർച്ചയായിട്ടും അതെ.
0: പിന്നെ ചിലരുണ്ടല്ലോ വൈകല്യം ടാഗാക്കി മാറ്റുക, അത് പാടില്ല.
1: പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരോട് പ്രചോദനമായി, ജീവിതത്തിലേക്കൊരു വെളിച്ചമായി എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: അത് കുറവുകൾ തളർന്നു പോകാതെ അവരുടെ കഴിവിനെ പരിപോഷിച്ച് എടുക്കാൻ അവരും കൂടെ ശ്രമിക്കണം. എന്തെങ്കിലും കായിക രംഗങ്ങളിലൊക്കെ ഏർപ്പെടുക, അതില്ലാന്നും പറഞ്ഞ് നമ്മൾ വീട്ടിയിരിക്കരുത്.
1: നമ്മുടെ നിശ്ചയദാർഢ്യത്തിനും കഠിനാധ്വാനത്തിനും ഒരിക്കൽ ഫലം
0: കാണും.
1: തീർച്ചയായിട്ടും
0: അത് തന്നെ.
1: നമ്മൾ ഓണത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു ഓണപ്പാട്ട് പാടിയാലോ?
0: പാടിയാലോ, ആയിക്കോട്ടെ.

0: ടാലന്റ് കൊണ്ടും മനസാന്നിധ്യം കൊണ്ടും പരിശ്രമം കൊണ്ടും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പ്രചോദനമാണ് തീർച്ചയായിട്ടും വൈക്കം വിജയലക്ഷ്മി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായിക. സംഗീതം അഭ്യസിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്?
1: സംഗീതം ഒരു സാധനമായിട്ട് എടുക്കുക. ശരിക്കും വെക്കേഷന് വേണ്ടി മാത്രം പഠിക്കാനുള്ള ഒന്നല്ല സംഗീതം. ഇപ്പൊ 10-ാം ക്ലാസ് ആയി, ഇനി സംഗീതം മാറ്റിവെക്കുക അങ്ങനെ പാടില്ല. അതൊരു അബദ്ധ ധാരണയാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും താനേ വർദ്ധിക്കും എന്നുള്ളതാണ്. ഒരു മ്യൂസിക് തെറാപ്പിയാണ്. അതുകൊണ്ട് ഇപ്പൊ 10-ാം ക്ലാസ് ആയി എന്നും പറഞ്ഞ് സംഗീതം ഒന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. വിദ്യാഭ്യാസത്തോടൊപ്പം സംഗീതവും മുന്നോട്ട് കൊണ്ടുപോകണം. അതൊരു സാധനയായിട്ട് എടുക്കണം. പ്രധാനമായിട്ടും ഗുരുത്വം ആവശ്യമാണ്. ഈശ്വര വിചാരവും ഉണ്ടായിരിക്കണം. അതിന് നല്ല എഫേർട്ട് ഉണ്ടായിരിക്കണം. വരിശകൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഉച്ചാരണ ശുദ്ധി നിർബന്ധമാണ്. വേർഡ്സ് ക്ലാരിറ്റി എന്ന് പറയും. ഉച്ചാരണ ശുദ്ധി ഉണ്ടെങ്കിൽ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല ഏത് സംഗീതവും, ലളിതമായാലും സിനിമാ ഗാനമായാലും എല്ലാം വഴങ്ങും. പിന്നെ എപ്പോഴും വിദ്യാർത്ഥിനിയായിട്ടിരിക്കുക. ദാസേട്ടൻ പറയുന്ന പോലെ വിദ്വാനാകണ്ട. നമ്മൾ വിദ്വാനായി എല്ലാം ആയി എന്ന് വിചാരിച്ചാൽ തീർന്നു. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ ഒന്നും ആയിട്ട്

0: ഇല്ല, ഇനി അറിയാനിരിക്കുന്നു. പിന്നെ പാടാൻ നേരത്ത് മാത്രം ഈ പേടി മാറാനായിട്ട്, സ്റ്റേജിൽ പോയി ടെൻഷൻ മാറാനായിട്ട് രണ്ട് ടിപ്സ് ഉണ്ട്. ഒന്ന്, സ്റ്റേജിൽ പാടുന്ന സമയത്ത് മാത്രം ഞാനാണ് രാജാവ്, ഞാനാണ് വലിയ ഗായിക, അന്നേരം മാത്രം കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മളൊന്നുമല്ല, അന്നേരം പേടി മാറാനായിട്ട്. പിന്നെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഒരു ചുക്കും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുക. എത്ര സംഗീതജ്ഞന്മാരുണ്ടെങ്കിലും മനസ്സിൽ ഒരു ചുക്കും അറിയില്ല എന്ന് വിചാരിച്ച് പാടിയ ഒരു ടെൻഷൻ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്.
1: പുതിയ പുതിയ പ്രൊജക്ടുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കുറെ പാട്ടുകൾ റിലീസ് ആവാനുണ്ട്.
0: അതെ അതെ,
1: വലിയ വലിയ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിവുള്ള അനുഗ്രഹീതയായിട്ടുള്ള ഗായികയാണ്. എന്തൊക്കെയാണ് ഇനി നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, സംഗീത രംഗത്തായാലും അല്ലെങ്കിലും?
0: അല്ലാത്ത കാഴ്ച
1: തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും.
0: പിന്നെ സംഗീത രംഗത്താണെങ്കിൽ ഇളയരാജ സാറിന്റെ കൂടെ പാടുക, ശരത് സാറിന്റെ സംഗീതത്തിൽ പാടണം, എ ആർ റഹ്മാൻ സാർ, വിദ്യാസാഗർ സാർ ഒക്കെ ഉണ്ട്.
1: പാടണം തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ?
0: അതെ അതെ,
1: എപ്പോഴും പാടിക്കൊണ്ട് ഇരിക്കാൻ പറ്റണം.
0: ആ പറ്റണം, അതാണ് ആഗ്രഹം. സ്വപ്ന സുന്ദരി നാം തന്നെ.

0: കുറെ നേരം സംസാരിച്ചു, പാട്ട് പാടി, ഓണവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, സംഗീതത്തെ കുറിച്ച് സംസാരിച്ചു
1: അല്ലേ.
0: സംഗീതത്തിന് മഴ പെയ്ക്കാനും രോഗശമനത്തിനും വരെ സാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ധൈര്യത്തിന്റെയും എല്ലാം പ്രതീകമാണ് വൈക്കം വിജയലക്ഷ്മി എന്ന അനുഗ്രഹീത കായിക. ഈ ഓണത്തോടനുബന്ധിച്ചുള്ള ആവണി പൊന്നുഞ്ഞാലില് പങ്കെടുക്കാൻ ഇവിടെ എത്തിയതിന്, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും ഒരുപാട് നന്ദി.

0: നന്ദി പറയേണ്ടത് ആകാശവാണി. വരാൻ സാധിച്ചില്ലേ, നിങ്ങൾ വിളിച്ചല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും. ആകാശവാണി ഒരിക്കലും മറക്കൂല കേട്ടോ. ആകാശവാണിയിലെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണാശംസകൾ.
2: മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ സമാപിക്കുന്നു. ഒപ്പമുണ്ടായിരുന്നത് ജയ സി ആർ, സർഗാത്മക സഹകരണം ഡോക്ടർ കെ ജയകൃഷ്ണൻ, നിർവഹണം ജയ സി ആർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
3: അവതരണം ആകാശവാണി തൃശൂർ നിലയം.
4: ആവണിപ്പൊന്നുഞ്ഞാൽ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. തെൻട്രലை പോன്ற പാടൽകൾ

அனைவருக்கும் வணக்கம். இன்று இனிய இசைத்தன்றலில் உங்களுடன் சுரேஷ். எல்லா கூட்டுகாருக்கும் ஸ்வாகதம். சமர்த்தியுடையும் சிநேகத்தின்டையும் ஒத்துரிமையுடையும் சந்தேஷம் വിളിച്ചോதி. ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നെയ്തുകൊണ്ട് വന്നെത്തുന്ന ഓണനാളുകളെ സന്തോഷത്തോടെ നമുക്ക് വരവേൽക്കാം. ഈ ഓണക്കാലം എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഇസൈത്തൻറ്റൽ നമുക്ക് ആരംഭിക്കാം. ഇന്ന് ഇസൈത്തൻറ്റലിൽ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്യാം കുമ്പടിഞ്ഞാലാണ്. ചിത്രം തെൻറ്റലൈ എന്നെത്തോട്. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്നു.

ഇസൈ തെൻഡ്രലിൽ ഇനി കാവിക്കുയിൽ എന്ന ചിത്രത്തിന് വേണ്ടി അശാനിക്ക് പാടിയ ഗാനമാണ്. ഈ ഗാനം കേൾക്കാനായി കാതോർത്തിരിക്കുന്നു ശ്രീധരൻ അവണൂർ.

രാജേഷ് സേനാപതിയുടെ ഇഷ്ടഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും ചേർന്ന് പാടിയ ഈ ഗാനം ഇന്ത്യൻ എന്ന ചിത്രത്തിൽ നിന്നും.

ഉള്ളത്തേ അള്ളിത്ത എന്ന ചിത്രത്തിനു വേണ്ടി മനുവും സംഘവും പാടിയ അഴകിയ ലേല എന്ന ഗാനം ഇസൈ തണ്ടറിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തൊടുപുഴയിൽ നിന്നും ദേവജിത്ത്.

ധൂള നക്ഷത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും സുജാതയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെടുന്നു അമ്പഴച്ചാലിൽ നിന്നും അനീഷ്.

പെരുമ്പാവൂരിൽ നിന്നും രേഷ്മ ആവശ്യപ്പെടുന്നു അണ്ണാമലൈ എന്ന ചിത്രത്തിലെ അണ്ണാമലൈ അണ്ണാമലൈ എന്ന ഗാനം. രേഷ്മയുടെ ഇഷ്ടഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്നു.

0: ഇസൈ തൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനത്തോടെ ഇന്നത്തെ ഇസൈ തൻ്റെ പൂർണ്ണമാകുന്നു. എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി.
1: ഇസൈ തൻ്റെ മനതിൽ തൊടും പാടലുകൾ.